ഇത് ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 26, കൊല്ലവർഷം 1201, മിഥുനം 2, 2026 ജൂൺ 16, ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 5:52:53. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പരിപാടികളിലേക്ക് സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയവരന്നു സുഖത്തിനായി വരേണം. മഹാജ്ഞാനിയും തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായിരുന്ന ശ്രീ നാരായണ ഗുരുദേവൻ രചിച്ച ഈ വരികൾ നമ്മുടെ ജീവിതയാത്രയിൽ ഉടനീളം വെളിച്ചം വീശുന്നവയാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം ആനന്ദപ്രാപ്തിയാണെന്നിരിക്കെ, സുഖവും സന്തോഷവും നേടിയെടുക്കുവാനായി മനുഷ്യർ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ലോകക്ഷേമമെന്നാൽ സകല ചരാചരങ്ങളുടെയും ക്ഷേമമാണ്. ഓരോരുത്തരും അവനവന്റെ സുഖ സന്തോഷങ്ങൾക്കു വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ പരനന്മയ്ക്കുകൂടി ഉതകുന്നവയായിരിക്കണം. ഈ പറഞ്ഞ വരികളുടെ സാരാംശം ഉൾക്കൊള്ളുന്നവ തന്നെയാണ് മഹാകവി കുമാരനാശാന്റെ ഈ പദ്യശകലം. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമലേ വിവേകികൾ. സ്വയം കേന്ദ്രീകൃതമായ സ്വാർത്ഥതാപൂർണമായ ജീവിതങ്ങൾ നയിക്കുന്നവർക്കുള്ള ഒരു സന്ദേശമാണ് ഈ പറഞ്ഞത്. അതായത്, വിവേകശാലികളായ മഹത്തുക്കൾ തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി എങ്ങനെ വിനിയോഗിക്കാം എന്ന ഉദാത്ത ചിന്ത പുലർത്തുന്നവരാണ്. മഹാകവി ഉള്ളൂരിൻ്റെ അടുത്തുനിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്ന് വിമർശനാത്മകമായി പറയുന്ന വരികളുടെ ആഴത്തിലിറങ്ങിച്ചെന്നാൽ പരമാർത്ഥം നമുക്ക് വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രപഞ്ചം നിറയുന്ന പരമശക്തിയായ ഈശ്വരൻ സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്ന ശക്തിയാണെന്നും തനിക്കു ചുറ്റുമുള്ള ഓരോ ജീവാത്മാവിലും തുളുമ്പി നിൽക്കുന്നത് ആ ശക്തിയുടെ സ്ഫുരണങ്ങളാണെന്നും, അതിനാൽ ഈശ്വരനെ തിരയേണ്ടത് ദുരിതവും വേദനയും അനുഭവിക്കുന്ന തൻ്റെ സഹജീവികളിലാണെന്നുമുള്ള സത്യം ഏവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവർക്കു നേരെ കാരുണ്യപൂർവം ഒന്ന് നോക്കുവാൻ പോലും കഴിയാത്തവർക്ക് എങ്ങനെയാണ് അന്തർദൃഷ്ടിക്കു മാത്രം ഗോചരനായ ആ പരമാത്മാവിനെ ദർശിക്കുവാൻ സാധിക്കുന്നത്? ഇപ്പറഞ്ഞ കവിതാശകലങ്ങളുടെയെല്ലാം സാരാംശം ഒന്നു തന്നെയാണ്: നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ക്രിസ്തുദേവന്റെ വചനം സൂചിപ്പിക്കുന്നതുപോലെ, അന്യനും താനും ഒരേ പരംജ്യോതിസിന്റെ വിവിധ രൂപങ്ങളാണെന്ന ചിന്തയോടെ അവരോടും കരുതലും സ്നേഹവും ഉള്ളവരായിരിക്കുക. സുപ്രസിദ്ധ കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാടിൻ്റെ ഏതാനും വരികൾ ഈ മഹത്തായ സന്ദേശം നൽകുന്നവയാണ്. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണെൻ ആത്മാവിലായിരം സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ, ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. അന്യൻ്റെ നേരെ തൂവുന്ന ഒരു പുഞ്ചിരി പോലും നമ്മിലെ ഈശ്വരീയതയെ ഉണർത്തുന്നു. മറ്റുള്ളവരുടെ വേദനയിൽ അലിയുന്ന ഹൃദയവും അവരെ കൈപിടിച്ചുയർത്താൻ തുനിയുന്ന മനസ്സും നമ്മെ ശ്രേഷ്ഠതയുടെ ഉയർന്ന തലങ്ങളിലേക്കെത്തിക്കുന്നു. മാനവസേവ മാധവസേവ എന്ന വചനം സർവകാല പ്രസക്തമാണ്.
0: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് അനിത ദേവി ജെ.
3: ആകാശവാണി FM വാർത്തകൾ.
4: G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഏവിയാനിലെത്തും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വീകരിക്കും. സ്ലോവാക്കിയയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്കിയ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി സമ്മാനിച്ചു. വിശിഷ്ട ബഹുമതി സമ്മാനിച്ചതിന് സ്ലോവാക്യൻ പ്രസിഡന്റിനും ഗവൺമെന്റിനും ജനതയ്ക്കും നരേന്ദ്രമോദി നന്ദി അറിയിച്ചു.

0: രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. ജൂൺ 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. കണ്ണൂർ ജില്ലയിലെ മൊകേരി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. 4, 8 വയസ്സായ 2 ആൺകുട്ടികൾക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശന പുണ്യം പകർന്ന കിഴക്കേ നടയിലെ നവീകരിച്ച ദീപസ്തംഭം സമർപ്പിച്ചു. മന്ത്രി കെ മുരളീധരൻ ദീപസ്തംഭത്തിന്റെ സമർപ്പണ കർമ്മം നിർവഹിച്ചു. മുതിർന്ന പൌരന്മാരോട് കാണിക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ബോധവൽക്കരണ ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിനും കേപ്പ് വെർദെയും ഗോൾരഹിത സമനിലയിലാണ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പി കുഞ്ഞിരാമൻ നായരുടെ വൃന്ദാവനം എന്ന കവിത, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്, 7 മണിക്ക് മഹീദം മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശ്ചര്യം. 7:35 FM ഡയറി തുടരും സമകാലികം. ഫിഫ ലോകകപ്പ് ഓളപ്പെരുക്കം. 7:50 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ നോവൽ തക്ഷൻ കുന്നുസ്വരൂപം. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ, അലർജിയും ഹോമിയോപ്പതി ചികിത്സയും, ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചില്ലു ജാലകം. 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ശാസ്താം പാട്ട്, അവതരിപ്പിക്കുന്നത് PU രാജുവും സംഘവും. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഗാനങ്ങൾ. 2:00 വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 പരസ്പരം, തത്സമയ ഫോണിൻ പരിപാടിയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഡീനു ചാക്കോ മറുപടി നൽകുന്നു. 4:00 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. വൈകിട്ട് 6:50 കിസാൻവാണി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഖേത് ബജാവോ അഭിയാനെക്കുറിച്ച് കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷോജി ജോയ് എഡിസൺ സംസാരിക്കുന്നു. തുടർന്ന് മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ, വനമിത്ര അവാർഡ് നേടിയ വി കെ ശ്രീധരൻ സംസാരിക്കുന്നു. രാത്രി 8:05 വിടരുന്ന മുട്ടുകൾ, കിഴക്കമലം സെയിന്റ് ആന്റണീസ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ അവസാന ഭാഗം. ശ്രോതാക്കൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: അടുത്ത ഗാനം ഗണേഷ് സുന്ദരം പാടിയത്, വരികളെഴുതി സംഗീതം നൽകിയത് ചോറ്റാനിക്കര രജികുമാർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പ്രഭാതഗീതത്തിലെ അടുത്ത ഗാനം ഉണ്ണിമേനോൻ പാടിയത്.

0: പ്രഭാതഗീതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഉണ്ണിമേനോൻ, ഗണേഷ് സുന്ദരം, ചിത്ര എന്നിവർ പാടിയ ഗാനങ്ങൾ.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
0: ഇതാകാശവാണി കൊച്ചി FM 102.3. കാർഷിക വാർത്തകൾ. ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലുള്ള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡിന്റെ തിരുവനന്തപുരം നോഡൽ ഓഫീസിലേക്ക് ക്ഷീരജാലകം സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഫീൽഡ് തലത്തിൽ ക്ഷീര കർഷകരെയും ക്ഷീരസംഘങ്ങളെയും സഹായിക്കുന്നതിനും ഓൺലൈൻ ജോലികൾ നിർവഹിക്കുന്നതിനും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ ഒരൊഴിവിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: ഹയർ സെക്കൻഡറി ഡിപ്ലോമ, കമ്പ്യൂട്ടർ പരിജ്ഞാനം. പ്രായം 1/6/2026 18-40 ഇടയിൽ. യോഗ്യതാ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ പകർപ്പ് സഹിതം ഈ മാസം 20 വൈകിട്ട് 5 മണിക്ക് മുൻപായി അപേക്ഷകൾ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 9446453247. 9446453247. AIF പദ്ധതികളിലേക്ക് സെപ്റ്റംബർ 30 അപേക്ഷിക്കാം. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാം. ഫോൺ നമ്പർ 8137008197 8137008197. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആന്റ് ഫുഡ് ടെക്നോളജിയിലെ എംടെക് റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന കോൺ കൃഷി എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 27 ആരംഭിക്കുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് CELKAU.IN എന്ന വെബ്സൈറ്റ് മുഖേന രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 0487243856 0487243856. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി: വെളിച്ചെണ്ണ ക്വിന്റലിന് 22,200 രൂപ, കൊപ്ര 12,900 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,400 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 69,400 രൂപ, റബ്ബർ RSS 4 27,300 രൂപ, RSS 5 27,000 രൂപ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ വിപണി.

0: സാഹിത്യ സുരഭി,
1: പ്രതിഭാധനരായ എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
0: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
1: കേൾക്കൂ.
0: സാഹിത്യ സുരഭി
1: പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 9:00.
0: സാഹിത്യ സുരഭി,
1: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം എന്നിങ്ങനെ
0: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മൊഴിമുത്തുകൾ.
1: സാഹിത്യ സുരഭി
0: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30,
1: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9:00.
0: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
0: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
2: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:32:27. പ്രധാന പത്രവാർത്തകൾ. പശ്ചിമേഷ്യയിലെ സമാധാന കരാറിന്റെ ആദ്യഘട്ടമായ ധാരണാപത്രം ഓൺലൈനായി ഒപ്പിട്ട് യുദ്ധം അവസാനിപ്പിച്ചതായി യുഎസും ഇറാനും പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച ജനീവയിലെ ചടങ്ങിലും ഒപ്പിടുന്നതോടെ ഹോർമൂസ് കടലിടുക്ക് തുറക്കും. പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDO തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ക്രൂസ് മിസൈൽ പരീക്ഷണം വിജയം കൈവരിച്ചു. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ഇന്ന് ആരംഭിക്കും. വീടിന്റെ വിവരങ്ങൾ ഉടമയ്ക്കോ വാടകക്കാർക്കോ 30 വരെ ഓൺലൈനായി നൽകാം. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും സൌജന്യയാത്ര മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ബ്രഹ്മപുരത്ത് 500 MW സംഭരണശേഷിയുള്ള ഗ്രിഡ് തല ഊർജ്ജ സംഭരണ സംവിധാനം സ്ഥാപിക്കാൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ലഭിച്ചു. കായികം. ലോകകപ്പ് ഫുട്ബോളിൽ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ സമനിലയിൽ തളച്ച് കേപ് വെർദെ. ഗ്രൂപ്പ് F മത്സരത്തിൽ നെതർലാൻഡ്സിനെ ജപ്പാൻ സമനിലയിൽ തളച്ചു. ഗ്രൂപ്പ് F സ്വീഡൻ ടുനീഷ്യയെ 5-1 തോൽപ്പിച്ചു. ഗ്രൂപ്പ് ഇയിൽ എക്വഡോറിനെ ഐവറി കോസ്റ്റ് 1-0 തോൽപ്പിച്ചു. ശ്രോതാക്കൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
4: Try Underdog Waves. Let's play football. FIFA World Cup 2026 updates. It's the World Cup time. 17th പുലർച്ചെ 12:30 ഗ്രൂപ്പ് എൽ പോരാട്ടം ഫ്രാൻസ് വേഴ്സസ് സെനഗൽ. പുലർച്ചെ 3:30 ഇറാഖ് വേഴ്സസ് നോർവേ. ഗ്രൂപ്പ് ജെയിൽ ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് അർജന്റീന ഏറ്റുമുട്ടുന്നു അൾജീരിയയുമായി രാവിലെ 6:30. രാവിലെ 9:30 ഓസ്ട്രിയ വേഴ്സസ് ജോർദൻ. 17th രാത്രി 10:30 പോർച്ചുഗൽ വേഴ്സസ് റിപ്പബ്ലിക് ഓഫ് കോംഗോ. പെയിന്റിംഗ് ദ എയർവേവ്സ് വിത്ത് ദ കളേഴ്സ് ഓഫ് ഫുട്ബോൾ. ഓൾ ഇന്ത്യ റേഡിയോ ജോയിൻസ് ദ സെലിബ്രേഷൻസ് ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2026.
0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
5: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
1: കാവ്യധാരയിൽ ഇന്ന് പി. കുഞ്ഞിരാമൻ നായരുടെ വൃന്ദാവനം എന്ന കവിത കേൾക്കാം.

0: കുഞ്ഞിരാമൻ നായരുടെ വൃന്ദാവനം എന്ന കവിതയാണ് കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത്. ആലാപനം രവിശങ്കർ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ

0: മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹീതം മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം.

7:35 FM ഡയറി തുടരും. സമകാലികം ഫിഫ ലോകകപ്പ് ഓളപ്പെരുക്കം. 7:50 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ നോവൽ തക്ഷൻ കുന്നസ്വരൂപം. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. രാവിലെ 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. അലർജിയും ഹോമിയോപ്പതി ചികിത്സയും ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം. 8:30 സ്പോൺസർ പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഗാനങ്ങൾ. 2:00 വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഡീനു ചാക്കോ മറുപടി നൽകുന്നു. 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. ഫ്രാൻസിൽ പ്രധാനമന്ത്രി ഇന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. കോഴിക്കോട്ട് നിപ പ്രാഥമിക

0: പ്രാഥമിക സമ്പർക്ക പട്ടികയിലെ ആരോഗ്യ പ്രവർത്തകയുടെ രണ്ടാം പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ത്യ സ്ലോവാക് ബന്ധങ്ങളിൽ പുതിയ തലങ്ങൾ തുറക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. സ്ലോവാക് പ്രധാനമന്ത്രിയുമായും പ്രസിഡന്റുമായും ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഇന്നലെ സ്ലോവാക്കിലെ സുപ്രധാന ബിസിനസ് നേതാക്കളെയും കണ്ടിരുന്നു. പ്രതിരോധം, ടൂറിസം, വിദ്യാഭ്യാസം എന്നിവ അടക്കം നിരവധി മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ സഹായിക്കുന്ന 11 ധാരണാപത്രങ്ങളും ഇന്ത്യയും സ്ലോവാക്കും ഇന്നലെ ഒപ്പുവച്ചിരുന്നു. ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങുന്ന പ്രധാനമന്ത്രി വിയന്ന വഴി ഫ്രാൻസിലേക്ക് തിരിക്കും.
0: G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഏവിയാനിൽ എത്തും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വീകരിക്കും. തുടർന്ന് ഉച്ചകോടിയുടെ ഭാഗമായി പുതിയ പങ്കാളിത്തങ്ങൾ രൂപീകരിക്കലും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കലും എന്ന വിഷയത്തിലെ വർക്കിംഗ് സെഷനിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളിത്ത രാജ്യങ്ങൾ, ലോകബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ തുടങ്ങിയവരും ഈ സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി സമ്മാനിച്ചു. വിശിഷ്ട ബഹുമതി സമ്മാനിച്ചതിന് സ്ലോവാക്യൻ പ്രസിഡന്റിനും ഗവൺമെന്റിനും ജനതയ്ക്കും നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ബഹുമതി ഇന്ത്യൻ ജനതയ്ക്കും ഇരു രാജ്യങ്ങളും തമ്മിലെ സൌഹൃദ ബന്ധത്തിന് ലഭിച്ച ആദരവാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. 4 നീണ്ട സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണയായതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചതായി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെള്ളിയാഴ്ച ഇരുവിഭാഗവും അന്തിമ കരാറിൽ ഔപചാരികമായി ഒപ്പുവയ്ക്കും. ഇതിനുശേഷം കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. June 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. സെൻസസ് നടപടികൾ വേഗത്തിലാക്കുന്നതിനും എന്യൂമറേറ്റർമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ് സെൽഫ് എന്യൂമറേഷൻ. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യുകയോ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരുണ്ട്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ICMR മാനദണ്ഡപ്രകാരം 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി രോഗിക്ക് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗബാധിതന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകരുടെ 2 പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി അറിയിച്ചു. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്രസംഘം രോഗബാധിതൻ ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രി സന്ദർശിച്ചു. കണ്ണൂർ ജില്ലയിലെ മൊകേരി ഗ്രാമപഞ്ചായത്തിൽ 2 ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. 4, 8 വയസ്സായ 2 ആൺകുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിനെ തുടർന്ന് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതി വിലയിരുത്തി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ രാവിലെ മൊകേരി പഞ്ചായത്ത് ഹാളിൽ പ്രത്യേക യോഗം ചേരും. കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയിൽ ഒരാൾക്ക് മലേറിയ സ്ഥിരീകരിച്ചു. മധ്യപ്രദേശ് സ്വദേശിക്കാണ് രോഗം. ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും ആവശ്യമായ ചികിത്സ ഉറപ്പാക്കിയതായും അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ഭീകരതയ്ക്കെതിരെ 12 സന്ധിയില്ലാത്ത പോരാട്ടം നയിച്ച കേന്ദ്ര ഗവൺമെന്റ് നയത്തെക്കുറിച്ചാണ് ആകാശവാണിയുടെ ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ട്.
2: കഴിഞ്ഞ വർഷം May 6-7 തീയതികളിലെ രാത്രികളിൽ ഓപ്പറേഷൻ സിന്ദൂർ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തെക്കുറിച്ച് ലോകത്തിന് വ്യക്തമായ സന്ദേശം നൽകി. ഇന്ത്യ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ഭീകരതയെ വെച്ചു പൊറുപ്പിക്കുകയുമില്ല. ഭീകരത ഒരു രാഷ്ട്രനയമാണെങ്കിൽ അതിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം വ്യക്തമാക്കി. ലഷ്കർ ഇ തൊയ്ബ, ജയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയുടെ ശക്തികേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 50 ഭീകരകേന്ദ്രങ്ങളാണ് വിജയകരമായി നശിപ്പിച്ചത്. 100-ലധികം ഭീകരവാദികൾ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു.

0: പുറപ്പെട്ടു. പാകിസ്ഥാന്റെ 11 വ്യോമതാവളങ്ങളാണ് ഒറ്റ ഓപ്പറേഷനിലൂടെ ആക്രമിച്ചത്. പാക് വ്യോമസേനയുടെ 20% അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ആഗോള പിന്തുണയാണ് ലഭിച്ചത്.
1: UPSC നടത്തിയ ഈ വർഷത്തെ സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചു. 1000-ൽ ഒഴിവുകളിലേക്ക് നടത്തിയ പരീക്ഷയിൽ 13,000-ൽ ഉദ്യോഗാർത്ഥികൾ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് അർഹത നേടിയതായി UPSC അറിയിച്ചു. പരീക്ഷാഫലം UPSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഡൌൺലോഡ് ചെയ്യാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. പുലർച്ചെ ഉറുഗ്വേയും സൌദി അറേബ്യയും തമ്മിലെ മത്സരവും ഓരോ ഗോൾ വീതം നേടി സമനിലയിലായി. ഇന്നലെ ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിനിനെ കേപ്പ് വർദ ഗോൾരഹിത സമനിലയിൽ തളച്ചു. ഗ്രൂപ്പ് ജിയിൽ ഇപ്പോഴത്തെ മത്സരത്തിൽ ഇറാനെതിരെ ന്യൂസിലാന്റ് ഒരു ഗോൾ നേടി മുന്നിട്ട് നിൽക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിനും ഉറുഗ്വേയ്ക്കും കരുത്തരായ ബെൽജിയത്തിനും ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ വിജയം കാണാനായില്ല. കേപോ വെർദെ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടം താരനിബിഡമായ സ്പാനിഷ് നിരയെ ശരിക്കും പ്രതിരോധിച്ചു. തുടക്കക്കാരായ എതിരാളികളുടെ ഗോൾ മുഖത്തേക്ക് തിരമാല കണക്ക് ഇരമ്പിയാത്തെങ്കിലും പന്ത് വലയിലെത്തിക്കാൻ സ്പെയിനായില്ല. കിഡിലൻ സോവുമായി ഗോൾ വല കാത്ത കേപോ വെർദെയുടെ ഗോൾ കീപ്പർ ജോസിമർ ഡയസ് ഒഴിഞ്ഞയുടെ പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ ചാമ്പ്യൻ ടീമിന്റെ വിജയമോഹങ്ങൾ പൊലിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ലോക ഫുട്ബോളിലെ തലയെടുപ്പുള്ള ബെൽജിയത്തിന് ഈജിപ്തിനെതിരെ ലഭിച്ച സെൽഫ് ഗോളാണ് തുണയായത്. ആദ്യ പകുതിയുടെ 19-ാം മിനിറ്റിൽ ക്യാപ്റ്റൻ മുഹമ്മദ് സലയുടെ അസിസ്റ്റിൽ ഇമാം അഷൂറാണ് ഈജിപ്തിന്റെ ഗോൾ നേടിയത്. 65-ാം മിനിറ്റിൽ മുഹമ്മദ് ഹാനിയുടെ സെൽഫ് ഗോളാണ് ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ജയം ഈജിപ്തിന് നിഷേധിച്ചത്. ഇതോടെ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ബെൽജിയവും ഈജിപ്തും ഓരോ പോയിന്റ് വീതം പങ്കിട്ടു. ഇന്ന് പുലർച്ചെ നടന്ന തീപാറിയ ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണത്തിൽ തെക്കേ അമേരിക്കയിലെ കൊമ്പന്മാരായ ഉറുഗ്വേയെ ഉശിരൻ പ്രതിരോധത്തിലൂടെ സൌദി അറേബ്യ സമനിലയിൽ കുരുക്കി. ഒരു ഗോളിന് മുന്നിട്ട് നിന്നെങ്കിലും തിരിച്ചടിക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതിയ ഉറുഗ്വേ അവസാനഘട്ടത്തിൽ ലക്ഷ്യം കണ്ടു.
1: കണ്ണൂർ പോത്താംകണ്ടം ആനന്ദഭവനത്തിന്റെ 21-ാമത് തുരീയ സംഗീതോത്സവം ഇന്ന് തുടങ്ങും. വൈകിട്ട് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: 41 ദിവസം നീണ്ടു നിൽക്കുന്ന തുരീയം സംഗീതോത്സവത്തിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്ത സംഗീതജ്ഞരാണ് പങ്കെടുക്കുന്നത്. ശ്രുതിലയ താളമേളനവുമായി കർണാടിക് ഹിന്ദുസ്ഥാനി കച്ചേരികളും നാദവിസ്മയം തീർക്കുന്ന വയലിൻ മോഹനവീണ ഷഹനായി മാൻഡലിൻ പുല്ലാങ്കുഴൽ കച്ചേരികളും സോപാന സംഗീതവും തുരീയം വേദിയിലെത്തുന്ന സംഗീതാസ്വാദകർക്ക് നവശ്രവ്യാനുഭവം പകർന്നു നൽകും. പത്മഭൂഷൺ പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടിന്റെ മോഹനവീണ കച്ചേരിയോടെയാണ് സംഗീതോത്സവത്തിന് തുടക്കമാകുന്നത്. ദിവസങ്ങളിൽ പത്മവിഭൂഷൺ ഡോക്ടർ എൽ സുബ്രഹ്മണ്യം, TM കൃഷ്ണ, രമേശ് നാരായണൻ, നിത്യശ്രീ മഹാദേവൻ തുടങ്ങിയവർ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ എത്തുന്നുണ്ട്. July 26 പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെയാണ് സംഗീതോത്സവത്തിന് സമാപനമാവുക.
1: എറണാകുളം പരിയത്തുകാവ് ഭൂമി വിഷയത്തിൽ ഇരുവിഭാഗങ്ങളും മന്ത്രി റോജിയം ജോണിന്റെ സാന്നിധ്യത്തിൽ സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചു. ജില്ലാ കലക്ടറുടെ ചേംബറിൽ നിലവിലെ താമസക്കാരും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ഒപ്പിട്ടത്. വ്യവസ്ഥകളനുസരിച്ച് അടുത്ത ആഴ്ച തന്നെ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ 5 സെന്റ് വീതം സ്ഥലവും വഴിയും അളന്നുതിരിക്കുന്നതിന് നടപടി ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. ഫ്രാൻസിൽ പ്രധാനമന്ത്രി ഇന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. കോഴിക്കോട്ട് നിപ പ്രാഥമിക സമ്പർക്കപ്പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകയുടെ 2 പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:55 ഉം 7 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹപൂർവം സ്വാഗതം. FM ഡയറിയിലേക്ക് അറിവും ആനന്ദവും ഒത്തുചേർന്ന വിവിധ ഇനങ്ങളുമായി നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി.

ചിന്താശകലം. തെറ്റുകൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം അതിൽ ഉൾപ്പെടുന്നില്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന് എന്ത് വില? തെറ്റുകൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം അതിൽ ഉൾപ്പെടുന്നില്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന് എന്ത് വില? മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ.

ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. HDMI കേബിളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ. എന്താണ് HDMI സൂചിപ്പിക്കുന്നത്? ചോദ്യം ആവർത്തിക്കാം. HDMI കേബിളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ. എന്താണ് HDMI സൂചിപ്പിക്കുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയാം FM ഡയറിയുടെ അവസാന ഭാഗത്ത് 8:30 തൊട്ടുമുൻപ്.

നാട്ടുവിശേഷം. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 5:30 ഇടപ്പള്ളി സീനിയർ സിറ്റിസൺസ് ഫോറം അംഗങ്ങൾ അവതരിപ്പിക്കുന്നു ആഴ്ചവട്ടം നാടകഗാനങ്ങൾ.

സേവന വാർത്തകൾ. രാജ്യത്തെ പ്രഥമ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇന്നു മുതൽ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 31 വരെ സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മുന്നോടിയായാണ് വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. പൊതുജനങ്ങൾക്ക് SE.census.gov.in പോർട്ടൽ സന്ദർശിച്ച് സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യാം. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. ഇഷ്ടമുള്ള ഭാഷ തെരഞ്ഞെടുത്ത് OTP വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. ഒരിക്കൽ തെരഞ്ഞെടുത്ത ഭാഷ പിന്നീട് മാറ്റാൻ കഴിയില്ല. ലൊക്കേഷൻ വിവരങ്ങൾ നൽകുക. തുടർന്ന് പോർട്ടലിലെ മാപ്പിൽ കൃത്യമായ താമസസ്ഥലം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. തുടർന്ന് സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച ശേഷം അന്തിമ സമർപ്പണം നൽകാം. വിവരങ്ങൾ വിജയകരമായി രേഖപ്പെടുത്തിക്കഴിഞ്ഞാൽ H എന്ന് തുടങ്ങുന്ന 11 അക്ക പ്രത്യേക സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ പിന്നീട് വീട് സന്ദർശിക്കുമ്പോൾ ഈ ID കൈമാറിയാൽ വിവരങ്ങൾ ഡിജിറ്റലായി സ്ഥിരീകരിക്കപ്പെടും. ഈ മാസം 30 ദിനകം വിവരങ്ങൾ സമർപ്പിക്കാത്തവർക്ക് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ വീടുകളിൽ നേരിട്ടെത്തി ശേഖരിക്കും.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
2: ഒരു മനുഷ്യ ശിശു ജനിച്ചു കഴിഞ്ഞാൽ ഒരു വയസ്സു തികയുന്നതിന് മുൻപോ പിൻപോ സംസാരിച്ചു തുടങ്ങുമെന്ന് നമുക്കറിയാം. ആദ്യം ചെറിയ വാക്കുകൾ, പിന്നെ വാക്യങ്ങൾ, പ്രധാനമായി കേട്ടുപരി

0: വിജയിച്ച വാക്കുകളാണ് കുഞ്ഞുങ്ങൾ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്. മാതാപിതാക്കളെ വിളിക്കുകയാണ് ആദ്യത്തെ പടി. മാതാപിതാക്കൾ തന്നെ അമ്മ അച്ഛൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടാവും കുഞ്ഞ് ആദ്യമായി അങ്ങനെ വിളിക്കുന്നത്. മറ്റു കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർ വിളിക്കുന്നത് കേട്ട് വിളിച്ചു തുടങ്ങുകയാണ് പതിവ്. കേരളത്തിലെ കുട്ടികൾ മാതാപിതാക്കളെ എങ്ങനെയാണ് വിളിക്കാറുള്ളത്? അച്ഛൻ എന്ന്, അമ്മയെന്ന്. അത് മാത്രമാണോ? അല്ല, ഹിന്ദു വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ അച്ഛനെ അച്ഛനെന്നും വിളിക്കാറുണ്ട്. ക്രൈസ്തവർക്ക് ഇത് പാതിരിയാണ്. അച്ഛന് താതൻ, ജനകൻ തുടങ്ങി നിരവധി പര്യായങ്ങളുണ്ട്. അമ്മയ്ക്ക് ജനനി, ധരിത്രി എന്നും പേരുകളുണ്ട്. തന്ത, തള്ള എന്നിങ്ങനെ തനി മലയാളം പേരുകളുമുണ്ട്. അവ ഇക്കാലത്ത് ദേഷ്യം പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നത്. ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ടവർ ബാപ്പ, വാപ്പ, വാപ്പച്ചി എന്നൊക്കെ പിതാവിനെ വിളിക്കുന്നു. അമ്മയെ ഉമ്മ, ഉമ്മച്ചി എന്നിങ്ങനെ വിളിക്കുന്നു. അച്ഛനെ അപ്പനെന്ന് വിളിക്കുന്നവരുണ്ട്. അച്ഛനെ ചാച്ചനെന്ന് വിളിക്കുന്നവരുണ്ട്. കോട്ടയം, ഇടുക്കി ജില്ലകൾ ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലകളിലാണ് ഈ വിളിക്ക് പ്രാധാന്യം. ചാച്ചനും അമ്മയും, ചാച്ചനും അമ്മച്ചിയും എന്നൊക്കെയാണ് വിളിപ്പേരുകൾ. ചിലർക്ക് അമ്മച്ചി മുത്തശ്ശിയാണ്, അപ്പച്ചൻ ചിലർക്ക് മുത്തച്ഛനാണ്. ആലപ്പുഴ ജില്ലയിലെ ചില വിഭാഗങ്ങളിൽ ചാച്ചനെന്ന് വിളിക്ക് പകരം ചാച്ചിയെന്ന് വിളിക്കുന്ന പതിവാണുള്ളത്. അച്ഛനെ അച്ചാച്ചൻ, അച്ചിച്ചൻ, അച്ചാച്ചി, അപ്പച്ചി എന്നൊക്കെ വിളിക്കുന്നവരുമുണ്ട്. ഈ പേരുകൾ ചിലർ അമ്മാവന്മാരെയും വയസ്സിൽ മൂത്ത സഹോദരന്മാരെയുമാണ് വിളിക്കുന്നത്. ചിലർക്ക് പ്രായത്തിൽ മൂത്ത ആങ്ങളമാർ ചേട്ടനും ചേട്ടായിയും ഇക്കയുമാണ്. ചിലർ ഭർത്താവിനെയാണ് ഇങ്ങനെയൊക്കെ വിളിക്കുക. ചേച്ചി എന്നതിന് പകരമായി ഇത്ത, ഇത്താത്ത, താത്ത എന്നൊക്കെയാണ് പതിവ് വിളികൾ. അക്ക, അക്കൻ, അണ്ണൻ എന്നീ വിളിപ്പേരുകളും ചിലയിടങ്ങളിൽ സഹോദരങ്ങളെ വിളിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ആധിപത്യവും പരിഷ്കാരഭ്രമവും വർദ്ധിച്ചപ്പോൾ മലയാള നാമങ്ങൾക്ക് പകരം പപ്പ, ഡാഡി എന്നും മമ്മി, മാം എന്നും നമ്മുടെ മക്കൾ വിളിക്കുന്നു. ചെമ്മനം ചാക്കോയുടെ മമ്മി എന്ന കവിതയിൽ മരിക്കാൻ കിടക്കുന്ന വയസ്സായ അമ്മയുടെ ഒരേയൊരാഗ്രഹം മക്കൾ അമ്മയെന്ന് വിളിച്ചു കേൾക്കുന്നതാണ്. വിളിപ്പേരെന്തുമാകട്ടെ, മാനസിക ബന്ധം ആർദ്രതയോടെ നിലനിൽക്കണമെന്ന് ഇന്നു നാം ആഗ്രഹിക്കുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

സേവന വാർത്തകൾ. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നു. നിശ്ചിത വരുമാന പരിധിയിലുള്ള 18-നും 55-നുമിടയിൽ പ്രായമുള്ള തൊഴിൽരഹിതരായ വനിതകൾക്ക് 3 മുതൽ 5 വർഷ തിരിച്ചടവ് കാലാവധിയിലാണ് വ്യക്തിഗത വായ്പ നൽകുന്നത്. 4 മുതൽ 8% പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തു ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വായ്പ നൽകുന്നത്. മൈക്രോ ഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ CDSന്റെ 4 മുതൽ 7% പലിശ നിരക്കിൽ 4 കോടി രൂപ വരെ വായ്പ അനുവദിക്കുന്നു. CDSന് കീഴിലുള്ള SHG കൾക്ക് 19 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാകുന്നതാണ്. അപേക്ഷകൾ അക്ഷയ സെന്റർ, ഇന്റർനെറ്റ് കഫേകൾ മുഖേന www.mitrasoft.kswdc.org എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 9496015012, 9496015012.

ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ ക്ലിനിക്കൽ വിഭാഗങ്ങളിലേക്ക് ജൂനിയർ റസിഡന്റുമാരെ ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത: MBBS ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ്, TCMC, KSMC രജിസ്ട്രേഷൻ.

സർട്ടിഫിക്കറ്റ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 16 ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി അപേക്ഷ നൽകണം. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും തിരിച്ചറിയൽ രേഖകളും സഹിതം ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ ഈ മാസം 18 രാവിലെ 10 മണിക്ക് ഹാജരാക്കണം. ഫോൺ നമ്പർ 0486223333.

യും എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൌജന്യ കൃത്രിമ കൈവിതരണ ക്യാമ്പ് ഈ മാസം 30 കാക്കനാട് പ്രിയദർശിനി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ രാവിലെ 10:15 മുതൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 9645750442, 9645750442.

കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചങ്ങനാശ്ശേരിയിലെ ആൺകുട്ടികളുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്കും നാട്ടകത്തെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്കും പ്രവേശനത്തിന് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. സമീപത്തെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും പ്രവേശനം നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. സ്ഥാപന മേധാവി സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ, ജാതി, വരുമാന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 30-നകം ജില്ലാ പട്ടികജാതി വികസന ഓഫീസർക്ക് നൽകണം. ഫോൺ നമ്പർ 0481 256253, 0481 256253.

വ്യാജമദ്യത്തെക്കുറിച്ചോ മയക്കുമരുന്ന് വിൽപ്പനയെക്കുറിച്ചോ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്ന പൊതുജനങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആലപ്പുഴ എക്സൈസ് കൺട്രോൾ റൂമിലോ മറ്റ് എക്സൈസ് ഉദ്യോഗസ്ഥരെയോ നേരിട്ട് വിവരങ്ങൾ അറിയിക്കാം. വിവരങ്ങൾ നൽകുന്നവരുടെ പേരുവിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും. ബന്ധപ്പെടേണ്ട നമ്പർ ഇതാണ്: 0477225209 0477225209.

സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺ എയ്ഡഡ് CBSE ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OEC OBC വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാന്റ്സ് മുഖേന വിദ്യാഭ്യാസ ആനുകൂല്യം അനുവദിക്കുന്ന പദ്ധതിയിൽ അപേക്ഷ ക്ഷണിച്ചു. സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് അടുത്ത മാസം 15 മുൻപ് ഇ ഗ്രാന്റ്സ് മുഖേന ഡാറ്റ എൻട്രി പൂർത്തീകരിക്കണം. ഇത് സംബന്ധിച്ച സർക്കുലറുകൾ www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വിശദവിവരത്തിന് എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടുക.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി.
1: ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: നടൻ സുകുമാരന്റെ ചരമവാർഷികമാണ് ഇന്ന്. MT നിർമാലിം എന്ന ചിത്രത്തിലെ അപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ചലച്ചിത്ര ലോകത്തേക്ക് കടന്നുവന്ന സുകുമാരൻ തന്റെ അവസാന ചിത്രമായ വംശം വരെയുള്ള കാലഘട്ടത്തിനുള്ളിൽ 250 ചിത്രങ്ങളിൽ അഭിനയിച്ചു. 1977 പുറത്തിറങ്ങിയ ശംഖുപുഷ്പം എന്ന ചിത്രത്തിൽ ഡോക്ടർ വേണു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിലൂടെയാണ് മലയാള സിനിമയിൽ സുകുമാരൻ ശ്രദ്ധേയനായത്. തുടർന്ന് ബന്ധനം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും ലഭിച്ചു. നായകനോളം പ്രാധാന്യമുള്ള പ്രതിനായക വേഷങ്ങളും അദ്ദേഹം മികച്ച രീതിയിൽ അവതരിപ്പിച്ചു. നീലക്കണ്ണുകൾ എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ, പാടിയത് യേശുദാസ്.

0: കെഎസ്ഇബി അറിയിപ്പ്. തൃക്കാക്കര സെക്ഷൻ പരിധിയിൽ ബിഎംസി, ദയാഭവനം റോഡ്, ചാക്കാലപ്പാടം, മാവേലിപുരം, കാക്കനാട് ജംഗ്ഷൻ, ഐഎംജി ജംഗ്ഷൻ, അത്താണി, കിരിയലിമല, പള്ളത്തുപടി, സൈനികാശ്രമം റോഡ്, കുസുമഗിരി, കുഴിക്കാട്ടുമൂല എന്നിവിടങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.
1: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: കുടൽ എന്ന് പറയുന്നത് കുറേയധികം ഞരമ്പുകൾ, നേർവുകളുടെ ഒരു വളരെ ഒരു വലിയൊരു കൂട്ടായ്മയാണ്. ഒരു കോംപ്ലക്സ് നെറ്റ്വർക്കാണ്, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ നെറ്റ്വർക്ക് എന്ന് പറയുന്ന പോലെ. ഏറ്റവും വലിയ നെറ്റ്വർക്ക് ന്യൂറൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഞരമ്പുകളുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് തല

0: തലച്ചോറാണല്ലോ, തലച്ചോറാണ് എല്ലാത്തിൻ്റെയും കൺട്രോൾ, മാസ്റ്റർ ബ്രെയിൻ. അതേസമയം അതേ അല്ലെങ്കിൽ തലച്ചോറിലുള്ളതിൽ കൂടുതൽ ഞരമ്പുകളും ഈ നാഡികളും നമ്മുടെ കുടലിലുണ്ട്. ആ ഞരമ്പുകളും ആ നാഡികളും നമ്മുടെ തലച്ചോറുമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, സംവേദനം നടക്കുന്നുണ്ട്. ഈ എങ്ങനെയാണ് സംവേദനം നടക്കുന്നത്? അതിന് കുറേ മോളിക്യൂളുകളുണ്ട്, ഈ സിറോട്ടോണിൻ, ഡോപ്പമിൻ, അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ. ഈ മോളിക്യൂളുകളാണ് നമ്മുടെ ഇമോഷനെയും നമ്മുടെ എല്ലാ ഡേ ടു ഡേ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നല്ല രീതിയിൽ സിറോട്ടോണിൻ ഉണ്ട്, നമ്മൾ ഹാപ്പി ആയിരിക്കും. ഡോപ്പമിൻ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. അഡ്രിനാലിൻ പെട്ടെന്ന് കുടിക്കഴിഞ്ഞാൽ ഒരാളുടെ എനർജി ഭയങ്കരമായിട്ട് കൂടും. പെട്ടെന്ന് നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അഡ്രിനാലിൻ സർജ് എന്ന് പറയും. ഇതേ നമ്മുടെ തലച്ചോറിൽ മാത്രമല്ല, നമ്മുടെ കുടലിലും ഇങ്ങനത്തെ ഈ പറയുന്ന മോളിക്യൂളിൽ പദാർത്ഥങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ കുടലും നമ്മുടെ ബ്രെയിനും തമ്മിലുള്ള ആ നെറ്റ്വർക്കിങ്ങിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതായത് ഗട്ട് ബ്രെയിൻ ആക്സിസിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതൊരു ഒരു സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി അല്ല, ഈ തന്മാത്രകളുടെ ഏറ്റക്കുറച്ചിലുകൾ. ഉദാഹരണത്തിന് ഇതിൻ്റെ അളവ് കുടലിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവാം. ചിലർക്കത് കുടലിലെ ചലനത്തിനെ കുറയ്ക്കും, അങ്ങനെ വരുമ്പോൾ മലബന്ധമാകും. ചിലപ്പോൾ കുടലിൽ പെട്ടെന്ന് ചലിക്കും, അങ്ങനെ വരുമ്പോൾ വയറിളക്കം ഉണ്ടാവും. പിന്നെ നമ്മുടെ കുടലിനകത്ത് ഒത്തിരി ബാക്ടീരിയ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, ആൾക്കാർക്കെല്ലാം അതിനെക്കുറിച്ച് അറിയാം. കൊളോണിക് ബാക്ടീരിയ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മൈക്രോബയോട്ട, ട്രില്യൻസ് ആണ്. അത് ഓരോ ആൾക്കാരിലും ആ ബാക്ടീരിയ ഏതാണ്ട് നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലെയാണ്. ഇപ്പം എൻ്റെ ശരീരത്തിലുള്ള ബാക്ടീരിയ ഒരു പരിധിവരെയൊക്കെ പ്രീ ഡിഫൈൻഡ് ആണ്. ആ ബാക്ടീരിയയാണ് നമ്മുടെ കുടലിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും പല പല കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ പലരും ആൻറ്റിബയോട്ടിക് മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ വയറിളക്കം വരും, വയറ്റിൽ അസ്വസ്ഥ വരും. എന്തുകൊണ്ടാണ്? ഈ ആൻറ്റിബയോട്ടിക് ചെല്ലുമ്പോൾ ഈ നോർമലായിട്ടുള്ള ബാക്ടീരിയയ്ക്ക് ഒരു മാറ്റം വരും. ആ ബാക്ടീരിയയുടെ എൻവയോൺമെന്റിൽ ഒരു ശല്യക്കാരം വന്നു. അപ്പോൾ കുറച്ച് നല്ല ബാക്ടീരിയ കുറഞ്ഞു, കുറച്ച് ചീത്ത ബാക്ടീരിയ തലപൊക്കും. അപ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥകൾ കൊണ്ട് നമുക്ക് വയറ്റിൽ ക്രാംസ്, ലൂസ് മോഷൻ അസ്വസ്ഥകളൊക്കെ ഉണ്ടാകും.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ബിനോയ് സെബാസ്റ്റ്യൻ.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഡീനു ചാക്കോ മറുപടി നൽകുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2426-397 അല്ലെങ്കിൽ 9446-4558-88 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: എന്റെ പൊന്നു സുഹൃത്തെ, എന്റെ കയ്യിലില്ല 10 പൈസ ഇല്ല.
2: കാല് പിടിക്കുന്നു.
1: വേണ്ടെന്ന് ഇല്ലാത്തോണ്ടല്ലേ ഓട്ടെ തരത്തില്ലയോ? ആ ശരി, വെച്ച്.
3: ആരാ ഈ രാവിലെ വിളിച്ച് കാശ് ചോദിക്കുന്നേ?
1: ആ ചന്ദ്രൻ ദുഷ്ടൻ.
3: അങ്ങനെ പറയല്ലേ, ഉണ്ട എടുത്തങ്ങ് കൂട്.
1: ഉണ്ടേലല്ലേ ഇല്ലല്ലോ. എന്നെ ഒരു ശല്യോ?
3: അങ്ങനാണെ നിങ്ങൾ ഓഷിമെ പോയാലോ, വിവരം അറിയും. വിവരം?
1: ഓഷിമെ? അതെവിടത്തെ സ്ഥലം?
3: അതാണ് ജപ്പാനിലുള്ള ചെറിയൊരു ദ്വീപ്, ഓഷിമ അഥവാ പൂച്ചദ്വീപ്.
1: പൂച്ചകളാണോ അവിടെ കൂടുതലുള്ളത്?
3: മനുഷ്യരെക്കാൾ പല മടങ്ങു കൂടുതലാ പൂച്ചകൾ അവിടെ.
1: ജീവിക്കാൻ വലിയ പാടായിരിക്കുമല്ലയോ?
3: ആണെന്നേ. അവിടെ ഓരോ മനുഷ്യനും 6 മുതൽ 10 പൂച്ച വരെ ഉണ്ടെന്നാണ് കണക്ക്.
1: ഓ, ആലോചിക്കാനേ വയ്യാട്ടോ.
3: ദേ മൊബൈല് കിടന്ന് തിളങ്ങുന്നു, സൈലന്റ് ആണോ?
1: ഓ, രാവിലെ മുതൽ കിടന്ന് വിളിയാ, ഒരു മനസമാധാനവും തരത്തില്ല.
3: വർക്കിച്ചായ അത്യാവശ്യം വല്ലതും ആയിരിക്കും. ഉണ്ട് അങ്ങ് കൂട്.
1: എന്നതേലും ഉണ്ട്. ഈ ചായക്കടയിലെ പറ്റുകാശ് ഞാൻ ആദ്യം തീർത്തേനെ. ദിവസേനം പ്രാക്ക് കേക്കണ്ടല്ലോ.
3: അല്ലന്നേ, ഒരു സംശയം. ഈ ചന്ദ്രൻ കടം വാങ്ങിയ തുകയാണോ തിരിച്ചു ചോദിക്കുന്നേ? എന്റെ ചിറ്റൂർക്കാവിലമ്മേ, അതങ്ങ് കൊടുത്തൂടെ?
1: ദുഷ്ടനാന്ന്. ഭാര്യയും പിള്ളേരും വരെ ഉപേക്ഷിച്ചു പോയി.
3: ആണോ? അതെന്നാ പറ്റി?
1: എന്നാ പറ്റാനാ, അങ്ങേര് ഭാര്യയുടെ സ്വർണം മുഴുവനും എടുത്ത് ഏതോ ബാങ്കിൽ പണയം വെച്ചു.
3: ദുഷ്ടൻ. എന്നിട്ട് ആ പൈസ എന്നാ ചെയ്തു?
1: ആ പൈസ മൊത്തം എടുത്ത് സൊസൈറ്റിയിലെ ലോൺ അടച്ചു.
3: ഷോ, അതിനായിരുന്നു ലോൺ കൊടുത്തു.

0: ആയി കാണും അയാളുടെ.
1: അയാളുടെ അല്ല, എന്റെ ലോണാണ് അടച്ച.
0: എന്റെ ചിറ്റൂർക്കാവിൽ അമ്മേ, നിങ്ങളുടെ ലോണോ?
1: ഇപ്പൊ കോടതി വിധി വന്നു, മാസാമാസം കുടുംബത്തിന് പൈസ കൊടുക്കാൻ. അത് കുടിശ്ശികയായി, അതായി വിളിക്കുന്നു. അതെ, വീണ്ടും വിളിക്കുന്നു ദുഷ്ടൻ.
2: ദീപസ്തംഭം, മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമന്ത്.

സേവന വാർത്തകൾ. എംപ്ലോയ്മെന്റ് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോച്ചിംഗ് കം ഗൈഡൻസ് സെന്റർ ഫോർ SC/ST ആഭിമുഖ്യത്തിൽ 10 മാസം ദൈർഘ്യമുള്ള സൌജന്യ സ്റ്റെനോഗ്രാഫി ആന്റ് വേർഡ് പ്രോസസിംഗ് പരിശീലന പരിപാടി ഈ മാസം അവസാന വാരത്തോടെ തൃപ്പൂണിത്തുറ മിനി സിവിൽ സ്റ്റേഷനിലെ CGC ഓഫീസിൽ ആരംഭിക്കുന്നു. എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ എന്നീ ജില്ലകളിലെ ഏതെങ്കിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും SSLC പാസായിട്ടുള്ളതും 18-നും 41-നും മധ്യേ പ്രായവുമുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 0484-231-944 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 0484-231-944

വിവിധ പരീക്ഷകൾക്ക് ഉയർന്ന മാർക്ക് വാങ്ങി പാസാകുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന സമ്മാന പദ്ധതി പ്രകാരമുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 2025-26 അധ്യയന വർഷം വിജയിച്ച പരീക്ഷകൾക്ക് മാത്രമാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. ഇ ഗ്രാന്റ്സ് 3.0 പോർട്ടൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0491-2505-005. 0491-2505-005.

പ്രിയ ശ്രോതാക്കളെ, ഇതോടെ എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുന്നു. എഫ് എം ഡയറി തുടർന്ന് കേൾക്കാം 7:35. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. ഷിഗല്ല നിപ ജാഗ്രത കർശനമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഷിഗല്ലയ്ക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയും ശക്തം. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ് വെർദേ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ഇന്ന് ഫ്രാൻസിലെ എവിയനിൽ എത്തും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന സെഷനിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് കാനഡ, UK എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായും UAE പ്രസിഡന്റുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിയിൽ ഇത് 13 തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. സ്ലോവാക്യയിലെ ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ഊഷ്മളമായി തുടരാൻ ഇത് പ്രചോദനമാകട്ടെയെന്നും പ്രധാനമന്ത്രി പ്രത്യാശിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലോവാക്ക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ വ്യവസായങ്ങൾക്കുൾപ്പെടെ ഇത് ഗതിവേഗം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: ഡിജിറ്റൽ ടെക്നോളജി പർ ആജ് കിയേ ഗയേ എംഒയു ഇസ് എ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മേ സഹയോഗ് കി നയി സംഭാവനയേ ബനേഗി ഇസ്സേ ജോയിന്റ് ഡെവലപ്മെന്റ് ജോയിന്റ് പ്രൊഡക്ഷൻ ഓർ ഡിഫൻസ് ഇൻഡസ്ട്രീസ് കേ ബീച്ച് സഹയോഗ് കോ നയി ഗതി മിലേഗി.
0: സമസ്ത മേഖലകളിലും ഇന്ത്യ മാതൃകാപരമായി മുന്നേറുകയാണെന്ന് സ്ലോവാക്ക് പ്രധാനമന്ത്രി റോബർട്ട് ഫീക്കോ പ്രതികരിച്ചു.
2: I congratulate you to the results which you have achieved. It's the field of digitalization and the use of artificial intelligence. You've come so far that you're ahead of many other advanced countries in different parts of the world.
0: ഇന്ത്യ-സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തൊഴിൽ, കുടിയേറ്റം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, പ്രതിരോധം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം ശക്തമാക്കാനുള്ള കരാറുകളിലും ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ത്യ സ്ലോവാക് ബന്ധങ്ങളിൽ ശക്തമായ വളർച്ചയ്ക്ക് വഴി തുറക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള നിരവധി തീരുമാനങ്ങളാണ് ഇന്നലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ 11 സുപ്രധാന ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചിരുന്നു. പ്രതിരോധം, സിവിക് ന്യൂക്ലിയർ, വിനോദസഞ്ചാരം, ക്വാണ്ടം കമ്മ്യൂണിക്കേഷനും എഐയും ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതികവിദ്യ, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഇത് വഴിയൊരുക്കും.
0: കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ കോഴിക്കോട് നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. യൂത്ത് പാർലമെന്റ് മത്സര ജേതാക്കൾക്കുള്ള അവാർഡുകൾ സമാപന ദിനമായ നാളെ സമ്മാനിക്കും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന ഈ സംവിധാനം 15 ദിവസം ലഭ്യമാകും. SE.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഇവ ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, ചീഫ് സെക്രട്ടറി എ ജയതിലക് എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. 2026 സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷാ ഫലം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. 13,000 ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റായ UPSC.gov.in വഴി പരീക്ഷാഫലം പരിശോധിക്കാവുന്നതാണ്. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. വിദ്യാർത്ഥികളുടെ സൌകര്യം, സുരക്ഷാ ക്രമീകരണങ്ങൾ, പരീക്ഷാ നടത്തിപ്പിന്റെ സുതാര്യത എന്നിവയ്ക്ക് പ്രത്യേക മുൻഗണന നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ഏജൻസികൾക്കും നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിലുണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം സ്വീകരിച്ചത്. ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് നൽകിയത്. കര അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനായി ഫലപ്രദമായ വിദേശ നയവും രാജ്യം പിന്തുടരുന്നു. പശ്ചിമേഷ്യൻ മേഖലയിൽ 4 മാസത്തെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ തുടരുന്നു. വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ സമാധാന കരാർ ഒപ്പുവയ്ക്കാനിരിക്കെ ഒരു കരട് ചട്ടക്കൂട് സംബന്ധിച്ച് അമേരിക്കയും ഇറാനും

0: ും ധാരണയിലെത്തി. കരാർ ഒപ്പുവച്ചതിനു ശേഷം വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സമവായ നീക്കത്തെ സ്വാഗതം ചെയ്ത ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അന്തിമ കരാർ പൂർത്തിയായിട്ടില്ലെന്ന് എടുത്തുപറഞ്ഞു. ലെബനനിലെ സമാധാനം ഒത്തുതീർപ്പിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കി. കേരളത്തിൽ വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോടും കണ്ണൂരും രണ്ടു കുട്ടികൾക്ക് വീതം ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് കണ്ണൂരിൽ ഇന്ന് അടിയന്തര യോഗം ചേരും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: 4 ഉം 8 ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിൽ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. രോഗത്തിന്റെ ഉറവിടം ആരോഗ്യവകുപ്പ് അന്വേഷിച്ചു വരികയാണ്. ശുദ്ധമല്ലാത്ത കുടിവെള്ളം, ഭക്ഷണം, ശുചിത്വമില്ലാത്ത കൈകൾ എന്നിവയിലൂടെയാണ് ഷിഗല്ല പകരുന്നതെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KC സച്ചിൻ അറിയിച്ചു.
0: സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ ബാധിതനായ രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റത്തിൽ മിന്നും പ്രകടവുമായി ദ്വീപ് രാജ്യമായ കേപ്പ് വെർദെ. മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചാണ് കേപ്പ് വെർദെ ശക്തമായ സാന്നിധ്യമറിയിച്ചത്. ഇന്ന് നടന്ന ബെൽജിയം, ഈജിപ്റ്റ്, സൌദി അറേബ്യ, യുറുഗ്വേ മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ജിയിൽ ഇറാൻ ന്യൂസിലന്റ് മത്സരം പുരോഗമിക്കുകയാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 21 യോഗാ ദിനാചരണം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കത്തിന് പരിഹാരം. മന്ത്രി റോജി M. ജോണിന്റെ സാന്നിധ്യത്തിൽ ഇരുവിഭാഗങ്ങളും ഇന്നലെ സമ്മതപത്രത്തിൽ ഒപ്പുവച്ചു. പരിയത്തുകാവ് നിവാസികളായ 7 കുടുംബങ്ങൾക്ക് നിലവിലുള്ള വസ്തുവിനോട് ചേർന്ന് 5 സെന്റ് വീതം വിട്ടുനൽകാൻ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും. സ്ലൊവാക്യയുടെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. ഷിഗല്ല നിപ ജാഗ്രത കർശനമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഷിഗല്ലയ്ക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയും ശക്തം. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ്പ് വെർദെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7:35 ഉം 22 സെക്കൻഡും.

48 രാജ്യങ്ങൾ, 104 മത്സരങ്ങൾ. ലോകകപ്പ് മത്സരങ്ങളിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും ബൃഹത്തായ മത്സരം. ആരു നേടും എന്ന പ്രഹേളികയിലേക്ക് ലോകം കണ്ണും കാതും കൂർപ്പിക്കുന്ന വശ്യമനോഹരമായ കായിക വിനോദം. അതെ, അതാണ് ലോകകപ്പ് ഫുട്ബോൾ.

ഇക്കഴിഞ്ഞ 11ാം തീയതി മെക്സിക്കോ സിറ്റിയിലെ ആസ്റ്റേക്ക സ്റ്റേഡിയത്തിൽ പോപ്പ് ഗായിക ഷക്കീറ ഡൈ ഡൈ എന്ന് പാടിയുണർത്തിയ ത്രസിപ്പിക്കുന്ന താളത്തിൽ ഗാലറിയിൽ ഉയർന്ന ആരവങ്ങളുടെയും മെക്സിക്കൻ ഓളപ്പെരുക്കത്തിന്റെയും അകമ്പടിയോടെ സ്റ്റേഡിയം തൊട്ട ട്രയോണ്ട ബോൾ ഉയർന്നു പറക്കുമ്പോൾ ലോകം അതിനു പിന്നാലെ. ലോകമൊന്നാകെ ഒരു ബോളിലേക്ക് ചുരുങ്ങുകയും ഒരു ബോൾ ഭൂലോകത്തോളം വളരുകയും ചെയ്യുന്ന അത്ഭുത കാഴ്ചയിലേക്ക് വഴിമാറുകയാണ്. USA, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിലായി അരങ്ങേറുന്ന ലോകകപ്പ് മാമാങ്കം മെക്സിക്കോ സൌത്ത് ആഫ്രിക്ക മാച്ചോടെ ആരംഭിച്ചു.

തുടക്കത്തിൽ തന്നെ അട്ടിമറികളോടെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു മത്സരങ്ങൾ തുടങ്ങിയത്. ആദ്യ കളിയിൽ മെക്സിക്കോ ജയിച്ചെങ്കിൽ യൂറോപ്യൻ ടീമായ ചെക്ക് റിപ്പബ്ലിക്കിനെ അട്ടിമറിച്ചുകൊണ്ട് ഏഷ്യൻ ശക്തിയായ കൊറിയ ആദ്യ അട്ടിമറിക്ക് തുടക്കമിട്ടു. രാഷ്ട്രീയപരമായി വെനിസ്വേലയിൽ അട്ടിമറി നടത്തിയ USA ഫുട്ബോളിലും അട്ടിമറി ആവർത്തിച്ചുകൊണ്ട് ലാറ്റിൻ അമേരിക്കയെ വീണ്ടും ഞെട്ടിച്ചു. ഇത്തവണ ലാറ്റിൻ അമേരിക്കൻ ടീമായ പാരാഗ്വേയെ തീർത്തും നിഷ്പ്രഭമാക്കിക്കൊണ്ട് USA ടൂർണമെന്റിലേക്കുള്ള വരവ് അറിയിച്ചു. അങ്ങനെ അട്ടിമറികളിലൂടെ കുഞ്ഞൻ ടീമുകൾ പലപ്പോഴും പമ്പൻ ടീമുകൾക്ക് മുന്നിൽ പന്തു തട്ടുമ്പോൾ സ്റ്റേഡിയത്തിൽ വിരിയുന്നത് ഫുട്ബോൾ എന്ന മാന്ത്രിക കളിയുടെ മനോഹാരിതയാണ്. ഈ ലോകകപ്പിൽ ഇതുവരെ നടന്ന കളികളുടെ വിവരണവുമായി സ്പോർട്സ് കമന്റേറ്ററും എഴുത്തുകാരനുമായ ശ്രീ ഹാരിസ് നെന്മേനി.

ലോകകപ്പ് 2026 വർണ്ണാഭവും സംഭവബഹുലവുമായ തുടക്കം. ആതിഥേയ രാജ്യങ്ങളിലൊന്നായ മെക്സിക്കോയിലെ മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ തികച്ചും രാജോചിതമായ ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം നടന്ന ആദ്യ മത്സരത്തിൽ ഗ്രൂപ്പ് എയിൽ ആതിഥേയരായ മെക്സിക്കോ ആഫ്രിക്കൻ കരുത്തരായ സൗത്ത് ആഫ്രിക്കയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ട് തങ്ങളുടെ തുടക്കം ഗംഭീരമാക്കി. ഏറെ സംഭവബഹുലമായിരുന്നു ഈ മത്സരം. സ്വന്തം കാണികളുടെ മുമ്പിൽ ആവേശത്തോടെ പന്ത് തട്ടിയ മെക്സിക്കോ കൂടുതൽ നേരം പന്ത് കൈവശം വെക്കുകയും 16 വട്ടം ഗോൾ വലയം ലക്ഷ്യമാക്കി പന്ത് തൊടുക്കുകയും ചെയ്തുവെങ്കിലും 2 ഗോളുകൾ മാത്രമാണ് അടിക്കാൻ സാധിച്ചത്. 9th minute ക്യൂനോസും 67th minute റൗൾ ഗിമിനസും ഗോൾ നേടി. പലപ്പോഴും പരുക്കനായി മാറിയ കളിയിൽ റഫറി പെരേരയ്ക്ക് പിന്നെയും 2 വട്ടം കൂടി ചുവപ്പ് കാർഡ് പുറത്തെടുക്കേണ്ടതായി വന്നു. സൗത്ത് ആഫ്രിക്കയുടെ സ്വാനെ 84th minute മെക്സിക്കോയുടെ പ്രതിരോധക്കാരൻ മോണ്ടസ് 91st minute ചുവപ്പ് കാർഡ് കണ്ട് കളിയിൽ നിന്ന് പുറത്തായി. ഗ്രൂപ്പിലെ 2nd മത്സരം തികച്ചും ആവേശകരമായിരുന്നു. ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിൽ അരങ്ങേറിയ മത്സരത്തിൽ ഏഷ്യൻ ശക്തികൾക്ക് 2-1 തകർപ്പൻ ജയം. ലോകകപ്പിന്റെ അരങ്ങിൽ മുമ്പും വമ്പന്മാരെ മറിച്ചിട്ടുള്ള കൊറിയക്കാരാണ് ആദ്യ പകുതിയിൽ കളിയിൽ ആധിപത്യം പുലർത്തിയത്. പക്ഷേ ഗോൾ മാത്രം അകന്നു നിന്നു. 2nd പകുതിയിൽ കളിയുടെ ഗതിക്കെതിരെ ചെക്ക് ടീമാണ് ആദ്യം ലീഡെടുത്തത്. വലതുഭാഗത്തു നിന്നുള്ള കൗപ്പലിന്റെ നീളൻ ത്രോയിൽ പ്രതിരോധക്കാർക്കിടയിൽ നിന്നും ഉയർന്നു ചാടിയ ചെതിക്ക് വലയിലേക്ക് തലകൊണ്ട് ചെത്തിയിട്ടു. 1-0 ചെക്കിയ എന്ന അപരനാമമുള്ള ചെക്കുകാർ മുമ്പിലെത്തി. അപ്രതീക്ഷിത ഗോളിൽ തളരാതെ മുന്നേറിയ കൊറിയക്കാർക്ക് 67th minute അതിന്റെ ഫലവും ലഭിച്ചു. ലീൻ കാങ് ബോക്സിലേക്ക് നൽകിയ ത്രൂ ബാൾ പിടിച്ചെടുത്ത് പ്രതിരോധക്കാരെയും ഗോളിയെയും മറികടന്ന് മനോഹരമായി പോസ്റ്റിന്റെ മൂലയിലേക്ക് ഷിപ്പ് ചെയ്ത് ഹാങ്ങിനാം കൊറിയയുടെ സമനില ഗോൾ കണ്ടെത്തി. 80th minute കൊറിയ കാത്തിരുന്ന മുഹൂർത്തമെത്തി. വലതു വിങ്ങിൽ നിന്നും ആദ്യ ഗോൾ നേടിയ ഹാങ്ങിന്റെ അസിസ്റ്റിൽ ഹ്യുയാൻ ഗുവയെ പന്ത് വലയിലേക്ക് എത്തിച്ചു. കൊറിയ 2 ചെക്ക് റിപ്പബ്ലിക് 1. കളിനീരി മുമ്പേ സമനില പിടിക്കാൻ ചെക്കുകാർ ആഞ്ഞു പൊരുതിയെങ്കിലും 2 ഉജ്ജ്വല രക്ഷപ്പെടുത്തലുകളുമായി ഗോൾ കീപ്പർ കിം കൊറിയൻ ടീമിന്റെ രക്ഷകരായി. ലോകകപ്പിന്റെ സഹ ആതിഥേയരിൽ ഒരാളായ കാനഡ അവരുടെ ആദ്യ മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയോട് 1-1 സമനിലയിൽ പിരിഞ്ഞു. ഏറെക്കുറെ തുല്യ ശക്തികളുടെ പോരാട്ടം കണ്ട മത്സരത്തിൽ പക്ഷേ ആദ്യം ഗോളടിച്ചത് ബോസ്നിയയാണ്. വലതുഭാഗത്തു നിന്ന് കോർണറിൽ തലവെച്ച് ലൂക്കിക് ടീമിനെ മുമ്പിലെത്തിച്ചു. സ്വന്തം കാണികളുടെ മുമ്പിൽ സമനിലയ്ക്കായി പൊരുതിയ കാനഡയ്ക്ക് 78th minute വരെ കാത്തിരിക്കേണ്ടി വന്നു സമനില ഗോളിനായി. ബോക്സിലേക്ക് വന്ന പന്ത് പിടിച്ച് പ്രയാസമുള്ള ആംഗിളിൽ നിന്നും വലയിലേക്ക് തൊടുത്ത് ലാറിൻ ടീമിനെ ഒപ്പമെത്തിച്ചു. മത്സരത്തിൽ 2 വട്ടം ഗോൾ ലൈൻ സേവുകൾ നടത്തിയ ബോസ്നിയ പ്രതിരോധവും അവസാന മിനിറ്റുകളിൽ കനേഡിയൻ തള്ളിക്കയറിനെ വിജയകരമായി പ്രതിരോധിച്ചതോടെ മത്സരം 1-1 സമനിലയായി. കാനഡയ്ക്കും മെക്സിക്കോക്കും ഒപ്പം ലോകകപ്പിന്റെ സഹ ആതിഥേയരായ അമേരിക്കയ്ക്കും ആദ്യ കളിയിൽ ആധികാരിക ജയം. ലോസ് ആഞ്ചലസ് മൈതാനത്ത് എതിരാളികളായ പരാഗ്വേയെ സമ്പൂർണമായും വാരിക്കളഞ്ഞ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 4-1 തകർപ്പൻ ജയമാണ് സ്വന്തമാക്കിയത്. 7th minute ബോബ ഡിലയുടെ ദാനഗോളിന് മുമ്പിലെത്തിയ അമേരിക്ക

0: ഇന്ത്യക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. മത്സരത്തിൽ മിന്നും പ്രകടനം നടത്തിയ സ്ട്രൈക്കർ ബാലഗോൺ 31-ാം മിനിറ്റിലും ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പും ഗോളടിച്ച് കളി അമേരിക്കയുടെ പക്ഷത്താക്കി. 2-ാം പകുതിയുടെ 73-ാം മിനിറ്റിൽ മൗറീസിയോ പരോഗയ്ക്കായി ഒരു ഗോൾ കൂടി മടക്കി എങ്കിലും കളി നിയന്ത്രിച്ചത് അപ്പോഴും അമേരിക്ക തന്നെയായിരുന്നു. അവസാന സെക്കൻഡുകളിൽ റെയ്ന ഒരു ഗോൾ കൂടി നേടിയതോടെ 4-1 സമ്പൂർണ്ണ ജയത്തോടെ അമേരിക്ക കളം വിട്ടു. ലോകകപ്പിലെ തുല്യശക്തികളുടെ ഗ്രൂപ്പ് എന്ന വിശേഷണമുള്ള ഗ്രൂപ്പിൽ സ്വിറ്റ്സർലാൻഡിനെ സമനിലയിൽ കുരുക്കി ഖത്തർ. കളിയുടെ സിംഹഭാഗം സമയം പന്ത് കൈവശം വെച്ച സ്വിസുകാർ 17-ാം മിനിറ്റിൽ ലഭിച്ച പെനാൾട്ടി മുതലാക്കി 1-0 മുന്നിലെത്തിയ ശേഷം മത്സരത്തിന്റെ അവസാന ഘട്ടം വരെ മുൻതൂക്കം നിലനിർത്തുകയും ചെയ്തു. എന്നാൽ പരിക്കു സമയത്ത് ലഭിച്ച അവസരം മുതലെടുത്ത് ഏഷ്യൻ ടീം വിലപ്പെട്ട സമനിലയും ഒരു പോയിന്റും സ്വന്തമാക്കുകയായിരുന്നു. ആഗോളതലത്തിൽ തന്നെ ഏറ്റവും അധികം ആരാധകരുള്ള ഫുട്ബോൾ ടീമുകളിലൊന്നാണ് ബ്രസീൽ. അത് വെറുതെ ഉണ്ടായതല്ല. സൗന്ദര്യമുള്ള കളിയും അഭിമാനാർഹമായ അവസാന ഫലങ്ങളും കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്തത് തന്നെയാണ്. അങ്ങനെയൊരു ടീം ആദ്യ മത്സരത്തിനിറങ്ങുമ്പോൾ ഫുട്ബോൾ ലോകത്തിന്റെ ശ്രദ്ധ എത്രയും ആ മത്സരത്തിലേക്ക് ആവുന്നത് സ്വാഭാവികം. മൊറോക്കോക്കെതിരെ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങിയ മുൻ ലോക ചാമ്പ്യന്മാർക്ക് പക്ഷേ 1-1 സമനില മാത്രം. തങ്ങളുടെ എതിരാളികളുടെ പേരിനും പെരുമയ്ക്കും മുമ്പിൽ ഭയക്കാതെ പന്ത് തട്ടിയ മൊറോക്കോ ആദ്യം ലീഡ് നേടി. 21-ാം മിനിറ്റിൽ ഇസ്മായിൽ ഷബാരി ആഫ്രിക്കൻ രാജ്യത്തെ മുമ്പിലെത്തിച്ചു. 1 പരിങ്ങിയ ബ്രസീൽ പക്ഷെ വൈകാതെ തിരിച്ചടിച്ചു. സൂപ്പർ താരം വിനീഷ്യസ് 32-ാം മിനിറ്റിൽ എതിർ ബോക്സിൽ നിന്ന് തൊടുത്ത വലങ്കാലിനടി വലയുടെ വലതു പാർശ്വത്തിൽ പതിച്ചു. 1-1 അവസാനം വരെ ലീഡിനായി ഇരു ടീമുകളും പോരടിച്ചുവെങ്കിലും കളി 1-1 അവസാനിച്ചു. സി ഗ്രൂപ്പിലെ തന്നെ മറ്റൊരു കളിയിൽ ഹെയ്തിക്കെതിരെ സ്കോട്ട്ലൻഡ് ജയം നേടി. 1-ാം പകുതിയുടെ 28-ാം മിനിറ്റിൽ പ്രീമിയർ ലീഗ് താരം മഗ്ഗീനാണ് സ്കോട്ടിഷ് ടീമിന്റെ വിജയഗോൾ നേടിയത്. ഗ്രൂപ്പ് ഡിയിൽ ഏറെ പ്രതീക്ഷയോടെ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങിയ തുർക്കി ഓസ്ട്രേലിയയോട് ഏകപക്ഷീയമായ 2 തോൽവി വഴങ്ങി. കൂടുതൽ നേരം പന്ത് കൈവശം വച്ചതും എതിർവലരാക്കി കൂടുതൽ അടികൾ പായിച്ചതും തുർക്കിയായിരുന്നു. പക്ഷേ കൗണ്ടർ അറ്റാക്കുകളിലൂടെ എതിർ ഗോൾ മുഖം വിറപ്പിക്കുക എന്ന തന്ത്രം പിന്തുടർന്ന ആസ്ട്രേലിയ ഇരുപകുതികളിലുമായി നേടിയ 2 പ്രത്യാക്രമണ ഗോളുകളിലൂടെ കളി തങ്ങളുടേതാക്കി മാറ്റി. ആദ്യ ലോകകപ്പ് കളിക്കുന്ന കുറസോവയെ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനി തകർത്തത് 1-7 ഒരു ഘട്ടത്തിൽ 1-1 സമനിലയിലെത്താനായി എന്നതും ലോക സ്റ്റേജിൽ ആദ്യ ഗോൾ കണ്ടെത്താനായി എന്നതും കുറസോവയ്ക്ക് ആശ്വാസമായി. ഗ്രൂപ്പ് എഫിലെ നെതർലാൻഡ് ജപ്പാൻ മത്സരം ഈ ലോകകപ്പ് ഇതുവരെ കണ്ടതിൽ ഏറ്റവും ആവേശം നിറഞ്ഞ കളിയായിരുന്നു. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം പ്രതിരോധ നിരക്കാരൻ വിർജിൽ വാൻഡൈക്കിന്റെ ഹെഡർ ഗോളിലൂടെ ഡച്ചുകാരാണ് സ്കോറിംഗ് തുടങ്ങിയത്. 6 നക്കാമുറായയുടെ ഗോളിൽ ജപ്പാൻ ഒപ്പം പിടിച്ചു. 64-ാം മിനിറ്റിൽ സോമർവില്ലിന്റെ വലതു വിങ്ങിൽ നിന്നുള്ള വലങ്കാലിനടി നെതർലാൻഡ്സിന് വീണ്ടും ലീഡ് നൽകി. പക്ഷേ വിടാതെ പൊരുതിയ ജപ്പാൻ കളി തീരാൻ 1 മാത്രം ശേഷിക്കെ കമാദയുടെ ഗോളിലൂടെ സമനില പിടിച്ചു. യുപിയിലെ ഐവറി കോസ്റ്റ് ഇക്വഡോർ മത്സരവും ആവേശം നിറഞ്ഞതായിരുന്നു. സ്വീഡൻ ടുണീഷ്യ മത്സരവും ഏകപക്ഷീയമായിരുന്നു. യൂറോപ്യൻ കരുത്തന്മാരായ സ്വീഡനെതിരെ ആധിപത്യം നേടാൻ ടുണീഷ്യക്ക് കളിയുടെ ഒരു ഘട്ടത്തിലും സാധിച്ചില്ല. സ്വീഡൻ 5-1 മത്സരം ജയിച്ചത്. ലോകകപ്പ് അതിന്റെ പ്രാഥമിക ഘട്ടത്തിലൂടെ പുരോഗമിക്കുകയാണ്. പ്രമുഖ ടീമുകളിൽ ബ്രസീലും ജർമ്മനിയും നെതർലാൻഡ്സുമെല്ലാം ഇതിനകം കളത്തിലിറങ്ങിക്കഴിഞ്ഞു. കിരീട പ്രതീക്ഷ സൂക്ഷിക്കുന്ന ടീമുകളിൽ മുമ്പന്മാരായ അർജന്റീനയും ബെൽജിയവും സ്പെയിനും ഫ്രാൻസും ഇംഗ്ലണ്ടുമെല്ലാം കളത്തിലിറങ്ങാൻ ഒരുങ്ങുന്നതേയുള്ളൂ.
1: ഒരു ലോകകപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതിൽ ചരിത്രത്തിൽ സ്ഥാനം നേടിയ കളികളുണ്ടാകും, കളിമുഹൂർത്തങ്ങളുണ്ടാകും, ഇതിഹാസ താരങ്ങളുണ്ടാകും, ഒപ്പം അട്ടിമറികളും തിരിച്ചടികളും.
2: ലോകകപ്പ് ഓളപ്പെരുക്കത്തിൽ നമ്മുടെ മനസ്സിൽ ചേക്കേറുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് സ്പോർട്സ് ലേഖകനും ആകാശവാണി മുൻ പ്രോഗ്രാം മേധാവിയുമായിരുന്ന ശ്രീ കെ എം നരേന്ദ്രൻ.
3: നമ്മൾ ലോകകപ്പിലൊക്കെ തിരിച്ചടി എന്ന വാക്ക് ധാരാളം ഉപയോഗിക്കാറുണ്ട്. ഒരാൾ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ചു നേരം കഴിഞ്ഞ് മറ്റേയാൾ ഒരു തിരിച്ചു അടിക്കുന്നതിനെ തിരിച്ചടി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഓരോ ലോകകപ്പിലും അങ്ങനെ തിരിച്ചടികളുണ്ടാവും. വലിയ ടീമിനെ ചെറിയ ടീം തോൽപ്പിക്കുകയാണെങ്കിൽ അതിനും ഒരു തിരിച്ചടി എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് നമ്മൾ ഏതിനെയാണ് കണക്കാക്കേണ്ടത്? അങ്ങനെ ഒരു കളി ഉണ്ടാവണമല്ലോ. അങ്ങനെ ഒരു കളിയാണ് പണ്ട് പോർച്ചുഗലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത് 1966 ലോകകപ്പായിരുന്നു. 1966 ലോകകപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴേക്കും ഓർക്കുക ഇംഗ്ലണ്ടിനെ മാത്രമാണ്. കാരണം ഇംഗ്ലണ്ടാണ് അക്കാലത്ത് ചാമ്പ്യന്മാരായത്. ബോബി ചാൾട്ടനും ബോബി മോറും ജോർജ് വെസ്റ്റും ഒക്കെ കളിക്കുന്ന ആ പഴയ കാലത്ത് ഇംഗ്ലണ്ടിനെ മാത്രമാണ് നമ്മൾ ഓർക്കുന്നത്. കാരണം അവരാണ് ചാമ്പ്യന്മാരായത്. പക്ഷെ ആ സമയത്ത് അതേ കൊല്ലം 1966 തന്നെ പോർച്ചുഗൽ എന്താണ് കളിച്ചത്?

0: എന്ന് നമ്മൾ ആലോചിക്കണം. അവരുടെ ഒരു കളി, അവരുടെ ക്വാർട്ടർ ഫൈനലിലെ ഒരു മത്സരം വടക്കൻ കൊറിയയുമായിട്ടായിരുന്നു. പോർച്ചുഗലിനെ കുറിച്ച് നമുക്കറിയാം, പ്രത്യേകിച്ച് യൂറോപ്യൻ കളിക്കാർക്ക് ധാരാളം അറിയാം. നേരെ മറിച്ച് വടക്കൻ കൊറിയയെക്കുറിച്ച് ഏഷ്യക്കാർക്ക് പോലും അറിയാത്ത ഒരു കാലമായിരുന്നു അത്. തുടക്കത്തിൽ തന്നെ എങ്ങനെയാണ് വടക്കൻ കൊറിയ കളിക്കാൻ പോകുന്നത് എന്ന് അറിയായി കാരണം പോർച്ചുഗൽ ഒന്ന് ശങ്കിച്ചാണ് തുടങ്ങിയത്. പക്ഷെ ശങ്കിക്കാനൊന്നും നേരമുണ്ടായില്ല. ഒന്നാം മിനിറ്റിൽ തന്നെ പാക് സ്വിങ് സിൻ എന്ന അവരുടെ മിഡ്ഫീൽഡർ വടക്കൻ കൊറിയയ്ക്ക് വേണ്ടി ഗോൾ അടിച്ചു. അതിന്റെ ക്ഷീണം മാറി പതുക്കെ നോക്കുന്ന സമയത്ത് 22-ാം മിനിറ്റിൽ ഇത് ലീ ഡോങ് മോങ് അവരുടെ ഫോർവേഡ്, വടക്കൻ കൊറിയയുടെ ഫോർവേഡ് രണ്ടാമത്തെ ഗോളും അടിച്ചു. അങ്ങനെ രണ്ട് ഗോളുകൾക്ക് പോർച്ചുഗൽ പിന്നിൽ. കഴിഞ്ഞില്ല, 3 മിനിറ്റ് കൂടി കഴിഞ്ഞു. യാങ് സുക് കുക്ക് എന്ന കളിക്കാരൻ ഫോർവേഡാണ്, അദ്ദേഹം 25-ാം മിനിറ്റിൽ വടക്കൻ കൊറിയയ്ക്ക് വേണ്ടി 3-ാമത്തെ ഗോളും അടിച്ചു. അങ്ങനെ 3 ഗോളുകൾക്ക് മുന്നിലാണ് വടക്കൻ കൊറിയ. ആ സമയത്ത് ഇതാ വരുന്നത് പോർച്ചുഗലിന്റെ തിരിച്ചടിക്കൽ. 27, 43, 56, 59 മിനിറ്റുകളിൽ 4 ഗോളുകൾ തിരിച്ചടിച്ചു പോർച്ചുഗൽ. ഈ 4 ഗോളുകളും അടിച്ചത് മഹാനായ ഇതിഹാസ താരം യുസേബിയോ എന്ന കളിക്കാരനായിരുന്നു. അങ്ങനെയാണ് യുസേബിയോ എന്ന പേര് ലോകം ശരിക്കും ശ്രദ്ധിച്ചു തുടങ്ങിയത്. അവരുടെ വടക്കൻ കൊറിയയുടെ പ്രതിരോധങ്ങളൊക്കെ താട്ടി തകർത്തുകൊണ്ട് ഇദ്ദേഹം ഒറ്റയ്ക്ക് തകർക്കുകയാണുണ്ടായത്. അതിനുശേഷം 80-ാം മിനിറ്റിൽ ജോസ് അഗസ്റ്റോ 5-ാമത്തെ ഗോളും അടിച്ച് 3-5 എന്ന സ്കോറിന് വടക്കൻ കൊറിയയെ തോൽപ്പിച്ച് പോർച്ചുഗൽ അന്ന് സെമി ഫൈനലിലേക്ക് എത്തുകയുണ്ടായി. വാസ്തവത്തിൽ 1966 ലോകകപ്പിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിനെ കുറിച്ച് മാത്രം ഓർത്താൽ പോരാ, അതിനേക്കാൾ വലിയൊരു വിജയമാണെന്ന് യുസേബിയോ പോർച്ചുഗലിന് വേണ്ടി ഉണ്ടാക്കിയത്. വാസ്തവത്തിൽ യുസേബിയോ അദ്ദേഹം പോർച്ചുഗലിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നതെങ്കിലും അദ്ദേഹം ആഫ്രിക്കൻ വംശജനാണ്. മൊസാംബിക് എന്ന രാജ്യത്തെ ഒരു പാവം കുട്ടിയാണ് ഈ യുസേബിയോ. അവിടെ നിന്ന് അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് ഫുട്ബോൾ കളിക്കാൻ മാത്രമാണ്. കൊച്ചു കുട്ടിക്കാലത്ത് ഫുട്ബോൾ കളിക്കുന്ന ഒന്നായിട്ട് അദ്ദേഹത്തെ കണ്ടെടുക്കുകയാണ് ഉണ്ടായത് ബേല ഗുഡ്മാൻ എന്ന പ്രശസ്തനായ കോച്ച്. അങ്ങനെ പെറിയ ക്ലബ്ബ് ആദ്യം ബെനിഫിക്കയുടെയൊക്കെ ഈ ജൂനിയർ ടീമിലൊക്കെ പ്രവേശിപ്പിച്ച് പതുക്കെ പതുക്കെ പോർച്ചുഗലിന്റെ ടോപ്പ് ടീമിലേക്ക് എത്തുകയാണ് ഉണ്ടായത് യുസേബിയോ. യുസേബിയോയുടെ പ്രത്യേകത, അതേ ലോകകപ്പിൽ തന്നെ അദ്ദേഹം മൊത്തം അടിച്ചത് 9 ഗോളുകളാണ്. ഒരു ലോകകപ്പിൽ 9 ഗോളുകൾ അടിക്കുക എന്ന് പറയുന്നത് ഇല്ല. 1966 തൊട്ട് ഈ 2026 വരെയുള്ള ലോകകപ്പിന്റെ ചരിത്രം മൊത്തം പരിശോധിച്ചു നോക്കൂ, ഒരു ലോകകപ്പിൽ ഒരു കളിക്കാരൻ 9 ഗോളുകൾ അടിച്ചു എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ടേയില്ല. ബാപ്പി കഴിഞ്ഞ പ്രാവശ്യം 8 ഗോളുകൾ അടിച്ചിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞാലും യുസേബിയോയുടെ 9 ഗോളുകൾ തന്നെയാണ് വളരെ മുകളിൽ നിൽക്കുന്നത് എന്ന് മാത്രമല്ല, അക്കൊല്ലം പോർച്ചുഗലിൽ 3-ാം സ്ഥാനം നേടുകയുണ്ടായി. അവർ തോറ്റുപോയത് ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനോടായിരുന്നു. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ഒരു ബോയ്ഹുഡ് ഹീറോ എന്ന് പറയുന്നത് പെലെയായിരുന്നു. കൊച്ചുകുട്ടിയാവുന്ന സമയത്ത് യുസേബിയോയും മറ്റ് കളിക്കാരും കൊച്ചുകുട്ടികളും ചേർന്ന് കളിക്കുന്ന സമയത്ത് ഞാൻ ബെലെയാണ്, ഞാൻ ഗരിഞ്ചയാണ്, ഞാൻ വാവയാണ് എന്നൊക്കെ പറഞ്ഞ് ബ്രസീലിയൻ കളിക്കാരുടെ പേര് സ്വയം അണിഞ്ഞ് അവർ മൈതാനത്ത് കളിക്കാനിറങ്ങും. അവരുടെ ധാരണ അവർ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്ന പോലെയാണ്, അവരൊക്കെ വലിയ കളിക്കാരാണെന്നുള്ള മട്ടിൽ. അവസാനം ഇതേ യുസേബിയോ ജൂനിയർ ടീമിന് വേണ്ടി പോർച്ചുഗലിലെത്തി. ഒരു ദിവസം അദ്ദേഹം കളിച്ചത് പെലെയുടെ സാന്റോസ് എന്ന ക്ലബിനോടാണ്. അപ്പോ എതിർ ടീമിൽ കളിക്കുന്നത് തന്റെ ബോയ്ഹുഡ് ഹീറോ ആയ പെലെ, സാക്ഷാൽ പെലെ. അന്ന് ഉണ്ടായത് എന്താണെന്ന് അറിയുമോ? അന്ന് പെലെയുടെ ടീം ഇവരെ തോൽപ്പിച്ചു, ബെനിഫിക്കയെ തോൽപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ 3 ഗോളുകൾ ഒരുമിച്ചടിച്ചത് യുസേബിയായിരുന്നു. പിറ്റേ ദിവസത്തെ പത്രത്തിൽ വന്ന ഫോട്ടോ പെലെയുടെ ആയിരുന്നില്ല, മറിച്ച് യുസേബിയുടെ ആയിരുന്നു. അതാണ് അന്നത്തെ യുസേബിയുടെ കളി. വാസ്തവത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് മുമ്പ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയേക്കാൾ മുകളിൽ എത്തിയ ഒരു കളിക്കാരൻ എന്ന നിലയ്ക്ക് നമ്മൾ യുസേബിയെ ഓർക്കണമെന്നാണ് എന്റെ അഭിപ്രായം.
1: ലോകകപ്പ് അതിന്റെ ആവേശ പ്രയാണം തുടരുകയാണ്. ത്രസിപ്പിക്കുന്ന താളത്തിൽ ആകാംക്ഷയും ആശങ്കകളും നിറച്ച് മൈതാനങ്ങളിൽ ആരവങ്ങൾ ഉയർത്തി ആഹ്ലാദങ്ങളും കണ്ണീരും സമാസമം കലർത്തി അതിശയപന്ത് മുന്നോട്ട് കുതിക്കുകയാണ്. ലോകം ഉറ്റുനോക്കുന്ന കുറേയധികം കളികൾക്കായി, ടൂർണമെന്റിൽ ഉയർന്നുവരുന്ന പുതു താരങ്ങൾക്കായി എങ്ങും ഓളപ്പെരുക്കം സൃഷ്ടിച്ചുകൊണ്ട് ട്രയമുണ്ട കുതിക്കുന്നു പുറകെ ലോകവും. ലോകകപ്പ് ഓളപ്പെരുക്കം ഇനി അടുത്ത ചൊവ്വാഴ്ച ഇതേ സമയം.
2: ലോകകപ്പ് ഓളപ്പെരുക്കം 2026 സമാപിക്കുന്നു. നിർവഹണം R. ഉണ്ണികൃഷ്ണൻ, സഹായം സീനായഹിയ.

0: അന്നേരമാണ് കിഴക്കു നിന്നുള്ള മാതാ ബസ് പൊടി പറത്തിക്കൊണ്ട് ചെമ്പകമരത്തിന്റെ ചുവട്ടിൽ വന്നു നിന്നത്. ബസിന്റെ വരവ് കണ്ടപ്പോൾ കുഞ്ഞിക്കേളുവിന്റെ മുഖം ചുവന്നു. ബസ് ഉയർത്തിവിട്ട പൊടി നിരത്തിന്റെ ഇരുഭാഗത്തെയും കടകളിലേക്ക് അടിച്ചു കയറിയിരുന്നു. എന്നാൽ അതിൽ അധികവും കുഞ്ഞിക്കേളുവിന്റെ പീടികയിലാണ് ചെന്നെത്തിയത്. തുന്നൽ മെഷീനിലും തുണിത്തരങ്ങളിലും തറയിലും നിറയെ പൊടി. പെറുപിറുത്തുകൊണ്ട് കുഞ്ഞിക്കേളു പൊടിയൊക്കെ ശ്രദ്ധാപൂർവം തുടച്ചു നീക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് കേളപ്പനും ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകരും കിഴക്കോട്ടേക്ക് പോകുന്നത് കണ്ടത്. ശ്രീധരൻ ഡോക്ടർ, രാമുണ്ണിക്കിടാവ്, ഗോപാലൻ, ബാലൻ മാസ്റ്റർ, ബാപ്പു, കടുങ്ങോൻ, മെറ്റിൽഡ ടീച്ചർ, ദേവകി ടീച്ചർ എന്നിവർ ആ സംഘത്തിലുണ്ടായിരുന്നു. കേളപ്പനും സംഘവും നടന്നു പോകുമ്പോൾ കുഞ്ഞിക്കേളു വളരെ ആദരവോടെ എഴുന്നേറ്റ് നിന്നു. അയാൾക്ക് അങ്ങനെ എല്ലാവരെയും ആദരിക്കുന്ന പതിവില്ല. കേളപ്പനുമായിട്ടോ കോൺഗ്രസുമായിട്ടോ അടുപ്പം കാണിക്കാറുമില്ല. എന്തുകൊണ്ടാണ് കേളപ്പനോട് ഇത്ര ബഹുമാനം കാണിക്കുന്നതെന്ന് രാമർ തുറന്നു ചോദിച്ചു. ഗാന്ധിയുടെയും കേളപ്പന്റെയും അഹിംസ കൊണ്ടൊന്നും സ്വാതന്ത്ര്യം കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അതിന് സുഭാഷ് ചന്ദ്രബോസ് തന്നെ വേണം. ബോസിന് മാത്രമേ വെള്ളക്കാരെ വെറുപ്പിക്കാൻ കഴിയൂ. എന്നാലും ഗാന്ധിയും കേളപ്പനും ഒക്കെ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാ. അതുകൊണ്ട് എനിക്ക് ഓരോട് ബഹുമാനമുണ്ട്. ഓരൊക്കെ വലിയ വലിയ ആളുകളാ, ബഹുമാനിക്കാതിരിക്കാൻ പറ്റുമോ? ആ സംഘം കിഴക്കോട്ട് നടന്ന് രജിസ്ട്രാർ ഫീസിന് അടുത്തെത്താറായപ്പോൾ മെറ്റിൽഡ ടീച്ചറെ ചൂണ്ടി കുഞ്ഞിക്കേളു പറഞ്ഞു, രാമറെ, നിനക്കൊരു തമാശ കേൾക്കണോ? തമാശയല്ല, കാര്യം തന്നെയാ. രാമർ കുഞ്ഞിക്കേളുവിന്റെ മുഖത്തേക്ക് നോക്കി. മെറ്റിൽഡ ടീച്ചറും കേളപ്പനും ലോഹ്യത്തിലാണ്. ഒരുക്കി മംഗലം കഴിക്കണമെന്നുണ്ട്. ഗാന്ധിയുടെ സമ്മതത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. മെറ്റിൽഡ ടീച്ചർക്കും കേളപ്പനും മംഗലം കഴിക്കുവാൻ ഗാന്ധിയുടെ സമ്മതം എന്തിനാണെന്നത് രാമറിന് മനസ്സിലായില്ല. ഗാന്ധി ഇത്ര വലിയ ആളാണോ? രാമറിന്റെ സംശയം വായിച്ചെടുത്തിട്ടെന്നോണം കുഞ്ഞിക്കേളു പറഞ്ഞു, ഗാന്ധി വലിയ ആള് തന്നെയാ, യാതൊരു സംശയമില്ല. പക്കെങ്കിലേ അഹിംസ കൊണ്ട് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അതിന് ബോസ് തന്നെ വേണം. ആരാണീ ബോസ്? അതും രാമറിന് അറിയില്ലായിരുന്നു. നേരത്തെ നടുക്കണ്ടി കണാരനും ഈ പേര് പറയുന്നത് കേട്ടിരുന്നു. രണ്ടാമത്തെ ദിവസം കാലത്ത് നാട്ടുകാർ കണ്ടത് കിഴക്കുനിന്നും കേളപ്പന്റെ നേതൃത്വത്തിൽ ഒരു ജാഥ നടന്നു വരുന്നതാണ്. തൊട്ടു പിറകിലായി 9 കുട്ടികൾ, അതിനും പിറകിലായി പ്രമുഖ കോൺഗ്രസ് പ്രവർത്തകർ. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാത്ത കുട്ടികളുടെ മുഖത്ത് വലിയ സംഭ്രമം പടർന്നിരുന്നു. കറുത്ത മുഖങ്ങൾ ഒന്നുകൂടി കറുത്തു. വെളുത്ത ഖദർ വസ്ത്രമാണ് അവർ ധരിച്ചിരുന്നത്. പിന്നിൽ നിന്നും മുതിർന്ന ആളുകൾ ചൊല്ലിക്കൊടുത്ത മുദ്രാവാക്യങ്ങൾ അവരും ഏറ്റുവിളിച്ചുകൊണ്ടിരുന്നു. മഹാത്മാഗാന്ധി കി ജയ്, ഭാരത് മാതാ കി ജയ്. ഒരു ശബ്ദം പുറത്തു വരുന്നു എന്നല്ലാതെ വ്യക്തമായ വിധത്തിൽ അത് ഏറ്റുചൊല്ലുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ഹരിജൻ കുട്ടികളെയും കൂട്ടി കേളപ്പൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നാട്ടുകാർക്ക് ആദ്യം മനസ്സിലായില്ലെങ്കിലും പിന്നീട് അവർ ഊഹിച്ചെടുത്തു. നമ്പ്യാരുടെ സ്കൂളിലേക്കാണ് അവരെ കേളപ്പൻ കൊണ്ടുപോകുന്നത്. സർക്കാർ വകയുള്ള സ്കൂൾ പെൺകുട്ടികളുടേതായതിനാൽ നമ്പ്യാരുടെ സ്കൂളിൽ കേളപ്പൻ പുലയ കുട്ടികളെ പ്രവേശിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. പുലയക്കുട്ടികളെ അവിടേക്ക് കടത്തില്ലെന്ന് സ്കൂൾ മാനേജർ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാൻ കേളപ്പൻ തയ്യാറായിരുന്നില്ല. കുട്ടികൾക്ക് സുരക്ഷിതമായി കിടക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള ഒരു മാർഗം കണ്ടെത്തിക്കഴിഞ്ഞാൽ സ്കൂൾ പ്രവേശനത്തിന് സമരം തന്നെ ചെയ്യുമെന്നാണ് കേളപ്പൻ പ്രഖ്യാപിച്ചിരുന്നത്. കേളപ്പൻ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുമെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. അതുകൊണ്ട് സ്കൂളിന് മുമ്പിൽ എന്താണ് സംഭവിക്കുക എന്നറിയാനുള്ള കൗതുകം എല്ലാവരിലുമുണ്ടായി. വലിയൊരു ജനക്കൂട്ടം ജാഥയ്ക്ക് പിറകെ കൂടി. മറ്റു ചിലർ നിരത്തിനിരുവശവും നിന്ന് ജാഥയോട് അനുഭാവം പ്രകടിപ്പിച്ചു. പുലയ കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കരുത് എന്ന പക്ഷക്കാരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി കി ജയ്, ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ഉച്ചത്തിൽ ഉച്ചത്തിലായി. തക്ഷൻ കുന്നങ്ങാടി കഴിഞ്ഞ് ജാഥ നമ്പ്യാരുടെ സ്കൂളിന്റെ മുമ്പിലെത്താറായി. എന്നാൽ അതിനടുത്തേക്ക് കടക്കുന്നത് വിലക്കിക്കൊണ്ട് കുറേ പേർ ഒരു മതിൽ പോലെ ജാഥയ്ക്ക് മുന്നിൽ നിലയുറപ്പിച്ചു. ജാഥക്കാരിൽ നിന്നും ഒരു പ്രകോപനവും ഉണ്ടായില്ല. അവർ പതിഞ്ഞ താളത്തിൽ മുദ്രാവാക്യം വിളിക്കുക മാത്രം ചെയ്തു. പിന്നെ കേളപ്പന്റെ നിർദ്ദേശമനുസരിച്ച് എല്ലാവരും അവിടെ കുത്തിയിരുന്നു. സ്കൂളിന്റെ അകത്തുനിന്നും വിദ്യാർത്ഥികൾ തല പുറത്തേക്ക് നീട്ടി കൗതുകപൂർവ്വം നോക്കുന്നുണ്ടായിരുന്നു. സ്കൂൾ മാനേജ്മെന്റിനെ അനുകൂലിക്കുന്ന ചിലർ കേളപ്പനെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നു. പൊലേൻ കേളപ്പന്റെ ധിക്കാരം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്നാൽ കേളപ്പൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ കേട്ടത് അവഗണിച്ചതുമാകാം. ഹരിജൻ കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കാതെ പിന്തിരിയില്ല എന്ന ദൃഢഭാവമാണ് കേളപ്പനിൽ ഉണ്ടായിരുന്നത്. അവർ ഇരിക്കുന്ന ഭാഗത്ത് ഒരു തണൽ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതൊന്നും ഗൗനിക്കാതെ അവർ കുത്തിയിരിപ്പ് തുടങ്ങുകയായിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഡീനു ചാക്കോ മറുപടി നൽകുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2426-397 0484-2426-387 അല്ലെങ്കിൽ 9446-4558-88 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: നമിത എറണാകുളത്തുനിന്ന് വിളിക്കുന്നു. ഞാൻ BSc കഴിഞ്ഞ് BSc ബോട്ടണി ആയിരുന്നു, പിന്നെ BEd കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ വർക്ക് ചെയ്തത് ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടല്ല.
4: 9 വർഷം
3: വർക്ക് ചെയ്തു, പക്ഷെ ടീച്ചിങ്ങിലല്ല. ഞാൻ സെയിൽസ് കോർഡിനേറ്റർ ആയിട്ട് പിന്നെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇപ്പം ഞാൻ നിലവിൽ 1 വർഷമായിട്ട് ജോബ് റിസൈൻ ചെയ്ത് നിൽക്കുവായിരുന്നു.
4: ജോബൊന്നുമില്ല.
3: ഇപ്പൊ ഇല്ല.
4: നല്ല സ്കില്ലാണ് ഉള്ളത്. എന്താ സ്കിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ, മാർക്കറ്റിംഗ് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്തല്ലേ. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ചിന്തിക്കേണ്ടത് ഓൺലൈൻ ജോബ്സ് നമ്മുടെ സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യാം. അതില് രജിസ്റ്റർ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് നമുക്ക് ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് നമുക്ക് ശമ്പളം നേടാം. ശമ്പളം നേടുന്നതിനെക്കാട്ടും നല്ല സ്കില്ലുണ്ടാവും ഓൺലൈൻ ജോബ്സിൽ. പിന്നെ ഓൺലൈൻ ട്യൂഷൻസ് എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്, അതിലും രജിസ്റ്റർ ചെയ്യാം. മൂന്നാമത്തെ കണ്ടന്റ് റൈറ്റർ, ഇതൊക്കെ ഓൺലൈൻ ആട്ടോ. 3 മെത്തേഡ്, കണ്ടന്റ് റൈറ്റേഴ്സിന്റെ ജോബ് നോക്കുക, ഓൺലൈൻ ട്യൂഷൻ നോക്കുക, പിന്നെ നിങ്ങൾ ആ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ആണ്, അതിന് കിട്ടുന്ന BPO ജോബ്സ്. ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ശമ്പളമാണ്, സുഖമാണ്, ഇതും ചെയ്യാം. ഈ 3 മെത്തേഡും നോക്കുക. എന്തെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്യും, അതിലോട്ട് പോകാൻ നോക്കൂ കേട്ടോ. സമയമുണ്ടെങ്കിൽ ഒരു ഓൺലൈൻ MBA എടുക്കുക. ശരി.

0: ആകാശവാണി FM വാർത്തകൾ.
1: അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകളിലും വിലയേറിയ വസ്തുക്കളിലും ക്രമക്കേടുണ്ടായെന്ന ആരോപണത്തിൽ ഉത്തർപ്രദേശ് ഗവൺമെന്റ് രൂപീകരിച്ച പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. ലക്നൌ ഡിവിഷണൽ കമ്മീഷണർ വിജയ് വിശ്വാസ് പന്ത് തലവനായ മൂന്നംഗ സമിതിയാണ് കേസ് അന്വേഷിക്കുന്നത്. എറണാകുളം പരിയത്തുകാവ് ഭൂമി വിഷയത്തിൽ ഇരുവിഭാഗങ്ങളും മന്ത്രി റോജി എം ജോണിന്റെ സാന്നിധ്യത്തിൽ സമ്മതപത്രത്തിൽ ഒപ്പുവച്ചു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നിലവിലെ താമസക്കാരും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ഒപ്പിട്ടത്. ശബരിമല സ്വർണ കവർച്ച കേസിൽ പ്രതിയായ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ സിപിഐഎമ്മിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എസ്ഐടിയുടെ കുറ്റപത്രം വന്നശേഷം കൂടുതൽ നടപടിയെപ്പറ്റി ആലോചിക്കുമെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് അറിയിച്ചു. വെള്ളാപ്പള്ളി നടേശനെതിരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്ന പി ശശി വക്കീൽ നോട്ടീസ് അയച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച പോസ്റ്റിനെതിരെയാണ് വക്കീൽ നോട്ടീസ്. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. സെൻസസ് നടപടികൾ വേഗത്തിലാക്കുന്നതിനാണ് സെൽഫ് എന്യൂമറേഷൻ. കാലിക്കറ്റ് ബ്ലഡ് ഡോണേഴ്സ് ഫോറവും നിഖില ഫൌണ്ടേഷനും സംയുക്തമായി ലോക രക്തദാതാവ് ദിനം ആചരിച്ചു. മാനാഞ്ചിറ സിഎസ്ഐ റിട്രീറ്റ് സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങ്

0: സോഷ്യൽ ഫോറസ്ട്രി എക്സ്റ്റൻഷൻ ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ എ പി ഇംതിയാസ് ഉദ്ഘാടനം ചെയ്തു. കേരള സർവകലാശാല നാളെ ആരംഭിക്കാനിരുന്ന സെക്കൻഡ് സെമസ്റ്റർ എഫ് വൈ യു ജി പി പരീക്ഷ ജൂൺ 22 മുതൽ പുനഃക്രമീകരിച്ചു. പുതുക്കിയ ടൈം ടേബിൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് സർവകലാശാല അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഇറാൻ ഇപ്പോൾ ന്യൂസിലാന്റിനെ നേരിടുന്നു. ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിൽ ന്യൂസിലാന്റ് ഒരു ഗോൾ നേടി.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കും ആഘോഷങ്ങൾക്കുമെല്ലാം കൊഴുപ്പ് പകരുന്ന ശബ്ദവർണ്ണ വിസ്മയങ്ങൾ തീർക്കുന്ന കരിമരുന്ന് പ്രയോഗം ഈ വേളകളിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഗ്രീക്ക് പദമായ പൈറോടെക്നിക്സിൽ നിന്നുമാണ് ഫയർ വർക്ക് എന്ന പദത്തിന്റെ ഉത്ഭവം തന്നെ. തീ കൊണ്ടുള്ള കല അല്ലെങ്കിൽ കരിമരുന്നും തീയും കൊണ്ടുള്ള സാങ്കേതിക നൈപുണി എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം. ഊർജ്ജതന്ത്രവും രസതന്ത്രവും ഒരുമിച്ച് ചേർന്ന് തീർക്കുന്ന ഈ കലാരൂപം നയനാനന്ദകരവും സന്തോഷദായകവുമാണ്. പൊടുന്നനെ എന്നാൽ ക്രമാനുഗതമായി നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇവ എന്ന് നാം അറിയണം. നന്നായി പായ്ക്ക് ചെയ്തിരിക്കുന്ന കരിമരുന്ന്, അതായത് വിവിധ ഖര രാസ സംയുക്തങ്ങൾ ചൂടേക്കുമ്പോൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് ജ്വലന പ്രക്രിയയിലൂടെ ചിലപ്പോൾ ശബ്ദത്തോടെ ഒരു രാസപ്രവർത്തനം തന്നെ നടക്കുന്നതാണ് വെടിക്കെട്ട് എന്ന അതിശയം. കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ തുടങ്ങിയവയടങ്ങിയ പുക അന്തരീക്ഷത്തിൽ പുറത്തേക്ക് അയക്കപ്പെടുകയും ചെയ്യുന്നു. കാർഡ്ബോർഡ് പെട്ടികളിലും മറ്റും ക്രമീകരിച്ചിരിക്കുന്ന രാസവസ്തുക്കളിലെ ഊർജ്ജം ഊർജ്ജത്തിന്റെ വിവിധ രൂപങ്ങളായ താപ, പ്രകാശ, ശബ്ദ ഊർജ്ജങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുകയാണിവിടെ. വെടിക്കെട്ടിനെ നയനാനന്ദകരമാക്കുന്ന വിവിധ വർണ്ണങ്ങളുടെ പിന്നിലും രസതന്ത്രമല്ലാതെ മറ്റൊന്നുമല്ല. അടക്കം ചെയ്തിരിക്കുന്ന ലോഹ സംയുക്തങ്ങൾക്കനുസരിച്ച് ആകാശത്ത് നാം വിവിധ നിറങ്ങൾ കാണുന്നു. ഉദാഹരണമായി സോഡിയത്തിന്റെ സംയുക്തങ്ങളാണ് മഞ്ഞയും വെള്ളയും നിറങ്ങൾ നൽകുന്നത്. ചെമ്പ്, ബേരിയം തുടങ്ങിയവ പച്ച, നീല നിറങ്ങൾക്ക് കാരണമായ സംയുക്തങ്ങളാണ്. ചുവപ്പ് നിറമുള്ള അഗ്നിപുഷ്പങ്ങൾ ആകാശത്ത് വിരിയുമ്പോൾ ഓർക്കുക, കാൽസ്യത്തിൻ്റെയും സ്ട്രോൺഷ്യത്തിൻ്റെയും സംയുക്തങ്ങൾ കത്തുകയാണെന്ന്. ഒരു വിനോദം എന്നതിലുപരിയായി ഈ സാങ്കേതിക വിദ്യ സൈനിക ആവശ്യങ്ങൾക്കും കപ്പലുകളിലും മറ്റും ദുരന്ത സാധ്യത കാണുമ്പോൾ അപായ സൂചനകൾ നൽകുവാനും മറ്റും ഉപയോഗിക്കാറുണ്ട്. ടൈറ്റാനിക് കപ്പൽ ദുരന്തമുണ്ടായപ്പോൾ പ്രദർശിപ്പിച്ച കരിമരുന്നിൻ്റെ അപായ സൂചനകൾ ആദ്യ യാത്രയുടെ ആഘോഷങ്ങളായി തെറ്റിദ്ധരിക്കപ്പെട്ടത് ദുരന്ത തീവ്രത വർദ്ധിപ്പിച്ചതായുള്ള വാർത്തകൾ ഇത്തരുണത്തിൽ പ്രസ്താവ്യമാണ്. റഡാർ ഉപഗ്രഹ സംവിധാനങ്ങളാൽ സജ്ജമാണ് ഇന്നത്തെ ആധുനിക കപ്പലുകളെങ്കിലും ദുരന്ത സൂചന നൽകുവാനുള്ള ഒരു കരുതൽ സംവിധാനമായി കരിമരുന്ന് പ്രയോഗത്തെ സജ്ജീകരിച്ചിട്ടുണ്ട് പല കപ്പലുകളിലും. CE 300 തന്നെ ചൈനക്കാർ വെടിമരുന്ന് കണ്ടുപിടിച്ചിരുന്നതായി സൂചനകളുണ്ട്. CE 600 പ്രാകൃതമായ രീതിയിലാണെങ്കിൽ കൂടി അവർ റോക്കറ്റുകളും മറ്റും രൂപകൽപ്പന ചെയ്തിരുന്നുവത്രേ. ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ റോജർ ബേക്കൺ 13 കരിമരുന്നിന്റെ ഘടനയും മറ്റും പരീക്ഷിച്ച് ഇതിന്റെ ഉത്ഭവം കുറിച്ചു. പിന്നീട് ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയവയും 19 അമേരിക്കയും ആഘോഷങ്ങളുടെ ഭാഗമായും മറ്റും കരിമരുന്ന് പ്രയോഗങ്ങൾ തുടങ്ങി. ശാസ്ത്ര പുരോഗതിയായും കലാരൂപമായും ഒക്കെ പടക്കങ്ങളും വെടിക്കെട്ട് വിദ്യയും ഗണിക്കപ്പെടുന്നുവെങ്കിലും പരിസ്ഥിതി മലിനീകരണം ഉൾപ്പെടെ പടക്കങ്ങൾ ഉണ്ടാക്കുന്ന ദോഷങ്ങൾ ചില്ലറയല്ല. ചെവി പൊട്ടിക്കുന്ന ശബ്ദവും പുകമാലിന്യവും വർത്തമാനകാലത്തെ ഒരു ശാപമായി തുടരുന്നു. ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ വരെ സുപ്രീം കോടതിയെ നിർബന്ധിതമാക്കി കാര്യങ്ങൾ. ഹരിത പടക്കങ്ങളിലേക്ക് മാറണം എന്നാണ് കോടതി നിർദ്ദേശിക്കുന്നത്. അപകടരഹിതവും പരിസ്ഥിതി സൗഹൃദവുമായി ഈ കല നിലനിൽക്കുവാനുള്ള ശ്രമങ്ങൾ അനിവാര്യം തന്നെ.
2: ഈ വിവരങ്ങൾ നൽകിയത് എസ് സുധീഷ് ഷെനായ്. ശാസ്ത്രദീപ്തി.
4: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.
5: ഹോമിയോപ്പതി ശീഘ്രമായി തന്നിരുന്നു ആരോഗ്യ ജീവിതം. സൗമ്യ സാന്ത്വന സ്പർശമായി നൽകിരുന്നു സുഖാമൃതം.
4: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.
6: ഈ പരിപാടിയുടെ പ്രായോജകർ AIHMS ഹോമിയോപ്പതി.
7: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. അലർജി, മുടികൊഴിച്ചിൽ, വന്ധ്യത, പഠന വൈകല്യങ്ങൾ തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദക്ഷിണേന്ത്യയിലെ പ്രഗത്ഭരായ ഡോക്ടർമാർ. ജർമ്മൻ ഔഷധങ്ങൾ. ലോകോത്തര നിലവാരമുള്ള ഹോമിയോപ്പതി ചികിത്സ. കേരളത്തിലെ 14 നഗരങ്ങളിൽ എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. 7th Cross Road, പനമ്പിള്ളി നഗർ. മാവേലിപുരം, കാക്കനാട്. സീമാസിന് സമീപം ആലുവ. ഫോൺ 9

0: 1-800-349-37-4747.
1: ഇന്ന് ഈ പരിപാടിയിൽ അലർജിയും ഹോമിയോപ്പതി ചികിത്സയും. ഇതേക്കുറിച്ച് AIHMS അലർജി ക്ലിനിക്കിലെ ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം.
2: അലർജി എന്ന പദം വളരെ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ പെട്ടെന്നൊന്ന് തുമ്മി എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ

0: രോഗാവസ്ഥ. ഹോമിയോപ്പതി എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഹോമിയോപ്പതിയിൽ അലർജിക്ക് എങ്ങനെയാണ് ചികിത്സ നൽകുന്നത്? അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ അലർജി എന്നുള്ള പദം ഇപ്പോൾ വിവരിച്ച പോലെയുള്ള ഒരു കാര്യമാണോ? എന്താണ് അലർജി?
1: അലർജി എന്ന് നമ്മൾ പറയുമ്പം ഉദ്ദേശിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി, അതിൽ അതിനൊരു പ്രത്യേക ഘടകമുണ്ട്, ഇമ്മ്യൂൺ സിസ്റ്റം. ആ ഇമ്മ്യൂൺ സിസ്റ്റം പ്രതികരിക്കുന്നതല്ല, അമിതമായിട്ട് പ്രതികരിക്കുന്നതാണ് അലർജി എന്ന് പറയുന്നത്. അപ്പം ഈ പ്രതികരണം ഏതെങ്കിലും വസ്തുവിനോടായിരിക്കാം, പദാർത്ഥങ്ങളോടായിരിക്കാം. ഇത് ഒരു പക്ഷേ സാധാരണക്കാരിൽ അലർജി ഇല്ലാത്തവർക്ക് ഈ പദാർത്ഥങ്ങൾ സ്പർശിച്ചാലോ കഴിച്ചാലോ മണത്താലോ ശ്വസിച്ചാലോ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ അലർജി ഉള്ളവരിൽ ഇതൊരു തീവ്ര പ്രതികരണം അല്ലെങ്കിൽ അമിതമായ പ്രതികരണം ഉണ്ടാക്കും. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, പലർക്കും കൊതുക് അടിച്ചാൽ ഒന്ന് ചൊറിയും, ചെറിയ കൊത്തുപോലെ തോന്നും, ഒന്നും മാന്തി കഴിഞ്ഞാൽ അങ്ങ് തീരും. പക്ഷെ തീവ്രമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുമ്പോൾ അവിടെ തടിച്ചു പൊങ്ങുക, പിന്നെ അവിടെ ചെറിയ നിറം വരിക, ഇതൊക്കെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്.
0: അപ്പൊ ഈ അലർജി എന്ന് പറയുന്നതിന് നമുക്ക് അതിന് പ്രേരകമാകുന്ന അല്ലെങ്കിൽ കാരണമാകുന്ന ചില വസ്തുക്കളുണ്ട്. അതാണ് നമുക്ക് പലപ്പോഴും അലർജി ഉണ്ടാക്കുന്നതെന്നാണ് പറയാറുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അലർജിക്ക് കാരണമാകുന്ന വസ്തുതകൾ?
1: നമ്മൾ വളരെ ഹ്രസ്വമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ശ്വസിക്കുന്നതാകാം, കഴിക്കുന്നതാകാം, നമ്മൾ സ്പർശിക്കുന്നതാകാം, പിന്നെ നമ്മളിൽ കുത്തിവെക്കുന്നതും ആകാം. അപ്പോൾ നമ്മൾ ഓരോന്നും ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ശ്വസിക്കുന്നത് പൂമ്പൊടിയാകാം, വീട്ടിലെ പൊടിയാകാം. വീട്ടിലെ പൊടിക്കാതും പ്രത്യേകിച്ച് ഡസ്റ്റ് മൈറ്റ്, ചെറിയൊരു
0: കണ്ണിൽ
1: സാധാരണ കാഴ്ച കൊണ്ട് കാണാൻ പറ്റാത്ത പൊടി, പിന്നെ പാറ്റയുടെ തോൽ, അതിൻ്റെ പൊടി, ഇങ്ങനെ പല പൊടി, ഇതൊക്കെയാണ് വളരെ കോമൺ ആയിട്ടുള്ളത്. പിന്നെ ചില രാജ്യങ്ങളിലും ചിലപ്പോൾ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ, ഇപ്പം ബാംഗ്ലൂർ പോലെയുള്ള ചില സ്ഥലത്തൊക്കെ ഈ പൂമ്പൊടി സീസണിൽ ചിലർക്ക് ആ സീസണിൽ പ്രത്യേകിച്ച് വല്ലാണ്ട് ബുദ്ധിമുട്ടും അലർജിയും ഉണ്ടാവും. ഇനി കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ കൂടുതലും നമ്മൾ അലർജിക്കായിട്ട് കാണുന്ന ഒരു വസ്തു പാലാണ്. ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥം പാലാണ്. പിന്നെ നട്ട്സ്, കപ്പലണ്ടി, പിന്നെ ബദാം, കശുവണ്ടി, പിസ്ത, ഇതുപോലുള്ള നട്ട്സ്, പിന്നെ ഗോതമ്പ്. ഗോതമ്പിൽ ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞൊരു അംശമുണ്ട് അത്. പിന്നെ നമ്മൾ സോയ ചങ്ക്, സോയ സോസ്, പിന്നെ ചിലതരം മീൻ, മീനുകൾ പ്രത്യേകിച്ചും ചെമ്മീൻ, ഞണ്ട്, കൊഞ്ച്, ആ ഇനം മീനുകൾ,
0: ഷെൽഫിഷ്,
1: അതെ, പിന്നെ അയില, പിന്നെ നമുക്ക് മുട്ടയിലും നമുക്ക് അലർജി കാണുന്നുണ്ട്. നമ്മൾ തൊടുന്ന സ്പർശിക്കുന്ന കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ വ്യാപകമായിട്ട് കാണാവുന്നൊരു സംഗതി നമുക്ക് റബ്ബർ, ലാറ്റക്സ്. അപ്പോൾ റബ്ബറിനോട് നമുക്ക് അലർജി ഉണ്ടാകാം ചിലർക്ക്. അപ്പം അവർക്ക് അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് ഈ നമ്മൾ അടിവസ്ത്രങ്ങളിലൊക്കെ ഈ ഇലാസ്റ്റിക് വരുന്ന ഭാഗത്ത് റബ്ബറിൻ്റെ അംശങ്ങൾ, ലാറ്റക്സിൻ്റെ അംശങ്ങളുണ്ടോ, അപ്പോൾ അതൊക്കെ കോൺടാക്ട് നമ്മുടെ ശരീരത്തോട് ചേർന്നിരിക്കുന്ന ഭാഗത്തൊക്കെ നമുക്ക് ചൊറിച്ചില, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, തടിപ്പൊക്കെ ഉണ്ടാവാം. പിന്നെ പലർക്കും ചിലതരം സോപ്പിനോടും അലർജി കാണാറുണ്ട്. ഇനി നമ്മൾ കുത്തിവെക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, ഈ നമ്മൾ നേരത്തെ കൊതുക് കടി, ചിലർക്ക് ഉറുമ്പടിച്ചാൽ അല്ലാണ്ട് പ്രതികരണം ഉണ്ടാവും. പിന്നെ നമ്മൾ ചിലതരം പ്രാണികളുടെ കടി, പിന്നെ നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്ന മരുന്നുകൾ, ഇതൊക്കെ അലർജി ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചില മരുന്നുകൾക്ക് ചിലർക്ക് വല്ലാണ്ട് അലർജി ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ചില നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ എടുക്കുമ്പം പ്രത്യേകിച്ച് ചോദിക്കുന്നൊരു കാര്യം, പലപ്പോഴും ഡോക്ടർമാർ ചോദിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് അലർജി ഉണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ എന്ന് പ്രത്യേകിച്ച് അവരെ നോട്ട് ചെയ്യുന്നൊരു കാര്യമാണ്.
0: പെൻസിലിൻ
1: പൊതുവെ പെൻസിലിനാണ് പൊതുവെ അലർജി പറയാറുള്ളത്. പിന്നെ വീട്ടിൽ മൃഗങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് അലർജി വരാം, പ്രത്യേകിച്ചും പൂച്ചയും പട്ടിയും, അതിൻ്റെ പൊടി, അതിൻ്റെ രോമങ്ങളിൽ നിന്ന് വരാം. പിന്നെ നമ്മൾ കൂടുതലും ഇപ്പം മഴയും നനവൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ വീടിനുള്ളിൽ പൂപ്പിൽ ഉണ്ടാകുന്ന പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അലർജി വരാം. ഇതൊക്കെ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളാണ്.
0: കെട്ടിട നിർമ്മാണ സാമഗ്രികൾ, അങ്ങനെയൊക്കെയുള്ള സിമെന്റ് പോലെയുള്ള വസ്തുക്കൾ, അങ്ങനെയൊക്കെയുള്ള ചില കുമ്മായം, അങ്ങനെയൊക്കെയുള്ള ചില വസ്തുക്കൾ, ചിലർക്ക് പെയിന്റിന്റെ അലർജി, അങ്ങനെ ശ്വസിച്ചാലൊക്കെ അലർജി വരുന്നവരും ഉണ്ട്.
1: ചുരുക്കമായിട്ട് ഉണ്ട്.
0: ഇനി ഈ അലർജി എന്ന് പറയുന്ന ഈ ഇതുണ്ടാക്കുന്ന നമ്മൾ അലർജൻസ് എന്നാണ് പറയുന്നത്, അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ, ഇത് എങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ കടക്കാം? അപ്പോൾ ഡോക്ടർ ഇടയ്ക്ക് സൂചിപ്പിച്ചതിൽ ചില സൂചനകളുണ്ട്, ഇപ്പോൾ നമ്മൾ ശ്വസിക്കുമ്പോഴും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ.
1: അതെ, കടക്കാമെന്ന് പറഞ്ഞ പോലെ നമുക്ക് ശ്വസിക്കുമ്പോൾ കടക്കാം, നമ്മൾ കഴിക്കുമ്പം
0: വായിലൂടെ
1: കടക്കാം, പിന്നെ നമ്മുടെ ഇതുപോലെ എന്തെങ്കിലും കുത്തിവെക്കുന്നതിലൂടെ ഉള്ളിലേക്ക് കടക്കാം, പിന്നെ നമ്മൾ സ്പർശിക്കുന്നതിലൂടെ, സ്കിന്നിന്റെ കോൺടാക്റ്റിൽ കൂടെ,
0: തൊലിക്കുള്ളിലൂടെ
1: നമ്മളത് അലർജൻ അബ്സോർബ് ചെയ്ത് അങ്ങനെ
0: പല വസ്തുക്കളും നമ്മൾ സൂക്ഷിക്കുന്നതിനും ഒക്കെ ആയിട്ട്, പ്രത്യേകിച്ചും ഭക്ഷ്യവസ്തുക്കളൊക്കെ കുറെ കാലം സൂക്ഷിച്ചു വെക്കുന്നതിനും അങ്ങനെയൊക്കെയുള്ള ഇതിന് കൃത്രിമ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്, അതിനും ചിലർക്ക് അലർജി കാണാറുണ്ടല്ലോ.
1: ഓ, ചിലർക്ക് അങ്ങനത്തെ ഉള്ള സിന്തറ്റിക് സാധനങ്ങളോട്, സബ്സ്റ്റൻസിനോട് അലർജി കാണുന്നുണ്ട്, പ്രതി ബുദ്ധിമുട്ടുകളുണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും കൂടുതൽ നമ്മൾ ഓർഗാനിക് ഫുഡിലേക്ക് മാറാനുള്ള ഒരു പ്രവണത ഇത് കാരണമാണ്.
0: ഇനി നമ്മൾ അലർജി കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ചിലർക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതും ഒരു അലർജിയായിട്ട് നമുക്ക് കണക്ക് കൂട്ടാമോ?
1: അലർജി കാലാവസ്ഥ അനുസരിച്ച്, അത് നമ്മൾ പറയുന്ന എങ്ങനെയാ വെച്ചാൽ, അലർജി ഒന്നുകിൽ പെരിനിയൽ ആവാം അല്ലെങ്കിൽ സീസൺ ആവാം. പെരിനിയൽ

0: എന്ന് പറയുന്നത് എല്ലാ കാലാവസ്ഥയിലും ഇപ്പോൾ തുമ്മൽ, എല്ലാ കാലാവസ്ഥയിലും തുമ്മലുള്ളവർ,
1: തണുപ്പ് ആയാലും
0: തണുപ്പായാലും ചൂടായാലും തുമ്മലുള്ളവർ. സീസണൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ചില സീസണിൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, ചിലപ്പോൾ ശ്വാസമുട്ടലും അങ്ങനെ വരാറ്, ചില സീസണിൽ മാത്രമേ വരാറ്,
1: തണുപ്പുള്ള സമയങ്ങളിൽ
0: തണുപ്പുള്ള മാത്രം. അപ്പോൾ നമ്മൾ പുറത്തെ രാജ്യങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ നമുക്കിവിടെ ചൂട് മഴയും പിന്നെ ചെറിയ തണുപ്പാണുള്ളത്. പല പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നാല് കാലാവസ്ഥ, നാല് തരം കാലാവസ്ഥയുണ്ട്. അപ്പോൾ അവർക്ക് ഒരു കാലാവസ്ഥയിലെ ഈ പൂമ്പൊടി വല്ലാണ്ട് പടരാന്ന്, അപ്പം അതിന് പോളിൻ സീസൺ എന്ന് പറയും. അപ്പം ആ സീസണിൽ മാത്രം തുമ്മലുള്ള പേഷ്യൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനാണ് നമ്മൾ സീസണലും പെരിനലും എന്ന് പറഞ്ഞു.
1: ഇനി എന്തൊക്കെയാണ് നമുക്ക് അലർജി ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം? അതിപ്പോൾ ഒരു വ്യക്തിക്ക് എല്ലാ തരം അലർജികളും ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഒന്നോ രണ്ടോ ടൈപ്പ് അലർജികളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ലക്ഷണങ്ങളും അതനുസരിച്ച് മാറുമല്ലോ. അപ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് പൊതുവായിട്ട് ഉണ്ടാകുന്നത് ഒരു അലർജി ഉണ്ടായി എന്നുള്ളതിന്?
0: നമുക്ക് ഓരോ ഭാഗമായിട്ട് വേണമെങ്കിൽ ചിന്തിക്കാം. അപ്പോൾ മൂക്കിലൊക്കെ ആണെങ്കിൽ തുമ്മല്, ചൊറിച്ചല്, വെള്ളം വരവല്, മൂക്കടപ്പ്. ഇപ്പം അങ്ങനെ തുമ്മലിനോട് കൂടെ ചിലപ്പോൾ നമ്മൾ പറഞ്ഞ മൂക്കിൽ മാത്രം ലക്ഷണങ്ങൾ ഉണ്ടാവണമെന്നില്ല, അതിനോടനുബന്ധിച്ച് അവർക്ക് ഇപ്പം കണ്ണിൽ ചൊറിച്ചല്, ചെവി തൊണ്ടകടി, ഇതൊക്കെ സാധാരണ ഒരു കോമ്പിനേഷനായിട്ട് നമ്മൾ കാണാറുണ്ട്. അതുകൂടാതെ പിന്നെ നമ്മളിനി ചിലർക്ക് സൈനസിൽ ഒക്കെ ബാധിച്ചാൽ ഇപ്പം തല, അവർക്ക് പറയും തലയിൽ ഖനം, മുഖത്ത് ഖനം, വേദന, മൂക്കിൻ്റെ സൈഡിൽ നെറ്റി, ഈ ഭാഗങ്ങളിലൊക്കെ വേദന, അതൊക്കെ സൈനസിൽ അലർജിയുടെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. പിന്നെ നമ്മൾ നെഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ചെറിയ കെട്ടൽ, ഭാരം, ശ്വാസമുട്ടൽ തന്നെ ആവണമെന്നില്ല, ശ്വാസമുട്ടലായിട്ടും വരാം, ചുമ, ഇതൊക്കെ അലർജിയുടെ ലക്ഷണങ്ങളാണ്. തൊക്കിൽ നമുക്കറിയാവുന്നതുപോലെ ചെറിയ, ചിലപ്പോൾ ചൊറിച്ചിലായിരിക്കും, ചിലപ്പം ചുമന്ന് തടിക്കാം, ശരിക്കും തടിച്ച് തടിച്ച് പോകാം. അപ്പം പ്രത്യേകിച്ചും ചിലതരം ഫുഡിനോട് പ്രത്യേകിച്ച് അലർജി ഉള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് പേഷ്യൻസ് ഒക്കെ ഉണ്ട്. ഒരു കുട്ടിക്ക് ഉരുളക്കിഴങ്ങിനോടായിരുന്നു അലർജി. ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ ആ കുട്ടിയുടെ ദേഹമാകെ തടിച്ചു പോകുമായിരുന്നു. അപ്പം അതിനാണ് ഹൈവ്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരാം. പിന്നെ ചിലർക്ക് ഭക്ഷണം കഴിച്ചാൽ ഇപ്പം വയറ്റിൽ വേദന, ഛർദി വരെ അലർജിയുടെ ഭാഗമായിട്ട് വരാം. അപ്പോൾ അതൊരു ഇൻഫെക്ഷൻ, ഫുഡ് പോയ്സണിങ് ആവണമെന്നില്ല, ഈ ഭക്ഷണത്തോടുള്ള അലർജിയായിട്ടുള്ള ബന്ധത്തിലും അവർക്കങ്ങനെ രോഗലക്ഷണങ്ങൾ വരാം. ഇതൊക്കെ നമുക്ക് ഇപ്പം മാനേജ് ചെയ്യാന്നുള്ളൂ. പിന്നെ ഈ അലർജിയിലൊരു വളരെ തീവ്രമായ ഒരു സിറ്റുവേഷൻ വരാം, അതിനാണ് അനാഫിലാക്സിസ് എന്ന് പറയുന്നത്. അത് ജീവിക്കുമോ മരിക്കുമോ എന്നുള്ള വളരെ എമർജൻസി കണ്ടീഷനിലാണ് അനാഫിലാക്സിസ്. അതിനകത്ത് ആൾക്കാരുടെ അവരുടെ വ്യക്തിയുടെ ബോധം പോകാം, തൊക്ക് തടിച്ചു പൊങ്ങാം, അല്ലെങ്കിൽ ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ട് വരാം, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ. അതൊക്കെ വളരെ അപൂർവമാണ്, എന്നാലും അതും അലർജിയിൽ പെടും.
1: അപ്പൊ ഈ ലക്ഷണങ്ങൾ ഇപ്പോൾ നമ്മൾ സീസണൽ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ അതായത് ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഉണ്ടാകുന്നു. അതിൽ സീസൺ മാറുമ്പോൾ ലക്ഷണങ്ങളിൽ വ്യത്യാസം വരുന്നവരുണ്ടോ? അതായത് ഇപ്പോൾ എല്ലാ കാലത്തും തുമ്മലുള്ള ഒരാൾക്ക്, അപ്പൊ അയാൾക്ക് സീസൺ മാറുമ്പോൾ അതിന് തുമ്മലിന്റെ പ്രത്യേകതകളോ അല്ലെങ്കിൽ ലക്ഷണങ്ങളിലെ പ്രത്യേകതകളോ ഉണ്ടാകാറുണ്ടോ?
0: ചിലർക്ക് ചില സീസൺ, ഇപ്പം എല്ലാ കാലാവസ്ഥയിലും ഉണ്ടാവുമെങ്കിലും അവർക്ക് ചില സീസണിൽ അത് തീവ്രമാകാം. മറ്റു ചിലർക്ക് ചോദിക്കുമ്പം എല്ലാ കാലാവസ്ഥയിലും ഒരുപോലെയാണ്. ചിലർക്ക് ചുരുക്കമായിട്ട് ഇപ്പം മഴക്കാലത്തോ അല്ലെങ്കിൽ മഞ്ഞുകാലത്തോ ചിലർക്ക് വേനൽക്കാലത്തൊക്കെ അവർക്കുള്ള അസുഖം കുറച്ചും കൂടെ തീവ്രമായിട്ടും കാണാറുണ്ട്.
1: ഇപ്പോൾ ഈ വസ്ത്രം പോലെയുള്ള, അതായത് തുണി എന്ന് പറയുന്നത്, ഈ തുണിക്കും പലർക്കും അലർജി ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതും നമുക്ക് കാണാൻ സാധ്യതയുണ്ടോ കൂടുതലായിട്ട്?
0: അതായത് തുണിയുടെ മെറ്റീരിയൽ അനുസരിച്ച്, ഫാബ്രിക് അനുസരിച്ച്, ചിലർക്ക് ഈ പോളിസ്റ്റർ അങ്ങനത്തോടുള്ള അലർജി, ചിലർക്ക് കോട്ടനോടായിരിക്കും അലർജി, അങ്ങനെ പറയുന്നത്. പിന്നെ പലപ്പോഴും ഈ ലാറ്റക്സ് ഉള്ള വസ്ത്രങ്ങളാണെങ്കിൽ അത് കോമൺ ആയിട്ട് കാണാറുണ്ട്.
1: ഇനി നമുക്കൊരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പൊ പ്രായ വ്യത്യാസം അനുസരിച്ചിട്ട് അലർജിയുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരാറുണ്ടോ? ഇപ്പൊ അതായത് കുട്ടിയായിരിക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഇപ്പൊ മുട്ടയുടെ കാര്യം ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു, ചിലർക്ക് മുട്ടയുടെ അലർജി, ചിലപ്പോൾ പാലിനോടുള്ള അലർജിയൊക്കെ കുട്ടിക്കാലത്തുണ്ടാവും, പിന്നീട് അത് വളരും തോറും ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ വരുന്നതായിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അതെങ്ങനെയാണ്?
0: ചില അലർജികളൊക്കെ ശൈശവ പ്രായത്തിൽ കാണുന്ന ആഹാരങ്ങളോടുള്ള അലർജി ചിലപ്പം ഒരു 12-13 വയസ്സൊക്കെ കഴിയുമ്പം ഇല്ലാതെ വരുന്നുണ്ട്. പക്ഷേ വേറെ ചില കേസുകളിൽ നമ്മൾ കാണുന്നത് രൂപാന്തരപ്പെടുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ ഇന്നത് കഴിക്കുമ്പം തൊക്കില് ചൊറിച്ചില് അല്ലെങ്കിൽ ഹൈവ്സ് ഒക്കെ വരുന്നവർക്ക് കുറച്ച് നാൾ കഴിയുമ്പം അത് മാറിയിട്ട് പിന്നെ ശ്വാസമുട്ടൽ വരുന്ന കാരണമാണ്. അപ്പം അങ്ങനെ രൂപാന്തരപ്പെടുകയും ചെയ്യാം, ചിലപ്പം ഒരു പ്രായം കഴിയുമ്പോൾ തീർത്തും ഇല്ലാതായി പോവുകയും ചെയ്യാം.
1: ഇനി അലർജിയുടെ ഈ പ്രതിക്രിയ, ശരീരം പ്രതിക്രിയ നടത്തുമ്പോൾ എന്താണ് ശരീരത്തിൽ സംഭവിക്കുന്നത്? ഇപ്പം നമുക്ക് ഡോക്ടർ ഇത് പറഞ്ഞ് നമ്മളെ ശരീരത്തിൻ്റെ ഒരു അമിതമായ ഒരു പ്രതികരണമാണ് അലർജി എന്ന് സൂചിപ്പിച്ചു. അപ്പം എന്താണ് ഇതിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് വരുമ്പോൾ നമ്മൾ എന്താണ് അവിടെ കണക്കിലെടുക്കുന്നത്?
0: അലർജിക് റിയാക്ഷൻ, അങ്ങനെ ഒരു റിയാക്ഷൻ ബോഡിയിൽ ഉണ്ടാകുമ്പോൾ അവിടെ നടക്കുന്ന പ്രക്രിയ എന്താണെന്ന് വെച്ചാൽ, ശരീരത്തിൽ ഈ അലർജനോട്, അപ്പം അലർജി ഉണ്ടാക്കുന്ന പദാർത്ഥത്തിനെതിരെ ആൻറ്റിബോഡി ഉണ്ടാവും ആദ്യം. ഈ ആന്റിബോഡി ഈ നമ്മൾ ശരീരം വീണ്ടും ആ പദാർത്ഥമായിട്ട് കോണ്ടാക്ടിൽ വരുമ്പം ഈ ആന്റിബോഡി അമിതമായിട്ട് റിയാക്ട് ചെയ്യും. ആവശ്യത്തിനുള്ള റിയാക്ഷൻ അല്ല, അമിതമായിട്ട് റിയാക്ട് ചെയ്യും. അമിതമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞ ഒരു പദാർത്ഥം രക്തത്തിൽ ഉണ്ടാവും. ഇതിനെ തുടർന്നാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്, തുമ്മലായിക്കോട്ടെ, ചൊറിച്ചിലായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഇതിന്

0: ശേഷം ഈ ഹിസ്റ്റമിൻ റിലീസിന് ശേഷമാണ് നമുക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതാണ് ഇതിന്റെ പുറകിൽ നടക്കുന്ന ശരീരത്തിലെ പ്രക്രിയ.
1: അങ്ങനെയാണ് നമ്മൾ പ്രതികരണങ്ങളായിട്ട് കാണുന്നത് ശരീരത്തിൽ അല്ലേ? ഇപ്പൊ തടിച്ചു പൊന്തുന്നതും തുമ്മലായിട്ട് വരുന്നതും എല്ലാം ഇത് ഈ ശരീരത്തിൽ ഈ പ്രക്രിയ നടന്നതിന് ശേഷമാണ് ലക്ഷണങ്ങളായിട്ട് പുറത്തു വരുന്നത്. ഓരോ തരം അലർജികൾ ഡോക്ടർ സൂചിപ്പിച്ചു, പലതരത്തിൽ ഇപ്പോൾ പൊടിയോടുണ്ടാവാം, വസ്ത്രങ്ങളോടുണ്ടാവാം, അല്ലെങ്കിൽ വേറെ പൂമ്പൊടി അങ്ങനെയുള്ള അലർജി ഉണ്ടാവും, പലതരത്തിൽ ഭക്ഷ്യവസ്തുക്കളോട് ഒക്കെ അലർജി ഉണ്ടാവും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഹോമിയോപ്പതിയിൽ ചികിത്സയുടെ ഒരു സമീപനം? ഇപ്പോൾ ഒരു വ്യക്തിയിൽ തന്നെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കാണാം, ചിലപ്പോൾ ഒരെണ്ണയെ കാണുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ സമീപിക്കുന്നത്?
0: നമ്മൾ പൊതുവെയുള്ള ചികിത്സയിൽ നമ്മളിപ്പം നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് ഈ രോഗലക്ഷണങ്ങൾ കേന്ദ്രീകരിക്കാം, അതിലൊരു ഒരു ശമനം കൊണ്ടുവരുന്ന രീതിയിൽ കേന്ദ്രീകരിക്കാം. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നൊരു ആശ്വാസം, വല്ലാണ്ട് തുമ്മുന്നു, നമ്മൾ മരുന്ന് കൊടുത്താൽ തുമ്മൽ തൽക്കാലത്തേക്ക് ഒന്ന് പിടിച്ച് ആൾക്കാർക്ക് ആളുകളിൽ ഒരു ആശ്വാസം, അല്ലെങ്കിൽ വല്ലാണ്ട് തടിച്ചുങ്കി വല്ലാണ്ട് അസ്വസ്ഥ ചൊറിച്ചിൽ, അപ്പം പെട്ടെന്ന് ഒരു ആശ്വാസം. അപ്പം അതിനാണ് നമ്മൾ സിംപ്റ്റമാറ്റിക് അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ മാത്രമേ നമ്മളിവിടെ കേന്ദ്രീകരിക്കുന്നുള്ളൂ.
1: ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയാണ്
0: ട്രീറ്റ്മെൻറ്. ഇങ്ങനെയായിരുന്നു കുറേ കൊല്ലങ്ങൾ മുമ്പ് ഹോമിയോപ്പതിയിൽ അങ്ങനെയായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു മറുവശം എന്താണെന്ന് വെച്ചാൽ വീണ്ടും വന്നുകൊണ്ടിരിക്കും, രോഗം അടിയിൽ നിന്ന് മാറുന്നില്ല, പൂർണ്ണമായിട്ടും മാറുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ പുറകിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് ചെന്ന് ഉള്ള ചികിത്സയാണ്. അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏത് രോഗത്തിൻ്റെയും അടിസ്ഥാനം ജനറ്റിക്സ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്.
1: ജനിതക ഘടകമാണ്.
0: അപ്പം ശാസ്ത്രം വെളിപ്പെടുത്തേക്കുന്നത് ജനിത ഘടകങ്ങളുടെ വ്യത്യാസം കാരണമാണ് ഒരു വ്യക്തിക്ക് അസുഖം വരുന്നതും വരാതിരിക്കുന്നതും. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇപ്പം എൻ്റെ അടുത്ത് ഒരു ട്രിപ്ലറ്റ്സ് വരുന്നുണ്ട്, അതായത് മൂന്ന് കുട്ടികളും ഒരേ സമയത്ത് വന്നു. ഈ മൂന്ന് കുട്ടികൾക്കും വ്യത്യസ്തമായ രോഗങ്ങളാണ് വരുന്നത്. അതിൽ ഒരു കുട്ടിക്ക് മാത്രമേ സ്പൈസസിനോട് വളരെ അപൂർവമാണ്, സ്പൈസിനോട് അലർജി, മസാലയുടെ അലർജിയുണ്ട്. ബാക്കി രണ്ട് കുട്ടികൾക്കും ഇല്ല. അപ്പം ഇത് ജനിതകമായ ആ ഒരു വ്യത്യാസത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇപ്പം നമ്മൾ ഹോമിയോപ്പതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് തൽക്കാലത്തേക്കുള്ള ആശ്വാസത്തിന് മരുന്ന് കൊടുക്കുന്നത് കൂടാതെ ഈ അടിസ്ഥാന മൂല കാരണത്തിനുള്ള മരുന്നും കൂടെയാണ് കൊടുക്കുന്നത്. അപ്പം ഈ ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് വ്യക്തികളിലും കാണാം. അപ്പം ഒരേ വീട്ടിലുള്ള രണ്ട് കുട്ടികൾ വന്നാലും ഒരേ സമയത്ത് ജനിച്ച രണ്ട് കുട്ടികൾ വന്നാലും നമുക്ക് അവരുടെ വ്യത്യാസങ്ങൾ കാണാം, അവരുടെ വ്യക്തിത്വത്തിൽ കാണാം, അവരുടെ നിറത്തിൽ, അവരുടെ സംസാരത്തിൽ, അവരുടെ ഉയരത്തിൽ, അവരുടെ ശരീരഘടനയിൽ, അവരും അവരുടെ ചുറ്റുമുള്ള എൻവയറോൺമെൻറ്റ് അല്ലെ ചുറ്റുമായിട്ടുള്ള സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെടുന്നതിലുള്ള വ്യത്യാസങ്ങളെല്ലാം അതെല്ലാം ഈ ജനിതക ഘടകത്തിലുള്ള വ്യത്യാസം ഇതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി അത് വിലയിരുത്തിയുള്ള ചികിത്സയാണ് നമ്മളിപ്പം ഈ അസുഖം മാറാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഹോമിയോപ്പതിയിൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ഉദ്ദേശം ഈ അലർജി പൂർണ്ണമായിട്ട് മാറാനോ, അതാണ് നമുക്ക് ബഹുഭൂരിപക്ഷ കേസുകളിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു നീണ്ട നാള് മരുന്നില്ലാതെയുള്ള ഒരു റിലീഫ്, പ്രൊലോങ്ഡ് റെമിഷൻ എന്ന് പറയും,
1: അസുഖമില്ലാത്ത
0: ഒരു നീണ്ട കാലഘട്ടം, ഇത് അച്ചീവ് ചെയ്യാനാണ് നമ്മളുടെ ഗോൾ നമ്മളിപ്പം ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടിയാണ്, ആ ലക്ഷ്യം വെച്ചാണുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗം, ഈ പേഷ്യൻ്റ് വന്നാൽ നമ്മൾ അവരെ രണ്ട് രീതിയിൽ അസസ് ചെയ്യും. ഒന്ന്, ഇപ്പം ഉള്ള പ്രശ്നം എന്താണ്, അത് എത്രത്തോളം തീവ്രമായിട്ട് ഈ വ്യക്തിയിലുണ്ട്. രണ്ട്, രോഗം മനസ്സിലായ ശേഷം ഈ വ്യക്തിയെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിയ ശേഷം ആ വ്യക്തിക്ക് പറ്റുന്ന മരുന്നാണ് കൊടുക്കുന്നത്. അപ്പം ഇൻഡിവിജ്വലൈസ്ഡ് മെഡിസിൻ ആണ്.
1: ഓരോ വ്യക്തിക്കും വ്യത്യാസം.
0: നമുക്ക് കോമൺ ആയിട്ടുള്ള മെഡിസിൻ അല്ല. കോമൺ ആയിട്ടുള്ള മെഡിസിൻ നമ്മൾ ആ രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് കുറയ്ക്കാനുള്ള മരുന്ന്, അതാണ് കോമൺ ആയിട്ടുള്ളത്. ബാക്കി രോഗം മാറാൻ അല്ലെങ്കിൽ നല്ലൊരു പൂർണ്ണമായ ഒരു ശമനം കിട്ടാൻ, ആശ്വാസം കിട്ടാൻ, പൂർണ്ണമായിട്ട് മാറാൻ നമ്മൾ കൊടുക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് കൊടുക്കുന്ന വ്യക്തി ഇൻഡിവിജ്വലൈസ്ഡ് അല്ലെങ്കിൽ വ്യക്തിക്കുള്ള മരുന്ന് കൊണ്ടാണ് നമ്മൾ അതിപ്പം സാധിച്ചെടുക്കുന്നത്. അത് ഈ ജനറ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്.
1: അപ്പോൾ ഈ ജനിതക ഘടകങ്ങളെ നമുക്ക് മാറ്റുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ചികിത്സ ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് നമുക്ക് ദീർഘനാളായിട്ട് ഒരു രോഗം കൊണ്ടു നടക്കുന്ന ഒരാൾക്കും നമുക്ക് ആശ്വാസം കൊടുക്കാൻ സാധിക്കുമോ?
0: തീർച്ചയായിട്ടും വളരെയേറെ നാള് ബുദ്ധിമുട്ടുള്ളവർക്കും നമുക്ക് ആശ്വാസം കൊടുക്കാൻ സാധിക്കുന്നു.
1: അതായത് അവര് ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല, പക്ഷെ അവർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അപ്പൊ അത് വളരെ രൂഢമൂലമായി അയാളില് ആ രോഗാവസ്ഥയുണ്ട് എന്നുള്ളതാണ് നമ്മൾ അവിടെ കാണുന്ന ഒരു കാര്യം. അപ്പൊ അവരെല്ലാം ആയതിലും ഇത് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്.
0: മാറ്റാൻ പറ്റും.
1: ഇനി പലപ്പോഴും നമ്മൾ അലർജി എന്ന് പറയുമ്പോൾ അതിലൊരു കാര്യം എപ്പോഴും പറയാറുള്ളതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ള ഒരു സമീപനമാണ് എപ്പോഴും സ്വീകരിക്കാൻ പറയാറ്. ഇപ്പൊ പൊടി, ഒരാൾക്ക് അലർജി ഉണ്ടെങ്കിൽ പൊടിയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. ഹോമിയോപ്പതി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണല്ലോ ഇതിനെ കാണുന്നത്. എങ്ങനെയാണ് അതും കൂടെ പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാം.
0: അത് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ള സ്ട്രാറ്റജി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സബ് ഭാഗമാണത്. അപ്പം നമുക്ക് രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി തൽക്കാലം രോഗമുണ്ടാക്കുന്ന അലർജി നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്,
1: അലർജിക്ക് കാരണമാകുന്ന വസ്തു
0: അതിൽ നിന്ന് മാറി നിൽക്കാം.

0: അപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഉരുളക്കിഴങ്ങ് കഴിക്കുമ്പം ഉണ്ടാകുന്ന കുട്ടി, അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് കഴിക്കാതിരിക്കുക. പക്ഷെ നമ്മൾ ഹോമിയോപ്പതിയിൽ ഈ പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടി നമ്മൾ ചികിത്സിക്കുമ്പം സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഏതെങ്കിലും, ഇപ്പം നേരത്തെ പറഞ്ഞില്ല മുട്ട പാല് നട്ട്സ് ഇതൊക്കെ അലർജി ഉണ്ടാക്കണമെങ്കിൽ നമ്മളതെല്ലാം ആദ്യം ഒഴിച്ചു നിർത്താൻ പറയുമെങ്കിലും ഒരു സമയം കഴിയുമ്പോൾ നമ്മളിതെല്ലാം റീഇൻട്രൊഡ്യൂസ് ചെയ്യും ഒന്നിന് പുറകെ ഒന്നായിട്ട്. എന്നിട്ട് ഈ പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷം അതിനോടെല്ലാം, അതായത് ഹോമിയോപ്പതിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ഒരു മനുഷ്യന് സാധാരണ കഴിക്കാൻ പറ്റുന്ന എല്ലാ ആഹാരവും ഈ വ്യക്തിക്ക് കഴിക്കാൻ പറ്റണം. അപ്പോൾ ആ പോയിന്റിലാണ് നമ്മൾ മരുന്ന് ചികിത്സ നിർത്തുന്നത്. അപ്പോഴാണ് നമ്മൾ ശരിക്കും അലർജി മാറി എന്ന് നമുക്കും വ്യക്തമാകുന്നു.
1: അതായത് പിന്നീട് ശരീരത്തിൻ്റെ ആ വസ്തുവിനോട് അവർക്ക് പ്രതികരണം, അമിത പ്രതികരണം ഉണ്ടാവില്ല,
0: അമിത പ്രതികരണം ഉണ്ടാവാൻ പാടില്ല.
1: അതാണ്
0: നമ്മുടെ ഒബ്ജക്റ്റീവ്, അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് അതാണ്. അപ്പോൾ ആ പോയിന്റ് വരെ നമ്മൾ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകും.
1: അപ്പോൾ അലർജിയെക്കുറിച്ചുള്ള കുറേ നല്ല വിവരങ്ങളാണ് ഡോക്ടർ പങ്കുവച്ചത്. ഇതിപ്പോൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് ചികിത്സ എടുത്ത് ഇത് വേറെ ഒന്നും മാർഗമില്ല എന്ന് പറഞ്ഞാണ് കൂടുതലും ആൾക്കാർ ഇതും വെച്ച് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിലൊക്കെ വേറൊരു കാര്യമുള്ളത് തന്നെ പലപ്പോഴും ചിട്ടയായ ഒരു ചികിത്സാ രീതിയും അതിനോട് അലർജിയോടുള്ള സമീപനവും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ ചികിത്സിക്കാൻ പറ്റുള്ളൂ എന്നും കൂടി നമ്മൾ അതിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് അലർജിയെക്കുറിച്ച് നല്ല വിവരങ്ങൾ പങ്കുവച്ച ഡോക്ടറിന് വളരെ നന്ദി.
0: താങ്ക് യു.
2: അലർജിയും ഹോമിയോപ്പതി ചികിത്സയും ഇതേക്കുറിച്ച് AIHMS അലർജി ക്ലിനിക്കിലെ ഡോക്ടർ സന്ദീപ് കെ ജോസുമായി ഇതുവരെ സംസാരിച്ചത് TP രാജേഷ്.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് അലർജി, മുടികൊഴിച്ചിൽ, വന്ധ്യത, പഠന വൈകല്യങ്ങൾ തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദക്ഷിണേന്ത്യയിലെ പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ, ലോകോത്തര നിലവാരമുള്ള ഹോമിയോപ്പതി ചികിത്സ. കേരളത്തിലെ 14 നഗരങ്ങളിൽ എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്, 7th Cross Road പനമ്പിള്ളി നഗർ, മാവേലിപുരം, കാക്കനാട്, സീമാസിന് സമീപം, ആലുവ. ഫോൺ 9349374747.
4: AIHMS ഹോമിയോപ്പതി, ആരോഗ്യ ജീവിതം.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസർ പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ, 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10 സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:30 റീഗൾ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചില്ലു ജാലകം, 11 ശാസ്താം പാട്ട് അവതരിപ്പിക്കുന്നത് പി യു രാജുവും സംഘവും, 11:30 എൻ സി ഇ ആർ ടി സ്പോൺസർ പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. 2 വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഡീനോ ചാക്കോ മറുപടി നൽകുന്നു. 4 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ.

വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഖേത് ബജാവോ അഭിയാനെക്കുറിച്ച് കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷോജി ജോയ് എഡിസൺ സംസാരിക്കുന്നു. തുടർന്ന് മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ, വനമിത്ര അവാർഡ് നേടിയ വി കെ ശ്രീധരൻ സംസാരിക്കുന്നു.

രാത്രി 9:30 കഥാപ്രസംഗം, 10 മണിക്ക് സ്മൃതിരാഗം, പഴയകാല ചലച്ചിത്ര ഗാനങ്ങൾ, 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ. ഈ പരിപാടിയിൽ ആതങ്കവാദിനെക്കുറിച്ച് കേൾക്കാം. ശ്രോതാക്കൾ കേട്ടത് ഇന്ന്

ഇനി ഇന്നത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. HDMI കേബിളുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ. എന്താണ് HDMI സൂചിപ്പിക്കുന്നത്? ഉത്തരം: HDMI എന്നാൽ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരു കേബിളിലൂടെ ഒരേ സമയം ഹൈ ഡെഫിനിഷൻ ഡിജിറ്റൽ വീഡിയോയും ഓഡിയോയും ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് കേബിളും പോർട്ട് സാങ്കേതിക വിദ്യയുമാണ് HDMI. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. HDMI കേബിളുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ. എന്താണ് HDMI സൂചിപ്പിക്കുന്നത്? ഉത്തരം: HDMI എന്നാൽ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് എന്നാണ് അർത്ഥമാക്കുന്നത്.

ചിന്താശകലം: തെറ്റുകൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം അതിൽ ഉൾപ്പെടുന്നില്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന് എന്ത് വില? തെറ്റുകൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം അതിൽ ഉൾപ്പെടുന്നില്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന് എന്ത് വില? മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ FM ഡയറി ഇവിടെ സമാപിക്കുന്നു. FM ഡയറി വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:55.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക്ഷോർ.

ഹലോ വി പി എസ് ലേക് ഷോർ. ഹായ് ഹലോ, നമസ്കാരമുണ്ട് പ്രിയരെ. ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞ പിന്നെ ഭൂമി തലകീഴായി മറിഞ്ഞാലും ചെയ്യുക തന്നെ ചെയ്യും. വേണമെങ്കിൽ സ്വയം ഇത് ശരിയാണ് എന്നുറപ്പിക്കാനായി ടോസ് ഇട്ട് നോക്കുക, ബൈബിൾ, ഭഗവത്ഗീത എന്നിവ തുറന്നു നോക്കുക ഇത്യാദി കലാപരിപാടികൾ വേറെയും നടത്തും. ആദ്യം നോ എന്നാണ് വന്നതെങ്കിൽ ഒരു പ്രാവശ്യം നോക്കിയാൽ ശരിയാവില്ല എന്ന് നമ്മൾ അങ്ങ് തീരുമാനിക്കും. എന്നിട്ട് രണ്ടാമത് നോക്കും, രണ്ടായാലും ഉത്തരം മാറിയില്ലെങ്കിൽ ഏഷ് രണ്ട് ശരിയാവില്ല, മൂന്നാമത്തേതാണ് കറക്റ്റ് ആവുക എന്ന് സ്വയം പറഞ്ഞ് മൂന്നാമതും ട്രൈ ചെയ്യും. വിചാരിച്ചത് കിട്ടുന്നത് വരെ ന്യായങ്ങൾ നാം തന്നെ കണ്ടെത്തി നിർത്തും, സംഭവം ചെയ്യുകയും ചെയ്യും. അവസാനോ കഷ്ടപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ തിരിച്ചടി കിട്ടുമ്പോഴാണ് ബോധോദയം ഉണ്ടാവുന്നത്. ഒരു തരം സ്വപ്നലോകത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഉപദേശങ്ങളും തെറ്റും ശരിയും ഒന്നും തിരിച്ചറിയാനുള്ള സമയം കാണില്ല. ഇനി സമയമുണ്ടായാലും അത് വിലപിക്കില്ല. അതുകൊണ്ട് തെറ്റി എന്ന് മനസാദ്യം പറയുന്നത് ചെയ്യാതിരിക്കുക, സത്യം പറയുന്നവരെ മാറ്റി നിർത്താതിരിക്കുക. ഇപ്പൊ തന്നെ ഒരു സത്യം ഞാൻ പറയാം, ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ ഇപ്പൊ തന്നെ കേൾപ്പിച്ചു തരാം, വിളിച്ചോളൂ. ഹലോ, വി പി എസ് ലേക് ഷോറിലേക്ക് ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം, നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്റർ.

0: ഡോക്ടർ ജെയിംസ്, അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ,
0: മിസ്റ്റർ ബാലചന്ദ്രൻ ആണോ?
2: യെസ്.
0: ഇത് ഹലോ VPS ലേക് ഷോറിൽ നിന്ന് മാഷല്ലതയാണ്. എന്താ ചെയ്യുന്നേ?
2: ഞാൻ ചോദിച്ചു, കുറെ കാലമായി ഇപ്പൊ ഒരു വിവരമില്ല. ഞാൻ ആദ്യമായിട്ടിനി ഏതാ നമ്പറൊക്കെ തെരഞ്ഞു പിടിച്ചിട്ട് വേണമെന്ന് വിചാരിച്ചു.
0: ആശി, അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഒരു പ്രാവശ്യം വെച്ചാൽ നമ്മള് വിളിച്ചിരിക്കും.
2: മാഡം, മാഡം ഇവിടെ ദുബായില് വർക്ക് ചെയ്തിരുന്നോ?
0: ഉണ്ടായിരുന്നു.
2: ഏഷ്യാനെറ്റ് റേഡിയോ
0: റേഡിയോ ഏഷ്യയിലും ഉമ്മൽക്കോയൻ റേഡിയോയിലും ഉണ്ടായിരുന്നു.
2: ഉമ്മൽക്കോയൻ റേഡിയോയിലല്ലേ?
0: റാസൽ കേമ റേഡിയോയിലുണ്ടായിരുന്നു. റാസൽ കേമ റേഡിയോ ആണ് പിന്നീട് റേഡിയോ ഏഷ്യ ആയത്. അവിടെ ഉണ്ടായിരുന്നോ?
2: ഞാൻ 75 മുതല് 2021 വരെ ഗൾഫുകാരനാണ്.
0: എന്തായിരുന്നു അവിടെ പരിപാടി?
2: ഞാൻ സ്റ്റാർട്ടിങ്ങില് 75 പോയത് ടൈലറായിട്ടാണ് പോയത്, ഒരു സലാലയ്ക്ക്. അവിടെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്തു 2 കൊല്ലം. അത് കഴിഞ്ഞിട്ട് 78 തിരിച്ചു വന്നു. 79 പുജിറയിലെത്തി.
0: അവിടെ എന്തായിരുന്നു?
2: പുജിറയിലും ടൈലറിംഗ് ആയിരുന്നു. 92 വരെ, 92 വാറില് കുവൈത്ത് ഇറാഖ് വാറില് അവിടുന്ന്
0: വണ്ടി വിട്ടു.
2: വണ്ടി വിട്ടില്ല, അബുദാബിക്ക് ചാടി. ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കിട്ടിയപ്പോ ഡ്രൈവറായിട്ട് അബുദാബിക്ക് ചാടി. ഒരു സായിപ്പിന്റെ കമ്പനിയിൽ ഒരു 17 കൊല്ലം ജോലി ചെയ്തു. പെസ്റ്റ് കൺട്രോൾ.
0: ഓക്കെ. അപ്പൊ എടുക്കാത്ത ജോലിയൊന്നും ഇല്ല. സായിപ്പ് ഉണ്ട്, ഡ്രൈവിംഗ് ഉണ്ട്, പെസ്റ്റ് കൺട്രോൾ ഉണ്ട്, എല്ലാം ഉണ്ട്.
2: നമ്മൾ ഉയരാൻ വേണ്ടിട്ട് ഇങ്ങനെ ശ്രമിച്ചു. അങ്ങനെ അവിടുത്തെ സായിപ്പിന്റെ കമ്പനിയിൽ നിന്ന് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടി കഴിഞ്ഞപ്പോ ഞാൻ എന്നെ അലയൻ ഏരിയയിലാണ് ഇട്ടിരുന്നത് വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ അലയനില് സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങി. രണ്ടായിരത്തി ഏഴില് കമ്പനി തുടങ്ങി. 2021 കോവിഡ് പിടിച്ച ഒരു 2 ദിവസം ഹോസ്പിറ്റലൊക്കെ കിടന്നപ്പോ പിന്നെ ക്ഷീണിച്ചു.
0: കമ്പനിയും വേണ്ട, ഒന്നും വേണ്ട, ഇങ്ങോട്ട് പോരാന്ന് വിചാരിച്ചു.
2: നവയാം 71 ഇയേഴ്സ്.
0: ഇവിടെയും തുടങ്ങാലോ പെസ് കൺട്രോൾ, കുഴപ്പമൊന്നുമില്ല.
2: ഒരുപാട് പേർക്ക് നമ്മള് കൺസൾട്ടൻസി അഡ്വൈസ് കൊടുക്കുന്നുണ്ട്.
0: അല്ല, എന്താ സ്വന്തമായിട്ട് തുടങ്ങാത്ത?
2: സ്വന്തമായിട്ട് തുടങ്ങാൻ അതിന് നമ്മള് എന്താ പറയാ, ഏജ് ഓവറായി.
0: ആര് പറഞ്ഞു? ശരിക്കും ജീവിതം തന്നെ തുടങ്ങുന്ന 50 വയസ്സിലാ.
2: 71 എനിക്കിപ്പോ.
0: ഒരു കാര്യമില്ല, വീട്ടിൽ എന്റെ അമ്മയുണ്ട്, ഒരു 83 വയസ്സായി, അടിപൊളിയായിട്ട് ഇരിക്കാണ്.
2: അടിപൊളി നടക്കോ?
0: പിന്നല്ല,
2: ഞാൻ ഓടിച്ചാടി നടക്കും, പക്ഷെ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല ഇവിടെ.
0: അത് പറ്റി,
2: ട്രാഫിക് റൂൾ വ്യത്യാസം ഉണ്ടല്ലോ അവിടുത്തെ. ഇവിടത്തെയായിട്ട്
0: അവിടുത്തെ വണ്ടി ഓടിച്ച ഞാൻ ഇവിടെ പോലെ ഓടിക്കുന്നുണ്ട് വണ്ടി.
2: അവിടെ 30 കൊല്ലം ഞാൻ വണ്ടി ഓടിച്ചിട്ടുള്ളതാ. 79 മുതല് 2020 വരെ.
0: ഇവിടെ ഒരാഴ്ച ഓടിച്ച സംഭവം ക്ലീൻ ക്ലീൻ. ഞാനൊക്കെ ഒരാഴ്ച ഓടിച്ചപ്പോ എല്ലാം ശരി
2: ചെയ്തു. മോന്റെ വണ്ടിയൊക്കെ ഞാൻ ട്രൈ ചെയ്തു. സ്കൂട്ടർ ട്രൈ ചെയ്തു, ബൈക്ക് ട്രൈ ചെയ്തു, കാറ് ട്രൈ ചെയ്തു. അപ്പൊ എനിക്കൊക്കെ ലെഫ്റ്റ് ഹാൻഡ് പോവാ, തിരിച്ചു പോവാ.
0: അത് അവനവന്റെ ഒരു കാഴ്ചപ്പാട് മാത്രം, അതൊരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അവിടെയും ഓടിക്കാം, ഇവിടെയും ഓടിക്കാം, അങ്ങനെ ചെയ്യുന്ന എത്ര പേരുണ്ട് അവിടെ ഇവിടെയും വണ്ടി ഓടിക്കുന്നേ.
2: അത് ആ യങ്സ്റ്റേജിൽ പറ്റും. ഈ ഏജിലൊക്കെ പോയി കഴിഞ്ഞ് വെറുതെ കൈ കാലോടിച്ചിട്ട് പിന്നെ വീട്ടുകാരെ നിൽക്കാൻ നിൽക്കണം.
0: പേടിയുണ്ടല്ലേ വീട്ടുകാരെ? അപ്പൊ BP കൂടുതലുള്ള ആളാ.
2: നമ്മള് റിലാക്സ് ചെയ്യാൻ വന്നതാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും ആക്റ്റീവ് ആണ്.
0: ഓക്കെ,
2: ഞാൻ ഇപ്പൊ മോളുടെ കൂടെയാണ് എറണാകുളത്ത്.
0: ശരി,
2: മോള് നേവൽ ബേസിൽ വർക്ക് ചെയ്യുന്നു.
0: ഓക്കെ.
2: അപ്പൊ അവൾക്ക് ഒരു ട്വിൻസാണ്, 4 വയസ്സുള്ള 2 ട്വിൻസ്. അപ്പൊ അവരെ ഡേ കെയറിൽ കൊണ്ടാക്കണം, അത് കഴിഞ്ഞിട്ട് 4 മണിക്ക് തിരിച്ചെടുക്കണം. അതിന്റെ ഇടയിൽ ഞാൻ ഒരു കടയിൽ ചെന്നിരിക്കും. ഇവിടെ എലഗൻസ് ഗാർമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ടൈലർ ഷോപ്പ് ഉണ്ട്, ഓൾഡ്. അവിടെ ഓൾട്രേഷൻ വർക്ക് ഓർഡർ എടുക്കാനും ഇതിനൊക്കെ ആയിട്ട് ഞാനാണ്
0: ഇപ്പൊ
2: അവിടുന്ന് നടന്ന് ഇവിടെ എത്തിയുള്ളൂ.
0: അത് ശരി. അപ്പൊ ഡാനിക്ക് അറിയാം നിങ്ങളുടെ ഷോപ്പും കാര്യങ്ങളൊക്കെ. ഡാനി കടവന്തരിയാണേ. ഡാനി ഇങ്ങനെ എനിക്ക് അറിയാന്ന് പറയുന്നത്,
2: നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ജസ്റ്റിൻ എന്ന് പറഞ്ഞിട്ട്, അവൻ ദുബായില് അലയല് വർക്ക്ഷോപ്പൊക്കെ നടത്തുന്നതാ. ഇവിടെയുണ്ട് മരട്.
0: ഡാനിയുടെ ക്ലാസ്മേറ്റ് ആണ്.
2: അതെ.
3: ജസ്റ്റിൻ.
2: അതെയോ? ജസ്റ്റിനും ഞാനും ഒരുമിച്ച് താമസിച്ചിരുന്നതാ. അല്ലേ, ജസ്റ്റിന്റെ വർക്ക്ഷോപ്പില് വരലുണ്ടോ?
3: ഓ, എപ്പോഴും വരുന്നു. ഡാനിയുടെ കാറിന്റെ ഡോക്ടറാ പുള്ളി.
2: അതെ, അവിടെ വലിയ വലിയ വണ്ടികളാണ് മുഴുവൻ റിപ്പയറിന് കിടക്കുന്നത്. മറ്റേ ബെൻസ്, BMW ഒക്കെയാണ്.
3: അതെ അതെ. ഇവിടെ ആരൊക്കെയുണ്ട് വീട്ടില്?
2: ഇവിടെ മോൾക്ക് ടിൻസ്, മോളും ഹസ്ബൻഡും ഞാനും.
3: വൈഫ്?
2: വൈഫ് എന്റെ മോന് രണ്ടു കുട്ടികളുണ്ട് തൃശ്ശൂര്. അവനെ നോക്കാൻ വൈഫിനെ.

0: ഓ, അച്ഛനും അമ്മയും ഇപ്പം ഡ്യൂട്ടിയാണ്, ബേബി സിറ്റിംഗ് ആണ് രണ്ടുപേരും രണ്ട് സ്ഥലത്ത്.
1: പ്രോപ്പറായിട്ട് തൃശ്ശൂര് തൃപ്പയാറ് അടുത്താണ് ഇപ്പൊ താമസിക്കുന്നത്. തിരൂര് എന്ന് പറഞ്ഞാൽ തൃശ്ശൂര് തന്നെ തിരൂര്.
0: ശരി, അപ്പൊ ഇപ്പൊ ബാലചന്ദ്രൻ ചേട്ടന് ഏത് പാട്ടാ വേണ്ടത്?
1: നഷ്ട സ്വർഗങ്ങളെ എന്നുള്ളത്.
0: കൊറേ ഉണ്ടാക്കിയില്ലേ, ഇനി നഷ്ടത്തിന്റെ കാര്യം എന്തിനാ പറയുന്നത് വെറുതെ?
1: അത് എനിക്ക് ഭയങ്കര ഫേവറേറ്റാ, ഞാൻ എപ്പോഴും വെക്കാറുണ്ട്.
0: എത്ര ലാഭം ഉണ്ടായാലും നഷ്ടത്തിനെ കുറിച്ച് ചിന്തിക്കാനേ മനുഷ്യന്മാർക്ക് നേരമുള്ളൂ. എന്തൊരു കഷ്ടം ഇത്,
1: എത്ര കിട്ടിയാലും പോരാന്നുണ്ടല്ലോ.
0: എന്തായാലും ഞാൻ പാട്ട് വെച്ചുതരാം, പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം.
1: ഓക്കേ,
0: ശരി എന്നാ, ബൈ ബൈ.
1: താങ്ക് യു. Thank you.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ്, VBS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VBS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VBS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഗുഡ് മോർണിംഗ്
3: പ്രിയ ആശേച്ചി ബാലേട്ട.
2: എന്തോ?
3: എന്റെ പേര് ലോനപ്പൻ. കഴിഞ്ഞ 10 വർഷമായി ഞാൻ ഈ ലോനപ്പൻ എന്നുള്ള പേര് കേൾക്കുമ്പോ ആശേച്ചിയുടെ മനസ്സേക്ക് എന്തെങ്കിലും ഓർമ്മ വരുമോ?
2: ലോനപ്പൻ ചേട്ടൻ,
3: അത്രേ ഉള്ളൂ. അതായത് നിങ്ങളെ പഠിക്കുന്ന, ഞാൻ പഠിക്കുന്നതിന് 10 കൊല്ലം മുമ്പ് അല്ല,
2: ഞാൻ പഠിച്ചു. നിങ്ങൾ പഠിക്കുന്നുണ്ടേ?
3: അതല്ല,
2: നിങ്ങൾ പറയുന്ന കേട്ടാ വിചാരിക്കും നൂറ്റാണ്ടുകളുടെ പ്രായ വ്യത്യാസം നമ്മൾ തമ്മിലുണ്ട്.
3: ഒരു ട്രാക്ടർ ഓടിക്കുന്ന ആളുണ്ട്. അപ്പൊ ട്രാക്ടർ തന്നെയാണ് ആ പാടത്തിന്റെ പേര്. അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് എന്തോ. അപ്പൊ അത് ഓടിക്കുന്ന ആളുടെ പേരാണ് ലോനപ്പൻ. എന്റെ പേര് ലോനപ്പൻ. കഴിഞ്ഞ 10 വർഷമായി ഞാനൊരു പ്രൈവറ്റ് സ്കൂളിലെ വലിയൊരു മഞ്ഞ ബസ് ഓടിക്കുന്ന ആളാണ്. നാട്ടിൽ KSRTC ബസ് ഓടിക്കുന്നവരും വലിയ ലോറി ഓടിക്കുന്നവരും ഒക്കെ പറയും അവരുടേതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കഠിന ജോലിയെന്നും. എന്നാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും റോഡിലെ ട്രാഫിക്കോ കുഴികളോ ഒന്നും അല്ല വില്ലൻ. എന്റെ ബസിന്റെ പുറകിലിരിക്കുന്ന കുട്ടിപ്പട്ടാളമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അപകടകാരികൾ. രാവിലെ 6:30 വണ്ടി എടുക്കുന്നത് മുതൽ വൈകുന്നേരം ഇവരെ തിരികെ വീട്ടിൽ കൊണ്ടുവിടുന്നത് വരെ എന്റെ 2 കണ്ണും ചെവിയും ഒരുപോലെ കൂർപ്പിച്ചു വെക്കണം. മുന്നിലെ റോഡിൽ ഒരു കണ്ണ് വേണമെങ്കിൽ വണ്ടിക്കകത്തെ മീറ്ററിലേക്ക് 2 കണ്ണ് വേണം. കാരണം ഒരു നിമിഷം ഒന്ന് ശ്രദ്ധ മാറിയാൽ ഇവരിൽ ആരെങ്കിലും സീറ്റിന്റെ മുകളിൽ കയറി നൃത്തം ചെയ്യുകയോ ജനലിലൂടെ തല പുറത്തേക്കിടുകയോ ചെയ്യും. കുട്ടികൾക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. അവർ എന്നെ സ്നേഹത്തോടെ ലോനപ്പച്ചൻ എന്നാണ് വിളിക്കാറ്. ചോറ്റുപാത്രത്തിലെ പലഹാരങ്ങളും മിഠായിയും ഒക്കെ എനിക്ക് തരുന്ന നല്ല കുട്ടികളാണ്. എങ്കിലും ഇവരുടെ വികൃതികൾ കാരണം എനിക്ക് പലപ്പോഴും ഹാർട്ട് അറ്റാക്ക്

0: വരാത്തത് എന്റെ ഭാഗ്യം കൊണ്ടാണ്. ഇങ്ങനെ ഒരു ദിവസം എനിക്കുണ്ടായ ഒരു വലിയൊരു ഭയപ്പെടുത്തുന്ന അനുഭവമാണ് ഇനി പറയാൻ പോകുന്നത്. അന്ന് പതിവ് പോലെ സ്കൂൾ വിട്ട് കുട്ടികളെയൊക്കെ കയറ്റി ഞാൻ ബസ് എടുത്തു. കുട്ടികളെല്ലാവരും അവരവരുടെ സീറ്റിലിരുന്ന് വലിയ ബഹളമാണ്. പാട്ട് പാടുന്നവർ, വഴക്കിടുന്നവർ, കാറ്റുകൊള്ളുന്നവർ, അങ്ങനെ ബസ്സിനകം ഒരു മിനി പൂരം പോലെയായിരുന്നു. സ്കൂൾ ഗേറ്റ് കടന്ന് ഒരു 2 കിലോമീറ്റർ മുന്നോട്ട് പോയി. പെട്ടെന്നാണ് വണ്ടിയുടെ ഏറ്റവും പുറകിലെ സീറ്റിലിരുന്ന 2-ാം ക്ലാസ്സുകാരൻ കണ്ണൻ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങിയത്. അവൻ സീറ്റിൽ എഴുന്നേറ്റ് നിന്ന് കൈകൾ അന്തരീക്ഷത്തിൽ വീശി അലറിക്കരഞ്ഞു. ലോനപ്പച്ച, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്, അയ്യോ അപ്പ വീണുപോയി എന്ന് പറഞ്ഞു. അവൻ അത് പറഞ്ഞതും ബസ്സിലെ ബാക്കി കുട്ടികളും പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ ലോനപ്പച്ച, വണ്ടി നിർത്ത്, അപ്പ പുറകിൽ വീണുപോയി എന്ന് കേട്ടതും എന്റെ കൈയും കാലും ഒരുപോലെ വിറച്ചു. നെഞ്ചിൽ ഒരൊറ്റ ഇടിപ്പായിരുന്നു. ഓടുന്ന ബസ്സിന്റെ പുറകിൽ നിന്ന് ഒരു കുട്ടി വീഴുക എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? എന്റെ ലൈസൻസ് പോകും, ജോലി പോകും, അതിലുപരി ആ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒട്ടും ആലോചിച്ചില്ല. ആ പരിഭ്രമത്തിൽ ഒരൊറ്റ ചവിട്ടായിരുന്നു ബ്രേക്കിൽ. വണ്ടി ടയറുകൾ റോഡിൽ ഉരസി വലിയ ശബ്ദത്തോടെ സൈഡിലേക്ക് നിന്നു. ബസ്സിനകത്തെ കുട്ടികളൊക്കെ ഒന്നിച്ച് മുന്നോട്ടാഞ്ഞു. വണ്ടി നിർത്തിയ പാടെ ഞാൻ സീറ്റ് ബെൽറ്റ് ഒക്കെ ഊരിയെറിഞ്ഞ് നെഞ്ചിടിപ്പോടെ വണ്ടിയുടെ പുറകിലെ സീറ്റിലേക്ക് ഓടിച്ചെന്നു. വണ്ടിയുടെ പുറകിലെ ഇരട്ട വാതിൽ തുറന്നു കിടക്കുകയാണോ? കുട്ടി റോഡിൽ എവിടെയെങ്കിലും ചോര ഒലിപ്പിച്ച് കിടക്കുകയാണോ എന്നൊക്കെ ആലോചിച്ച് എന്റെ കണ്ണ് നിറഞ്ഞു വന്നിരുന്നു. എന്നാൽ പുറകിലെ സീറ്റിൽ ചെന്ന ഞാൻ കണ്ട കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി. അവിടെ അതാ അപ്പു എന്ന് പറയുന്ന 3-ാം ക്ലാസ്സുകാരൻ സുഖമായി ഇരിക്കുന്നു. അവൻ വീണിട്ടുമില്ല, അവനൊരു പോറൽ പോലും പറ്റിയിട്ടില്ല. അവൻ അമ്പരപ്പോടെ എന്നെ നോക്കുകയാണ്. ഞാൻ ദേഷ്യവും ശ്വാസമുട്ടലും അടക്കാനാവാതെ കണ്ണനെ പിടിച്ചു കുലുക്കി ചോദിച്ചു, എടാ വികൃതി പായസേ, നീ എന്തിനാടാ വണ്ടി നിർത്താൻ പറഞ്ഞത്? അപ്പു ഇവിടെ സീറ്റിൽ തന്നെ ഉണ്ടല്ലോ, പിന്നെ ഏതപ്പുവാണ് വീണുപോയത്? അപ്പൊ കണ്ണൻ വളരെ നിഷ്കളങ്കമായി അവന്റെ 2 വലിയ കണ്ണുകളും ഉരുട്ടി നോക്കിക്കൊണ്ട് പറഞ്ഞു, അതല്ല നോനപ്പച്ച, പാവക്കുട്ടി അപ്പു ജനലിലൂടെ പുറത്തേക്ക് വീണുപോയി. അതൊന്ന് എടുത്തു തരാൻ വേണ്ടിയാ ഞാൻ വണ്ടി നിർത്താൻ പറഞ്ഞത്. പാവം അപ്പു റോഡിൽ വീണു കിടക്കുക. അത് കേട്ടതും എനിക്ക് ദേഷ്യം വരണോ അതോ കരച്ചിൽ വരണോ എന്നറിയാത്ത അവസ്ഥയായി. 40-ഓളം കുട്ടികളുടെയും റോഡിൽ മറ്റ് യാത്രക്കാരുടെയും മുന്നിൽ വെച്ച് ഒരു വെറും പ്ലാസ്റ്റിക് പാവയ്ക്ക് വേണ്ടിയാണ് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരേണ്ടി വന്നത്. റോഡിലൂടെ പോയ ആളുകളൊക്കെ വണ്ടി നിർത്തിയത് കണ്ട് ഓടി വന്നിട്ടുണ്ടായിരുന്നു. കാര്യം അറിഞ്ഞപ്പോൾ അവർ എന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങി. ഞാൻ ആ പാവയെ എടുക്കാൻ ഒന്നും പോയില്ല. ദേഷ്യത്തോടെ തിരികെ ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരുന്ന് വണ്ടിയെടുത്തു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും വണ്ടി ഓടിക്കുമ്പോൾ പുറകിൽ നിന്ന് ആരെങ്കിലും ലോനപ്പച്ച എന്ന് ഉറക്കെ വിളിച്ചാൽ എന്റെ നെഞ്ചിൽ ഒരു മിന്നൽ വരും. ഈ ഡ്രൈവർ പണി അത്ര എളുപ്പമല്ല ഹേ, പ്രത്യേകിച്ച്
1: കുട്ടികളെ കൊണ്ടുവന്ന,
0: പ്രത്യേകിച്ച് കുട്ടിപ്പട്ടാളത്തിന്റെ കൂടെ ആകുമ്പോൾ. ലോനപ്പൻ കൊച്ചു കാരമായിൽ നിന്നാണ് കത്തയച്ചിരിക്കുന്നത്.
1: ലോനപ്പൻ ചേട്ടാ, കുട്ടികളുടെ കാര്യമൊന്നും നമ്മൾ പറയാതിരിക്കുന്ന നല്ലത്. അവരെന്തിനു വേണ്ടിയാ കരയുന്നത്, അവർ എന്ത് വികൃതിയാണ് ഒപ്പിച്ചത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഫോണിലും കുഞ്ഞുവാവയും മക്കളും അവിടെ ഫോണിലുമാണ് വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോണ്ട് ഇവള് കരയുന്ന, കുഞ്ഞുവാവ കരയുന്ന, പക്ഷെ എന്നോട് സംസാരിച്ചോണ്ടിരിക്കുക. എന്താന്ന് ചോദിക്കുമ്പോ മരുന്നെടുത്ത് കുടിച്ചു വയറില് ഉവ്വാവ. അപ്പം ഞാൻ ചോദിച്ചു, മരുന്ന് നിങ്ങൾ താഴെയെങ്ങാൻ വെച്ചിട്ടുണ്ടോ? എവിടെ താഴെ ഒന്നും വെച്ചിട്ടില്ല മമ്മി എന്ന് പറഞ്ഞു. നോക്കുമ്പോ എന്താ വെച്ചാൽ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ഡോളോന്റെ ഒരു ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി അതാണോ എടുത്ത്? കൊച്ചൊന്നും പറയുന്നില്ല, കരച്ചില്ല തന്നെ. പിന്നെ ഈ പറഞ്ഞതുപോലെ ലോനപ്പച്ചേട്ടന്റെ അവസ്ഥയെ എനിക്ക് വേഗം ചെല്ലി ഡോക്ടറെ കാണിക്ക്, എന്തെങ്കിലും എടുത്ത് കഴിച്ചിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെ. അപ്പൊ അവർ മമ്മി ഒന്നും ഉണ്ടായിരിക്കും, നമ്മള് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്യുന്ന പറഞ്ഞ് കട്ട് ചെയ്ത്. അത് കഴിഞ്ഞ് ഞാനിവിടെ ചിന്തിച്ചെങ്ങോ പോയി. ഞാന് കുറച്ച് കഴിഞ്ഞ് എനിക്ക് സമാധാനമില്ല, 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചു. എന്താ സംഭവിച്ചത്, എന്താ എടുത്ത് കുടിച്ചതെന്ന് വെച്ചപ്പോ ഒന്നുമില്ല, പാവയ്ക്ക് ഡോളോ കൊടുത്തതാ. ഡൈനിങ് ടേബിളിന്റെ മോള് ഡോളോ വെച്ചിട്ടുണ്ടായിരുന്നു. കസേരയില് കയറി ഡൈനിങ് ടേബിളിൽ കയറി എന്നിട്ട് അത് എടുത്ത് പാവയ്ക്ക് കൊടുത്തു. അപ്പൊ പാവയ്ക്ക് വയറ് ഉവ്വാവു ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഡാഡിനോടും അമ്മേനോടും ചോദിക്കാതെ ഒരു സാധനം വായിലിടരുത് കേട്ടോ, ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ ജീവിതം കളയാൻ ഇങ്ങനത്തെ എന്തെങ്കിലും ഡയലോഗ് ഇട്ടുകൾ ഒപ്പിക്കും.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: പ്രിയപ്പെട്ട ആശേച്ചി, ബാലേട്ട, ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്ന ഭൂരിഭാഗം ആളുകൾക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വലിയ അമളി പറ്റാറുണ്ട്. ചിത്രത്തിൽ കാണുന്ന ഭംഗിയും വലിപ്പവും കണ്ട് ഓർഡർ ചെയ്ത് ഒടുവിൽ കയ്യിൽ കിട്ടുമ്പോൾ വലിപ്പം കണ്ട് അന്തം വിട്ടുപോകുന്ന അവസ്ഥ. കോവിഡ് ലോക്ഡൌൺ കാലത്ത് വീടിന് മുൻപിൽ വെക്കാൻ വലിയൊരു ശില്പം ഓർഡർ ചെയ്ത് ഒടുവിൽ തീപ്പെട്ടിയുടെ വലിപ്പമുള്ള ഒരു മഹാത്മാവിനെ കിട്ടിയ അനുഭവം ആശേച്ചിക്കും ബാലേട്ടനും എഴുതുന്നു, വായിക്കുമല്ലോ. അതൊരു മെയ് മാസമായിരുന്നു. കോവിഡും ലോക്ഡൌണും കാരണം പുറത്തിറങ്ങാൻ പറ്റാതെ വീടിനുള്ളിൽ തന്നെ അടച്ചിരുന്ന കാലം. TV കണ്ടും ഉറങ്ങിയും അടുത്തപ്പോൾ പെട്ടെന്നാണ് ഉള്ളിലൊളിഞ്ഞിരിക്കുന്ന ഇന്റീരിയർ ഡിസൈനർ ഉണർന്നത്. വീടിന്റെ മുൻഭാഗം കുറച്ചുകൂടി ഭംഗിയാക്കണം, കാണുന്നവർക്കൊരു പോസിറ്റീവ് എനർജി തോന്നണം എന്നൊക്കെയായി ചിന്ത. വീടിന്റെ പ്രധാന വാതിൽ തുറക്കുമ്പോൾ തന്നെ കാണാൻ പാകത്തിൽ വലിയൊരു ബുദ്ധ പ്രതിമ വെച്ചാൽ എങ്ങനെയുണ്ടാകും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. നാട്ടിലെ കടകളെല്ലാം അടഞ്ഞുകിടക്കുന്നതിനാൽ ഞാൻ നേരെ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പുകളിലേക്ക് തിരിഞ്ഞു. ലാർജ് ബുദ്ധ സ്റ്റാച്യു ഫോർ ഗാർഡൻ എന്ന് ടൈപ്പ് ചെയ്ത് തിരഞ്ഞപ്പോ ഇതാ കിടക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ചിത്രം. നല്ല കറുത്ത കല്ലിൽ കൊത്തിയെടുത്തതുപോലെയുള്ള ഒരു വലിയ ബുദ്ധ പ്രതിമ ധ്യാനിച്ചിരിക്കുന്ന രൂപമാണ്. ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ചെടികളും പുൽത്തകിടിയും ഒക്കെ ഉള്ളത് കൊണ്ട് കാണുമ്പോൾ തന്നെ അതൊരു വലിയ ശില്പമാണെന്ന് ആർക്കും തോന്നും. വില നോക്കിയപ്പോ 499 രൂപ. ഇത്രയും വലിയൊരു ശില്പത്തിന് ഇത്ര ചെറിയ വിലയോ? ഈ ഓൺലൈൻ ആപ്പുകാർ ശരിക്കും ദൈവങ്ങളാണ് കേട്ടോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഡിസ്കൗണ്ട് ഓഫർ തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ബൈ നൌ അടിച്ച് ഓർഡർ കൺഫേം ചെയ്തു. വീടിന്റെ മുന്നിൽ ആ പ്രതിമ വെക്കേണ്ട സ്ഥലം വരെ ഞാൻ അപ്പൊ തന്നെ അളന്ന് തിട്ടപ്പെടുത്തി വെക്കുകയും ചെയ്തു. ഓർഡർ ചെയ്ത ദിവസം മുതൽ എന്റെ കണ്ണ് റോഡിലായിരുന്നു. ഡെലിവറി ബോയിയുടെ വണ്ടി വരുന്നത് കാത്ത് ഞാൻ ദിവസങ്ങൾ എന്നെ നീക്കി. വലിയൊരു ശില്പമായതുകൊണ്ട് വണ്ടിയിൽ നിന്നും അത് രണ്ടുപേർ ചുമന്നു വേണം വീടിന്റെ മുൻപിൽ വെക്കാൻ. ഇതൊക്കെ ഞാൻ കണക്കുകൂട്ടിയിരിക്കുക. സഹായിക്കാൻ വേണ്ടി

0: പറമ്പിൽ പണിയാൻ വരുന്ന രണ്ട് ചേട്ടന്മാരെയും പറഞ്ഞ് ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. ദിവസങ്ങൾക്ക് ശേഷം ഒടുവിൽ എന്റെ ഫോണിലേക്ക് ഒരു ശുഭവാർത്ത എത്തി. യുവർ ഓർഡർ ഈസ് ഓൺ ദ വേ. ഉച്ച കഴിഞ്ഞ് വീടിന്റെ മുന്നിൽ ഒരു കൊറിയർ കമ്പനിയുടെ ബൈക്ക് വന്നു നിന്നു. ഞാൻ ആവേശത്തോടെ പുറത്തേക്ക് ഓടിച്ചെന്നു. ബൈക്കിന് പുറകിൽ വലിയ പെട്ടികളൊന്നും കണ്ടില്ല. ഡെലിവറി ബോയ് ബാഗിൽ നിന്ന് വളരെ ചെറിയൊരു പ്ലാസ്റ്റിക് കവർ എടുത്ത് എന്നിട്ട് എന്റെ പേര് വിളിച്ചു. ഞാൻ ചുറ്റും നോക്കിയിട്ട് അവനോട് ചോദിച്ചു, അല്ല എന്റെ ആ വലിയ പാഴ്സൽ വരാനുണ്ടല്ലോ, വലിയൊരു ബുദ്ധപ്രതിമ, അത് വലിയ വണ്ടിയിൽ എങ്ങാനുമാണോ വരുന്നത്? അവൻ ആ ചെറിയ കവറിലെ ബാർകോഡ് ഒന്നുകൂടി സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, ഇല്ലേച്ചി നിങ്ങളുടെ പേരിൽ ഈ ഒരൊറ്റ പാഴ്സൽ മാത്രമേ ഉള്ളൂ, ഒപ്പിട്ട് തന്നെ. എനിക്ക് കാര്യം മനസ്സിലായില്ല, 499 രൂപയുടെ പാഴ്സൽ ഇതാണെങ്കിൽ ഇതിൽ എന്തായിരിക്കും? ഞാൻ സംശയത്തോടെ ആ ചെറിയ കവർ വാങ്ങി വീടിനുള്ളിലേക്ക് നടന്നു. ലിവിംഗ് റൂമിലെ മേശപ്പുറത്ത് ആ കവർ വെച്ചു. വളരെ ചെറിയൊരു കവറാണ്, പരമാവധി ഒരു മൊബൈൽ ഫോണിന്റെ അത്രയും വലിപ്പം മാത്രം. ഞാൻ കത്രികയെടുത്ത് ആ കവർ മെല്ലെ മുറിച്ചു. ഉള്ളിൽ നിറയെ ബബിൾ റാപ്പുകൾ ചുറ്റിയിട്ടുണ്ടായിരുന്നു. ആ പ്ലാസ്റ്റിക് ലെയറുകൾ ഓരോന്നായി അഴിച്ചു മാറ്റിയപ്പോൾ എന്റെ കണ്ണ് തള്ളിപ്പോയി. അതായിരിക്കുന്നു നമ്മുടെ മഹാത്മാവ്, ഒരു തീപ്പെട്ടിയുടെ വലുപ്പം പോലും ഇല്ലാത്ത ഒരു കുഞ്ഞുബുദ്ധൻ. ചിത്രത്തിൽ കണ്ട അതേ രൂപം തന്നെയാണ്, പക്ഷെ തീരെ ചെറുതാണ്. വീടിന്റെ മുന്നിൽ വലിയ തറയൊക്കെ കെട്ടി ആനച്ചന്തത്തിൽ വെക്കാൻ വിചാരിച്ച പ്രതിമ അതാ ഇപ്പൊ എന്റെ കൈവെള്ളയിൽ ഇരിക്കുന്നു. എനിക്ക് പറ്റിയ അമളി മനസ്സിലായതോടെ അടുക്കളയിൽ നിന്നും ലതച്ചേച്ചി ഓടി വന്നു. കയ്യിലിരിക്കുന്നു കുഞ്ഞു ബുദ്ധനെ കണ്ടതും ചേച്ചി ചിരി തുടങ്ങി. ആഹാ, ഇതാണോ ഐശ്വര്യം വരാൻ വേണ്ടി മുൻവാതിലിൽ വെക്കാൻ വാങ്ങിയ വലിയ ശില്പം? ഇതിനെ വെച്ചാൽ മഹാലക്ഷ്മി ചിരിച്ചു ചിരിച്ചു ചത്തുപോകുമല്ലോ. നാണക്കേട് മാറ്റാൻ വേണ്ടി ഞാൻ വേഗം ആ ആപ്പ് വീണ്ടും തുറന്ന് പ്രൊഡക്ട് ഡീറ്റെയിൽസ് എടുത്തു. ആ കുഞ്ഞു ബുദ്ധ പ്രതിമ തിരിച്ചയക്കാൻ നോക്കിയപ്പോൾ റിട്ടേൺ ഓപ്ഷൻ ഇല്ലായിരുന്നു. 499 രൂപ വെള്ളത്തിലായി നിറപ്പായി. അതോടെ ആ മഹാത്മാവിനെ എവിടെയെങ്കിലും വെക്കണമല്ലോ എന്ന് ചിന്തിച്ചു. വീടിന്റെ മുന്നിൽ വെച്ചാൽ കാറ്റടിച്ചാൽ പറന്നു പോകുന്ന വലുപ്പമേ ആശാനുള്ളൂ. ഒടുവിൽ ഞാൻ അതിന്റെ അടിയിൽ അല്പം ഡബിൾ സൈഡഡ് സ്റ്റിക്കർ ഒട്ടിച്ച് കമ്പ്യൂട്ടർ ടേബിളിന്റെ തൊട്ടുമുകളിലെ ചെറിയ സ്റ്റാൻഡിൽ ഒട്ടിച്ചു വെച്ചു. ലോക്ഡൌൺ കാലത്ത് കമ്പ്യൂട്ടറിൽ ഇരുന്ന് ബോറടിക്കുമ്പോഴൊക്കെ ഞാൻ മുകളിലേക്ക് നോക്കും. അപ്പോ ആ മഹാത്മാവ് എന്നെ നോക്കി ശാന്തമായി പുഞ്ചിരിക്കുന്നതായി തോന്നും. ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ ചിത്രത്തിന്റെ ഭംഗി മാത്രമല്ല ചതി കൂടി ഓർക്കണം മോളെ എന്ന് അദ്ദേഹം എന്നെ ഓർമ്മിപ്പിക്കുന്നത് പോലെ തോന്നും. അങ്ങനെ വീടിന്റെ ഐശ്വര്യമാകേണ്ടിയിരുന്ന വലിയ ശില്പം എന്റെ പറ്റിക്കപ്പെടലിന്റെ പ്രതീകമായി കമ്പ്യൂട്ടറിന്റെ മുകളിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. സസ്നേഹം ദിവ്യ.
1: ദിവ്യ, ഇത് സത്യത്തിൽ പല ആളുകൾക്കും പറ്റുന്നതാണ്. ചിത്രം കണ്ടിട്ട് ഓർഡർ ചെയ്യുക, തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോ നമ്മൾ വിചാരിച്ച പോലെയുള്ള വലിപ്പൊന്നും ഇല്ലാതാവാ എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ അത് നമ്മൾ കൂടി പരിശോധിച്ചിട്ട് വേണം അത്തരം കാര്യങ്ങൾ ചെയ്യാൻ. നമ്മൾ കാണുന്ന വിലയിൽ മാത്രം ആകൃഷ്ടരാവുകയല്ല വേണ്ടത്, നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിലും. ഇപ്പൊ ഓൺലൈൻ ബിസിനസ് ഒക്കെ വളരെ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. നമ്മൾ എല്ലാവരും ഓൺലൈൻ വഴിയാണ് പല സംഭവങ്ങളും ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബുക്ക് ചെയ്യുമ്പോഴും ആ ഓൺലൈൻ കമ്പനി ഏതാണെന്ന് നോക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. രണ്ടാമത്തത് നമ്മുടെ പ്രോഡക്റ്റിന്റെ വലിപ്പം അതെന്താണെന്ന് അറിഞ്ഞിട്ട് അത് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, വായിച്ചിട്ടില്ല. അതിന് മുമ്പേ തന്നെ ബുദ്ധന്റെ പ്രതിമ കണ്ടപ്പോ വാങ്ങിച്ചാണ്. 499, സാരില്ല.
0: ഇത്തരം അനുഭവങ്ങളൊക്കെ പറ്റുന്നത് കൂടുതൽ ഇതിനെ പറ്റി അറിയാത്തവരാണ് കേട്ടോ. അപ്പൊ ബാലട്ടൻ പറഞ്ഞതുപോലെ അതിന്റെ വലിപ്പത്തിന്റെ ഡീറ്റെയിൽസ് അതിലുണ്ടാകും. കൂടാതെ അതിന്റെ റേറ്റിംഗ് നമ്മൾ നോക്കണം, എത്ര ആളിത് വാങ്ങിയിട്ടുണ്ട്, എന്താണ് ആ ഒരു പ്രോഡക്റ്റിന് കിട്ടിയിരിക്കുന്ന റേറ്റിംഗ് നോക്കണം. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം എന്തോ ഒരു സാധനം ഓർഡർ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് മക്കള് പറഞ്ഞത് അതിന്റെ റേറ്റിംഗ് ഇല്ല മമ്മി, അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അറിയില്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ നേരിട്ട് പോയി കണ്ടിട്ട് മാത്രം വാങ്ങാൻ നിൽക്കുക. അപ്പൊ പിന്നെ അബദ്ധം പറ്റൂലല്ലോ.

0: ആശിച്ചിയുടെ കാര്യത്തിൽ ഞാൻ ആലോചിക്കാറുണ്ട്, വിവരില് രണ്ട് മക്കളുണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു പോവാണല്ലേ.
1: ഞാൻ എന്തെങ്കിലും എടുത്ത് ചാടുന്നതിന് മുമ്പേ അവരോട് ചോദിക്കും, കാരണം ഇന്നത്തെ കാലത്തിന്റെ മക്കളാണല്ലോ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡാനിനോടെങ്കിലും വിളിച്ചു ചോദിക്കും, ഡാനി ഈ സാധനം
0: നേരെ ഓപ്പോസിറ്റ് ആണ്, മക്കളാണെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും.
1: നിങ്ങൾ വലിയ സൂപ്പർ സ്റ്റാർ
0: അല്ലേ.
1: നമ്മള് വിവരമില്ല, നമ്മള് വിവരമില്ലാതെ ജീവിക്കുന്നതാണ് എനിക്ക് നല്ലത്, കാരണം ഇനിയും വിവരം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ. നിങ്ങൾ കഴിഞ്ഞില്ലേ, സ്റ്റോപ്പ്, നിറഞ്ഞ ക്ലാസ്സിൽ പിന്നെ ഒന്നും ഒഴിക്കാനില്ലല്ലോ. പോകല്ലേ ഏട്ടാ.
0: ശരി, ഇന്നെന്തോ ഒരു കോൾ അടിച്ചതുപോലെ ഉണ്ടല്ലോ അല്ലേ.
1: എന്തേ
0: വിജയിച്ചിട്ടൊരു ചിരി കണ്ട,
1: ഒരു ചിരിയില്ല.
0: ഇവനെ ഞാൻ തീർത്തു.
1: അപ്പൊ
0: വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി,
1: നമസ്കാരം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9:12. ഇപ്പോൾ FM മോർണിംഗ് സെലക്ഷൻസ്. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഈ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക്. നടൻ സുകുമാരന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. MT വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ നിർമാല്യം എന്ന ചിത്രത്തിലെ അപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് സുകുമാരൻ മലയാള ചലച്ചിത്ര ലോകത്തേക്ക് കടന്നുവന്നത്. 250 ചിത്രങ്ങളിൽ അഭിനയിച്ച സുകുമാരന് ബന്ധനം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും ലഭിച്ചു. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലെ ചില ഗാനങ്ങളാണ് ഇന്നാദ്യം FM മോർണിംഗ് സെലക്ഷൻസിൽ. രാധ എന്ന പെൺകുട്ടി ഈ ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയത്. ദേവദാസിന്റെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

മനസ വാച കർമ്മണ. ഈ ചിത്രത്തിൽ വാണി ജയറാമും സംഘവും പാടിയത്, ഗാനരചന ബിച്ചു തിരുമല, സംഗീതം നൽകിയത് എ ടി ഉമ്മർ.

0: പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഡീനു ചാക്കോ മറുപടി നൽകുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2426-387 അല്ലെങ്കിൽ 0944-45-5888 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: FM മോർണിംഗ് സെലക്ഷൻസിലെ അടുത്ത ഗാനം സ്ഫോടനം എന്ന ചിത്രത്തിൽ P.J. ചന്ദ്രനും സംഘവും പാടിയത്, ഗാനമൊരുക്കിയത് ONV കുറുപ്പ്, ശങ്കർ ഗണേഷ്.

കോളിളക്കം എന്ന ചിത്രത്തിൽ ജോളി എബ്രഹാം, വാണി ജയറാം എന്നിവർ പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം MS വിശ്വനാഥൻ.

0: നടൻ സുകുമാരന്റെ ചരമദിനമായ ഇന്ന് അദ്ദേഹം അഭിനയിച്ച ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: കാലാപാനി എന്ന ചിത്രത്തിൽ ചിത്രയും സംഘവും പാടിയ ഗാനമാണിനി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

തുടരും എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, രാജലക്ഷ്മി എന്നിവർ പാടിയത്. ഗാനരചന വിനായക് ശശികുമാർ. സംഗീതം നൽകിയത് ജേക്സ് ബിജോയ്.

0: പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം 10:15.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഐക്യരാഷ്ട്രസഭയുടെ അടുത്ത സെക്രട്ടറി ജനറലിനെ തെരഞ്ഞെടുക്കുന്നതിന് അഞ്ചാമത് സംവാദം ആരംഭിച്ചു. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി മുൻ പ്രസിഡന്റും ഇക്വഡോർ മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ മരിയ ഫെർണാണ്ട എസ്പിനോസ യു എൻ അംഗരാഷ്ട്രങ്ങളുമായും സമൂഹ പ്രതിനിധികളുമായും ആശയങ്ങൾ പങ്കുവച്ചു. മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ഇന്ന് 57 വർഷം. കോഴിക്കോട് ജില്ലയിലെ ഏറനാട് തിരൂർ താലൂക്കുകളും പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ പൊന്നാനി താലൂക്കുകളും സംയോജിപ്പിച്ചാണ് 1969 ജൂൺ 16 ജില്ല രൂപീകരിച്ചത്. ചാലിയാർ പഞ്ചായത്തിലെ ഉൾവനത്തിൽ കഴിയുന്ന ആദിവാസി ഉന്നതികൾ ഭക്ഷ്യകമ്മീഷൻ സന്ദർശിച്ചു. ഉന്നതികളിലെ ഭക്ഷ്യവിതരണം വിലയിരുത്താനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമാണ് കമ്മീഷൻ അംഗം വി രമേശന്റെ നേതൃത്വത്തിൽ സന്ദർശനത്തിന് എത്തിയത്. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി എംപി കൊൽക്കത്തയിലെ സിഐഡി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരാകും. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ചതുശതങ്ങളിൽ ആദ്യത്തേതായ തിരുവാതിര ചതുശതം ഇന്ന് ഉച്ചയ്ക്ക് പന്തീരടി പൂജയ്ക്കൊപ്പമാണ് ചതുശതം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ഐയിൽ ഫ്രാൻസ് സെനഗലിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ഗ്രൂപ്പ് ഐയിൽ ഇറാഖ് നോർവേയുമായും 6:30 നിലവിലെ ലോകജേതാക്കളായ അർജന്റീന അൾജീരിയയുമായും ഏറ്റുമുട്ടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 10 മണിക്ക് സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണിത്. വളരെ പെട്ടെന്ന് തന്നെ പടരുന്ന ഒരു വയറിളക്ക രോഗമായതിനാലും തക്ക സമയത്ത് ശരിയായ ചികിത്സ നൽകിയില്ല എങ്കിൽ അപകടകരമായ അവസ്ഥയിലേക്ക് രോഗിയെ കൊണ്ടെത്തിക്കുന്ന പകർച്ചവ്യാധിയാണ് ഷിഗല്ല. ഷിഗല്ല എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ രോഗവ്യാപനത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്താണ് ഷിഗല്ല എന്ന രോഗാവസ്ഥ? ഇത് എങ്ങനെയാണ് പകരുന്നത്?
2: ഷിഗല്ല ഒരു ബാക്ടീരിയയാണ്. ബാക്ടീരിയ കാരണമുണ്ടാകുന്ന അണുബാധ മൂലമുണ്ടാകുന്ന വയറിളക്ക രോഗമാണ്. അതും വെറും വയറിളക്കമല്ല, രക്തം കലർന്ന മലത്തോടുകൂടിയുള്ള വയറിളക്കം, ഡിസെൻട്രി എന്ന് നമ്മൾ പറയുന്ന രോഗമാണ് ഷിഗല്ല എന്ന ബാക്ടീരിയ നമുക്കുണ്ടാക്കുന്നത്. ഇത് നാല് സ്പീഷീസുകളാണുള്ളത്: ഷിഗല്ല ഡിസെൻട്രിയെ, ഫ്ലെക്സ്നറി, ബോയ്ഡി, ഷിഗല്ല സോണിയെ. അപ്പോൾ പണ്ടുകാലത്ത് നമ്മൾ ഷിഗല്ല എന്ന് പറഞ്ഞിരുന്നത് ഷിഗല്ല ഡിസെൻട്രിയാണ്. ഈ 1900s ആദ്യ കാലങ്ങളിലൊക്കെ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ റെഫ്യൂജി ക്യാമ്പുകളിലും മോശമായ ശുചിത്വ സാഹചര്യങ്ങളും നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും വളരെ വ്യാപകമായി പിടിപെടുകയും വളരെ മാസീവ് ആയിട്ടുള്ള ഈ ഡിസെൻട്രി, ഡയറിയൽ, വയറിളക്ക ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാക്കുകയും മരണം ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഷിഗല്ല ഡിസെൻട്രി ആയിരുന്നു ആദ്യകാലങ്ങളിൽ കൂടുതൽ വ്യാപകമായിരുന്ന സ്പീഷീസ്. പിന്നീട് ശുചിത്വം കൂടി വന്നതോടുകൂടി ഷിഗല്ല ഫ്ലെക്സ്നറി എന്ന സ്പീഷീസ് കൂടുതലായി. ഈ ഷിഗല്ല ഡിസെൻട്രി എന്ന ആദ്യകാലം, ഇപ്പോഴും ഷിഗല്ല ഡിസെൻട്രി ഉണ്ട്, പക്ഷെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഷിഗല്ല ഫ്ലെക്സ്നറി ആണ്. ഷിഗല്ല ഡിസെൻട്രിയുടെ അത്രയും ഒരു ഫെറ്റാലിറ്റി, മരണം ഉണ്ടാക്കുവാനുള്ള ഒരു കഴിവ് ഫ്ലെക്സ്നറിക്ക് അത് കുറവാണ്. കാരണം ഷിഗല്ല ഡിസെൻട്രിക്ക് ഷിഗ ടോക്സിൻ എന്നൊക്കെ പറഞ്ഞ ആ ടോക്സിൻ കാരണമുള്ള സങ്കീർണ

0: ന്നതകളും ഒക്കെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്നത് ഷിഗെല്ല ഫ്ലെക്സിനറിയാണ്. കൂടുതലും വികസ്വര രാജ്യങ്ങളിലൊക്കെ, ഇന്ത്യയിലും നമ്മൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് 60-70% സാമ്പിൾസും ഷിഗെല്ല ഫ്ലെക്സിനറിയാണ്. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും ഷിഗെല്ല സോണി എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ആ സ്പീഷീസ് 0 ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. ഈ സ്പീഷീസ് കൂടുതലും വികസിത രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വിഭാഗമാണ് സോണി. അപ്പോൾ കേരളത്തിലും ഈ വികസിത രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന തരം സ്പീഷീസാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വർഷം ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് രോഗികളിൽ നിന്ന് നമുക്ക് കിട്ടിയ സാമ്പിളുകളിൽ നിന്നുമൊക്കെ നമുക്ക് ഷിഗെല്ല സോണിയാണ് കൂടുതൽ കിട്ടുന്നത്. ഈ കേരളത്തിൽ ഒരു 2010 തൊട്ട് നോക്കുമ്പോൾ 16 ശേഷമൊക്കെ പിന്നീട് അങ്ങോട്ട് ഒരു 70% സാമ്പിൾസും നമുക്ക് സോണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോണി കുറച്ചുകൂടി രോഗലക്ഷണങ്ങൾ കുറവ് കാണിക്കുന്ന, ഡിസെൻട്രിയെ അപേക്ഷിച്ച് രോഗലക്ഷണങ്ങൾ കുറവുള്ള ഒരു തരം സ്പീഷീസാണ് സോണി. എങ്കിലും കുട്ടികളിലും, അതും പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇത് പകരുന്ന രീതി എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമാണ് ഇതിന്റെ ഉറവിടം. ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. അതായത് അതും കാരിയർ സ്റ്റേറ്റ് ഇല്ല. നമ്മളിപ്പോൾ ടൈഫോയിഡിലൊക്കെ പറയുന്നത് പോലെ ദീർഘകാലം ഈ അണുബാധ ശരീരത്തിൽ ഏറിക്കൊണ്ട് നടക്കുന്നതും അങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഷിഗെല്ല എന്ന അണുബാധയ്ക്കില്ല. ഈ ബാക്ടീരിയ പൊതുവെ രോഗികളിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ രോഗികളാണ് ഇതിന്റെ സോഴ്സ്. അത്തരത്തിലുള്ള രോഗികളുടെ മലത്തിൽ കൂടിയാണ് ഈ ബാക്ടീരിയ പുറത്തേക്ക് വരുന്നത്. ഈ വിസർജ്യത്താൽ മലിനമായ ജലവും ഭക്ഷണവും, അല്ലെങ്കിൽ ഈ വിസർജ്യത്താൽ മലിനമായ കൈകൾ, പ്രതലങ്ങൾ ഇവയുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വരുമ്പോഴാണ് നമുക്ക് രോഗബാധ ഉണ്ടാകുന്നത്. അപ്പോൾ ഷിഗെല്ല സോണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ഷിഗെല്ല സ്പീഷീസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നമ്മുടെ പരിസ്ഥിതിയിൽ ഈ പ്രതലങ്ങളിലൊക്കെ നിലനിൽക്കുവാൻ, ജലത്തിലും മണ്ണിലുമൊക്കെ നിലനിൽക്കുവാനുള്ള കുറച്ചുകൂടി അതിജീവന ശേഷി കൂടുതലുള്ള സ്പീഷീസാണ് സോണി. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പടർന്നു പിടിക്കുവാനുള്ള സാഹചര്യവും കൂടുതലാണ്. പിന്നീട് ഇതിന്റെ പകർച്ചയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഷിഗെല്ലയ്ക്ക് ഏറ്റവും അധികം വളരെ സാംക്രമികത കൂടുതലുള്ള, ഹൈലി കണ്ടേജിയസ് എന്ന് നമ്മൾ പറയും. കാരണം 10 മുതൽ 100 ബാക്ടീരിയ മതി നമുക്കിത് രോഗമുണ്ടാക്കുവാൻ. അതിന്റെ ഇൻഫെക്റ്റീവ് ഡോസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ കോളറ, സാൽമണല്ല, ടൈഫോയിഡ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള രോഗാണുക്കൾ നമുക്ക് വയറിളക്കം ഉണ്ടാക്കണമെങ്കിൽ 100,000, അത്രയും ലോഡ്, 100,000, 10,000, 100,000 ബാക്ടീരിയ ഉള്ള അത്രയും നമ്മുടെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് രോഗമുണ്ടാവുകയുള്ളൂ. പക്ഷേ ഷിഗെല്ലയ്ക്ക് 10 മുതൽ 100, അത്രയും കുറച്ച് ഡോസ് മതി. അതിനാൽ തന്നെ ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കും. സാംക്രമിക ശേഷി വളരെ അധികമുള്ള ഒരു അണുബാധയാണ് ഷിഗെല്ല. ഇത് പകരുന്നത് അതുകൊണ്ട് തന്നെ കൈകൾ വഴിയൊക്കെ പകരുവാൻ, സാധാരണ വെള്ളത്തിൽ കൂടി മാത്രമല്ല, വെള്ളവും ഭക്ഷണവും മാത്രവുമല്ല, കൈകളിലൂടെയും പ്രതലങ്ങളിലൂടെയും വളരെ പെട്ടെന്ന് പടരുവാൻ സാധ്യതയുണ്ട്. കുറച്ച് ഡോസ് മതി. പ്രതലങ്ങൾ എന്ന് പറയുമ്പോൾ രോഗി കക്കൂസിൽ പോയതിന് ശേഷം കൈ കഴുകിയിട്ടില്ല എങ്കിൽ അയാൾ പിടിക്കുന്ന പ്രതലങ്ങളൊക്കെ തന്നെ, മൊബൈൽ ഫോണ്, ടാപ്പ്, നമ്മുടെ കതകിന്റെ വാതിലിന്റെ നോബ്, മേശപ്പുറം, ഇവയിൽ നിന്നൊക്കെ നമ്മൾ വന്ന് കൈ തൊട്ട് നമ്മൾ ആ കൈ വായിലേക്ക് വെക്കുവാനുള്ള സാഹചര്യം ഉണ്ടായാൽ, ഇത്തരത്തിൽ ഫീക്കോ ഓറൽ റൂട്ട് ട്രാൻസ്മിഷൻ ആണ്. ജലത്തിൽ കുറച്ച് അംശം മതി, കുറച്ച് ലോഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് രോഗം വരുന്നു. ഭക്ഷണം പൊതുവെ പാചകം ചെയ്യുന്നവർക്ക് രോഗമുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പകരുന്നു. ഇനി പ്രതലങ്ങളിൽ ഇത് കുറേ നേരം നിൽക്കും, അതാണ് ഇതിന്റെ ദിവസങ്ങൾ. അതായത് വെള്ളത്തിൽ, ഇപ്പോൾ ടാപ്പ് വാട്ടറിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5-10 ദിവസം ഇത് നമ്മളെ, നമുക്കാണ് രോഗമുണ്ടാക്കാവുന്ന രീതിയിൽ ഇതിന് ജീവിക്കുവാൻ സാധിക്കുന്നു. അതുപോലെ തണുത്ത സാഹചര്യം, ഐസ്, 4 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള വെള്ളമൊക്കെ ആണെങ്കിൽ മാസങ്ങളോളം, 6 മാസം വരെയൊക്കെ ഇത് അവിടെ ജീവനോടെ നിലനിൽക്കുകയും നമുക്ക് രോഗമുണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. മണ്ണിൽ ആഴ്ചകളോളം നിൽക്കാം. പ്രതലങ്ങളിലൊക്കെ 5 ദിവസം വരെയൊക്കെ നിൽക്കാം. പ്രതലങ്ങൾ ഇപ്പോൾ തുണി കണക്കുള്ള പോറസ് ആയിട്ടുള്ള തുണി, പേപ്പറിലൊക്കെ ആണെങ്കിൽ 10-17 ദിവസം വരെയൊക്കെ ഇത് നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മാത്രവുമല്ല, ഇപ്പൊ തുണിയിലൊക്കെ എന്തെങ്കിലും ജൈവ വസ്തുക്കൾ, ഇപ്പോൾ മലത്തിന്റെ അംശമോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ദിവസം ഇത് നിലനിൽക്കും. അതിനാൽ തന്നെ പകരുവാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള അണുബാധയാണ് ഷിഗെല്ല.
1: മാഡം, ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: സാധാരണ വയറിളക്ക രോഗം പോലെ ഉള്ള രോഗമാണെങ്കിലും ഇതിന്റെ വയറിളക്കത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മലവും ചിലപ്പോൾ കഫവും രക്തവും കലർന്നിട്ടുള്ള മലമായിരിക്കും. അതാണ് ഡിസെൻട്രി. മലം കൂടി, മലത്തിൽ രക്തം കൂടി കാണും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു ദിവസം മുതൽ 7 ദിവസം വരെയൊക്കെയാണ്. ചിലപ്പോൾ 12 മണിക്കൂറിൽ തന്നെ ചിലർക്ക് ലക്ഷണങ്ങൾ തുടങ്ങാം. എങ്കിലും പൊതുവെ ഒരു ദിവസം തൊട്ട് 2 ദിവസം, മിക്കവർക്കും 2 ദിവസം, 2-4 ഡേയ്സ് വരുന്നു. 7 ദിവസം വരെയൊക്കെ ഇൻക്യുബേഷൻ പീരീഡ് വരാം. എങ്കിലും 1 മുതൽ 4 ദിവസത്തിനുള്ളിൽ നമുക്ക് രോഗലക്ഷണങ്ങൾ നമ്മൾ കാണിച്ചു തുടങ്ങുന്നു. ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ആദ്യം നല്ല ക്ഷീണം, നല്ല പനി ഉണ്ടാകാം. നമുക്ക് ഓർക്കാനവും ഛർദിലും ഉണ്ടാകാം. പിന്നീട് വയറിളക്കം തുടങ്ങുന്നു. ഇത് കുടലിനെയാണ് ബാധിക്കുന്നത്. ഇതിന്റെ ഒരു ഈ വൈറസ് ഈ ബാക്ടീരിയയുടെ മറ്റൊരു

പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ചെറിയ ലോഡ് മതിയെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഇത് ആമാശയത്തിലെ ആസിഡിനെ അതിജീവിച്ച് കുടലിലെത്തുന്നു. അതിന് ആമാശയത്തിന്റെ ആസിഡിന്, പൊതുവെ മിക്ക അണുക്കളെയും നമ്മുടെ ആമാശയത്തിന്റെ ആസിഡിന് നശിപ്പിക്കുവാൻ കഴിയും. പക്ഷെ ഇത് ഇതിന് സർവൈവൽ ഉണ്ട്, അതിജീവിച്ച് കുടലിലെത്തുന്നു. കുടലിലുണ്ടാക്കുന്ന വീക്കം കാരണം ഇതിൽ ചില ടോക്സിൻസുകൾ ഉണ്ട്. ആ ടോക്സിൻസ് കിടലിലുണ്ടാക്കുന്ന വീക്കം, അവിടെ അൾസറുകൾ ഉണ്ടാവുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഒന്ന് നിർജ്ജലീകരണം വയറിളക്കത്തിന് ഉണ്ടാകുന്നതിന്റെ കൂടെ, അത് കൂടാതെ തന്നെ ഈ രക്തം പോകുന്നതിന്റെ വിഷയം കൂടി ഇതിലുണ്ട്. മൂന്ന്, മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല കടുത്ത വയറുവേദന കാണും. സാധാരണ വയറിളക്ക രോഗത്തെക്കാട്ടി കടുത്ത് കൊളുത്തി പിടിക്കുന്ന വയറുവേദന കാണാം. പിന്നീട് മലദ്വാരത്തിന്റെ അടുത്ത് വേദനയും എപ്പോഴും എപ്പോഴും കക്കൂസിൽ പോകുവാനായിട്ടുള്ള ഒരു തോന്നലും ഏർജും, ടെനിസ്മസ് എന്ന് പറയുന്ന ലക്ഷണങ്ങളും, ഇവയൊക്കെ ഇതിന് അധികമായിട്ട് നമുക്ക് സാധാരണ വയറിളക്കത്തിൽ

0: ലക്ഷണങ്ങളും ഇവയൊക്കെ ഇതിന് അധികമായിട്ട് നമുക്ക് സാധാരണ വയറിളക്കത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. പിന്നീട് സങ്കീർണതകൾ ഒരു 6-7 ദിവസമൊക്കെ കഴിഞ്ഞ് ചിലർക്ക് സങ്കീർണതകൾ ഉണ്ടാകാം. പണ്ടുണ്ടായിരുന്ന ഡിസെൻട്രിയെ ടൈപ്പ്, ഷിഗെല്ല ഡിസെൻട്രിയെ ആ ടൈപ്പ് സ്പീഷീസ് ആണെങ്കിൽ ഈ കിഡ്നിയൊക്കെ ബാധിച്ച് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു 5-10% മരണനിരക്ക് വരെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. തലച്ചോറിനെ ബാധിക്കാം കുട്ടികളിലൊക്കെ, പ്രത്യേകിച്ച് എൻകെഫലോപ്പതി, ടോക്സിക് എൻകെഫലോപ്പതിയൊക്കെ പഴയ ഡിസെൻട്രിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സിഗെല്ല സോണിൽ പൊതുവെ സങ്കീർണതകളുടെ നിരക്ക് വളരെ കുറവാണ്. എങ്കിലും ഇത് കുടലിനെ, കുടൽ വീക്കം, പെർഫറേഷൻ, പിന്നീട് തലച്ചോറിനെ ചിലപ്പോൾ ബാധിക്കാം. ഇത് വളരെ വിരളമായിട്ട് സങ്കീർണതകൾ ഉണ്ടാകാം.
1: മാഡം, ഈ രോഗം ഇപ്പോൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുട്ടികളിലാണല്ലോ. കുട്ടികളിൽ മാത്രമാണോ ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത്?
0: ഷിഗെല്ല രോഗബാധ മുതിർന്നവരെയും കുട്ടികളെയും ബാധിക്കും. പക്ഷെ നമ്മൾ ലോകത്തെ മുഴുവൻ ഡേറ്റ എടുക്കുമ്പോഴും ഈ ഷിഗെല്ല കേസസ് റിപ്പോർട്ട് ചെയ്തതിൽ 69%, 70% കുട്ടികളിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മരണകാരണമാകുന്നതും മരണമുണ്ടാക്കുന്നതും കുട്ടികളിലാണ് കൂടുതൽ. ഷിഗെല്ല കാരണം മുഴുവൻ ഡേറ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ മരിച്ചിട്ടുള്ളവരിൽ 65%ത്തിലധികവും കുട്ടികളാണ്. കുട്ടികൾ, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അതല്ലാതെ കുട്ടികൾ തന്നെ, 5 വയസ്സിൽ കൂടുതൽ നമ്മൾ ഒത്തിരി കൂടുതൽ ശ്രദ്ധിക്കണം. കുട്ടികളിലും പ്രതിരോധശേഷി കുറവുള്ള ആളുകളിലും മുതിർന്നവരിലുമാണ് നമ്മൾ ശ്രദ്ധിക്കുവാനുള്ളത്. പക്ഷെ മുതിർന്നവർക്ക് രോഗം വരും, വരില്ല എന്നില്ല. മാത്രമല്ല മുതിർന്നവർക്ക് ഇത്രയധികം കോംപ്ലിക്കേഷൻസ് കാണാറില്ല. കുട്ടിക്കാലത്തൊക്കെ ഈ പല ഡിസെൻട്രിയെയും ഫ്ലെക്സിനറിയൊക്കെ അണുബാധ ഉണ്ടായിട്ടുള്ളവർക്ക് ഇപ്പോൾ ഉള്ളതിനെതിരെ ഒരു ക്രോസ് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറച്ച് ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷേ കുട്ടികളെയും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവർ, പ്രതിരോധശേഷി കുറവുള്ളവരെയും മുതിർന്നവരെയുമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
1: അതുപോലെ തന്നെ മാഡം, ഈ സാധാരണ വയറിളക്കത്തിനുള്ള ചികിത്സ തന്നെയാണോ ഷിഗെല്ല രോഗത്തിനും നൽകുന്നത്?
0: എല്ലാ വയറിളക്ക രോഗത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. നമ്മൾക്ക് ഒന്ന് ORS തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ ORS വെച്ച് ലായനി നമുക്ക്, അതാണ് ഏറ്റവും ഉത്തമം. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന പാനീയങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടവ നേരിയ ഉപ്പിട്ട് കഞ്ഞിവെള്ളം, ഒരു ഗ്ലാസ്സിൽ 1 സ്പൂൺ പഞ്ചസാരയും 1 നുള്ളുപ്പും ഇട്ട് നമ്മൾ കലക്കുന്ന വെള്ളം, കരിക്കൽ വെള്ളം, ഇത്തരത്തിലുള്ള പാനീയങ്ങൾ വെച്ച് നിർജ്ജലീകരണം തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിർജ്ജലീകരണം, കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ചുണ്ടും വായുവൊക്കെ വരളുന്നു, ക്ഷീണിച്ച് മയങ്ങിക്കിടക്കുന്നു, വെള്ളം കുടിക്കുവാൻ താല്പര്യം. ആദ്യ സ്റ്റേജിൽ വെള്ളം കുടിക്കുവാൻ ആർത്തിയായിരിക്കും. രണ്ടാമത്തെ സ്റ്റേജ് കൂടുതൽ കടുക്കുമ്പോഴേക്കും വെള്ളം കുടിക്കത്തേയില്ല, മയങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പം നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കാണിക്കാൻ ഉടനെ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ വരണം. ഇത് സിവിയർ ആവുകയാണെങ്കിൽ നമ്മൾ ഡ്രിപ്പൊക്കെ കൊടുക്കേണ്ടി വരും. തുടക്കത്തിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ORS ലായനി അല്ലെങ്കിൽ വീട്ടിലെ തന്നെ പാനീയങ്ങൾ വെച്ചുള്ള ചികിത്സയാണ് ഏറ്റവും പ്രധാനം. ഡയറിയയ്ക്ക് ഇത് മാത്രം മതിയാകും. പക്ഷേ നമ്മൾ ഡിസെൻട്രി ആവുമ്പോഴേക്കും ആന്റിബയോട്ടിക്കിനെ കുറിച്ചും ചിന്തിക്കണം. മുതിർന്നവർക്കൊക്കെ ഇത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, ആന്റിബയോട്ടിക് ആവശ്യം വരില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ സങ്കീർണതകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് ഇതിന്റെ സാംക്രമികത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഡിസെൻട്രിക്ക് പൊതുവെ നമ്മൾ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പണ്ട് സിപ്രോഫ്ലോക്സസിനൊക്കെയാണ്. പക്ഷെ ഇപ്പോഴുള്ള ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് വരുന്നതിലൊക്കെ സിപ്രോഫ്ലോക്സസിൻ റെസിസ്റ്റന്റ് ആണ്. ലോകം മുഴുവൻ തന്നെ ഷിഗെല്ല ഈ ആന്റിമൈക്രോബിൽ റെസിസ്റ്റൻസ് കൂടുതൽ കാണിക്കുന്ന ഒരു അണുബാധയാണ്. ഷിഗെല്ലയ്ക്ക് പ്രധാനമായിട്ടുള്ള 5 ആന്റിബയോട്ടിക്കുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആംബിസിലിൻ, കോട്രിമോക്സോൾ, അസിത്രോമൈസിൻ, സിപ്രോഫ്ലോക്സസിൻ, സെഫ്ട്രിയാക്സോൺ. ഈ 5 ആന്റിബയോട്ടിക്കിനെതിരെയും ഇത് റെസിസ്റ്റൻസ് കാണിക്കുന്നതായിട്ടാണ് ലോകത്തുനിന്നുള്ള ഡേറ്റ. ഇപ്പോൾ പലപ്പോഴും ഒരു 5-10% എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഷിഗെല്ല ലോകത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെയും നമ്മൾ സാമ്പിളുകൾ പരിശോധിക്കുമ്പോൾ ഡ്രഗ് സെൻസിറ്റിവിറ്റി, ഇപ്പോൾ തന്നെ നമുക്കുള്ള കേസസിന്റെ ഒക്കെ ഡ്രഗ് സെൻസിറ്റിവിറ്റി റിസൾട്ടിൽ സിപ്രോഫ്ലോക്സസിൻ റെസിസ്റ്റന്റ് ആണ്. ചിലർക്ക് ആംബിസിലിൻ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സെഫ്ട്രിയാക്സോൺ ഒക്കെയാണ് അധികം റെസിസ്റ്റൻസ് കാണിക്കാത്തത്. പക്ഷെ പല പ്രദേശങ്ങളിൽ നിന്നും റെസിസ്റ്റൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആന്റിബയോട്ടിക് നമ്മൾ സൂക്ഷ്മമായി ഉപയോഗിക്കാവുള്ളൂ. എല്ലാ ആന്റിബയോട്ടിക്കുകളും പ്രിസ്ക്രൈബ് ചെയ്യരുത്. നമ്മുടെ ആന്റിബയോഗ്രാം ഡേറ്റ അനുസരിച്ച് ഓരോ പ്രദേശത്തെയും ഉള്ള ഡേറ്റ നോക്കിയിട്ട് വേണം ഡോക്ടർമാര് ഉചിതമായ ആന്റിബയോട്ടിക് മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ. കാരണം വളരെയധികം റെസിസ്റ്റൻസിന്, ഇപ്പോൾ ഇനി സെഫ്ട്രിയാക്സോണോടൊക്കെ റെസിസ്റ്റന്റ് ആയ നമ്മുടെ വേറെ മാർഗമില്ലാതെയാകും.
1: മാഡം, ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക?
0: ഇത് വളരെ സോണി സ്പീഷീസ്, വളരെ പെട്ടെന്ന് പകരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം കൈകളുടെ ശുചിത്വമാണ്. അപ്പോൾ ഹാൻഡ് ഹൈജീൻ ആണ് ഇതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത്. രോഗികളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും കൈകൾ സോപ്പിട്ട് കഴുകുക. 20 സെക്കൻഡ് നന്നായിട്ട് സോപ്പിട്ട് കഴുകാൻ ശ്രദ്ധിക്കുക. 2, ജലം മലിനം. ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ പടർന്നു പിടിക്കുന്നത് നമ്മുടെ ജലത്തിന്റെ ശുചിത്വം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. നമുക്ക് ജലത്തിന്റെ ശുചിത്വം ഉറപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമാണ്. എല്ലാ ജലാശയം, കിണറുകളൊക്കെ മലിനപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ക്ലോറിനേഷൻ ചെയ്യുന്നതിന് പുറമെ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ ഈ ഒരു ഔട്ട്ബ്രേക്ക് നിൽക്കുന്ന

0: സാഹചര്യത്തിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുവാൻ ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനമാണ്. ഭക്ഷണത്തിന്റെ ശുചിത്വം, അതും ചൂടോടെ പഴകുന്നതിന് മുമ്പ് തന്നെ ചൂടോടെ അങ്ങ് ഭക്ഷണം കഴിക്കുക. കാരണം ഈ എല്ലാ അണുക്കൾ തന്നെയും ചൂടാക്കുമ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ ആ ചൂടാക്കിയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കഴിക്കുക. പിന്നെ ഈ ഐസിലൊക്കെ ഇത് മാസങ്ങളോളം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഐസ് ഉപയോഗിക്കുമ്പോൾ ശുചിത്വമുള്ള ഐസാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. അത്തരത്തിലുള്ളവർ രണ്ട് മാസത്തിനടുത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാരണം 4 ആഴ്ച വരെ ഇത് വൈറസ് പുറത്തേക്ക് ബാക്ടീരിയ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ വ്യക്തി ശുചിത്വം വളരെ പ്രധാനമാണ്. വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം പാലിച്ചുകൊണ്ട് നമുക്ക് ഈ രോഗത്തെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കും. ഇതിനെതിരെ വാക്സിനുകളൊന്നും ഇപ്പോൾ ഇല്ല. ശുചിത്വം മാത്രമാണ് നമ്മുടെ പ്രതിരോധം. ക്ലോറിനേഷൻ ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:15:16. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. വടക്കുംനാഥൻ എന്ന ചിത്രത്തിൽ ബിജു നാരായണൻ പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ FM മോർണിംഗ് സെലക്ഷൻസ് ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ഗാനോത്സവത്തിൽ. ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. വിവിധ പരീക്ഷകൾക്ക് ഉയർന്ന മാർക്ക് വാങ്ങി പാസ്സാകുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന സമ്മാന പദ്ധതി പ്രകാരമുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 2025-26 അധ്യയന വർഷം വിജയിച്ച പരീക്ഷകൾക്ക് മാത്രമാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. ഇ ഗ്രാൻസ് 3.0 പോർട്ടൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. വിവരങ്ങൾ ബ്ലോക്ക്, നഗരസഭ, പട്ടികജാതി വികസന ഓഫീസുകളിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാം: 0491-25-0005, 0491-25-0005. എംപ്ലോയ്മെന്റ് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോച്ചിംഗ് കം ഗൈഡൻസ് സെന്റർ ഫോർ SC/ST ആഭിമുഖ്യത്തിൽ 10 മാസം ദൈർഘ്യമുള്ള സൌജന്യ സ്റ്റെനോഗ്രാഫി ആൻഡ് വേർഡ് പ്രോസസിംഗ് പരിശീലന പരിപാടി ഈ മാസം അവസാന വാരത്തോടെ തൃപ്പൂണിത്തുറ മിനി സിവിൽ സ്റ്റേഷനിലെ CGC ഓഫീസിൽ ആരംഭിക്കുന്നു. എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ എന്നീ ജില്ലകളിലെ ഏതെങ്കിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും SSLC പാസായിട്ടുള്ളതും 18-നും 41-നും മധ്യേ പ്രായമുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 0484-2312-944 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 0484-2312-944.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: Try and down waves. Let's play football.
4: FIFA World Cup 2026 updates.
5: പതിനേഴാം തീയതി പുലർച്ചെ 12:30 ഗ്രൂപ്പ് എൽ പോരാട്ടം ഫ്രാൻസ് വേഴ്സസ് സെനഗൽ. പുലർച്ചെ 3:30 ഇറാഖ് വേഴ്സസ് നോർവേ. ഗ്രൂപ്പ് ജെയിൽ ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് അർജന്റീന ഏറ്റുമുട്ടുന്നു അൾജീരിയയുമായി രാവിലെ 6:30. രാവിലെ 9:30 ഓസ്ട്രിയ വേഴ്സസ് ജോർദൻ. 17ാം തീയതി രാത്രി 10:30 പോർച്ചുഗൽ വേഴ്സസ് റിപ്പബ്ലിക് ഓഫ് കോംഗോ.
6: Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
0: സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ തീർപ്പാക്കാൻ ഓഗസ്റ്റ് 21, 22, 23 തീയതികളിൽ അദാലത്ത് നടത്തുന്നു. അദാലത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ കേസുകളുടെ വിശദാംശങ്ങൾ www.sci.gov.in എന്ന വെബ്സൈറ്റ് മുഖേന സമർപ്പിക്കണം. ഗൂഗിൾ ഫോം സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക 0111-23-11-2428, 0111-23-11-2428. സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് നടത്തുന്ന തിരുവനന്തപുരം

0: കിലെ IAS അക്കാദമിയിൽ 2026-27 വർഷത്തെ വിവിധ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനങ്ങൾക്കായുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഒരു വർഷം ദൈർഘ്യമുള്ള റെഗുലർ ഓൺലൈൻ, ഓഫ്ലൈൻ ബാച്ച്, ഓൺലൈൻ ഫൌണ്ടേഷൻ ബാച്ച്, റിപ്പീറ്റേഴ്സ് ബാച്ച്, മെയിൻസ് ബാച്ച് എന്നിങ്ങനെ വിവിധ പരിശീലനങ്ങൾക്ക് സൌജന്യമായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷൻ ലിങ്കിനും www.kile.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്കായി 2026-ലേക്ക് നടപ്പിലാക്കുന്ന അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജന പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിലേക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകാം. പദ്ധതിയിലേക്ക് തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നതിന് ഇതുവരെ പദ്ധതിയിൽ ചേരാൻ കഴിയാത്തവരും പുതുതായി രജിസ്റ്റർ ചെയ്തവരും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്നും ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെന്റ് അക്കൌണ്ട് തുടങ്ങി അക്കൌണ്ട് വിവരങ്ങൾ, രജിസ്ട്രേഷൻ കാർഡ് പകർപ്പ്, മൊബൈൽ നമ്പർ, നോമിനി വിവരങ്ങൾ എന്നിവ ഈ മാസം 27-നകം ഓഫീസിൽ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം. 0491-2515-765 0491-2515-765 ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 13,875 രൂപ നിരക്കിലും പവന് 111,000 രൂപയുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: ചില്ലു ജാലകം, നിറമെഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
1: തന്റെ ജനാലച്ചില്ലിൽ തെളിയുന്ന അവ്യക്ത ചിത്രങ്ങൾ നോക്കി അയാളിരുന്നു. പതുക്കെ ജനൽ തുറന്നയാൾ ആ കാഴ്ചയുടെ ഭാഗമായി. നനഞ്ഞ മഞ്ഞിൻപാടയാൽ സുതാര്യമാക്കപ്പെട്ട രാത്രിയുടെ സൗന്ദര്യം അയാൾക്ക് വിസ്മയ കാഴ്ചയായി. അകലെയല്ലാതെ ഒഴുകുന്ന അരുവിയുടെ ഓളങ്ങളിൽ വെള്ളിപ്രഭ വിടർത്തുന്ന നിലാവും വിശാലമായ പുൽമൈതാനത്ത് വൈഡൂര്യപ്രഭ വിടർത്തുന്ന തുഷാര ബിന്ദുക്കളും ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ നോക്കിക്കണ്ടു. തൊടിയിൽ വിടരുന്ന മുല്ലമുട്ടിൻ്റെ പടരുന്ന സൗരഭ്യവും കാറ്റിലുലയുന്ന മരച്ചില്ലയിലിരുന്ന് പാടിയ പേരറിയ പക്ഷിയുടെ സംഗീതവും എല്ലാം വല്ലാതെ മത്ത് പിടിപ്പിക്കുന്നതായി അയാൾക്ക് തോന്നി. ഒരുപക്ഷെ അയാൾക്ക് പ്രിയപ്പെട്ടതെന്തോ നഷ്ടപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ അയാൾ പ്രിയപ്പെട്ടതെന്തോ തിരയുകയായിരിക്കാം. ഈ രാത്രി പ്രണയത്തിൻ്റേതാകാം, വിരഹത്തിൻ്റേതുമാകാം. എല്ലാവരും ഉറക്കത്തിലാകുന്ന നേരം പ്രകൃതി എന്തിന് രാത്രിയെ

ഇത്രത്തോളം മനോഹരിയാക്കി? അയാൾ ചിന്തിച്ചു. തുറന്നു വെച്ച കണ്ണുകൾക്ക് മുമ്പിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കാണാതെ തിരിച്ചറിയാതെ പോകുന്ന നാം രാത്രിയുടെ സൗന്ദര്യം എങ്ങനെ അറിയാനാണ്? പ്രണയവും വിരഹവും സ്പന്ദിക്കുന്ന വായു ഒന്നാകെ ആവേശത്തോടെ അയാൾ ഉള്ളിലേക്ക് ആവാഹിച്ചു.

പടരുന്ന നിലാവിൽ വിളറിയ ചക്രവാളങ്ങൾക്കപ്പുറത്ത് അവ്യക്തമായി തെളിയുന്ന രൂപങ്ങളിൽ അവൾ എന്തോ തിരയുകയാണ്. കനത്ത നിശബ്ദതയിൽ അവളുടെ മനസ്സ് കുളംപടികളാൽ മുഖരിതമാക്കപ്പെടുന്നു. കാറ്റിലുലയുന്ന മരച്ചില്ലകൾക്കിടയിലും സ്വച്ഛമായൊഴുകുന്ന പുഴയിലും അവളുടെ കണ്ണുകൾ തിരയുന്നതാരെയാവാം. ഈ രാത്രി പ്രണയത്തിൻ്റേതോ അതോ ചതിയുടേതോ? മനസ്സിൽ കുളംപടികളുടെ മേളം ശക്തമായി.

വിശന്നുറങ്ങിപ്പോയ തൻ്റെ പൊന്നോമനയെ മടിയിൽ കിടത്തി അവളിരുന്നു. ഇതും ഒരു രാത്രി. ജീവിതയാത്രയിൽ തളർന്നുപോയ തന്നെക്കുറിച്ച് ഓർക്കാനുള്ള ഒരു രാത്രി. അടുപ്പത്ത് വെച്ച കലത്തിൽ കഞ്ഞിയാകുമെന്ന് കരുതി അറിയാതെ വിശന്നുറങ്ങിപ്പോയ മകനെയോർത്ത് തേങ്ങൽ വറ്റിപ്പോയ മനസ്സിന് ഈ രാത്രി നിസ്സഹായതയുടേതാക്കാം. രാത്രിയുടെ അന്ധകാരത്തിൽ ഖലീഫ ഉമറിനെ തിരയുന്ന ആ കണ്ണുകളിൽ നിറയുന്നത് നിർവികാരത മാത്രം.

പകലിൻ്റെ മായക്കാഴ്ചയിൽ ഭ്രമിച്ചുപോയ നമുക്ക് രാത്രിയേകുന്നത് തിരിച്ചറിവിൻ്റെ പാഠങ്ങളല്ലേ? നിറയുന്ന അന്ധകാരത്തിൽ നാം തിരയുന്നതെന്താണ്? കൂടെ കാണുമെന്ന് ആണയിട്ടവർ പലരും അന്ധകാരത്തിൽ മറഞ്ഞപ്പോൾ നാം തനിച്ചാണ് എന്ന ചിന്ത തനിക്ക് സമ്മാനിച്ചത് ഈ രാത്രിയല്ലേ? പകലൊരുക്കുന്ന മായക്കാഴ്ചകൾക്കപ്പുറം തന്നെ ചൂഴ്ന്നു നിൽക്കുന്ന അന്ധകാരത്തിൽ താൻ ഏകനാണ് എന്ന് പറയുകയല്ലേ ഈ രാത്രി?

നിലാവിൻ്റെ നിശബ്ദതയിലുയരുന്ന കിളികളുടെ കളകളാരവത്തിൻ്റെയും അങ്ങകലെ അമ്പലത്തിൽ മുഴങ്ങുന്ന മണിനാദത്തിൻ്റെയും അകമ്പടിയോടെ ഭൂമിയിലേക്ക് തലനീട്ടുന്ന വെയിൽ നാളം രാത്രിയെ അപ്രത്യക്ഷമാക്കുന്നു. ഒരു രാത്രി കൂടി അങ്ങനെ വിടവാങ്ങുകയാണ്. പലർക്കും പലതായ രാത്രി.

ഒരു പകലിൻ്റെ തിരക്കിലേക്ക് വഴുതി വീഴുമ്പോഴും രാത്രി നിശബ്ദമായ ഒരു വേദനയായി നമ്മുടെ ഓർമ്മകളിൽ പടരുന്നില്ലേ? അതാണ് രാത്രി. കാൽപ്പനികതയുടെ, മോഹങ്ങളുടെ, അടങ്ങാത്ത ആവേശത്തിൻ്റെ, നിസ്സഹായതയുടെ, നിർവികാരതയുടെ, തിരിച്ചറിവിൻ്റെ രാത്രി. രാത്രി ഇത്രയും ചേതോഹരമായത് ഇതുകൊണ്ടൊക്കെ തന്നെയാകാം. ചില്ലുജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. കത്തിച്ചുവച്ച ദീപങ്ങളുടെ ഇടയിൽ നിന്നും നാം ഇറക്കിവിട്ട അന്ധകാരത്തെ തിരിച്ചറിയുക. രാത്രി നിത്യതയും

0: പകൽ ആപേക്ഷികവുമാണെന്ന് തിരിച്ചറിയുക. ഇനി അടുത്തയാഴ്ച, അതുവരെ വിട.
1: ചില്ലജാലകം സമാപിക്കുന്നു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. അവതരണം സെൽവരാജ് മറ്റത്തിൽ. സഹായം അർപ്പണ കൃഷ്ണരാജ്.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ നാട്ടുവിശേഷം. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 5:30 ഇടപ്പള്ളി സീനിയർ സിറ്റിസൺസ് ഫോറം അംഗങ്ങൾ അവതരിപ്പിക്കുന്ന ആഴ്ചവട്ടം നാടകഗാനങ്ങൾ.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
2: സമയം 11:00.
6: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ PU രാജവും സംഘവും അവതരിപ്പിക്കുന്ന ശാസ്താംപാട്ട് കേൾക്കാം.

0: പി യു രാജുവും സംഘവും അവതരിപ്പിച്ച ശാസ്താംപാട്ടാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11:30. ഇപ്പോൾ NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്.

0: Trey and Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. It's the World Cup time. 17th പുലർച്ചെ 12:30 ഗ്രൂപ്പ് എൽ പോരാട്ടം ഫ്രാൻസ് വേഴ്സസ് സെനഗൽ. പുലർച്ചെ 3:30 ഇറാഖ് വേഴ്സസ് നോർവേ. ഗ്രൂപ്പ് ജെയിൽ ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് അർജന്റീന ഏറ്റവും

0: മുട്ടുന്നു അൾജീരിയയുമായി രാവിലെ 6:30. രാവിലെ 9:30 ഓസ്ട്രിയ വേഴ്സസ് ജോർദൻ. 17 രാത്രി 10:30 പോർച്ചുഗൽ വേഴ്സസ് റിപ്പബ്ലിക് ഓഫ് കോംഗോ. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12:00.
2: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: കലയ്ക്കും സംസ്കാരത്തിനും ജനങ്ങളെയും രാഷ്ട്രങ്ങളെയും കൂടുതൽ അടുപ്പിക്കാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രാട്ടിസ്ലാവിയയിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ വാരാണസിയെക്കുറിച്ച് പ്രദർശനം വീക്ഷിച്ചതിനുശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ജനാധിപത്യത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം അത്യാവശ്യമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്തവരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ട് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ എത്തിയ കേന്ദ്രസംഘം സാഹചര്യങ്ങൾ വിലയിരുത്തി. ജില്ലയിൽ നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരുണ്ട്. നീറ്റ് യുജി പുനഃപരീക്ഷയോടനുബന്ധിച്ച് ക്രമക്കേടുകളും വ്യാജ പ്രചരണങ്ങളും തടയാൻ സാമൂഹിക മാധ്യമ ആപ്പായ ടെലഗ്രാമിന് ഈ മാസം 22 വരെ ഗവൺമെന്റ് നിയന്ത്രണം ഏർപ്പെടുത്തി. 21 നീറ്റ് യുജി പരീക്ഷ. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ 10 ലക്ഷത്തിലധികം അഡ്മിറ്റ് കാർഡുകൾ വിദ്യാർത്ഥികൾ ഡൌൺലോഡ് ചെയ്തതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷയ്ക്ക് മുൻപ് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിറ്റ് കാർഡുകൾ ലഭിക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് NTA. 4 മാസത്തോളം നീണ്ട സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണയായതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചതായി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ചതുശതങ്ങളിൽ ആദ്യത്തേതായ തിരുവാതിര ചതുശതം ഇന്ന് ഉച്ചയ്ക്ക് പന്തീരടി പൂജയ്ക്കൊപ്പമാണ് ചതുശതം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ രാവിലെ ലോസ്ആഞ്ചലസിൽ ഇറാൻ ന്യൂസിലാന്റ് മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി.
2: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

സമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റും 36 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര, കേശസംരക്ഷണം ആയുർവേദത്തിൽ ഡോക്ടർ സ്മിത എസ് ശിവൻ സംസാരിക്കുന്നു, 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 1 മണിക്ക് ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, 1:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഡീനു ചാക്കോ മറുപടി നൽകുന്നു. വൈകിട്ട് 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ, വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, അറിയാം ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ച്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം, 6:25 സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ ഖേത് ബച്ചാവോ അഭിയാനെക്കുറിച്ച് കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷാജി ജോയ് എഡിസൺ സംസാരിക്കുന്നു. തുടർന്ന് മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ, വനമിത്ര അവാർഡ് നേടിയ വി കെ ശ്രീധരൻ സംസാരിക്കുന്നു. 7:20 വിപണി, 7:25

0: വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
3: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: അറിയിപ്പുകൾ തുടരുന്നു. 7:35 FM ഈവനിംഗിൽ സമകാലികം. ഫിഫ ലോകകപ്പ് ഓളപ്പെരുക്കം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ. ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ. കിഴക്കമ്പലം സെന്റ് ആന്റണീസ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ അവസാന ഭാഗം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി ഗാനങ്ങൾ സേവന വാർത്തകൾ. 8:45 നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യം ഉത്തരം നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം തിരുവനന്തപുരം റിലേ. ഐലം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്നു കഥ ശ്രീ മഹാദേവൻ. 10:00 സ്മൃതിരാഗം പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ. ഈ പരിപാടിയിൽ ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷ ഒരവലോകനം ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ.
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
5: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: പഴം പച്ചക്കറി വില വിവരം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും ശേഖരിച്ച വില വിവരം. ആദ്യം മൊത്തവില, പിന്നെ ചില്ലറവില. ഏത്തയ്ക്ക നാടൻ 50 രൂപ 55 രൂപ, മറനാടൻ 46 രൂപ 50 രൂപ, പയർ നാടൻ 55 രൂപ 60 രൂപ, മറനാടൻ 46 രൂപ 50 രൂപ, മരച്ചീനി നാടൻ 26 രൂപ 28 രൂപ. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ച, ചീര ചുവപ്പ്, മൊത്തവില 38 രൂപ, ചില്ലറവില 42 രൂപ. കുമ്പളങ്ങ 18 രൂപ 22 രൂപ, ഞാലിപ്പൂവൻ 50 രൂപ 57 രൂപ, പാളയന്തോടൻ 30 രൂപ 35 രൂപ, പൂവൻ 54 രൂപ 60 രൂപ, റോബസ്റ്റ 30 രൂപ 36 രൂപ, ബീട്രൂട്ട് 46 രൂപ 52 രൂപ, വെണ്ടയ്ക്ക 38 രൂപ 42 രൂപ, ചുരയ്ക്ക 32 രൂപ 37 രൂപ, പാവയ്ക്ക 38 രൂപ 45 രൂപ, വഴുതന 45 രൂപ 52 രൂപ, കത്തിരി ഉരുണ്ടത് 46 രൂപ 52 രൂപ, കാരറ്റ് 70 രൂപ 75 രൂപ, ക്യാബേജ് 46 രൂപ 52 രൂപ, കോളിഫ്ലവർ 36 രൂപ 42 രൂപ, കൊത്തമര 35 രൂപ 40 രൂപ, കൂർക്ക 55 രൂപ 60 രൂപ, ചേമ്പ് വലുത് 68 രൂപ 75 രൂപ, ചേമ്പ് ചെറുത് 38 രൂപ 45 രൂപ, വെള്ളരി 22 രൂപ 25 രൂപ, മുരിങ്ങക്കായ 95 രൂപ 100 രൂപ, ചേന 30 രൂപ 35 രൂപ, ബീൻസ് 95 രൂപ 100 രൂപ, ഇഞ്ചി 146 രൂപ 152 രൂപ, പച്ചമുളക് 50 രൂപ 55 രൂപ, കരനാരങ്ങ 80 രൂപ 85 രൂപ, ചെറുനാരങ്ങ 1 3 രൂപ 4 രൂപ, കോവയ്ക്ക 47 രൂപ 55 രൂപ, മാങ്ങപ്പച്ച 35 രൂപ 40 രൂപ, സവാള 23 രൂപ 28 രൂപ, ചെറിയ ഉള്ളി 60 രൂപ 65 രൂപ, ഉരുളക്കിഴങ്ങ് 26 രൂപ 32 രൂപ, മത്തൻ 22 രൂപ 26 രൂപ, പീച്ചിങ്ങ 60 രൂപ 67 ര�ൂപ, പടവലം 36 രൂപ 42 രൂപ, തക്കാളി 54 രൂപ 60 രൂപ, അമരപ്പയർ 65 രൂപ 70 രൂപ. ശ്രോതാക്കൾ കേട്ടത് പഴം പച്ചക്കറി വില വിവരം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും ശേഖരിച്ച വില വിവരം.
8: Try and dump waves. Let's play football.
9: FIFA World Cup 2026 updates.
10: പതിനേഴാം തീയതി പുലർച്ചെ 12:30 ഗ്രൂപ്പ് എൽ പോ

പോരാട്ടം ഫ്രാൻസ് വേഴ്സസ് സെനഗൽ, പുലർച്ചെ 3:30 ഇറാഖ് വേഴ്സസ് നോർവേ. ഗ്രൂപ്പ് ജെയിൽ ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് അർജന്റീന ഏറ്റുമുട്ടുന്നു അൾജീരിയയുമായി രാവിലെ 6:30. രാവിലെ 9:30 ഓസ്ട്രിയ വേഴ്സസ് ജോർദൻ. 17 രാത്രി 10:30 പോർച്ചുഗൽ വേഴ്സസ് റിപ്പബ്ലിക് ഓഫ് കോംഗോ.

ഒരു ഗാനം കൂടി കേൾക്കാം. വരികൾ എസ് രമേശൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ, പാടിയത് കാവാലം ശ്രീകുമാർ.

ലളിതഗാനം ഇനി ആസ്വദിക്കാം. 6:20 മധുരം ഗീതത്തിൽ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12:25 മിനിറ്റും 5 സെക്കൻഡും. ഇപ്പോൾ സേവന വാർത്തകൾ.

0: ഇന്ത്യൻ നേവി അഗ്നിവീർ അപ്രന്റീസുമാരെയും നിയമിക്കുന്നു. 2027 ജനുവരി ഫെബ്രുവരി ബാച്ചുകളിലേക്ക് അവിവാഹിതരായ പുരുഷന്മാർക്കാണ് അവസരം. അപേക്ഷകർ 50% മാർക്കോടെ പത്താംതരം പാസായവരും AICTE അംഗീകാരമുള്ള പോളിടെക്നിക്കുകളിൽ നിന്ന് 50% മാർക്കോടെ 3 വർഷത്തെ ഡിപ്ലോമ പാസായവരുമായിരിക്കണം. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 29. കൂടുതൽ വിവരങ്ങൾക്ക് www.joinindiannavy.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. രാജ്യത്തെ പ്രഥമ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം ഇന്നു മുതൽ ലഭ്യമാകും. ഈ മാസം 30 വരെയാണ് ഇതിനായി സമയം അനുവദിച്ചിരിക്കുന്നത്. അടുത്ത മാസം 1 മുതൽ 31 വരെ സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മുന്നോടിയായാണ് വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. 15-20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. പൊതുജനങ്ങൾക്ക് https://sec.census.gov.in പോർട്ടൽ സന്ദർശിച്ച് സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യാം. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. ഇഷ്ടമുള്ള ഭാഷ തെരഞ്ഞെടുത്ത് OTP വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. ഒരിക്കൽ തെരഞ്ഞെടുത്ത ഭാഷ പിന്നീട് മാറ്റാൻ കഴിയില്ല. ലൊക്കേഷൻ വിവരങ്ങൾ നൽകുക. തുടർന്ന് പോർട്ടലിലെ മാപ്പിൽ കൃത്യമായ താമസസ്ഥലം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. തുടർന്ന് സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച ശേഷം പ്രിവ്യൂ അന്തിമ സമർപ്പണം നൽകാം.
1: കല, സാഹിത്യം, ചരിത്രം, സ്പോർട്സ്, സിനിമ എന്നീ മേഖലകളിൽ താല്പര്യമുള്ള വ്യക്തിയാണോ നിങ്ങൾ? എന്നാൽ ഇതാ, ഇവയെല്ലാം അടിസ്ഥാനമാക്കി കൊച്ചി FM ഒരു പുതിയ തത്സമയ പരിപാടി ഈ മെയ് മാസത്തിൽ ആരംഭിക്കുന്നു.
2: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
2: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: സേവന വാർത്തകൾ തുടരുന്നു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളുടെ രണ്ടാം വർഷത്തേക്കുള്ള ലാറ്ററൽ എൻട്രി അഡ്മിഷൻ ആരംഭിച്ചു. പ്ലസ് ടു സയൻസ്, VHSC, ITI ഇതിലേതെങ്കിലും യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് രണ്ടാം വർഷത്തിലേക്ക് പ്രവേശനം നേടാം. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 9562452019. 9562452019. കെൽട്രോൺ കോട്ടയം നോളജ് സെന്ററിൽ വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ്, ഡാറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഡിപ്ലോമ ഇൻ ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി ആൻഡ് മിക്സ്ഡ് റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി, ആപ്ലിക്കേഷൻ ഡെവലപ്പർ എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 6282471772. സേവന വാർത്തകൾ ഇനി കേൾക്കാം. 1:55 ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 12:00 കഴിഞ്ഞ് 29:44. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത്

0: സീന ആന്റണി. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെത്തും. നിരവധി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ജനാധിപത്യത്തിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ നിപ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ന്യൂസിലന്റിൽ നടക്കുന്ന വനിതകളുടെ FIH ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ എത്തും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന സെഷനിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് കാനഡ, UK എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായും UAE പ്രസിഡന്റുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ജനാധിപത്യത്തിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിപാടിയിൽ കോഴിക്കോട്ടു നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശിനി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന സെൽഫ് എന്യൂമറേഷൻ സംവിധാനം 15 ദിവസം ലഭ്യമാകും. SE.census.gov.in പോർട്ടൽ വഴി വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഇവ July 1 മുതൽ ആരംഭിക്കുന്ന ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. സംശയ നിവാരണത്തിനായി 1855 എന്ന ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ സജ്ജമാക്കിയിട്ടുണ്ട്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി. സെൻസസ് 2027 രാഷ്ട്രവികസനത്തിൽ ഏറെ നിർണായകമാണെന്ന് ഗവർണർ പറഞ്ഞു. എല്ലാ ജനങ്ങളും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകണമെന്നും ഗവർണർ അഭ്യർത്ഥിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ പ്രതിരോധ നടപടികൾ ഊർജിതം. ഇതുവരെ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിരീക്ഷണത്തിനായി എത്തിയ കേന്ദ്ര സംഘം പ്രദേശത്ത് സന്ദർശനം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ നിലവിൽ സമ്പർക്കപ്പെട്ടികയിൽ 103 പേരാണുള്ളത്. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്ര സംഘം ഇന്നലെ രോഗബാധിതൻ ആദ്യം ചികിത്സ നേടിയ ഫറോക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയിരുന്നു. മെഡിക്കൽ കോളേജിൽ നിലവിൽ ചികിത്സയിലുള്ള നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിലവിൽ ആകെ 6 പേരാണ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ളത്. സമ്പർക്കപ്പെട്ടിയിലുണ്ടായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകരുടെ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ 46 വീടുകൾ ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ചു.
0: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വീണ്ടും ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് ഫറോക്കിൽ 8 വയസ്സുകാരന് രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോടും കണ്ണൂരും ഇന്നലെയും 2 കുട്ടികൾക്ക് വീതം ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ വകുപ്പുകളുടെ മുൻകരുതൽ നടപടികൾ ശക്തമായി തുടരുകയാണ്. ഈ വർഷം ഇതുവരെ 5 പേരാണ് ഷിഗല്ല ബാധിച്ച് മരിച്ചത്. സംസ്ഥാനത്തെ നിപ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്ന് നടന്ന യോഗത്തിൽ പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗ്ഗങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. ഇതിനായി ഉന്നതാധികാര സമിതി രൂപീകരിക്കാൻ തീരുമാനമായതായും ജാഗ്രത ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് ഈ മാസം 22 വരെ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരീക്ഷാ അട്ടിമറികളും തട്ടിപ്പുകളും തടയുന്നതിന്റെ ഭാഗമായാണ് നടപടി. വിദ്യാർത്ഥികളുടെ താൽപര്യം മുൻനിർത്തി പരീക്ഷ സുരക്ഷിതമായി നടത്താൻ ഈ നടപടികൾ സഹായിക്കുമെന്ന് NTA വ്യക്തമാക്കി. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ 24 മണിക്കൂറിനുള്ളിൽ 10 ലക്ഷത്തിലധികം പേർ ഡൌൺലോഡ് ചെയ്തതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. എല്ലാ പരീക്ഷാർത്ഥികൾക്കും കൃത്യസമയത്ത് അഡ്മിറ്റ് കാർഡുകൾ ലഭിക്കുമെന്ന് NTA ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ന്യൂസിലന്റിൽ നടക്കുന്ന വനിതകളുടെ FIH ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ജപ്പാനെ 1-2 ഗോളിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. അതേസമയം പുരുഷന്മാരുടെ FIH ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യ നാളെ ജർമ്മനിയെ നേരിടും. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകർ ഏറെയുള്ള മത്സരങ്ങൾക്ക് ഇനി

0: മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. ഐ ഗ്രൂപ്പിൽ അർദ്ധരാത്രി 12:30 ഫ്രാൻസ് സെനഗലുമായി ഏറ്റുമുട്ടും. പുലർച്ചെ 3:30 ഇറാഖ് നോർവേ പോരാട്ടം. ജെ ഗ്രൂപ്പിൽ രാവിലെ 6:30 അർജന്റീന അൾജീരിയയെ നേരിടും. മൂന്നാർ വന്യജീവി ഡിവിഷനിൽ 11 പുതിയ ജീവിവർഗ്ഗങ്ങളെ കൂടി കണ്ടെത്തി. വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ജന്തുജാല സർവേയിലാണ് പുതിയ കണ്ടെത്തൽ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: മൂന്നാർ വന്യജീവി ഡിവിഷന്റെ പരിധിയിൽ വരുന്ന സംരക്ഷിത പ്രദേശങ്ങളിലെ അസാധാരണമായ ജൈവവൈവിധ്യ മൂല്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പുതിയ സർവേ ഫലം. അപൂർവമായി മാത്രം കാണപ്പെടുന്ന കോമൺ സ്വിഫ്റ്റ് എന്ന പക്ഷിയെ കണ്ടെത്തിയതോടെ മൂന്നാറിലെ ആകെ പക്ഷിവർഗ്ഗങ്ങളുടെ എണ്ണം 263 ഓക്കിലച്ചെമ്പൻ, കുഞ്ഞിവരയൻ കോമാളി, ഓർക്കിഡ് നീലി എന്നീ ചിത്രശലഭങ്ങളെ കണ്ടെത്തിയതോടെ ഇവിടുത്തെ ആകെ ശലഭങ്ങളുടെ എണ്ണം 260 ഉയർന്നു. ഇതോടെ ചിത്രശലഭ വൈവിധ്യത്തിൽ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ മേഖലകളിലൊന്നായി മൂന്നാർ വീണ്ടും മാറിയിരിക്കുകയാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന പാറമുത്തൻ കടുവ, നീലഗിരി നഖവാലൻ, ആനമല നിഴൽത്തുമ്പി ഉൾപ്പെടെ 7 പുതിയ തുമ്പികളെയും സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 21 യോഗാ ദിനാചരണം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗാ ദിനത്തിന്റെ പ്രമേയം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. ടൂത്ത്പേസ്റ്റ് കമ്പനിയായ കോൾഗേറ്റിനെതിരെ 3 നിയമ പോരാട്ടം നടത്തി വിജയിച്ച് ആറന്മുള സ്വദേശി. ഓഫർ എന്ന പേരിൽ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചതിനെതിരെ മനീഷ് നായർ എന്ന വ്യക്തി നടത്തിയ പോരാട്ടം രാജ്യവ്യാപകമായി ശ്രദ്ധ നേടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: 3 മുൻപ് തിരുവല്ലയിൽ നിന്നും വാങ്ങിയ 120 രണ്ട് ടൂത്ത്പേസ്റ്റ് അടങ്ങിയ കോംബോ പാക്കറ്റിന് ഓഫർ എന്ന പേരിൽ ഉപഭോക്താക്കളെ കബളിപ്പിച്ച കമ്പനിക്കെതിരെയാണ് പത്തനംതിട്ട ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. കോംബോ ടൂത്ത്പേസ്റ്റ് കവറിൽ 10 ഓഫർ എന്ന് രേഖപ്പെടുത്തുകയും MRP 320 എന്ന് എഴുതുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതേ കടയിൽ നിന്നും ഇതേ ബ്രാൻഡിന്റെ 120 സിംഗിൾ പാക്കറ്റിന് 150 മാത്രമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അധികമായി ഈടാക്കിയ തുക തിരികെ നൽകാനും നഷ്ടപരിഹാരവും കോടതി ചെലവും ഉൾപ്പെടെ 10,020 നൽകാനും കോടതി വിധിച്ചു.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 358 പോയിന്റ് ഉയർന്ന് 76,621, നിഫ്റ്റി 81 പോയിന്റ് നേട്ടത്തിൽ 23,932 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 120 കുറഞ്ഞ് 1,11,000 ഗ്രാമിന് 13,875 ഇന്നത്തെ വില. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് MD ശശിധരൻ കർത്തയുടെ ഭാര്യ, മകൻ എന്നിവർ ചോദ്യം ചെയ്യലിനായി കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായി. ഇന്നലെ ശശിധരൻ കർത്തയുടെ മകളെയും ചോദ്യം ചെയ്തിരുന്നു. എക്സാലോജിക് കമ്പനി മേധാവി വീണയോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യാത്രി സുവിധ ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലെ ഏക വ്യോമയാന കേന്ദ്രമായ അഗത്തി വിമാനത്താവളത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ശുചീകരണ ജീവനക്കാരെയും വ്യോമയാന മേഖലയിലെ വനിതാ ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടീൽ, സൌജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് തുടങ്ങിയവയും സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് ഇന്ന് 57 വയസ്സ്. കോഴിക്കോട് ജില്ലയിലെ ഏറനാട്, തിരൂർ താലൂക്കുകളും പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ, പൊന്നാനി താലൂക്കുകളും സംയോജിപ്പിച്ചുകൊണ്ട് 1969 June 16 മലപ്പുറം ജില്ല രൂപീകൃതമായത്. അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ അരുവിക്കര ജലശുദ്ധീകരണശാലയുടെ പ്രവർത്തനം ഇന്ന് 1 വരെ തടസ്സപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെത്തും. നിരവധി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ജനാധിപത്യത്തിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ നിപ്പാഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ന്യൂസിലന്റിൽ നടക്കുന്ന വനിതകളുടെ FIH ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ സെമിഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

0: കേശസംരക്ഷണം ആയുർവേദത്തിൽ, ദേശീയ ആരോഗ്യ ദൌത്യം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ സംസാരിക്കുന്നു.
1: ആയുർവേദ ശാസ്ത്രപ്രകാരം കേശസംരക്ഷണം ശരീരത്തിന്റെ പൊതു ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരീരത്തിന്റെ പൊതുവെയുള്ള ആരോഗ്യം അഥവാ ശരിയായ ജനറൽ ഹെൽത്ത് എന്നത് ശരീരത്തിലെ എല്ലാ ധാതുക്കളെയും സംരക്ഷിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ്. നമ്മുടെ ശരീരത്തിലെ അസ്ഥിധാതുവിന്റെ ശരിയായ പോഷണം കേശ ആരോഗ്യത്തെ നിർണയിക്കുന്നു. ശരീരത്തിന്റെ പൊതുവെയുള്ള ആരോഗ്യവും ഓജസ്സും കുറയുമ്പോൾ അത് കേശത്തെയും ബാധിക്കുന്നു. അസ്ഥിധാതുവിന് പോഷണം കുറയുമ്പോൾ അത് നേരിട്ട് മുടി കൊഴിച്ചിലിനും മുടി പൊട്ടിപ്പോകുന്നതിനും നര പോലെയുള്ള പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നു. സ്വാഭാവികമായി ശരീരത്തിന്റെയും മനസ്സിന്റെയും ഓജസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളും മനസ്താപവും മോശമായ ആഹാരവിഹാരങ്ങളും പലതരം രോഗങ്ങളും ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ ചെയ്യുന്ന കീമോതെറാപ്പി റേഡിയേഷൻ പോലുള്ള ചികിത്സാ പ്രയോഗങ്ങളുമൊക്കെ കേശ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. എന്നാൽ ഈ ചികിത്സയ്ക്ക് ശേഷം സ്വാഭാവികമായി തന്നെ മുടി വളർന്നു വരുന്നതും നാം കാണുന്നു. തൊക്കിനുണ്ടാകുന്ന വരൾച്ചയും രക്തക്കുറവും ഉറക്കക്കുറവും മാനസിക പിരിമുറുക്കവും ചിലതരം ഔഷധങ്ങളുടെ ഉപയോഗവും ഹോർമോൺ പ്രശ്നങ്ങളും പ്രത്യേകിച്ച് സ്ത്രീകളിൽ കാണുന്ന പോസ്റ്റ് മെനോപോസൽ സിൻഡ്രം, പുരുഷന്മാരിലുണ്ടാകുന്ന ആൻഡ്രോജനിക് അലോപേഷ്യ പോലുള്ള അവസ്ഥകളും പോഷകാഹാരക്കുറവും മുടി കൊഴിച്ചിലിനും അകാലനരയ്ക്കും മുടിയുടെ ബലം കുറയുന്നതിനുമൊക്കെ കാരണമാകുന്നുണ്ട്. കൂടാതെ ഇന്ദ്രിയങ്ങളുടെ അതിപ്രവൃത്തി, അതായത് ലാപ്ടോപ്പ്, മൊബൈൽ തുടങ്ങിയവയിലൂടെ സ്ക്രീൻ ടൈം കൂട്ടി കണ്ണുകൾക്ക് സ്ട്രെയിൻ കൊടുക്കുക, അമിതമായി ഇയർപോഡുകൾ ഉപയോഗിക്കുക, അമിതമായി എരിവ്, പുളി എന്നിവയുടെ ഉപയോഗം, അതുപോലെ തന്നെ ഡൈകൾ, വീര്യം കൂടിയ സൌന്ദര്യവർദ്ധക വസ്തുക്കൾ, ഷാമ്പൂകൾ, ഇവയൊക്കെ മുടിയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അമിതമായ യുവി റേഡിയേഷൻസ്, ഹ്യൂമിഡിറ്റി അഥവാ അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അംശം, ചിലതരം കെമിക്കൽ എക്സ്പോഷറുകൾ, ഉദാഹരണത്തിന് ഡൈ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, വെള്ളത്തിന്റെ ഗുണത്തിലുള്ള വ്യത്യാസങ്ങൾ, ഉഷ്ണക്കാറ്റ് അഥവാ പൊടിക്കാറ്റ് ഒക്കെ സ്കാൽപ്പിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂട്ടി തലമുടിയുടെ ആരോഗ്യം കുറയ്ക്കുന്നു. കൂടാതെ ചിലതരം രോഗങ്ങളായ സ്കാൽപ് സോറിയാസിസ്, താരൻ അഥവാ ഡാൻഡ്രഫ് എന്ന ഫംഗൽ ഇൻഫെക്ഷൻ, ഡ്രൈ സ്കാൽപ്, സെബോറിക് ഡെർമറ്റൈറ്റിസ്, എക്സീമ, അലോപേഷ്യ അഥവാ വട്ടത്തിൽ മുടികൊഴിച്ചിൽ ഒക്കെ തന്നെ മുടിയുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്നു. ടൈഫോയിഡ്, ഡെങ്കി ഫീവർ പോലുള്ള ഗുരുതരമായ രോഗങ്ങൾക്കും പോസ്റ്റ് സിംറ്റംസായും മുടികൊഴിച്ചിൽ കണ്ടുവരുന്നു. അശാസ്ത്രീയമായ ഹെയർ ട്രീറ്റ്മെന്റുകൾ, ഉദാഹരണത്തിന് അമിതമായി ചൂടുകൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഹെയർസ്റ്റൈൽ ട്രീറ്റ്മെന്റുകൾ, ഹാർഷ് വാഷിംഗ്, വിഗറസ് സ്ക്രബിംഗ്, ബ്രഷിംഗ്, മാനസിക പിരിമുറുക്കം കാരണം ചിലർ മുടി പിടിച്ച് വലിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ട്രാക്ഷൻ അലോപേഷ്യ തുടങ്ങിയവയും മുടി കൊഴിച്ചിലിന് കാരണമാകുന്നു. പുകവലി, മദ്യപാനം, മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗം ജനറൽ ഹെൽത്തിനെ ബാധിക്കുന്നതിനോടൊപ്പം തന്നെ തലമുടിയുടെ ആരോഗ്യത്തെയും ബാധിക്കുന്നു. ആയുർവേദ രീതിയ മുടി കൊഴിച്ചിൽ തടയുന്നതിന് പോഷകസമൃദ്ധമായ ആഹാരം, പ്രത്യേകിച്ച് ഡയറ്റ് എപ്പോഴും പ്രോട്ടീൻ റിച്ചും വൈറ്റമിൻ ഇ, സി, ഡി, വൈറ്റമിൻ B6, B12, കാൽഷ്യം, അയൺ, സിങ്ക്, ഫെറിട്ടിൻ, സെലിനിയം, ഫോളിക് ആസിഡ് എന്നീ മൈക്രോന്യൂട്രിയൻസ് ആവശ്യത്തിന് അടങ്ങിയവയും ആയിരിക്കണം. കൂടാതെ 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള ശരിയായ ഉറക്കവും മാനസിക സംഘർഷങ്ങൾ കുറച്ചും ദിവസവും 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിച്ചും കൃത്യമായ വ്യായാമം ശീലിച്ചും ഒക്കെ ആരോഗ്യ സംരക്ഷണത്തിലൂടെ കേശസംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ വരണ്ടതും പഴകിയതുമായ ഭക്ഷണം, ഉദാഹരണം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ചൂടാക്കി ചൂടാക്കി വീണ്ടും ഉപയോഗിക്കുന്നവ, അതേപോലെ വിരുദ്ധാഹാരങ്ങൾ, ഉദാഹരണത്തിന് പാലും മത്സ്യവും ഒരുമിച്ച് കഴിക്കുക, പുളിപ്പുള്ള ഫ്രൂട്ട്സും മധുരമുള്ള പാലും ചേർത്തുണ്ടാക്കുന്ന മിൽക്ക് ഷേക്കുകൾ, അസിഡിറ്റി ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ ഒക്കെ ഒഴിവാക്കേണ്ടതാണ്. ഹെറിഡിറ്റി അഥവാ പാരമ്പര്യവും ശരിയായ മുടി വളർച്ചയ്ക്കും നര വരാതിരിക്കുന്നതിനും കാരണമാണ്. അസ്ഥിക്ക് ബലം നൽകുന്ന ഭക്ഷണചര്യയും രസായന ഗുണമുള്ള ഔഷധങ്ങളും ശീലിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് നെല്ലിക്ക, എള്ള് എന്നിവയുടെ വിധിപ്രകാരമുള്ള സേവിക്കൽ തലമുടി വളരുന്നതിന് ഫലപ്രദമാണ്. ശരിയായ ദിനചര്യ

0: യും ഋതുചിരിയും പാലിക്കുന്നതിലൂടെ കേശസംരക്ഷണം സാധ്യമാകുന്നു. പ്രധാനമായും മൂർദ്ധതൈലം അഥവാ തലയിൽ എണ്ണ തേച്ചുള്ള കുളിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് തലയിൽ എണ്ണ വയ്ക്കുന്നതിനോടൊപ്പം തന്നെ പാദങ്ങളിലും ചെവിക്കിരുവശങ്ങളിലും എണ്ണ പുരട്ടേണ്ടതുണ്ട്. നസ്യം അഥവാ മൂക്കിൽ മരുന്നിറ്റിക്കുന്ന ചികിത്സയും കേശസംരക്ഷണത്തിന് ഏറെ സഹായകമാകുന്നു. ഓരോരുത്തരുടെയും ശരീരപ്രകൃതിക്കനുസരിച്ചാവണം തലയ്ക്കുള്ള എണ്ണ സെലക്ട് ചെയ്യേണ്ടത്. കഴിയുന്നതും വിദഗ്ധരായ ആയുർവേദ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശാനുസരണം എണ്ണ സെലക്ട് ചെയ്ത് കുളിക്കുന്നതിന് 10 മിനിറ്റ് മുന്നേ മാത്രം സ്കാൽപ്പിൽ നന്നായി തേച്ചു പിടിപ്പിക്കുക. ദിവസവും സോപ്പും ഷാമ്പുവും യൂസ് ചെയ്യുന്നവർ അവ നല്ലതല്ല എന്ന് മനസ്സിലാക്കുക. പകരം ആഴ്ചയിൽ ഒരു ദിവസം ചെമ്പരത്തി താളിയോ പാടത്താളിയോ ഉപയോഗിക്കാവുന്നതാണ്. ഡ്രൈനസ് കൂടുതലില്ലാത്തവർക്ക് പയറുപൊടിയും ഉപയോഗിക്കാം. ഇന്ന് സമൂഹത്തിൽ പലരും ശാസ്ത്രീയമല്ലാത്ത ഔഷധക്കൂട്ടുകളൊക്കെ തന്നെ പരീക്ഷിക്കാറുണ്ട്. എടുത്തു പറയട്ടെ, എന്തിന് കറ്റാർവാഴ ഉപയോഗിച്ച് വരെ എണ്ണ കാച്ചി തലയിൽ തേച്ച് തലനീരിറക്കവും ശ്വാസകോശ രോഗങ്ങളും ഒക്കെയായി നിരവധി രോഗികളാണ് നമ്മുടെ ഒപികളിൽ എത്തുന്നത്. എന്നാൽ ആയുർവേദത്തിൽ എവിടെയും കറ്റാർവാഴ മുടി വളരുവാനായി വിധിക്കുന്നില്ല. അനുബന്ധ രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന മുടികൊഴിച്ചിലിന് സേകം അഥവാ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള തലകഴുകൽ, രോഗാനുസരണം തലപൊതിച്ചിൽ അഥവാ ഔഷധങ്ങൾ അരച്ചു പുരട്ടൽ ഇവയൊക്കെയാണ് ആയുർവേദ ചികിത്സാരീതികൾ. കൂടാതെ ഇന്ന് ആയുർവേദ കോസ്മെറ്റോളജിയിലൂടെയും നമുക്ക് ഏറെ ഗുണങ്ങൾ കണ്ടെത്താനാകും. ധൂപനം അഥവാ എള്ളുപോലുള്ള ഔഷധഗുണമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് തലമുടിക്ക് പുകയേൽക്കുന്നതും ഒരു പരമ്പരാഗതമായ ചികിത്സാരീതിയാണ്. കൂടാതെ വൈദ്യനിർദ്ദേശപ്രകാരമുള്ള രസായന ഔഷധങ്ങളുടെ ഉപയോഗം അഥവാ ആയുർവേദിക് ഇന്റേണൽ മെഡിസിൻസ് ഏറെ പ്രയോജനപ്രദമാണ്. യോഗയ്ക്കും പ്രാണായാമത്തിനും കേശാരോഗ്യം സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്കുണ്ട്. ദിനവുമുള്ള പ്രാണായാമത്തിലൂടെ മാനസിക സംഘർഷം കുറയ്ക്കുകയും രക്തചംക്രമണം കൂടുകയും സ്രോതോശുദ്ധി ലഭിക്കുകയും ചെയ്യുന്നു. ഏറെ ഫലപ്രദമായി കണ്ടിട്ടുള്ളത് നാഡിശുദ്ധി പ്രാണായാമമാണ്. തലയിലേക്ക് രക്തചംക്രമണം കൂടത്തക്ക തരത്തിലുള്ള ഫോർവേഡ് ബെൻഡിംഗ് ആസനാസായിട്ടുള്ള പാദഹസ്താസനം, ത്രികോണാസനം, അതേപോലെ തന്നെ സുപ്പൈൻ പൊസിഷനിലുള്ള ശീർഷാസനം, സർവാംഗാസനം, സിറ്റിംഗ് സീരീസിലുള്ള പശ്ചിമോത്താനാസനം, ജാനുശീർഷാസനം, അതേപോലെ സുപ്പൈൻ പൊസിഷനിൽ തന്നെയുള്ള വിപരീതകരണീയ മുദ്ര ഒക്കെ തന്നെ കൂടുതൽ ഫലപ്രാപ്തി കണ്ടുവരുന്നു. ടേക്ക് ഹോം മെസ്സേജ് എന്ന രീതിയിൽ പ്രിയ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, കേശസംരക്ഷണത്തിന് ഏറെ ആവശ്യം ഭക്ഷണത്തിലൂടെ നിറയെ പ്രോട്ടീൻ, കാൽഷ്യം സപ്ലിമെന്റ്സും ഒപ്പം ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള മനസ്സുമാണ്, അല്ലാതെ തലയിൽ തേക്കുന്ന എണ്ണ മാത്രമല്ല.
1: കേശസംരക്ഷണം ആയുർവേദത്തിൽ ദേശീയ ആരോഗ്യ ദൌത്യം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 43 സെക്കൻഡും. ഇനി 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത്

0: ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച ന്യൂസിലന്റ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി ഇന്ന് പങ്കെടുക്കുക. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, യുകെ പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ, യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജി സെവൻ ഉച്ചകോടിയിൽ ഇത് 13 തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനി. സ്ലോവാക് ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലോവാക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും ബ്രാറ്റിസ്ലാവിയയിൽ ഇരു നേതാക്കളും ഇന്നലെ നടത്തിയ പ്രതിനിധിതല ചർച്ചയിൽ തീരുമാനിച്ചു. സ്ലോവാക് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി അല്പസമയം മുൻപ് ഫ്രാൻസിലേക്ക് തിരിച്ചു. വർദ്ധിച്ച ജനപങ്കാളിത്തം ജനാധിപത്യത്തിലേറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനും വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ജനപങ്കാളിത്തം അനിവാര്യമാണെന്നും ന്യൂഡൽഹിയിൽ വികസിത ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ദേശീയതല മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: വികസിത് ഭാരത് കെ സങ്കൽപ് കോ പൂരാ കർണേ കെ ലിയേ ഓർ കഠിൻ മെഹനത് കർകർ ഓർ പരിശ്രം കർകർ ഉസ് സപ്നെ പൂരാ കർണേ കി ജിമ്മേദാരി ഭാരത് കെ നൌജവാനോ കി ഹേ. ആപ്സേ പ്രേരണ ലേക്കർ ഇസ് കേന്ദ്രീയ കക്ഷ സേ ജബ് ആപ് ജായേ അലഗ് അലഗ് രാജ്യോ കെ അന്ദർ യുവാഓ കെ നൈതിക് സാഹസ് കെ സാത്ത് യുവാഓ മേ ആകാംക്ഷി യുവാഓ കെ അന്ദർ നേതൃത്വ ശക്ത കോ ഡെവലപ് കർണ ഉൻകി ഭാഗീദാരി ബഡാന ഓർ കിസ് തരീകേ സേ ഹം ഭാരത് കോ ബദൽ സക്തേ.
0: കേരളത്തിൽ നിന്നുള്ള 3 യുവ പ്രതിനിധികൾ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. സംസ്ഥാനതല റൌണ്ടിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച അലീഷ, അനിൽ, ശിവാനി എം, ദേവിക കെ എന്നിവരാണ് ദേശീയതല മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ ജൂലൈ 1 മുതൽ ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: രണ്ട് ഘട്ടങ്ങളായി നടക്കുന്ന സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടക്കുക. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൻസസിനായി ആകെ 33 ചോദ്യങ്ങളാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. ഇന്നു മുതൽ ആരംഭിക്കുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസാണ് ഇത്തവണത്തേത്. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും പൊതുജനങ്ങൾക്ക് 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. സെൻസസ് പ്രക്രിയകളിൽ എന്യൂമറേറ്റർമാരുമായി പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ജനുവരി മുതൽ ജൂൺ വരെ കേരളത്തിൽ 146 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഈ മാസം 70 ഷിഗല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 2 വീതവും തൃശൂരിൽ ഒരാളും രോഗം ബാധിച്ച് മരിച്ചു. കോഴിക്കോട് ഒരു കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് മന്ത്രി അറിയിച്ചു. നിപയിൽ 38 പരിശോധനകൾ നടത്തിയതിൽ 37 കേസുകളും നെഗറ്റീവാണെന്നും അദ്ദേഹം പറഞ്ഞു.

0: പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും തെരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പകർച്ചവ്യാധിയെ നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി പ്രമുഖ ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് രാജ്യത്ത് ഈ മാസം 22 വരെ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരീക്ഷാ അട്ടിമറികളും തട്ടിപ്പുകളും തടയുന്നതിന്റെ ഭാഗമായി ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം എടുത്ത ഈ തീരുമാനത്തെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സ്വാഗതം ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വ്യാജ അവകാശവാദങ്ങൾ തടയാൻ നേരത്തെ പോസ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ തിരുത്താനുള്ള ഫീച്ചറും ജൂൺ 30 വരെ നിഷ്ക്രിയമാക്കാൻ ടെലിഗ്രാമിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ താൽപര്യം മുൻനിർത്തി പരീക്ഷ സുരക്ഷിതമായി നടത്താൻ ഈ നടപടികൾ സഹായിക്കുമെന്ന് NTA വ്യക്തമാക്കി. ഇന്ത്യൻ LNG കപ്പൽ ദിശ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിനുശേഷം ഹോർമൂസിലൂടെ സഞ്ചരിക്കുന്ന ആദ്യ വാണിജ്യ കപ്പലുകൾ ഒന്നാണിത്. 62,370 മെട്രിക് ടൺ ദ്രവീകൃത പ്രകൃതിവാതകവുമായി വരുന്ന കപ്പൽ മറ്റന്നാൾ ഗുജറാത്ത് തീരത്തെത്തും. ഡീസൽ വിമാന ഇന്ധന കയറ്റുമതിക്കുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 13.05 രൂപയിൽ നിന്ന് 14 രൂപയായും വിമാന ഇന്ധന കയറ്റുമതി തീരുവ 9.05 രൂപയിൽ നിന്ന് 12.05 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉത്തരവ് ഇന്നുമുതൽ പ്രാബല്യത്തിൽ വന്നു. ഐക്യരാഷ്ട്രസഭാ രക്ഷാസമിതി വിപുലീകരണം താൽക്കാലിക അംഗത്വത്തിൽ മാത്രമായി ഒതുക്കിയാൽ രക്ഷാസമിതി പരിഷ്കരണ ശ്രമങ്ങൾ പരാജയപ്പെട്ടേക്കാമെന്ന് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് നിലപാട് വ്യക്തമാക്കിയത്.
2: IGN cannot be fundamentally different from other UN processes. We urge the co-chairs to take the lead on formulating a text with clearly defined milestones and timelines and thereafter consider if necessary and as appropriate any bridging proposal. In closing, it is India's sincere hope that the co-chairs would suitably take into account our views and amend the elements papers suitably in order to make it more objective. India would also like to reiterate that we will continue to support all earnest efforts by the co-chairs and other groups and member states towards achieving real reforms of the UN Security Council.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിലുണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പിലാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം ഇക്കാലയളവിൽ സ്വീകരിച്ചത്. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശവും ലോകത്തിന് നൽകാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനും ന്യൂസിലന്റുമായുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതമാണ് നേടിയത്. ഇന്നലെ നടന്ന കേപ്പ് വെർഡെ സ്പെയിൻ, ബെൽജിയം ഈജിപ്റ്റ്, സൌദി അറേബ്യ യുറുഗ്വേ മത്സരങ്ങളും സമനിലയിൽ പിരിഞ്ഞു. മിന്നും പ്രകടനം കാഴ്ചവച്ചാണ് കേപ്പ് വെർഡെ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ തളച്ചത്. ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സെനഗൽ പോരാട്ടം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. E20 ഇന്ധനം ഉപയോഗിക്കുന്നത് വാഹന ഇൻഷുറൻസ് ക്ലെയിമുകൾ നിരസിക്കപ്പെടുന്നതിന് കാരണമാകുമെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. E20 ഇന്ധനം ഉപയോഗിച്ചാലും മോട്ടോർ ഇൻഷുറൻസ് പോളിസികൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് ഇന്ന് തുടക്കം കുറിച്ചു. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ

0: സമനിലയിൽ തളച്ച ന്യൂസിലൻഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

സമയം 1 മണി കഴിഞ്ഞ 1 മിനിറ്റും 5 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട് ഇഷ്ടഗാനങ്ങൾ

ഇനാദി ഗാനം എം കെ ശാരദ അമ്പല്ലൂരിൽ നിന്ന് ആവശ്യപ്പെട്ട ഗാനമാണ്. പാലാട്ടുകോമൻ എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ എഴുതി എം എസ് ബാബുരാജ് ഈണമിട്ട് എ എം രാജ, പി സുശീല എന്നിവർ പാടിയത്.

അടുത്ത ഗാനം രാജീമരത്തം കൂടിൻ്റെ ഇഷ്ടഗാനമാണ്. പി ഭാസ്കരൻ എഴുതി, എം എസ് ബാബുരാജ് ഈണമിട്ട് യേശുദാസ് പാടിയത്. ചിത്രം ഭാഗ്യജാതകം.

കുപ്പിവള എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ എഴുതി, എം എസ് ബാബുരാജ് ഈണമിട്ട്, എ എം രാജ പാടിയ ഗാനമാണ് ഇനി. ഈ ഗാനം ആവശ്യപ്പെട്ടത് പി ബി സക്കറിയ, മട്ടാഞ്ചേരി.

അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഡീനു ചാക്കോ മറുപടി നൽകുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484 24 26 397 അല്ലെങ്കിൽ 0484 24 26 387 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനോത്സവം. അടുത്ത ഗാനം ചെമ്മീൻ എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ എഴുതി സലീൽ ചൗധരി ഈണമിട്ട് മന്നാടെ പാടിയത്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ബോസ് പാനായിക്കുളം.

രചന പി ഭാസ്കരൻ, സംഗീതം പുകഴേന്തി, പാടിയത് എസ് ജാനകി. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് ടി വി ഹരികുമാർ കണിച്ചുകുളങ്ങര. വിത്തുകൾ എന്ന ചിത്രത്തിലെ ഗാനം.

0: അടുത്ത ഗാനം കൊച്ചിൻ എക്സ്പ്രസ് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, വി ദക്ഷിണാമൂർത്തി ഈണമിട്ട്, യേശുദാസ്, എൽ ആർ ഈശ്വരി എന്നിവർ പാടിയത്. ഈ ഗാനത്തിനായി കഥയച്ചത് പി കെ മാധവ മേനോൻ, വള്ളത്തോൾ നഗർ.
1: ചന്തമുള്ളൊരു പെൺ

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ഗാനോത്സവത്തിലേക്ക് വീണ്ടും സ്വാഗതം. എടയാറിൽ നിന്നും വി കെ ചന്ദ്രൻ കത്തിലൂടെ ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി കേൾക്കുന്നത്. എന്റെ ഗ്രാമം എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീമൂലനഗരം വിജയൻ എഴുതി, വിദ്യാധരൻ ഈണമിട്ട് യേശുദാസ് പാടിയത്.

അടുത്ത ഗാനത്തിനായി കഥയച്ചിരിക്കുന്നത് ശ്രീകല വെളിയംകോട്. നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പ് എഴുതി, രവി ബോംബെ ഈണമിട്ട് ചിത്രപാടിയത്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനോത്സവം. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 34 മിനിറ്റും 20 സെക്കൻഡും. അടുത്ത ഗാനം രാജാവിൻ്റെ മകൻ എന്ന ചിത്രത്തിലെ ഗാനത്തിനായി കാത്തിരിക്കുന്നു ജോഷി അങ്കമാലി. ഷിബു ചക്രവർത്തിയുടെ വരികൾ SP വെങ്കടേഷിൻ്റെ സംഗീതം. പാടിയത് ഉണ്ണിമേനോൻ, ലതിക.

ഭരതം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി. രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഈ ഗാനത്തിനായി കഥയച്ചത് അമ്പിളി കാഞ്ചന കണ്ണൻ അഭിലാഷ് തൃശൂർ കിഴുപ്പിള്ളിക്കരയിൽ നിന്നും. അടുത്ത ഗാനം ഗ്രാമഫോൺ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണമിട്ട്, ബൽറാം അയ്യർ, സുജാത മോഹൻ എന്നിവർ പാടിയത്. ഈ ഗാനത്തിനായി കഥയച്ച് കാത്തിരിക്കുന്നത് ശിവപ്രിയ ശ്യാം കൊടുങ്ങല്ലൂർ.

ഗാനോത്സവത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. കാര്യസ്ഥൻ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം എഴുതി ബേണി ഇഗ്നേഷ്യസ് ഈണമിട്ട് സുബിൻ ഡെൽസി എന്നിവർ പാടിയത്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു അരുണിമ ഇരിഞ്ഞാലക്കുട.

ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു. ഗാനോത്സവം ഇനി നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്. കഥയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഡീനു ചാക്കോ മറുപടി നൽകുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484 24 26 387 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. സേവന വാർത്തകൾ. തിരുവനന്തപുരം നാഷണൽ കരിയർ സർവീസസ് സെന്റർ ഫോർ SC/ST നടത്തുന്ന സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കെൽട്രോണിന്റെ കോട്ടയം നോളജ് സെന്ററിലാണ് കോഴ്സ് നടത്തുന്നത്. 30 വയസ്സിൽ താഴെ പ്രായമുള്ള 3 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള +2 പാസ്സായ SC/ST വിഭാഗത്തിലുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 25 മുൻപായി നാഗമ്പടത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ എത്തണം. വിളിക്കേണ്ട നമ്പർ 95 67 78 88 90 95 67 78 90

0: 8890. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ ഐടിഐയിൽ ടെർണർ ട്രേഡിൽ ഓപ്പൺ ഈഴവ വിഭാഗങ്ങളിൽ നിന്ന് ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം നാളെ നടക്കും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക്കും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഡിപ്ലോമയും രണ്ടു വർഷ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ടെർണർ ട്രേഡിൽ NTC മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. താൽപര്യമുള്ളവർ നാളെ രാവിലെ 10 മണിക്ക് സർട്ടിഫിക്കറ്റുകളുമായി ഏറ്റുമാനൂർ ഐടിഐയിൽ എത്തിച്ചേരണം. വിളിക്കേണ്ട നമ്പർ 0481-2535562. 0481-2535562.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
4: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
3: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുഞ്ഞാലിമരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗിൽ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് വിഷയത്തിൽ ടെന്യൂവർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. BE BTEC അല്ലെങ്കിൽ ME MTEC MS അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് MTEC ആണ് യോഗ്യത. VICT സർട്ടിഫിക്കറ്റ് അഭികാമ്യം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 18 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത, മറ്റ് പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് ഈ മാസം 25 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം. വിശദവിവരങ്ങൾക്ക് recruit.cusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. recruit.cusat.ac.in.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: വടക്കഞ്ചേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PSC അംഗീകൃത ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് എന്നീ ഒരു വർഷത്തെ കോഴ്സുകളാണുള്ളത്. പ്ലസ് ടു ജയിച്ച ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. സീറ്റുകളുടെ 75% SC/ST വിഭാഗക്കാർക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പഠനം സൌജന്യമാണ്. www.fcikerala.org എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായോ നേരിട്ടോ അപേക്ഷാഫോമും പ്രോസ്പെക്ടസും കൈപ്പറ്റാം. SC/ST വിഭാഗങ്ങൾക്ക് 50 രൂപയും OBC/OEC ജനറൽ വിഭാഗങ്ങൾക്ക് 100 രൂപയുമാണ് അപേക്ഷാ ഫീസ്. വിളിക്കേണ്ട നമ്പർ 9946883190. 9946883190. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് വകുപ്പിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ജാപ്പനീസ് എന്നീ വിദേശ ഭാഷകളിലെ ഒരു വർഷത്തെ സായാഹ്ന കോഴ്സുകൾക്ക് ഈ മാസം 30 വരെ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ പറയാം: 62 82 16 72 98, 62 82 16 72 98. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 2:02.
6: ആകാശവാണി FM വാർത്തകൾ.
0: കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്തുടനീളം റെക്കോർഡ് അടിസ്ഥാന സൌകര്യ വികസനമാണ് നടന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് എന്ന ദർശനം സാക്ഷാത്കരിക്കുന്നതിന് അടുത്ത തലമുറ അടിസ്ഥാന സൌകര്യങ്ങൾ നിർമ്മിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മോദി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വൈകുന്നേരം പാരീസിലെത്തും. വ്യാഴാഴ്ച രാവിലെ പ്രമുഖ CEOമാരുമായി പാരീസിൽ കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് സാങ്കേതിക വിദ്യ നൂതനാശയ ഉച്ചകോടിയായ വിവാടെക് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കം. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന സെൽഫ് എന്യൂമറേഷൻ സംവിധാനം 15 ദിവസം ലഭ്യമാകും.

0: ഈ മാസം 30 വരെ SE.census.gov.in എന്ന പോർട്ടൽ വഴി വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി. സെൻസസ് 2027 രാഷ്ട്രവികസനത്തിൽ ഏറെ നിർണായകമാണെന്ന് ഗവർണർ പറഞ്ഞു. 1945 ഡ്രഗ്സ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്രം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ചെറിയ ഗ്രാമങ്ങളിൽ കഫ്സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസുള്ള ഫാർമസികൾ വഴി മാത്രമേ നടത്താവൂ എന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. മൂന്നാർ വന്യജീവി ഡിവിഷനിൽ 11 പുതിയ ജീവിവർഗ്ഗങ്ങളെ കൂടി കണ്ടെത്തി. വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ജന്തുജാല സർവേയിലാണ് പുതിയ കണ്ടെത്തൽ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 358 പോയിന്റ് ഉയർന്ന് 76621 നിഫ്റ്റി 81 പോയിന്റ് നേട്ടത്തിൽ 23932 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 111,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 944-6455-888. മറ്റൊരു നമ്പർ 04-842-42-63-97. ഒരു നമ്പർ കൂടിയുണ്ട്, 04-842-42-63-87. അപ്പോൾ ആദ്യത്തെ കോളിലേക്ക്.
2: ഹലോ
1: ഹലോ, വെള്ളിത്തിരിയാണ്, പറയൂ, ആരാണ്?
2: എന്റെ പേര് ഹണി ടോമിന.
1: ആ പറയാ,
2: തേവക്കൽ എന്ന് വിളിക്കണത്.
1: തേവക്കൽ? ആ, ഇവിടെ അടുത്താണല്ലോ.
2: കൊറേ നാളെ ധൈര്യം ഒന്നും കിട്ടണില്ല വിളിച്ചിട്ട്. ജനുവരിയിൽ വിളിച്ചതാ ഞാൻ, പിന്നെ കിട്ടിയില്ല. വിളിച്ചു വിളിക്കണുണ്ട്, കിട്ടതില്ല.
1: എല്ലാരും ഒരേ സമയം വിളിക്കുമല്ലേ.
2: എനിക്ക് 3 പിള്ളേരുണ്ട്. അവര് 3 പേരുടെ കല്യാണം കഴിഞ്ഞ്, 3 പേർക്ക് 2 മക്കളുണ്ട്. പിന്നെ ഒരാങ്ങളുണ്ട്, 2 അനിയത്തിമാരുണ്ട്. ആങ്ങളുടെ തരത്തില 11 തീയതി ആയിരുന്നു ഈ മാസം.
1: ഓ, അത് ശരി. ആങ്ങളെ എന്താ ചെയ്യുന്നേ?
2: ആങ്ങളെ ഈ വീട കെട്ടിടങ്ങള് വർക്ക് പിടിച്ച് നടത്തണത്. പിന്നെ അവരനിയത്തെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു, 15 തീയതി.
1: ഓ ശരി.
2: ഇങ്ങോട്ട് അനിയത്തിന് കിട്ടിയാൻ്റെ ബർത്ത്ഡേ 25
1: തീയതിയാണ്. ഇത് ബർത്ത്ഡേ മാസമോ?
2: 3 പേരുടെ ബർത്ത്ഡേ മാസം.
1: അപ്പൊ ആഘോഷങ്ങളാണല്ലേ.
2: അതെ.
1: പിന്നെ അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം പറഞ്ഞോ?
2: കുയിലിന്റെ മണിനാഥം കേട്ടെന്നുള്ളൊരു പാട്ട്.
1: സിനിമ ഏതായിരുന്നു?
2: അതൊന്നും അറിയാൻ പാടില്ല, പഴയ പാട്ടാന്നറിയാം.
1: പാടുവോ?
2: ഇല്ല.
1: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. അപ്പൊ എല്ലാരോടും അന്വേഷണം പറയൂ, പിന്നെ പിറന്നാളുകാർക്ക് ആശംസകള് പറയൂ കേട്ടോ. ഓക്കെ, വയ്ക്കട്ടെ എന്നാ, പാട്ട് കേൾപ്പിക്കട്ടെ. ആ ശരി, ഓക്കെ, ബൈ.

0: ഹലോ, വെള്ളി തിരയാണ്. ഹലോ,
1: പ്രീതി മാഡം അല്ലേ?
0: ലൗലിയാണ്.
1: ലൗലിയ, ഞാൻ പ്രീതി മാഡം എന്ന് പറഞ്ഞത്.
0: പറഞ്ഞു, ആരാണ്?
1: ഞാൻ മേഴ്സി ശ്രീജിത്ത് വർദ്ധന.
0: മേഴ്സി വടുതല അല്ലേ?
1: മേഴ്സി അല്ല, മേഴ്സി.
0: വീട്ടം വേണോ?
1: വീട്ടം വേണം.
0: ആരൊക്കെ ഉണ്ട് അവിടെ?
1: ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. മകള് കല്യാണം കഴിഞ്ഞു പോയി.
0: ഓ ശരി. ഇപ്പം എന്തൊക്കെയാ വിശേഷങ്ങൾ പറയൂ.
1: വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് നല്ല വെയിലാണ്.
0: അതാണ് വിശേഷം അല്ലേ?
1: അതാണ് ഇപ്പൊ എടുത്ത് പറയാനുള്ള ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള.
0: അതെ അതെ, മഴക്കാലമായിട്ട് ഇപ്പൊ വെയിലായി 2 ദിവസമായിട്ട്.
1: അതെയല്ലോ, മഴ വെയ്യണ വേണ്ടെന്ന് പറഞ്ഞിട്ട്
0: രാത്രി പെയ്തോട്ടെ അല്ലേ?
1: രാത്രി ഉണ്ടായിരുന്നു, ഇന്നലെ മഴ ഉണ്ടായിരുന്നു. പിന്നെ
0: ഓക്കെ,
1: കാലത്തും ഉണ്ടായിരുന്നു മഴ, കുറച്ച് മഴ പെയ്തിട്ട് പിന്നെ
0: രാവിലെ അല്ലേ? കുറച്ച് ചാറല്ലേ ചെയ്തുള്ളൂ.
1: ഇപ്പൊ നല്ല വെയില്.
0: അപ്പൊ വീട്ടിലിരിക്കുന്നവർക്ക് സുഖല്ലേ? തുണിയൊക്കെ ഉണക്കാലോ.
1: കാര്യത്തിന് സുഖമല്ലേ?
0: നന്നായിരിക്കുന്നു. ഏത് പാട്ടാ ഇന്ന് വേണ്ടേ?
1: അത് അവൾക്ക് മരണമില്ലേ ഒരു പാട്ടുണ്ട്.
0: ഏതായിരുന്നു?
1: പോയി വരാം.
0: പഴയ പാട്ടുകളാണോ ഇഷ്ടം?
1: എനിക്ക് പഴയ പാട്ടിനോടാണ് താല്പര്യം.
0: കാണാറുണ്ടോ പഴയ സിനിമകളൊക്കെ?

0: യൂട്യൂബിലൊക്കെ കാണാറുണ്ട് കത്തുന്നതൊക്കെ. എനിക്കങ്ങനെ ടിവിയിൽ അങ്ങനെ ഇതില്ല. ഞാൻ ഈ റേഡിയോ ആകുമ്പോ നമുക്ക് ഇൻഫോർമേഷനും കിട്ടും, കണ്ണിനും നല്ലതാണില്ല.
1: അതുമ്പോ
0: തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ കുറച്ചും കൂടെ തലവേദന വരുമല്ലോ ടിവിയിലൊക്കെ. നമുക്ക് എല്ലാ ഇൻഫോർമേഷനും നമുക്ക് ഓൺ ദ സ്പോട്ടിൽ കിട്ടുകയും ചെയ്യും. പാട്ടും കിട്ടും, എല്ലാം കൊണ്ട് നോക്കുമ്പോ ഇതാണ് നല്ലത്. മറ്റേ കുറച്ചു നേരം ഓക്കെ.

0: അപ്പൊ ഇപ്പൊ വീട്ടിലുണ്ടാവില്ല അല്ലേ?
1: ഉണ്ടാവില്ല. പിന്നെ വേറെ ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുന്നുണ്ട്.
0: ആ ശരി.
1: ഒരു ഗവർമെന്റ് രണ്ടിടത്ത് ജോലിക്ക് പോകുന്നുണ്ട്. ഹൈക്കോടതി വണ്ടി ഓടി വന്നിട്ട് പിന്നെ അവരുടെ ഡ്യൂട്ടിയാണ് വെച്ചത്.
0: ഓക്കെ, അപ്പൊ ഞാൻ പാട്ട് വെക്കട്ടെ?
1: ഞാൻ രണ്ടുപേരും പാടിട്ടെ മാഡം.
0: പിന്നെന്താ? പാടു പാടു, സന്തോഷം പാട്.
1: ഗോപുരമുഖനിന്ദ്രൻ ഗോരോദനപുരി വരച്ച് അമ്പലമുറ്റും അമ്പിളിയാട്ടി കുളിച്ചു അമ്പലമുറ്റത്ത്.

0: ആ മതി, നന്നായി പാടിയല്ലോ, സന്തോഷം. അപ്പം വേണം വേണം വേണം. അതെ, മതി, ഓക്കെ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ശരി മാഡം,
0: ഓക്കെ. ആ ഓക്കെ, ശരി, പാട്ട് കേട്ടോളൂ കേട്ടോ.

0: ഹലോ.
1: ഹലോ
0: ആ എളിത്തിരിയാണ്,
1: ബാബു.
0: പറയുമോ?
1: ബാബുവാണ്,
0: ബാബു
1: പേര്
0: എവിടുന്നാ?
1: ബാബു. തൃപ്പൂണിത്തുറ.
0: തൃപ്പൂണിത്തുറ. ആ എന്താ ചെയ്യുന്നേ ബാബു?
1: ഞാൻ
0: ആ ശരി. ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: ഭാര്യയുണ്ട്, മകനുണ്ട്, മരുമകളുണ്ട്, പെരക്കിടാവുണ്ട്.
0: ആ ആ പേരക്കിടാവ്. എത്ര പേരക്കിടാവുണ്ട്? ഒരാളേ ഉള്ളോ?
1: ഒരാളുള്ളൂ.
0: ആ എന്ത്
1: ഞാൻ
0: പ്രായമുണ്ട്
1: വിളിച്ച്
0: കുഞ്ഞിന്?
1: പറയാൻ എന്റെ പേര് വളരെ വളരെ നാളായി വിളിക്കുന്നത്.
0: ആണോ? ഓ ശരി,
1: അതെ,
0: പറയേ.
1: അപ്പൊ ഇന്ന് ലാവലി മേഡം എന്റെ പേര് ഞാനിപ്പോ വിളിക്കാൻ കാരണം
0: കിട്ടിയല്ലോ അപ്പോ.
1: ആ കിട്ടി, കോഡ് കിട്ടി.
0: ആ
1: ഞാൻ എപ്പോഴും 40 ദിവസമായിട്ട് എപ്പോഴും 40 കോടി വരെ വിളിക്കാറുണ്ട്. റിംഗ് ചെയ്ത ഇന്നാ.
0: ഈശ്വര. പിന്നെ
1: അപ്പൊ എനിക്കൊരു
0: പറയേ,
1: പാട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: ഏതായിരുന്നു?
1: ആകാശം ഭൂമി വിളിക്കുന്നു, അനുരാഗം നക്ഷത്രം. ആ ഒരു പാട്ടാണ്, പല സിനിമ ഓർക്കുന്നില്ല, പഴയ പടം.
0: ഭാര്യമാർ സൂക്ഷിക്കുക.
1: ആ അന്ന് തോന്നുന്നു. അതെ അതെ.
0: പാടുവോ?
1: പാടില്ല,
0: പാട്ട് കേൾക്കുള്ളു അല്ലേ?
1: പാട്ട് കേൾക്കും. ഇപ്പൊ ഞാൻ എപ്പോഴും എഫ്എം വെക്കുന്ന ഒരാളാ.
0: ആഹാ, എന്താ ചെയ്തിരുന്നത് ബാബു? എന്താ ചെയ്തിരുന്നത്?
1: ഞാൻ ചെറുപ്പത്തിൽ ചെയ്യുന്ന സിനിമ ഓപ്പറേറ്റർ ആയിരുന്നു. അപ്പൊ അന്നൊക്കെ സിനിമ കാണുമ്പോഴത്തേക്ക് ഈ പാട്ട് സീനൊക്കെ ഓർക്കും. ഇപ്പോഴും ഈ എഫ്എമ്മിൽ വരുമ്പോഴേ ആ പാട്ടൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന പാട്ട് നമ്മൾ ഓർമ്മയിൽ വരും.
0: എത്ര വർഷം ജോലി ചെയ്തു?
1: ഞാനൊരു 90-92 വരെ ഉണ്ടായിരുന്നു.
0: ശരി.
1: SSLC തന്നെ പോയതാണ് ഫീൽഡില്.
0: അപ്പോ വേറെന്താ വിശേഷം?
1: നല്ല വിശേഷം, നന്നായിട്ട് പോകുന്നു.
0: ശരി, അപ്പൊ ഞാൻ പാട്ട് വെക്കട്ടെ. ആ പറഞ്ഞോ.
1: ആ ശരി, പയ്യന് ജോലി ഉണ്ടാവും, കാരണം ഞാനും വൈഫൊക്കെ കുടുംബപരമായിട്ട് പോകുന്നു.
0: ആ ഓക്കെ, എല്ലാരും നന്നായിരിക്കട്ടെ. അപ്പൊ പാട്ട് വെക്കാട്ടോ.
1: ശരി മാഡം.
0: ശരി എന്നാ, ബൈ.

0: ഹലോ, വെള്ളിത്തിരിയാണ്. ഹലോ
1: ആ ഞാൻ മാളയിൽ നിന്ന് ഷീനി.
0: ഷിനി. ആ പറയൂ ഷിനി, എന്താണ് മാളയിൽ വിശേഷം?
1: ആ കുഴപ്പമില്ല, 2 ദിവസമായിട്ട് നല്ല വെയിലാണ്.
0: അതാണ് വിശേഷം. ആരൊക്കെ ഉണ്ട് അവിടെ?
1: ഇവിടെ അമ്മ പിന്നെ മക്കള് 2 പേര്.
0: ആ ഷിനി വീട്ടമ്മയാണോ?
1: അതെ.
0: പറയൂ.
1: ആ വേറെ കുഴപ്പമില്ല.
0: കുഴപ്പമില്ല, എന്താണ് കുഴപ്പമില്ലാത്തത്?
1: വിളിച്ചിട്ടുണ്ടായിരുന്നു 2023 ലാസ്റ്റ് വിളിച്ചത്.
0: ആണോ? അയ്യോ, ഇത്രയും കാലമായിട്ട് വിളിക്കാണ്ടിരിക്കുക, എന്താ വിളിക്കാത്തേ?
1: പിന്നെ വിളിക്കാൻ പറ്റിയില്ല.
0: അപ്പോ റേഡിയോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
1: ആ ഇപ്പൊ റേഡിയോ കേൾക്കുന്നുണ്ട്. കുറച്ചാൾ കേൾക്കാൻ പറ്റാണ്ടായില്ല.
0: ദൂറ്റി
1: എങ്ങനെ കിട്ടാണ്ടായി?
0: ആ ശരി.
1: റേഡിയോടെ പ്രശ്നങ്ങൾ.
0: റേഡിയോയിലല്ലേ കേൾക്കണേ അല്ലേ? റേഡിയോയിലല്ലേ കേൾക്കുന്നേ?
1: ആ റേഡിയോ തന്നെ ഇപ്പൊ കേൾക്കണേ. ശരിയായി.
0: ഓക്കെ, അപ്പോൾ വേറെന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? പറയുക നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ.
1: നല്ല വിശേഷങ്ങൾ.
0: പാട്ട് ഏതായിരുന്നു വേണ്ടേ? പറഞ്ഞോ.
1: ഭാരതത്തിലെ രാമകഥ.
0: ആ അതൊരു ക്ലാസിക്കൽ ടച്ചുള്ളൊരു പാട്ടല്ലേ?
1: അങ്ങനത്തെ പാട്ടുകൾ എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഈ ശോകഗാനങ്ങൾ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ
0: ഇഷ്ടമാണല്ലേ. ശരി, മോഹൻലാലിനെ ഇഷ്ടമാണോ? അതാണ് ആ പാട്ട് ചോദിച്ചേ.
1: ആ മോഹൻലാലിനെ മമ്മൂട്ടിനെ എല്ലാവരും ഇഷ്ടമാണ്. അങ്ങനെയുണ്ട്.
0: എന്നാലും ക്ലാസിക്കൽ പാട്ടുകൾ ഇഷ്ടമാണല്ലേ.
1: അങ്ങനത്തെ പാട്ടുകൾ ഇഷ്ടാ.
0: അതാണോ? അങ്ങനെയൊക്കെ അങ്ങനത്തെ പാട്ടുകളൊക്കെ കൂടുതൽ കേൾക്കൊക്കെ ചെയ്യോ?
1: പാട്ടുകൾ എഴുതാറുണ്ട്.
0: ഏ ആഹാ, അങ്ങനെയും ഒരു പരിപാടി ഉണ്ടോ? അത് കൊള്ളാലോ. പാട്ട് എഴുതുക എന്ന് പറഞ്ഞാല് എങ്ങനെ, ഗാനങ്ങളാണോ അതോ കവിതയാണോ, എന്താ എഴുതുന്നേ? ഗാനങ്ങളാണ്. ഓ ശരി. അപ്പൊ അത് ആരുടെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് മ്യൂസിക് ചെയ്ത് ഇറക്കായിരുന്നില്ലേ? അപ്പൊ എഴുതിക്കോളൂ. ആ ഒരു 4 പേര് പാടിക്കോ.
1: ഇടറിയാതെ പെയ്ത മഴയൊന്നു തോർന്ന നീ നേരം.

0: ഹലോ.
1: ആ കൊള്ളാം കൊള്ളാം. അപ്പോൾ എടുത്ത് തുടർന്നോളൂ കേട്ടോ.
0: ആ ഓക്കെ.
1: അപ്പോൾ പാട്ട് കേൾപ്പിക്കട്ടെ.
0: ആ ശരി മാഡം, താങ്ക് യു.
1: ഓക്കെ ശരി. ആ ബൈ.

0: ഹലോ
1: ആ ഹലോ.
0: ഹലോ, ഇതാരാണ്?
1: ആ മാഡം, ഞാൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഉണ്ണികൃഷ്ണനാണ് സംസാരിക്കുന്നത്.
0: ആ പറയൂ, ആദ്യമായിട്ടാണോ വിളിക്കണേ?
1: അല്ല, മുൻപ് 6-7 മാസം മുമ്പ് വിളിച്ചിട്ടുണ്ട്, പക്ഷെ മാഡത്തിന് ആദ്യമായിട്ടാണ് കിട്ടുന്നത്.
0: പറയൂ, എന്തൊക്കെയാ വിശേഷം?
1: ആ നല്ല വിശേഷമാണ് മാഡം.
0: എന്താ
1: അല്ല ഇപ്പം
0: ചെയ്യുന്നേ?
1: ഇവിടെ അല്ല, ഞാൻ റിട്ടയർഡ് ആണ്, പഞ്ചായത്ത് വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു ഉദ്യോഗസ്ഥനാണ്.
0: ആ ശരി. ആ ഹാ
1: അപ്പം ഇതിങ്ങനെ മിക്കവാറും എല്ലാ നിലയങ്ങളും, ഇപ്പം നെയ്യാറ്റിൻകര ഇരുന്നാലും നമുക്ക് ലോകത്തിൻ്റെ എവിടെ ഇരുന്നാലും ന്യൂസ് ഓൺ എയർ ആപ്പ് വഴി
0: കേൾക്കാൻ
1: എല്ലാ
0: പറ്റും.
1: നിലയങ്ങളും കേൾക്കാമല്ലോ.
0: അതെ
1: അപ്പം
0: അതെ.
1: എല്ലാ നിലയങ്ങളും കേൾക്കാറുണ്ട്, വെള്ളിത്തിര പതിവായിട്ട് കേൾക്കാറുണ്ട്.
0: ആ ശരി. ആ
1: ഈ
0: ഹാ
1: നമുക്കിങ്ങനെ നേരിട്ട് വിളിക്കുമ്പോൾ മാത്രമേ ഇഷ്ടപ്പെട്ട പാട്ട് കിട്ടുള്ളൂ. അത് ഏത് ആകാശവാണി നിലയത്തിൽ അങ്ങനെയായി, ഇപ്പം അവസ്ഥ അങ്ങനെയായി മാഡം.
0: അപ്പൊ ഇഷ്ടപ്പെട്ട
1: കാരണം
0: പാട്ട് പറഞ്ഞോ, ഇന്ന് ഏതാ
1: അല്ല
0: വേണ്ടേ?
1: എനിക്ക്

0: ബന്ധപ്പെട്ട് നമ്മളെ ശ്രീലത നമ്പൂതിരി, നമ്മുടെ ഒരു സിനിമാ നടിയുണ്ടല്ലോ പഴയ, അവർ പാടിയ പ്രിയംവദ എന്ന ചിത്രത്തിലെ അറിയാമോ നിങ്ങൾക്കറിയാമോ എന്നുള്ളത്, അത് ഏത് കാലത്തിലെയും ഉള്ള യങ്സ്റ്റേഴ്സിനൊക്കെ ഉള്ള ഒരു തമാശ രൂപേണുള്ള ഉപദേശങ്ങളാണ് അതിലുള്ളത്. അതൊന്നും നമ്മളിപ്പോ ഇത് ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്ക് മറ്റേ ഇലക്ഷൻ പ്രോട്ടോകോൾ ഉണ്ടായിരുന്ന അത്രയും ദിവസങ്ങളില് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഞാനൊരു ഭക്തി ഗാനമാണ് ചോദിച്ചത്. അന്ന് ഇവിടെ ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു, അന്ന് മറ്റേ ഉണ്ണികൃഷ്ണൻ സാറും ജയമോഹൻ സാറും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഈ പാട്ടൊന്നും അല്ല, ആ ഭക്തി ഗാനമൊന്നും കേൾപ്പിച്ചില്ല, മെസ്സേജ് ഒരുപാട് പ്രാവശ്യം അയച്ചു. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് നേരിട്ട് വിളിച്ചാലേ ഇഷ്ടപ്പെട്ട പാട്ട്
1: കിട്ടും. അതിൽ ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുത്തതാവും, അങ്ങനെയാവും. എല്ലാവർക്കും പാട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ.
0: പക്ഷെ 10 ദിവസം ഞാൻ എഴുതി, 10 ദിവസം, 10 ഉത്സവം 10 ദിവസം അല്ലേ മാഡം, 10 ദിവസവും ഞാൻ എല്ലാ ഉച്ചയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ച് സമയം വേസ്റ്റ് ആയി പോയെന്നല്ലാതെ.
1: അത് സാരല്ല, അത് പോട്ടെ, ഇന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാലോ.
0: താങ്ക് യു. 3 മാസം ഇങ്ങനെ കാത്തിരിക്കണ്ട മാഡം, അതേ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാൻ, അതാണ് ഒരു സങ്കടം.
1: ആരൊക്കെയുണ്ട് വീട്ടില്?
0: വീട്ടില് വൈഫും കുട്ടികളും 2 മക്കളും ഒക്കെ ഉണ്ട്. പിന്നെ എനിക്കിങ്ങനെ പൂക്കളൊക്കെ വളർത്തുന്നതാണ് ഇഷ്ടം, ഗാർഡനിങ് ആണ്
1: ഇഷ്ടം.
0: അതെ, ടെറസില് പലതരം ഡാലിയ, സീനിയ, ക്രൈസാന്തിമം, ജമന്തി ഒക്കെ നട്ടുപിടിപ്പിച്ച് അതില് ഇങ്ങനെ കണ്ട് ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ആസ്വദിക്കുക, അതൊക്കെയാണ് ഒരു താല്പര്യം.
1: പുതിയ ചെടികളൊക്കെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരുമോ?
0: ഇപ്പൊ നമ്മളിപ്പോ പുതിയ തരത്തിലുള്ള വില കൂടിയ ചെടികളൊന്നും അല്ല, നമ്മുടെ പണ്ടത്തെ നാട്ടിൻപുറത്തുണ്ടായിരുന്ന പാരിജാതം, നന്ദിയാർവട്ടം, തുളസി, അങ്ങനെ നാടൻ നാലുമണി ചെടി തന്നെ ഒരു 10-12 വെറൈറ്റി ഉണ്ട്. നാലുമണി ചെടി വൈകുന്നേരങ്ങളിലേക്ക് ഇങ്ങനെ പൂത്ത് നിൽക്കുമ്പോ അതിന്റെ മണമൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്.
1: സന്തോഷം അങ്ങനെ കേൾക്കാൻ പറ്റിയതില്. ഞാനൊരു നമ്മുടെ മഞ്ഞ മന്ദാരല്ലേ, അത് പലയിടത്തും കിട്ടാനില്ല, ഞാൻ ഒരിടത്തു നിന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്.
0: അതെ, ഇപ്പൊ മിക്കവാറും തൃശ്ശൂരിന്റെ വടക്കോട്ടുള്ള വീടുകളിലൊക്കെ മിക്കവാറും നമ്മൾ ഉദ്ദേശിക്കുന്ന പഴയ ചെടികളൊക്കെ കിട്ടും.
1: ശരിയാ ശരിയാ, എനിക്കും ആ ഭാഗത്തു തന്നെയാണ് ആ ചെടി കിട്ടിയത്.
0: അതെ, അങ്ങനെയാണ് മാഡം. നമ്മൾ ഇപ്പം ഈ 6 മാസം പൂ എന്ന് പറഞ്ഞ കൃഷ്ണ കിരീടം ചെടിയുണ്ട്, അതൊക്കെ
1: ചുമന്ന പൂവുള്ളതല്ലേ.
0: അതെ, അതിങ്ങനെ നിൽക്കും, നമ്മൾ പൂക്കൾ ഇടാനൊക്കെ നല്ല ഇതാണത്.
1: അത് ഓണസമയത്തേ ഉണ്ടാവാറുള്ളൂ, അപ്പോഴല്ലേ പൂക്കുള്ളൂ.
0: അതെ, ഓണസമയത്താണ്, പക്ഷെ നമ്മൾ ഈ മാർച്ച് മുതൽ അതിങ്ങനെ പൂത്ത് നിൽക്കും. അത് ഓണം കഴി ഓണത്തിന് നോക്കുമ്പോ അത് എല്ലാ പൂക്കളും വിടർന്ന് ആ പൂങ്കുല അങ്ങനെ നിൽക്കുന്ന ഭംഗിയായിട്ട്
1: വലിയ ഇലകളായിട്ട് അല്ലേ.
0: അതെ അതെ അതെ മാഡം, ഇടയ്ക്കിടയ്ക്ക് കൊച്ചി FM-ൽ ഇങ്ങനെ ഈ നാടൻ പൂക്കളെ കുറിച്ച് ചെടികളെ കുറിച്ച് ഓരോ പ്രഭാഷണങ്ങളും ഒക്കെ ഇടയ്ക്ക് നമുക്ക് വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്തുകൂടെ. മാഡത്തിന്റെ ശബ്ദം അങ്ങനെ കേൾക്കാറില്ല.
1: കേൾക്കാറില്ലെന്നോ? അതെ, റേഡിയോ കേൾക്കാഞ്ഞിട്ടാ എന്റെ ശബ്ദമേ കേൾക്കുന്നുള്ളൂ, അത് ശരിയല്ലല്ലോ.
0: പക്ഷെ ഈ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാംസ് ഒക്കെ വെക്കുമ്പോഴേ നല്ല പ്രഭാഷണങ്ങള് ഇന്ന പേര് പറയുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. മാഡത്തിന്റെ പേര് അങ്ങനെ കേൾക്കാറില്ല, അനൗൺസ്മെന്റിൽ ഒന്നും ഇന്ന ആള് എന്ന് പറയുന്നത് കേൾക്കാറില്ല. കൂടുതലും ജെൻസ് ആയിട്ടുള്ള അനൗൺസർമാരുടെയൊക്കെ പേരുകളാണ് എപ്പോഴും, ഉദ്യോഗസ്ഥരുടെ പേരാണ് മിക്കവാറും ഞാൻ വെക്കുമ്പോഴൊക്കെ കേൾക്കുന്നത്. അതിപ്പോ എന്റെ തെറ്റായിരിക്കാം.
1: അതെ അതെ, പേരൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ കുറേ സംസാരിച്ചു, പാട്ട് കേക്കട്ടെ?
0: ഓക്കെ മാഡം, താങ്ക് യു. മാഡത്തിനോട് സംസാരിക്കാൻ പറ്റിയില്ല, വളരെ സന്തോഷം. മാഡത്തിന് എല്ലാ ആശംസകൾ.
1: താങ്ക് യു. ഓക്കെ, ഇതാ പാട്ട് വരുന്നു കേട്ടോ.
0: ഓക്കെ
1: ഓക്കെ, ബൈ.

0: ഹലോ വെള്ളിത്തിരിയാണ്.
1: ഹലോ, നമസ്കാരം ലവ്ലി മാഡം.
0: നമസ്കാരം, ഇതാരാ?
1: ചേർത്തല കളവങ്കോടത്തുനിന്ന് സിബി.
0: സിബി മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
1: അയ്യോ, ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, അവിടെ വന്നിട്ടുണ്ട്, മാഡത്തിനെ കണ്ടിട്ടുണ്ട്, എല്ലാവരെയും കണ്ടിട്ടുണ്ട്.
0: ഈശ്വര, എനിക്ക് ഓർമ്മയില്ല കേട്ടോ, സോറി.
1: ഓ
0: ആ,
1: ശരി
0: പറഞ്ഞോ
1: ശരി.
0: സിബി, എന്താ ചെയ്യുന്നേ?
1: ഇനി കയർ ഫാക്ടറിയാണ്.
0: ആഹാ, ഇപ്പൊ അവിടെയാണോ?
1: ആ, ഇപ്പൊ ഉണ്ട്, കയർ ഫാക്ടറിയിലാണ്.
0: ആ, ഇപ്പൊ നിങ്ങൾക്ക് ഫ്രീ സമയമാണോ?
1: ഇല്ല, ഞാൻ വീട്ടിൽ തന്നെയാണ്, വീട്ടിൽ തന്നെ ചെറിയൊരു കയർ ഫാക്ടറി.
0: ഓ, അത് ശരി. ആഹാ, വീട്ടിൽ കയർ ഫാക്ടറിയോ? ഇത് എന്താണിത്?
1: ഞങ്ങള് ആലപ്പുഴ ചേർത്തല എല്ലായിടത്തും കുറഞ്ഞു, കാര്യം
0: ആണല്ലേ
1: ഈ വ്യവസായം ചെറുതായിട്ടൊക്കെ തളർന്നു പോയി. അത് കാരണം ചിലയിടത്ത് മാത്രമൊക്കെ ഉള്ളു. ഇവിടെ ചേർത്തല അമ്പലപ്പുഴ നേരത്തെ കയർ ഫാക്ടറിയുടെ ഒരു വ്യവസായ കേന്ദ്രമായിരുന്നു.
0: അപ്പൊ ഇതിനുള്ള ഇതൊക്കെ നിങ്ങൾ എവിടുന്നാ ഉണ്ടാക്കണേ? വീട്ടിൽ തന്നെ ഉണ്ടോ അതൊക്കെ?
1: നേരത്തെ കമ്പനികൾ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ, കമ്പനികളൊക്കെ പോയിട്ട് ഇപ്പൊ നമ്മൾ ഇടനിലക്കാരിൽ നിന്ന് എടുക്കുന്നത്.
0: ശരി, എന്തൊക്കെ ഉണ്ടാക്കുന്ന അവിടെ?
1: അതിന്റെ മാറ്റാണ് ഉണ്ടാക്കുന്നത്, കയറിന്റെ മാറ്റ്, കയർ,
0: ശരി,
1: ജൂട്ട്, ജൂട്ട്, സ്പണ്ണ്, ഊള് എന്നൊക്കെ പറയുന്ന മാറ്റ് പല സൈസിലുണ്ട്. ഓർഡർ അടിച്ചു തരും പോലെ നമുക്ക് ചെയ്തു കൊടുക്കണം.
0: അപ്പൊ ഇത് നിങ്ങൾ തിരിച്ച് അവർക്ക് കൊടുക്കുവോ? എങ്ങനെയാണത്? ആരുണ്ട് വീട്ടില്?
1: വീട്ടില് വൈഫ് സ്വപ്ന, മോൾ, മോള് അദ്വൈത, മോള് +2 പഠിക്കുന്നു ഇപ്പൊ. പിന്നെ എനിക്ക് കയർ ഫാക്ടറി.
0: അപ്പൊ ഇതില് ജോലിക്കാരൊക്കെ കുറെ ആളുണ്ടോ?
1: അതിനെ പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാകില്ല. വണ്ടി കയർക്ക്, തയ്യല്, ഇങ്ങനെയൊക്കെ ഉണ്ട്.
0: ഏകദേശം എത്ര ആളുണ്ട്?
1: ഒരു ചേച്ചി, എന്റെ ഒരു ചെറിയ കയർ ഫാക്ടറിയാണ്, നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരെണ്ണം മാത്രമേ
0: ഉള്ളൂ.
1: നമുക്ക് കാര്യം ഓർഡറൊക്കെ കുറഞ്ഞല്ലോ, അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ആളെയും കുറച്ച്. ഇപ്പൊ ഞാനാണ് സ്വന്തമായിട്ട് ചെയ്യുന്നത്, നേരത്തെ ആളൊക്കെ ഉണ്ടായിരുന്നു.
0: ശരി, അതിന് മെഷീനുകളൊക്കെയാണോ? എങ്ങനെയാ?
1: കൈത്തറി പോലെ തന്നെയാണ് ഈ തറി, കൈത്തറിക്കാരും മതിയാകുന്ന അതിന്റെ ഒന്നും മെച്ചേട് തന്നെ. അപ്പൊ അത് രണ്ടു തരത്തിലുണ്ട്, ഒന്ന് ബോവൻ ഉണ്ട്, ഒന്ന് വെമ്പിളി എന്ന് പറഞ്ഞ കറക്കി എടുത്ത് ചെയ്യുന്നുണ്ട്.
0: ശരി,
1: മാഡത്തിന് ചിലപ്പം അറിയാനൊക്കെ അല്ലേ നമ്മള് പറയുമ്പോളെ.
0: ഇല്ലില്ല, ഞാനിതൊക്കെ ആദ്യമായിട്ട് കേൾക്കുക.
1: ആദ്യമായിട്ട് കേൾക്കാണ്. പാലമരം സാർ ഇരുന്നപ്പോ ഞാൻ സാറിന് അയച്ചു കൊടുത്തായിരുന്നു. അവിടെ വന്നിട്ട് സാറ് പറഞ്ഞു എനിക്ക് ഒന്ന് അയച്ചു തന്നെ എന്ന് പറഞ്ഞിട്ട്. അന്ന് ഞാൻ കാണാൻ വന്നപ്പോ മാഡം ഉണ്ടായിരുന്നു അവിടെ, പാലമരം സാറിന്
0: ഇരുന്നപ്പോഴേ.
1: ഞാനും മോളും വൈഫും കൂടി വന്നായിരുന്നു.
0: ശരി.
1: അപ്പൊ

0: പാട്ട് നമ്മുടെ അസ്താണിയില മല്ലിക ബാണൻ തന്റെ വില്ലെടുത്തു, ജയേട്ടനും മാധുരിമയും കൂടി പാടിയതാണ്.
1: ചാണിയിലെ പാട്ട്,
0: ചാണിയിലെ പാട്ട് ഒന്ന് കേൾക്കാം.
1: കേൾക്കാം.
0: എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി, നിലയത്തിലെ എല്ലാവർക്കും വേണ്ടി, നമ്മുടെ അയ്യോ ശശികുമാർ സാറിനും എല്ലാവർക്കും
1: ആയിക്കോട്ടെ.
0: എല്ലാവർക്കും ശശികുമാർ സാറ് എല്ലാ പാട്ടിന്റെ ആളാണല്ലോ.
1: അതെ അതെ.
0: മാഡത്തിനും
1: ഓക്കെ, താങ്ക് യു. വെക്കട്ടെ പാട്ട്?
0: പാട്ട് വെച്ചോ, നമുക്ക് എല്ലാവരും കൂടി കേൾക്കാം.
1: ശരി ശരി, ഓക്കെ, ബൈ.

0: ഹലോ.
1: ഹലോ,
0: ആ വെള്ളിത്തിരിയാണ്, പറയൂ, ആരാ?
1: ഉണ്ണികൃഷ്ണാണ്. പറവൂരിൽ
0: ഉണ്ണികൃഷ്ണൻ.
1: നിന്ന് വിളിക്കുന്നത്
0: പറവൂർ? ഏത് പറവൂരാ?
1: വടക്കും പറവൂര് നോർത്ത് പറവൂര്.
0: ആ കൊള്ളാലേ. പറവൂർ എവിടെയാ?
1: പറവൂര് ഇപ്പൊ ഞങ്ങൾ പറവൂത്തുറയാണ് വിളിക്കുന്നത്.
0: ഓ ശരി. എന്താ ചെയ്യുന്നേ?
1: ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുക,
0: ആ
1: വണ്ടി ടെസ്റ്റായിരുന്നു, ഇപ്പൊ വെറുതെ ഇരിക്കുന്നത്.
0: അത് ശരി. ആ ആരുണ്ട് വീട്ടില്?
1: വീട്ടിലിപ്പോ മൂന്ന് കുട്ടികളുണ്ട്. എനിക്ക് മൂന്നുപേരെ കല്യാണം കഴിഞ്ഞു.
0: ആഹാ.
1: മൂന്ന് പേർക്ക് രണ്ട് കുട്ടികളുണ്ട്. ഇവിടെ ഒരു കുട്ടി

0: കൂടെ ഞാൻ നിക്കണം. ഞാനും ഭാര്യയുണ്ട്, ആ കുട്ടിക്ക് രണ്ട് കുട്ടികളുണ്ട്.
1: ആ ശരി. ഓക്കെ, സ്വന്തമാണ് അത്?
0: സ്വന്തമാണ്.
1: ഓക്കെ, എങ്ങനെയുണ്ട് ഓട്ടോ ഒക്കെ?
0: ഓട്ടോ വളരെ മോശം.
1: അതെ, അപ്പൊ എവിടെയാണ് ഓട്ടോ കിടക്കണത്? സ്റ്റാൻഡിലാണോ ഇടുന്നത്?
0: മന്നത്താണല്ലേ.
1: ആ ശരി. അവിടെ അവിടെ ഒത്തിരി ഓട്ടോ ഉണ്ടോ മന്നത്ത്? അപ്പൊ ഓട്ടം കുറവാണല്ലേ. വൈഫ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എപ്പോഴും കേൾക്കോ ഞങ്ങളുടെ എഫ് എം? എപ്പോഴാ കൂടുതൽ കേൾക്കുന്നേ?
0: രാവിലെ ഇപ്പോ കുട്ടികൾക്ക് ട്യൂഷൻ കാരണം വെക്കാറില്ല, അല്ലാ സമയത്തൊക്കെ വെക്കും.
1: ആ, ട്യൂഷൻ എടുക്കാൻ പോകുന്നുണ്ടോ?
0: അല്ല, കുട്ടികളെ ഇവിടെ ഓൺലൈൻ ട്യൂഷൻ ഉണ്ട്.
1: ആ ശരി.
0: അപ്പൊ പിന്നെ വെക്കാൻ പറ്റില്ല, ഒരു കാരണം ട്യൂഷൻ വെക്കാൻ പറ്റില്ല. ബാക്കിയുള്ള സമയത്ത് വെക്കും, ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഓണായിരിക്കും.
1: ആ ശരി. ഓക്കെ, ഇന്ന് പാട്ട് ഏതാ വേണ്ടേ പറഞ്ഞോ.
0: ആ, ഗുരുവായൂരപ്പന്റെ പാട്ട് പറഞ്ഞില്ലേ?
1: ആ പാട്ട് വെക്കാം. ഓക്കെ, അപ്പൊ പാട്ട് വെക്കട്ടെ ഞാൻ എന്നാ. എല്ലാരും തിരക്കിന്ന് പറഞ്ഞോ.
0: ആ ശരി.
1: ഓക്കെ, ബൈ.

0: ഹലോ.
1: ഹലോ,
0: ആ വെള്ളിത്തിരിയാണ്, പറഞ്ഞു, ആരാ?
1: എൻ്റെ പേര് സുജ എന്നാണേ.
0: സുജ. ആ സുജ, എവിടുന്നാ?
1: ഞാൻ വിളിക്കണത് ഇപ്പോൾ എറണാകുളം.
0: ആ
1: എൻ്റെ വീട് എടപ്പള്ളി നോർത്ത്,
0: ഇടപ്പള്ളി നോർത്ത്. ആ
1: അമൃത
0: പറയൂ സുജ.
1: ഹോസ്പിറ്റലിൻ്റെ അവിടെ. ലൗലി മേഡമാണോ തന്നെ? ലൗലി മേഡമാണോ?
0: ലൗലി ആണ്.
1: ലൗലി മേഡമാണോ?
0: അതെ, എന്താ ചെയ്യണേ?
1: ഞാൻ ഒരു ട്രാവൽസിൽ വർക്കുകയാണ്, സെൻറ് ആൽബർട്ട്സ് കോളേജിൻ്റെ അവിടെ.
0: ആഹാ, ശരി. ആഹാ,
1: കുറേ നാളായി വിളിച്ചിട്ട്. കുറേ
0: ആണോ?
1: നാളായില്ല.
0: ആഹാ,
1: മാഡത്തിനെ കിട്ടിയിട്ടില്ല എന്നോണം. തെന്നൽ മാഡത്തെ ഏതോ ഒരു മാഡത്തിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാഡം പമ്പൂരുള്ളതാണോ?
0: അതെ അതെ.
1: ആ മാഡം ഇങ്ങനെ മറ്റേ പരിപാടിയില്ലേ, എന്തെന്നാ

0: രണ്ടുമണിയുടെ
1: ഫോൺ.
0: ഞായറാഴ്ചത്തെ പരിപാടി. അപ്പൊ ഇങ്ങനെ കരിമാലൂരത്തെ കഥയൊക്കെ പറയുമല്ലോ. അപ്പൊ എന്റെ വീട് കരിമാലൂരാണേ.
1: ശരി, ഓർമ്മ ചിന്ത.
0: ഓർമ്മ ചിന്ത. അപ്പൊ പിന്നെ മാഡം ഇങ്ങനെ പോകുമ്പോ പറയണ ഓരോ കാര്യങ്ങളും ഞാൻ ആലോചിച്ചു.
1: നമ്മളിങ്ങനെ യുസിയിലേക്ക് പോണ വഴിയിലല്ലേ, അപ്പൊ എപ്പോഴും അതിങ്ങനെ ശ്രദ്ധിക്കും. അതാണ് ആ വയലുകളും.
0: ആ വയലുകളും. അപ്പൊ കരിമാലൂരാണ് എന്റെ ഫസ്റ്റ് എന്റെ അച്ഛൻ താമസിക്കുന്നത്.
1: ശരി.
0: അമ്മയുടെ വീട് കോട്ടപ്പുറം.
1: ആ
0: അപ്പൊ അത് തന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കും മേഡം പറയുമ്പോ ഓരോ സ്ഥലങ്ങള്. പെരുവാരത്താണ് എന്റെ അച്ഛന്റെ തറവാട്.
1: ശരി, പറഞ്ഞു വന്നപ്പോ നമ്മള് നാട്ടുകാരായി.
0: നമ്മള് നാട്ടുകാരാ. അപ്പൊ എനിക്ക് മനസ്സിലായി മേഡത്തിന് മനസ്സിലായി. എനിക്കതറിയായിരുന്നു മേഡം അവിടെ പറവൂരാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ പെരുവാരത്ത് എവിടെയാണ് മേഡം മേഡത്തിന്റെ വീടെന്നറിയാം.
1: അപ്പൊ വീട്ടിലാരുണ്ട്?
0: എന്റെ വീട്ടില് ഹസ്ബൻഡ് ഒരു മോനും.
1: പാട്ട് ഏതാ വേണ്ടേ? പറഞ്ഞോ.
0: ഹസ്ബൻഡിന്റെ പേര് ഗോപൻ. ഒരു മോനുള്ള രോഹിത് എന്നാണ് പേര്.
1: ശരി. അദ്ദേഹം എന്താ ചെയ്യണേ?
0: ഹസ്ബൻഡ് ഡ്രൈവറാണ്.
1: രോഹിത്തോ?
0: രോഹിത്ത് നമ്മുടെ പറവൂർ പോളിടെക്നിക്കിലെ പഠിച്ചത്, മാതാ എഞ്ചിനീയറിംഗ് കോളേജില്. ഇലക്ട്രോണിക്സ് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോ അവര് മറ്റേ ഇവിടെ പറവത്ത് ആപ്റ്റീവ് എന്ന് പറഞ്ഞൊരു കമ്പനിയില് ഇന്റേൺഷിപ്പ് കിട്ടിയിട്ട് അവിടെ തന്നെ പ്ലേസ്മെന്റ് കൊടുത്തു. ഇലക്ട്രിക് ആയിരുന്നു വർക്ക് ചെയ്യണു.
1: അപ്പോ നമ്മുടെ റേഡിയോ ഇങ്ങനെ കേട്ടോണ്ടിരിക്കോ?
0: ആ ഇവിടെ ഓഫീസിൽ എനിക്ക് അതാണ് ജോലി.
1: അത് ശരി. അവരിത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
0: സാർ മേടിച്ചു തന്നിട്ടുണ്ട്. പ്രകാശ് എന്നാണ് സാറിന്റെ പേര്. സാർ കാക്കനാട താമസിക്കണേ.
1: ശരി. അപ്പൊ ഞങ്ങളുടെ അയൽക്കാരനുമായി.
0: സാറിനോട് ഞാൻ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ് ആയ അപ്പൊ ഞാൻ പറയും സാറിനോട്, സാറേ എന്റെ റേഡിയോ റേഡിയോ എനിക്ക് ആശ്വാസമുള്ളു. എന്നുവെച്ചൊന്ന് ഡ്രൈവർമാരൊക്കെ ഓട്ടം പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ. അപ്പൊ പിന്നെ ഇതുള്ളു ആശ്രയം. അപ്പൊ ഇവിടെ ഒന്നിലേ മൊബൈൽ നോക്കും, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞേക്ക് പാട്ട് വയ്ക്കും. അങ്ങനെ അങ്ങനെ
1: ആയിട്ടുകൊണ്ടിരിക്കും
0: നമ്മുടെ ടൈം പാസ്. അപ്പൊ ഞാനിങ്ങനെ എല്ലാവരുടെ ഇനി മറ്റേ പുതിയ സാറന്മാരെ കിട്ടിയിട്ടില്ല. ഉണ്ണി സാറിനെയും കിട്ടിയിട്ടില്ല. ശശിധരൻ സാറ്,
1: ശശികുമാർ,
0: ശശികുമാർ സാറിനെ ഉള്ള പ്രീതി മോൻ അമ്മേടത്തിനെ കിട്ടിയിട്ടില്ല. ഞാൻ രണ്ടുപേരെ കിട്ടാറുണ്ട് കേട്ടോ, ബാക്കി എല്ലാരെയൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക്.
1: അപ്പൊ ഒരു 3 മാസം ഇടവിട്ട് വിളിച്ചോ?
0: ആ വിളിക്കും.
1: അപ്പൊ ഇന്ന് പാട്ട്
0: എനിക്ക് വേണ്ടത് മറ്റേ ജയേന്ദ്രൻ സാറിന്റെ ചൂടുള്ള കുളിരിന് ചുംബനം എന്ന് 4 പേരിട്ടു. പാട്ട് വെച്ചോളൂ കേട്ടോ. അപ്പൊ എല്ലാവരും അന്വേഷിച്ചു പറഞ്ഞേക്കാട്ടെ. അഖിൽ സാറിനെ, പിന്നെ ജയമോഹൻ സാറ്, രാജേഷ് സാറ്. രാജേഷ് സാർ ഇന്ന് രാവിലെ ഡോക്ടറോട് ചോദിക്കാവുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇന്ന് സാറായിരുന്നു. പക്ഷെ അവര് രണ്ടുപേരും നല്ല അടിപൊളിയായിട്ടാ. ശശികുമാർ സാറും നല്ല സൂപ്പറായിട്ട്
1: സന്തോഷം അവര് കേൾക്കുന്നുണ്ടാവും.
0: ചോദിക്കുന്നുണ്ട്. രാജേഷ് സാറാണ് ഏറ്റവും സൂപ്പർ.
1: അപ്പഴേ സമയം അങ്ങ് പോവുക, പാട്ട് തീരാ അല്ല സമയം തീരുവാ നമ്മുടെ വെളിത്തിരയുടെ. അപ്പൊ ഞാൻ പാട്ട് കൊടുക്കട്ടെ അല്ലെങ്കിൽ?
0: കൊടുത്തോളൂ.
1: ഓക്കേ, ശരി.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ വെള്ളിത്തിര സമാപിക്കുന്നു. വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. അവതരണ സഹായം ഹണി അഞ്ജൻ, സാങ്കേതിക സഹായം ഗോവിന്ദപ്രസാദ്, ശ്യാംലാൽ. വെള്ളിത്തിര വീണ്ടും നാളെ ഇതേ സമയത്ത്.

പരസ്പരം സാന്ത്വനമേകാൻ, ജീവിതത്തിന് അർത്ഥം നൽകാൻ തത്സമയ ഫോണിൻ പരിപാടി.

എല്ലാ ശ്രോതാക്കൾക്കും പരസ്പരം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ നമ്മോടൊപ്പമുള്ളത് എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിഭാഗം

0: അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദീനു ചാക്കോവാണ്. ഇന്നത്തെ വിഷയം ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസിക പ്രശ്നങ്ങളും എന്നതാണ്. ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഇപ്പോൾ ഫോണിൽ വിളിച്ച് ഡോക്ടറോട് ചോദിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9446455888. മറ്റ് നമ്പറുകൾ 04842424387, 04842424397. ഡോക്ടർ, ഈ മാനസിക പ്രശ്നങ്ങളും ഈ ലഹരി ഉപയോഗത്തിലൂടെയുള്ള മാനസിക പ്രശ്നങ്ങൾ എന്നൊരു ടോപ്പിക്കാണിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാനസികമായ അടിമത്തം, ഈ ലഹരി മരുന്നുകളോടുള്ള അടിമത്തം എങ്ങനെയാണ് ഇത് വരുന്നത്?
1: ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറയുന്ന ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് സബ്സ്റ്റൻസസ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ എന്ത് പദാർത്ഥത്തിനോടും സത്യം പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ ഒരു അടിമത്തം വരാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ലഹരി പദാർത്ഥങ്ങളോട് നമുക്ക് അടിമത്തം വരുന്നതെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, നമ്മുടെ സന്തോഷം നമുക്ക് തരുന്ന, നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു പാത്വേ ഉണ്ട്, നമ്മുടെ മിഡ് ബ്രെയിൻ തൊട്ട് അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൻ്റെ മെഡുല്ലയുടെ ഒക്കെ അടുത്തുള്ള മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സ്ഥലം തൊട്ട് നമ്മുടെ ബ്രെയിനിലെ സെറിബ്രൽ കോർട്ടെക്സ് അല്ലെങ്കിൽ ലിംബിക് സിസ്റ്റം ഇങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്ന മീസോലിംബിക് എന്ന് പറയുന്ന ഒരു പാത്വേ ഉണ്ട്. അപ്പോൾ ഈ പാത്വേയിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു റിലീസാവുമ്പോൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസാവുമ്പോഴാണ് നമുക്ക് സന്തോഷം നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഒരു വസ്തു നമ്മൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് അനുഭവിക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷമുണ്ടാകുന്നത് നമുക്ക് എത്രമാത്രം ഡോപ്പമിൻ നമ്മുടെ ശരീരത്തിൽ റിലീസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പോൾ ചില വസ്തുക്കൾ, എസ്പെഷ്യലി ലഹരി വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒറ്റ ഉപയോഗത്തിൽ തന്നെ വളരെയധികം ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ നാച്ചുറലി നമുക്ക് വീണ്ടും വീണ്ടും ഇതേ വസ്തു ഉപയോഗിക്കണമെന്നുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടാവുകയും നമ്മൾ വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കുകയും അങ്ങനെ ആ ഒരു ആസക്തി അല്ലെങ്കിൽ അടിമത്തത്തിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും.
0: ഡോക്ടർ, ഒരു കോൾ ഉണ്ട്. അപ്പോൾ ഈ കോളില്ല. ഈ ചെറുപ്പക്കാർക്കിടയിൽ വരുന്ന ലഹരി ഉപയോഗം വല്ലാതെ കൂടുന്നുണ്ട്. അപ്പോൾ അതിന് കാരണമായിട്ട് ഇപ്പം നമ്മളുടെ സാമൂഹിക ഒരു അന്തരീക്ഷവും ഒക്കെ അതിന് വളരെയധികം അനുകൂലമായിട്ട് വരുന്നൊരു സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ ഇത് ഈ സാമൂഹിക ഘടകങ്ങളും ലഹരിയുമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്?
1: ആക്ച്വലി എല്ലാ കാലഘട്ടത്തിലും ചെറുപ്പക്കാർ ലഹരി വസ്തുക്കളും അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്താനായിട്ട് ചെറുപ്പക്കാർക്കൊരു ടെൻഡൻസി കൂടുതലുള്ളിടത്തോളം കാലം ചെറുപ്പക്കാർ അവരുടെ പിൻതലമുറകളെക്കാളും കൂടുതലായിട്ട് ലഹരി വസ്തുക്കളിലേക്ക് ഉപയോഗം കൂടാനും പിന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ അവർക്ക്, അങ്ങനെ ഒരു ഒരു ഫാക്ടർ ചെറുപ്പക്കാർ, അതുകൊണ്ടാണ് നമ്മൾ ചെറുപ്പക്കാരിലേക്ക് ആ ബ്ലെയിം അധികം വെക്കുന്നത്. പക്ഷേ പിന്നീട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോൾ ഉള്ളൊരു സോഷ്യൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആക്സസിബിലിറ്റി ഒരു പക്ഷേ കൂടുതലുണ്ടാകാം. അതുപോലെ പലരുടെയും കയ്യിൽ പൈസയ്ക്ക് ഒരു ഒരു മാർഗമുണ്ട്, ഇപ്പോൾ വരുമാന മാർഗം തന്നെ പലർക്കും സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലുണ്ടാകാം.
0: ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ പരസ്പരം പരിപാടിയാണ്. ഹലോ ഈ ലഹരി ഉപയോഗിക്കുന്നവരില്ലേ, വിഷാദം, ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ, സംശയ രോഗം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ലേ?
1: ആ, നമ്മൾ ലഹരി ഉപയോഗിക്കുന്നതിന് അത് രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. അതായത് ചിലപ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മെൻറ്റൽ ഡിസോർഡേഴ്സ് ആയിരിക്കാം. അതായത് ആ വ്യക്തി ആ ലഹരി വസ്തു ഉപയോഗിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇയാൾക്ക് ഈ ഡിസീസ് ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ പക്ഷേ വേറൊരു ഗ്രൂപ്പുണ്ട്, അതായത് ഇപ്പോൾ ആൻസൈറ്റി അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേക്കും

0: അതിൻ്റെ കാരണം ഇതിനോട് എങ്ങനെയെങ്കിലും കോപ്പി ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയെങ്കിലും മറികടക്കുക എന്നുള്ള ഒരു കാരണം ഒരു സെൽഫ് മെഡിക്കേഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു തെറ്റായ ഉപദേശത്തിൻ്റെ സുഹൃത്തുക്കളുടെയോ മറ്റോ തെറ്റായ ഉപദേശത്തിൻ്റെ പേരിൽ ഇതുപോലെ ആൽക്കഹോൾ അല്ലെങ്കിൽ അതുപോലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം സ്റ്റാർട്ട് ചെയ്യുകയും പിന്നീട് അത് നിർത്താൻ പറ്റാത്ത അവസ്ഥയും. അപ്പോൾ ഈ രണ്ട് തരത്തിലാണെങ്കിലും ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം തന്നെയുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു ആത്മഹത്യാ ചിന്തകൾ ആത്മഹത്യകൾ എങ്ങനെ പോലും അത്
1: ചിന്തകളിൽ വരെ എത്തിപ്പെടാം അല്ലേ. ഈ ലഹരി ഉപയോഗം ഈ അതിലെ ലഹരി ഉപയോഗത്തിലൂടെ വരുന്ന ഈ പ്രശ്നങ്ങളുണ്ടല്ലോ, അതായത് ഈ അത് മസ്തിഷ്കത്തെ പിന്നെ ഈ ബ്രെയിനിനെ ബാധിക്കുകയും അത് കൂടുതലായിട്ട് പിന്നെ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ അല്ലേ. അത് ഏത് രീതിയിലാണ് അത് നമുക്കത് കർട്ടെയിൽ ചെയ്യാൻ പറ്റുക?
0: കർട്ടെയിൽ ചെയ്യാൻ പറ്റുക, അതായത് ഒരു എന്ത് ഡിസീസിനും നമ്മളൊരു ട്രീറ്റ്മെൻറ്റും ഉണ്ട്, അതിനൊരു പ്രിവെൻഷനും ഉണ്ട്. അപ്പോൾ പ്രിവെൻഷൻ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രിവെൻഷൻ പാർട്ട് എന്ന് പറയുമ്പോൾ അതായത് ആ പർട്ടിക്കുലർ അവസ്ഥ, ആ മദ്യപാനം അല്ലെങ്കിൽ അതിൻ്റെ ആസക്തി വരാതിരിക്കുക എന്നുള്ളതാണ് ഒരു വലിയൊരു കാര്യം. അപ്പം ഇതിനകത്ത് തന്നെ നമുക്കറിയാം പലതരത്തിലുള്ള
1: ഒരു കോളുണ്ട്. ഹലോ.
2: ഹലോ.
1: ആ, പരസ്പരം പരിപാടിയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ, എന്താണ് സംശയമെന്ന്.
2: ഞാൻ
0: പറഞ്ഞോളൂ, എനിക്ക് കേൾക്കാം.
2: എനിക്ക് 60 വയസ്സുണ്ട്.
0: പറഞ്ഞു.
2: ഞാൻ ഈ ലഹരി എന്ന് പറഞ്ഞാൽ സേർച്ചും വീഡിയോ ഒക്കെ വരിക്കുമായിരുന്നു. ഇപ്പൊ 3 കൊല്ലമായിട്ട് ഉറക്കമില്ല, ഉറക്ക ഗുളിക കഴിച്ചാ ഉറങ്ങണേ. അത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഡോക്ടറോട് ചോദിക്കാനാ.
0: ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് ഇപ്പൊ ഉറക്ക ഗുളിക കഴിക്കുന്നതിന് സ്വയം വാങ്ങി കഴിക്കുന്നതാണ്, അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട്?
2: അല്ല, ഡോക്ടർ പറഞ്ഞിട്ട് കഴിക്കണ. കോലഞ്ചേരിയിലെ ഡോക്ടർ പറഞ്ഞിട്ട് അവിടുന്ന് കഴിക്കുന്ന. അത് ഉണ്ട്, ചിലപ്പോ ഉറങ്ങാണ്ട് വന്നാലും പിന്നെ മൂലാറ്റുണ്ടെന്ന് പറഞ്ഞ അവിടെ പോയി കണ്ട് അവിടുത്തെ കഴിക്കുന്നത്.
0: എനിക്ക് തോന്നുന്നു ഉറക്ക ഗുളിക മാത്രമായിരിക്കില്ല, ചിലപ്പോ മാനസിക വേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഗുളികകളും കൂടെ ഉണ്ടാകും അതിന്റെ കൂടെ അല്ലേ. അതെ അതെ. അപ്പോൾ എന്താണെങ്കിലും അപ്പോൾ അതും കൂടെ കഴിക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ പുകവലി അല്ലെങ്കിൽ ഈ പുകയിലയുടെ ഉപയോഗം എന്താണെങ്കിലും നിർത്തേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ഈവൻ ഈ ദേഷ്യത്തിനൊക്കെ കഴിക്കുന്ന ഗുളികയുടെ അളവ് പോലും ശരീരത്തിൽ വ്യത്യാസപ്പെടാം. ഡോക്ടർ തരാൻ ഉദ്ദേശിക്കുന്ന ആ ഡോസിലായിരിക്കില്ല നിങ്ങളുടെ ശരീരത്തിൽ അത് ഇഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്റ്റുകളും അല്ലെങ്കിൽ ഇഫക്റ്റ് കുറവില്ലായും ഇഫക്റ്റ് ഇല്ലായ്മയും അങ്ങനെ രണ്ട് രീതിയിലും വരാം. അപ്പോൾ എന്താണെങ്കിലും തന്നെയല്ല, ഇത് ശാരീരികമായ പ്രശ്നങ്ങൾ, ഇപ്പോൾ പുകവലിനെ സംബന്ധിച്ചിടത്തോളം അധികവും മാനസിക പ്രശ്നങ്ങളെക്കാളും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ വായിലെ ക്യാൻസർ, ശ്വാസ വലിക്കുന്നയാളാണെങ്കിൽ ശ്വാസകോശത്തിലെ ക്യാൻസർ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും അത് വഴിതെളിക്കും. അപ്പോൾ നിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിർത്താൻ പലപ്പോഴും പലർക്കും പറ്റാൻ.
2: ഞാൻ വലി പരിപൂർണമായി നിർത്തി, 3 വർഷമായി വലി നിർത്തിയിട്ട്.
0: ഇപ്പൊ നിലവിൽ എന്ത് വസ്തുവാ ഉള്ളത്? ഗുളിക കഴിക്കാതെ ഉറങ്ങില്ല. അത് എനിക്ക് തോന്നുന്നു ഒരു ട്രീറ്റിംഗ് സൈക്കിൾ നിങ്ങളെ കാണിക്കുന്ന ഡോക്ടർ തന്നെ കാണിക്കണം. കാരണം ദേഷ്യത്തിന് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനല്ലോ ചികിത്സ എടുക്കുന്നത്, ദേഷ്യത്തിനല്ലേ. അതപ്പോൾ അത് ഡോക്ടറെ കാണിച്ച് ചികിത്സ, മരുന്നിൽ മാറ്റം എന്തെങ്കിലും വരുത്തണമെന്നുള്ളത് ഡോക്ടർ തന്നെ കാണുന്ന ഡോക്ടർക്ക് അതിനെക്കുറിച്ചൊരു ഒപ്പീനിയൻ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഡോക്ടർ എഴുതി തരുന്ന മരുന്നുകൾ മാത്രമാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക്
2: നിർത്താൻ പറ്റില്ല.
0: ഗുളിക നിർത്താൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ഒരു ഡോക്ടർക്ക് കണ്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരാളുടെ അടുത്ത് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ. ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർക്ക് അങ്ങനെ ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റുള്ളൂ.
1: ഹലോ, വിളിച്ചതിൽ നന്ദി. അപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്നവരിൽ ഈ പുതുതായിട്ട് വരുന്ന കുട്ടികളുണ്ടല്ലോ, ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും അങ്ങനെയുള്ള വിദ്യാർത്ഥികളൊക്കെ ഈ ലഹരിയിലേക്ക് വരുമ്പോൾ അവർ കാണിക്കുന്ന എന്തെങ്കിലും ഒരു സിംപ്റ്റം ഉണ്ടാവില്ല, അതിൽ നിന്നാണല്ലോ ആൾക്കാർക്ക് വഷളാവുന്നേക്കാൾ മുന്നേ ആദ്യം തന്നെ കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ഒരു.
0: അതാ ഞാൻ ആദ്യം പറഞ്ഞു തന്നെ, അതായത് നമ്മൾ ക്യൂർ എന്ന് പറയുന്ന ഒരു ക്യൂറിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് പ്രിവെൻഷൻ എന്ന് പറയുന്നത് എന്ത് കാര്യത്തിൽ. അപ്പോൾ ഈ മദ്യത്തിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം അല്ലെങ്കിൽ അടിമത്തത്തിൻ്റെ പ്രിവെൻഷൻ എന്ന് പറയുന്നത് അത് ചെറുപ്പത്തിലേ തന്നെ ആക്ച്വലി നമുക്ക് ഇതിനകത്ത് കുറേ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ചെറുപ്പത്തിൽ ചില കുട്ടികൾക്ക് പിരിപിരിപ്പുള്ള കുട്ടികളായിരിക്കാം, ചില കുട്ടികൾ തർക്കുത്തരം പറയുന്ന കുട്ടികളായിരിക്കാം, ചില കുട്ടികൾ പഠിത്തത്തിൽ തീരെ താല്പര്യമില്ലാത്ത കുട്ടികളായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ പഠന

വൈകല്യമുള്ള കുട്ടികളായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾ സാധാരണ രീതിയിൽ സ്കൂളിലും പാരൻസിൻ്റെ അടുത്തും ഒക്കെ ഇങ്ങനെ നെഗറ്റീവ് കമൻസൊക്കെ കേട്ട് കേട്ട് കേട്ട് ആ തരത്തിലായിരിക്കും ഇവർ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇവർ ഈ അവർക്ക് എങ്ങും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റീഎൻഫോഴ്സ്മെൻ്റ് കിട്ടാതെ വരുമ്പോൾ നാച്ചുറലി ഇവരുടെ ക്ലാസ്സിൽ ഇതേപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള വേറെ കുട്ടികളും ഉണ്ടാവും. അപ്പോൾ ഇവരെല്ലാവരും കൂട്ടം കൂടുകയും പിന്നീട് ഇവർ ഈ പറയുന്ന വസ്തുവിലേക്കൊക്കെ ഇൻട്രൊഡ്യൂസ്ഡ് ആയി, ലഹരി വസ്തുക്കളിലേക്കൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർക്കൊരു സന്തോഷം കിട്ടാൻ തുടങ്ങും. മറ്റൊന്നും കിട്ടാത്തൊരു സന്തോഷം അവർക്ക് കിട്ടുന്നൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വഭാവ പ്രത്യേകതകളോ അല്ലെങ്കിൽ പഠനത്തിന് ബുദ്ധിമുട്ടുള്ള കുട്ടികളെ ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ടൊരു സൈക്കോളജിക്കൽ ഒരു സൈക്യാട്രിക് ഇവാലുവേഷൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അവരെ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി എന്തുകൊണ്ടാണ് ഏത് പഠിക്കാത്ത കുട്ടീനെ നമ്മളൊരു സൈക്യാട്രിക് ഇവാലുവേഷൻ ചെയ്യണം. കാരണം അത് ബുദ്ധിയുടെ പ്രശ്നമാകാം അല്ലെങ്കിൽ ഇതുപോലെ പെരുമാറ്റത്തിൻ്റെ പ്രശ്നം, ഇതിനൊക്കെ ചികിത്സയുണ്ട്. അപ്പോൾ

0: ഇൻട്രൊഡ്യൂസ്ഡ്
1: പ്രഷറും
0: ആയി
1: മറ്റും
0: കഴിയുമ്പോൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർക്കൊരു സന്തോഷം കിട്ടാൻ തുടങ്ങും, മറ്റൊന്നും കിട്ടാത്തൊരു സന്തോഷം അവർക്ക് കിട്ടുന്നൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വഭാവ പ്രത്യേകതകളോ അല്ലെങ്കിൽ പഠനത്തിന് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ടൊരു സൈക്കോളജിക്കൽ ഒരു സൈക്കാട്രിക് ഇവാലുവേഷൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അവരെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി എന്തുകൊണ്ടാണ് ഏത് പഠിക്കാത്ത കുട്ടീനെ നമ്മളൊരു സൈക്കാട്രിക് ഇവാലുവേഷൻ ചെയ്യണം, കാരണം അത് ബുദ്ധിയുടെ പ്രശ്നമാകാം അല്ലെങ്കിൽ ഇതുപോലെ പെരുമാറ്റത്തിൻ്റെ പ്രശ്നം, ഇതിനൊക്കെ ചികിത്സയുണ്ട്. അപ്പോൾ പലപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ 5 വയസ്സിൽ 6 വയസ്സിൽ ഇത് ഡിറ്റക്ട് ചെയ്യുന്നു എങ്കിൽ പോലും ഈ ചില പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും പിന്നെ അത് ചികിത്സിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ പാരൻസിന് അത് മനസ്സിലാവില്ല, കാരണം കുട്ടി ചെറുതായതുകൊണ്ട് തന്നെ അവരത് ഇഗ്നോർ ചെയ്യും. പക്ഷേ ഒരു 10-12 വയസ്സായി കഴിയുമ്പോഴത്തേക്കും കുട്ടിയുടെ പെരുമാറ്റത്തിൽ വളരെയധികം ദേഷ്യവും പഠനത്തിൽ തീരെ താല്പര്യമില്ല, തർക്കുത്തരം പറയുക, വീട്ടിൽ നിന്ന് ചെറിയ മോഷണങ്ങൾ നടത്തുക, പുറത്ത് മറ്റുള്ള ഗ്യാങ്ങുകളുമായിട്ട് ജോയിൻ ചെയ്യുക, അപ്പം ഇത്തരത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് പാരൻസ് കൺസേൺഡ് ആകുന്നത്. ചിലപ്പോൾ അവർ അന്നേരവും പേരൻസ് പിന്നെയും പോട്ടെ എന്ന് വിചാരിക്കും. ഒരു 10, 18, 19 വയസ്സിൽ പിന്നെ എന്തെങ്കിലും പോലീസ് പിടിക്കുന്ന ലെവലിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോഴായിരിക്കും ശരിക്കുള്ള കൺസേൺ വരുന്നത്. അപ്പോഴത്തേക്ക് ഏകദേശം കതിരിന്മേൽ കൊണ്ട് വളം വയ്ക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി കുട്ടികളിലുള്ള ഈ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ പഠനം ഒബ്വിയസ്ലി എഫക്റ്റഡ് ആയിരിക്കും. പഠനത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണെങ്കിൽ പോലും പഠനത്തിൻ്റെ ആ മാർക്കുകൾ ഗ്രേഡുകളൊക്കെ കുറയാൻ തുടങ്ങും. അതുപോലെ കുട്ടിക്ക് വീട്ടുകാരുമായിട്ടുള്ള സമ്പർക്കം പൊതുവെ അങ്ങ് കുറയും. കുട്ടി കുട്ടിയുടേതായ ഒരു ലോകത്തിലേക്ക് മാറും, അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ലോകത്തിലേക്ക് മാറും. വീട്ടിൽ വന്നാൽ തന്നെ റൂം അടച്ചിരിക്കുക, അങ്ങനെ ഒരു ടെൻഡൻസി ആവും. വീട്ട് റൂമിലേക്ക് ആരും കയറാനായിട്ട് അനുവദിക്കാതിരിക്കുക, ബാഗ് ഒരു സീക്രസി, ഒരു ഒരു സ്വകാര്യത കൂടുതൽ ആവശ്യപ്പെടുക, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും. പിന്നെ നമ്മൾ ഇവരുടെ ബാഗൊക്കെ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പാക്കറ്റുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഇവർക്ക് ദേഷ്യം കൂടുതലായിരിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും പെട്ടെന്ന് പ്രതികരിക്കുകയും അത് ആ പ്രതികരിക്കുന്നതിൻ്റെ രീതി തന്നെ ചിലപ്പോൾ അപ്പനാണോ അമ്മയാണോ എന്നൊക്കെ നോക്കാത്ത ഒരു രീതിയിലേക്കുള്ള പ്രതികരണങ്ങൾ, അതുപോലെ സ്കൂളിലാണെങ്കിലും മറ്റു കുട്ടികളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യും. അപ്പോൾ
1: ഒരു കോൾ ഉണ്ട്. ഹലോ, പരസ്പരം പരിപാടിയില്ല, വിളിച്ചോളൂ. ഹലോ, ആ നിങ്ങൾ വിളിച്ചിരിക്കുന്നത് പരസ്പരം പരിപാടിയിലേക്കാണ്, ഡോക്ടറോട് ചോദിച്ചോളൂ.
2: ഡോക്ടർ, ഞാൻ ഒരു മുത്തശ്ശിയാണേ.
0: ആ പറഞ്ഞോളൂ.
2: എന്റെ മകന്റെ കുട്ടി പേര് ഞാൻ പറയുന്നില്ല,
1: പേരൊന്നും പറയണ്ട.
2: എന്റെ മകന്റെ കുട്ടി ഉണ്ടായി ഉടനെ മുതൽ ഈ ഒരു കുട്ടിയെ മാത്രം ഇങ്ങനെ കെയർ ചെയ്തോണ്ടിരുന്നു അമ്മ. അത് കുറച്ച് നാള് കഴിഞ്ഞതിനു ശേഷം കൊറേ ഒരു 5-6 വയസ്സായ ശേഷം വേറൊരു കുട്ടിയുണ്ടായി. അന്നത്തെ ഈ ചെറിയ കുട്ടീനെ അങ്ങോട്ട് തിരിഞ്ഞ് അതിനെ നോക്കുക എടുക്കുകയൊക്കെ ചെയ്തപ്പോ മുതലേ ഇതിന് ഭയങ്കര ഒരു പ്രശ്നങ്ങളൊക്കെ ആയി തുടങ്ങി. അതൊന്നും കാര്യമാക്കാണ്ട് ഇങ്ങനെ തോന്നു പോകുന്ന അത് ഭയങ്കര പ്രശ്നങ്ങളിലേക്കായി.
0: എന്തിലേക്കായി?
2: എന്തോ
0: അത് പ്രശ്നത്തിലേക്കായി എന്നാണോ പറഞ്ഞത്?
2: ആ അതെ അതെ,
0: പ്രശ്നത്തിലേക്കായി.
2: ഇപ്പോഴും
0: ഒമ്പതാം ക്ലാസ്സില്
2: അതെ അതെ, ചെറിയ കുട്ടി നല്ലു ആണ്. ഇപ്പോഴും ആ ചെറിയ കുട്ടീനെ നീ ചാവട്ടെ, ഇന്ന് വേണ്ട എന്നുള്ള ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഈ മൂത്ത കുട്ടി പോകുന്നത്. പിന്നെ ഇതിന്റെ വാപ്പ ഇവിടെ ഇല്ല, അത് ഗൾഫിലാണ്. ആള് 1 വർഷത്തിൽ 2 വർഷം കുടുംബം 3 മാസം ലീവിന് വരും. അപ്പൊ അന്നേരൊക്കെ ഇവര് വളരെ ഡീസെന്റ് ആണ്. ഈ കുട്ടി അമ്മയും ഇവരെല്ലാം ഇല്ലെങ്കിൽ അമ്മയും മകനുമായിട്ട് എപ്പോഴും വയസ്സാണ് ഡോക്ടർ. നമ്മള് വേറെ ഡോക്ടർമാരുടെ അടുത്തൊക്കെ കൊണ്ടുപോയി, അവൻ നടുവിലൊക്കെ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പറഞ്ഞ എല്ലാവരും ഓരോ മുറിയായിട്ട് ഇങ്ങനെ വിളിച്ച് എല്ലാം സംസാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പറഞ്ഞ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല, കുട്ടിയുടെ അമ്മയാണ് പ്രശ്നം തോന്നി. അപ്പൊ ഈ ആഴ്ച വന്നു, ഇനി അടുത്ത ആഴ്ച വാട്ടോന്ന് ഡോക്ടർ പറഞ്ഞു കഴിയുമ്പോ ഇനി നമുക്ക് പോകത്തില്ല. അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ ഒരു തരണം ചെയ്ത് മുൻവർഷത്തിന് പോയിക്കൊണ്ടിരിക്കുന്നു, ഭയങ്കര ടെൻഷനിലാണ്.
0: അപ്പൊ അമ്മ എന്താ ചോദിക്കുന്നത്? എന്താ ഈ കുട്ടി?
2: ആ ഈ മോന് ഉണ്ടാരും ഉറങ്ങാരും മൊബൈല് കൊടുത്തു അമ്മ. ആ മൊബൈൽ കുഞ്ഞിന് പറ്റത്തില്ല. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ഒരു മെസ്സേജ് നോക്കാനോ എന്തെങ്കിലും സ്കൂളിലെ കാര്യങ്ങൾ നോക്കാനോ ഈ മൊബൈല് ചാടി. അല്ല അമ്മ പോയി മോളെ ആ മൊബൈൽ ഒന്നും തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു സ്നേഹത്തോടു കൂടി ചോദിച്ചു.

0: പറ്റില്ല. ആ മുതലിൽ നിന്നും ചാടി അങ്ങ് മേടിക്കും. അപ്പൊ അമ്മയും മോനോട് ഇടിയിൽ നിന്നുള്ള
1: ഈ മൊബൈലിന്റെ ഉപയോഗം ഇപ്പൊ നമ്മള് സാധാരണ ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഒന്നാണ് ഈ മൊബൈലിന്റെ ഉപയോഗം. അതും ഒരു ലഹരി പോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അതിനകത്തും കുട്ടികൾ അഡിക്റ്റഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്.
0: ഒന്നും പഠിക്കില്ല. ഒരു പേപ്പർ, ന്യൂസ് പേപ്പർ മുപ്പിച്ചോനുള്ള പേപ്പർ നോക്കാണ്ട് പല കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ പോലും ആ മകൻ തിരിഞ്ഞു നോക്കത്തില്ല. കുഞ്ഞൊരു ഒരു നോട്ട്ബുക്കില് ഒരു വിഷയമൊന്നും എഴുതി കാണുന്നില്ല. അമ്മ നല്ല വിദ്യാഭ്യാസമുള്ളയാളാ.
1: അല്ല, അതിനെന്താണെങ്കിലും നമുക്ക് കുട്ടീനെ ഒരു ഇവാലുവേഷൻ വേണ്ടി വരും. അല്ലാതെ നമുക്കിപ്പോൾ കുട്ടികളെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറയുന്നത് അവർ ആ സെൻസിലായിരിക്കില്ല, നമ്മൾ ആ പറയുന്ന രീതിയിലായിരിക്കില്ല അവരത് മനസ്സിലാക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ മറ്റു ഇളയ കുട്ടിയായിട്ട് വിരോധമുണ്ട്, പഠിക്കാൻ താല്പര്യമില്ല, ഇനിയിപ്പോൾ പഠന വൈകല്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, മൊബൈലിൻ്റെ ഉപയോഗം എക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പല ഫാക്ടേഴ്സ് അതിനകത്തുണ്ട്. അതായത് ഇനി ഭാവിയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യത പോലും നമ്മൾ ചിലപ്പോൾ ഒന്ന് ഓർത്തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണെങ്കിലും ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ കാണിക്കുന്നത് അവിടെ റെഗുലറായിട്ട് ഒരു കൺസൾട്ടേഷൻ ആവശ്യമാണ്. അത് അപ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ നമ്മൾ ഒന്ന് രണ്ട് തവണ കൊണ്ടുപോയി മനസ്സുമെടുത്ത് പിന്നെ പോവാതിരിക്കരുത്. അങ്ങനെ പോവാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ കൂടുതൽ, അതെന്താണെങ്കിലും അമ്മയെ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അമ്മയും അച്ഛനും ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഫാദർ വഴി ശ്രമിക്കുക എന്നൊക്കെ ഉള്ളതല്ലേ, അല്ലെങ്കിൽ അമ്മയുടെ വീട്ടുകാർ വഴി ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്കത് ചെയ്യാനുള്ളൂ. വേറെ ആർക്കും നമുക്കതിനകത്ത് അമ്മയും അച്ഛനും ഉള്ളപ്പോൾ പിന്നെ വേറെ ആർക്കും നമുക്കതിനകത്ത് ഒരു ഓവറായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ എനിവേ അത് ഇന്റർവെൻഷൻസ് ആവശ്യമുള്ള ഒരു കേസാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മയുടെ ബുദ്ധിമുട്ട്. പക്ഷെ നമുക്ക് എന്താണെങ്കിലും ആരെങ്കിലും വഴി അവരെ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു സൈക്യാട്രിക് കൺസൾട്ടേഷൻ കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ്. അതാണ് എൻ്റെ വേണ്ടത് കേട്ടോ.
2: വിളിച്ചതിൽ നന്ദി. ഇതൊരു കോമൺ പ്രശ്നമാണ്. ഇപ്പോൾ എല്ലാ വീടുകളിലും ഈ ലഹരിക്ക് അടിമപ്പെട്ടവരെ ഇങ്ങനെ മറച്ചു പിടിക്കുന്ന ഒരു സാമൂഹ്യമായിട്ടുള്ള ഒറ്റപ്പെടുത്തലുകൾ ഫാമിലിക്ക് വരും എന്നുള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ
1: പലപ്പോഴും.
2: വീട്ടുകാരെങ്ങനെയാണ് ഈ ഇങ്ങനെയുള്ള ഒരു സംഗതി ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടൊരു
1: അതെ നമ്മളിപ്പോൾ ഇപ്പം നമുക്കറിയാം ഒരു പനിക്ക് നമ്മൾ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തൊട്ടപ്പുറത്തെ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം സാധാരണ ഒരു വൈറൽ പനിയൊക്കെ ആണെങ്കിൽ ഇവൻ ചികിത്സ കൂടാതെ തന്നെ ഒരു ഒരു ആഴ്ച 7 ദിവസത്തിനുള്ളത് കുറയും.
2: ഹലോ ഹലോ ഹലോ
3: ഹലോ
2: പരസ്പരം പരിപാടിയിലേക്ക് സ്വാഗതം.
3: ഞാൻ
2: ഡോക്ടറോട് ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചു.
3: ഞാൻ എറണാകുളത്തിനാണ് സജിയാണ് വിളിക്കുന്നത്. അത് ഡോക്ടറെ, ഇപ്പോ പല ഡോക്ടേഴ്സും ഈ രേഖ കൂടി പറയുന്നുണ്ട് ഈ നിങ്ങളുടെ ഇപ്പോ നടുവേദന മുട്ടുവേദന ഒക്കെ ശാശ്വതമായിട്ട് ഓപ്പറേഷൻ ചെയ്യണ്ട, നമുക്ക് നിസ്സാരമായിട്ട് ഇഞ്ചക്ഷൻ ചെയ്ത് മാറ്റാന്നൊക്കെ പറയുന്നുണ്ട്. ഹലോ,
1: കേൾക്കുന്നുണ്ട്? പറഞ്ഞു.
3: എന്നിട്ട് അവര് ചെയ്യുന്നത് മിക്ക സ്ഥലങ്ങളിലും ചെയ്യുന്നത് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷനാണ് ചെയ്യുന്നത്. ഈ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷന് സൈഡ് എഫക്ട്സ് ഉണ്ട്. പലർക്കും എടുത്തവർക്കും എന്റെ അനുഭവത്തിൽ ഞാൻ അറിഞ്ഞവർക്കും മിക്കവർക്കും ഒരുപാട് ആൾക്കാർക്ക് ഇപ്പൊ ഇഞ്ചക്ഷൻ എടുത്ത ശേഷം രാത്രി ഉറക്കമില്ല, ചില ആൾക്കാർക്ക് ഭയങ്കര വിശപ്പ്, ചില ആൾക്കാർക്ക് അത് കഴിഞ്ഞ് ഈ ഒരു തലകറക്കം പോലെ, അങ്ങനെ പല ഇതുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കാൻ പാടില്ല ഈ ഡോക്ടേഴ്സ് എങ്ങനെയാണ് അഡ്വൈസ് ചെയ്യുന്നത്?
1: എനിക്ക് തോന്നുന്നു നമ്മളേ ലഹരി വസ്തുക്കളെ കുറിച്ചുള്ള ഒരു പ്രോഗ്രാമാണിത്. ഞാനൊരു സ്റ്റീറോയിഡ്, ഞാൻ എല്ലിൻ്റെ ഒന്നും ഡോക്ടറല്ല.
2: ഇതിന്റെ വിഷയം ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസിക പ്രശ്നങ്ങളും എന്നുള്ളതാണ്. ഇപ്പം ഡോക്ടർ ഒരു സൈക്യാട്രി അസോസിയേറ്റ് പ്രൊഫസറാണ്.
3: രാത്രി ചില ആൾക്കാർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒരിത്തിരി മദ്യം കഴിക്കുന്നു, അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിക്കുന്നു. ഒരുപാട് ആൾക്കാർക്ക് മിക്ക ആൾക്കാർക്കും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്.
1: അതായത് തുടർച്ചയായ വേദനകൾ കൊണ്ട് പലരും ഈ പറയുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്നാണോ പറഞ്ഞത്? അതാണോ ഉദ്ദേശിച്ചത്? ആ, അത് വേദനകൾ വരുമ്പോൾ ആളുകൾ ഈ പറഞ്ഞോണം ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സെൽഫ് മെഡിക്കേഷൻ

0: ഭീഷൻ എന്ന് പറയുന്നത് മാനസിക രോഗ പ്രശ്നങ്ങൾക്ക് തന്നെയല്ല, വേദനകൾക്കും ആളുകൾ ചിലപ്പോ.
1: വേദന മാത്രമല്ല, ഈ വേദനയ്ക്ക് ഡോക്ടർ ഇഞ്ചക്ഷൻ ചെയ്തു. ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ഒരാള് ഇതുപോലെ ഡോക്ടർ പറഞ്ഞ 5000 രൂപ ഇഞ്ചക്ഷൻ ചെയ്താൽ ഇപ്പൊ തൽക്കാലം ഓപ്പറേഷൻ ചെയ്യണ്ട, നിങ്ങളുടെ മുട്ടുവേദനയ്ക്ക് ശമനം കിട്ടും എന്നൊക്കെ പറഞ്ഞു ചെയ്തു. ചെയ്തു കഴിഞ്ഞിട്ട് അയാൾക്ക് അതിനുശേഷം ഒരു ദിവസം പോലും അയാൾ ഉറങ്ങാൻ പറ്റുന്നില്ല, അയാൾക്ക് ഉറക്കമില്ല. അപ്പോ അവസാനം വന്നു കഴിഞ്ഞപ്പോ അയാള് ഇപ്പൊ ചെയ്യുന്നത് ഈ മയക്കുമരുന്നിന്റെ ഒരു ഗുളിക മേടിച്ചിട്ട് കഴിച്ചിട്ട് ആണ് അയാള്.
0: ഒന്ന്, മയക്കുമരുന്നിന്റെ ഗുളിക നമുക്ക് അങ്ങനെ വെറുതെ വാങ്ങാൻ കിട്ടുന്ന ഒരു ഗുളികയല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഉറക്കമില്ലാത്ത ഒരാളാണ് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക. വേദന കാരണമാണ് ഉറക്കമില്ലാത്തത് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ വേദനയ്ക്കുള്ള എല്ലിന്റെ ഡോക്ടറെ ആണെങ്കിൽ എല്ലിന്റെ, അല്ലെങ്കിൽ ന്യൂറോ സർജൻ ആണെങ്കിൽ നട്ടലിന്റെ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ന്യൂറോ സർജനെ കാണിക്കേണ്ടി വരും. അപ്പോൾ അത് ഏതാണോ അങ്ങനെ ചെയ്യുക. എന്താണെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക എന്നുള്ളത് അതിനൊരു പരിഹാരമല്ല, അത് തീരെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യവുമല്ല.
1: അത് ശരിയാണ്, പക്ഷെ ഈ ആളുകൾ പോകുന്നത് മിക്കവാറും ഇങ്ങനെയാ പോകുന്നതേ. കാരണം വെച്ചാല് അവര് ഒന്നാമത്തെ ഉറക്കമില്ലാന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും തന്റെ പ്രായത്തിനനുസരിച്ച് എനിക്ക് ഗുളിക തരാൻ പറ്റൂല.
0: നിങ്ങൾ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചോളൂ, അങ്ങനെ ആരും പറയില്ല. ഒരു സൈക്യാട്രിസ്റ്റിനെ ധൈര്യമായിട്ട് കാണിച്ചു, ആരും അത് പറയില്ല. ശരി,
2: അപ്പോ ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മൾ വീട്ടുകാരുടെ ഒരു പെരുമാറ്റ രീതിയെ കുറിച്ചാണ് പറഞ്ഞത്.
0: അതായത് വീട്ടുകാർ നമ്മളിപ്പോ പറഞ്ഞിരുന്നു ഈ കുട്ടിയുടെ മദർ അതിന് വില്ലിംഗ് അല്ല എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ മദർ പലതവണ കൊണ്ടുപോയിട്ടുണ്ട് കുട്ടീനെ. അപ്പോൾ നമ്മൾ അതേ പറഞ്ഞ പനിക്ക് നമുക്ക് പെട്ടെന്ന് ചികിത്സിച്ച് അങ്ങ് മാറ്റാം, അല്ലെങ്കിൽ ഒരു ചുമ വന്നു നമ്മൾ ഒരു ആന്റിബയോട്ടിക് ഒരു കോഴ്സ് കഴിച്ചു അതങ്ങ് മാറി വലിയ അപകടത്തിലേക്ക് അതൊന്നും പോയിട്ടില്ല എങ്കിൽ. പക്ഷേ സൈക്യാട്രിക് ഡിസോർഡേഴ്സിൻ്റെ എസ്പെഷ്യലി ലഹരിയൊക്കെ എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റിയുമായിട്ടും കൂടെ ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ദീർഘകാലമായിട്ടുള്ള ചികിത്സയും കാര്യങ്ങളും കൗൺസിലിങ്ങും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ പലർക്കും അതിനുള്ളൊരു സമയവും സാവകാശവും ഇല്ല എന്നുള്ളതാണ് ഒരു വലിയൊരു ബുദ്ധിമുട്ട്.
2: അപ്പോൾ നമുക്കൊരു കോളറുണ്ട്. ഹലോ, ഹലോ,
3: ഹലോ,
2: പരസ്പരം പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ.
3: ഡോക്ടർ, ഈ നമ്മളിപ്പോ ആൾക്കാർക്ക് ഭൂരിഭാഗം ഈ ലേക്കരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഉത്തേജനത്തിന് വേണ്ടിയാണല്ലോ. അപ്പോ അത് ഡോക്ടർ ആമ്പോട്ട് പറഞ്ഞല്ലോ, അത് മെഡലോ ബ്ലങ്ങേറ്റയുടെ അവിടെയുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. എന്താണ്
0: അത് നല്ലൊരു ചോദ്യമാണ്. അത് അതാണ് നമ്മൾ പറയാറ്. അതായത് ലഹരി വസ്തു
3: മനസ്സിനും ശരീരത്തിനും ഒരു ദോഷം ഇല്ലാണ്ടിരിക്കാത്തക്കരിയിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചോ?
0: കണ്ടുപിടിക്കുകയല്ല, നമ്മൾ ലഹരി വസ്തുക്കൾ അല്ലാതെ തന്നെ മനുഷ്യന് സന്തോഷം തരുന്ന വസ്തുക്കൾ എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ അർത്ഥം. അതായത് നമുക്ക് ലഹരി വസ്തുക്കൾ അല്ലാതെ നമുക്ക് ചില ഹോബീസ് ഉണ്ടാവും അല്ലേ. ചിലർക്ക് പഠിക്കുന്നത് തന്നെ ഒരു ഹോബിയായിരിക്കും, ചിലർക്ക് പാട്ട് പാടുന്നതായിരിക്കും, ചിലർക്ക് പാട്ട് കേൾക്കുന്നതായിരിക്കും, ചിലർക്ക് സിനിമ കാണുന്നതായിരിക്കും. അപ്പോൾ ഓരോ വ്യക്തിക്കും ചിലർക്ക് ആഹാരം കഴിക്കുന്നതായിരിക്കാം, ചിലർക്ക് ജിമ്മിൽ പോകുന്നതായിരിക്കാം, ചിലർക്ക് എക്സസൈസ് ചെയ്യുന്നതായിരിക്കാം, ചിലർക്ക് സ്പോർട്സ് ആയിരിക്കാം, ചിലർക്ക് എന്തെങ്കിലും എഴുതുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ ഓരോ വ്യക്തിക്കും ഓരോ താല്പര്യങ്ങളുണ്ടാകും. അപ്പോൾ ഈ താല്പര്യങ്ങൾ ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ പ്രശ്നം, താല്പര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ തന്നെ ഇതൊന്നും വികസിപ്പിച്ചെടുക്കാനൊന്നും ഉള്ളൊരു സമയമല്ല. കാരണം എപ്പോഴും മൊബൈലിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലേക്കാണല്ലോ. ഇഷ്ട ടൈം കിട്ടിയ ഉടനെ തന്നെ മൊബൈൽ എടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഹോബിയല്ല, മറ്റുള്ളവരുടെ ഹോബി നമ്മൾ വാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തൊക്കെ ഒരു ബോർ, അപ്പോൾ നമുക്ക് തന്നെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഇന്നത്തെ യുവ ഈ യങ്സ്റ്റേഴ്സ് പോകുന്നുണ്ടെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഡോപ്പമിൻ കൂട്ടുന്ന മറ്റു കാര്യങ്ങൾ, ലഹരി വസ്തുക്കളല്ലാതെ. പക്ഷെ ലഹരി വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഡോപ്പമിൻ 100 ആണെങ്കിൽ ലഹരി വസ്തു ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത് 1000 ആയിരിക്കും. അപ്പോൾ നാച്ചുറലി എന്താണ് സംഭവിക്കുക, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള നമ്മുടെ ടെൻഡൻസി കൂടും, വീണ്ടും വീണ്ടും അതിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇത് ഒഴിവാക്കി, ഇത് അപകടം മണത്തെറിഞ്ഞ് നേരത്തെ തന്നെ ഇത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു പ്രിവെൻഷൻ. അതായത് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലഹരി വസ്തു ഉപയോഗിച്ച ഒരു വ്യക്തി വീണ്ടും അത് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഇപ്പം നമുക്കറിയാം മദ്യം ടേസ്റ്റുള്ളൊരു വസ്തുവല്ല പലർക്കും, പക്ഷേ എന്നാൽ പോലും ഇത് ഉപയോഗിക്കുന്നതിൻ്റെ റീസൺ ഇതാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു കിക്ക് കിട്ടുന്നുണ്ട്, ഒരു നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സ്റ്റിമുലേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ തുടങ്ങും. പക്ഷേ ഒരു പരിധി എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇത് പിന്നെ അതിൻ്റെ ഇപ്പോൾ വിഡ്രോവൽ ഫീച്ചേഴ്സ്, മദ്യം കഴിച്ചില്ലെങ്കിലുള്ള വിറയൽ പോലെയുള്ള ആ പ്രശ്നങ്ങൾ

0: ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പലരും ഈ ഒരു കുപ്പിയോളം മദ്യം കഴിക്കുന്നത്. അപ്പോൾ അത് സന്തോഷത്തിന് വേണ്ടി കഴിക്കുന്നതല്ല. പക്ഷേ ഈ ഈ ഒരു അപ്പൊ ഈ ഒരു അവസ്ഥേനാണ് നമ്മൾ ആസക്തി ഒരു അസുഖം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ മദ്യ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരും നമ്മൾ പറയും അവരാരും അസുഖമുള്ളവരല്ല, അല്ലെങ്കിൽ മദ്യാസക്തി ഉള്ളവരോ അങ്ങനെ ഒരു മദ്യത്തിന്റെ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന അസുഖമുള്ളവരല്ല, അല്ലെങ്കിൽ ലഹരി വസ്തുവിന്റെ ഡിപ്പെൻഡൻസ് ഉള്ളവരല്ല. പക്ഷേ ഇവർ ഏത് ലഹരി വസ്തു ഉപയോഗിച്ച് തുടങ്ങിയാലും അതിന് ഡിപ്പെൻഡൻ്റ് ആവാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ബെറ്റർ ഇതൊന്നും ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്, അതിൽ സംശയമില്ല.
1: ഞാൻ പറയാൻ കാരണം എന്താ പറഞ്ഞാൽ ഞാനിപ്പോ എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയണം, ഞാന് പാട്ട് പാടും, മിമിക്രി അവതരിപ്പിക്കും, ഡാൻസ് കളിക്കും, പ്രസംഗം പറയും. പക്ഷെ നമ്മള് ഒരു ഒരു ഫംഗ്ഷനിൽ വെച്ച് നമുക്ക് ഒരു വാക്കുകൾ അങ്ങനെ ശരിക്കും എടുത്ത് പറയാൻ പറ്റില്ല. ചെറുതൊന്ന് അടിഞ്ഞാലോ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് കാര്യങ്ങൾ അത് മദ്യപാനിയല്ല, അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അപ്പൊ ഞാൻ അത് റേഡിയോയിലും കാര്യങ്ങളും ദോഷവശങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അപ്പൊ അങ്ങനെയുള്ള കഴിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്.
0: അതായത് ഒരു കോൺഫിഡൻസ് കൂട്ടും, അതാണ് ഉദ്ദേശിച്ചത്. കോൺഫിഡൻസ് അതാ ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസ് എക്സ്ട്രാ ആവശ്യം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഒരു ആൻസൈറ്റിയുടെ ഡിസോർഡർ ഉണ്ട്. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ഒരു അതായത് ഒരു ധൈര്യത്തിന് വേണ്ടി കഴിക്കുന്നു എന്നുള്ളത് പറയുന്ന പോലെ. അപ്പൊ അത് ഒരു പക്ഷേ ഒരു ആൻസൈറ്റി ഡിസോർഡർ ഹിഡൻ ആയിട്ടുള്ളത് കൊണ്ടായിരിക്കാം. അതിന്റെ ഒരു സെൽഫ് മെഡിക്കേഷൻ ആയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും, സി ഇത് ഉപയോഗിച്ചാൽ മതി കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്നത് ഭരതനാട്യം കഴിക്കുന്ന സ്ത്രീകളും ഇത് ഉപയോഗിക്കണമല്ലോ, പക്ഷെ അത് സംഭവിക്കുന്നില്ലല്ലോ, അവർക്ക് ബാലൻസ് കിട്ടില്ലല്ലോ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു അങ്ങനെ ഒരു പ്രശ്നം തോന്നും. ഒരിക്കലും കോൺഫിഡൻസിന് വേണ്ടിയിട്ടോ ആൻസൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടോ ഒന്നും നമ്മൾ ലഹരി വസ്തുക്കളെ ഡിപ്പെൻഡ് ചെയ്യരുത്. കാരണം ഇന്ന് ഉപയോഗിക്കുന്ന അളവായിരിക്കില്ല നിങ്ങൾ 2 വർഷം കഴിയുമ്പോൾ ഉപയോഗിക്കുന്നത്, അതായിരിക്കില്ല ഒരു 10 വർഷം കഴിയുമ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോഴത്തേക്കും ആ ഒരു ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന രോഗാവസ്ഥയിലേക്ക് പോലും എത്തിപ്പോകും. അപ്പോൾ അതുകൊണ്ട് പലരും ഇങ്ങനെ തന്നെ ഈ ഒരു ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ച് തുടങ്ങുന്നത്, അപ്പോൾ ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ ഒരു പക്ഷെ ഉപയോഗിച്ച് തുടങ്ങുന്നത്. പക്ഷേ എൻ്റെ ചെയ്യുന്നത് ഒരു അസുഖത്തിലായിരിക്കാം, നമ്മുടെ അല്ല കരളിന് അറിയില്ലല്ലോ നമ്മൾ എന്തിനു വേണ്ടിയിട്ടത് ഉപയോഗിച്ചതെന്ന്. അപ്പോൾ അതുകൊണ്ട് അത് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവോ അങ്ങനെ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് മരുന്നുകളുണ്ട്. അപ്പോൾ നിങ്ങളൊരു സൈക്യാട്രിസ്റ്റിനെ കണ്ടാൽ മതിയാവും.
2: അപ്പോൾ നന്ദി വിളിച്ചതിന്, നന്ദി.
1: ഓക്കെ, താങ്ക് യു.
2: ഇതിൽ പ്രത്യേകിച്ച് ഈ ലഹരി പദാർത്ഥങ്ങളോടുള്ള അടിമത്തം വരുന്നതിൻ്റെ ഒരു കാരണം പലരും പറയുന്നത് കേട്ടിട്ടുള്ളത് ഈ അവഗണന, സാമൂഹികമായിട്ടും കുടുംബത്തിലും ഉണ്ടാകുന്ന അവഗണനയെ ചെറുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് അത് കൊണ്ടുവരുന്നത്. ഇത് പിന്നെ സൈക്യാട്രി രീതിയിൽ എങ്ങനെയാണത് കാണുന്നത്?
0: നമ്മൾ അവഗണനയ്ക്ക് ഒരു എന്ന് വെച്ചാൽ അപ്പോൾ ഒരു ഒറ്റപ്പെടലാണ് അവരുടെ അടുത്ത് ഒരു അനുഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒറ്റപ്പെടൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സന്തോഷം കുറയും. അപ്പോൾ നമുക്ക് ഒരാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഈ അവഗണന ഇതൊക്കെ ഒരു ആൻസൈറ്റി സ്പെക്ട്രത്തിലൊക്കെ വരുന്നതാണ്. നമ്മൾ മറ്റുള്ളവരെ അവഗണിക്കുന്നു, നമുക്ക് മറ്റുള്ളവരെ ഇടപെടാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ ആളുകൾ എന്നോട് വന്ന് മിണ്ടുന്നില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരു പക്ഷേ ചെറിയ ആൻസൈറ്റിയുടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അത് ഈ സന്തോഷമില്ലായ്മേനെ ഒന്ന് അതിജീവിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇതുപോലെ ഉപയോഗിച്ച് തുടങ്ങാം, അത് പിന്നീട് അസുഖത്തിലേക്കും പോകും. അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മൾ നേരത്തെ മുൻകൂട്ടി കണ്ട് അങ്ങനെ ഉള്ളവരാണെങ്കിൽ അതിനും സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ എടുക്കുക എന്നുള്ളതാണ് അതിനകത്തൊരു പരിഹാരം.
2: ഒരു കോളറുണ്ട്. ഹലോ, ഈ ഇത്തരം ലഹരി ഉപയോഗിക്കുന്നവരെ ഇങ്ങനെ സമൂഹം ഇപ്പോൾ അവഗണന തന്നെയാണ് ഇപ്പോൾ പിന്നെയും അത് തന്നെയാണ് പറയുന്നത്, ഈ മാറ്റി നിർത്തുക, പല സോഷ്യൽ ഫങ്ഷൻ സോഷ്യൽ ഗ്യാതറിങ് എന്നൊക്കെ മാറ്റി നിർത്തുക, ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് ഇതിന് കൂടുതലായിട്ട് അതിനോടൊരു ആസക്തി കൂടുതലല്ലേ ചെയ്യുക?
0: ആക്ച്വലി പല സോഷ്യൽ ഫങ്ഷൻസിലും നമ്മൾ കാണുക ആൽക്കഹോളിൻ്റെ ഒക്കെ സപ്ലൈ ഉണ്ട്. അപ്പോൾ ഇതൊരു ഇന്നത്തെ സമൂഹത്തിൽ ഇതൊരു ഒരു ഒരു സെലിബ്രേറ്റഡ് ബിഹേവിയറാണ്. അപ്പോൾ പക്ഷെ അതിനകത്ത് മാനസിക അസുഖം ഉണ്ടെന്ന് കേൾക്കുമ്പോഴാണ് പലപ്പോഴും പലരും കോർണർ ചെയ്യാനും നമ്മളെ ഇച്ചിരി മാറ്റി നിർത്താനും ഒക്കെ ഉള്ളൊരു സാധ്യതയുള്ളത്. അപ്പോൾ അത് എപ്പോഴും നമുക്കൊരു ഒരു അസുഖം എന്ന് പറയുന്നത് നമുക്ക് ട്രീറ്റബിൾ ആണ്, അത് ട്രീറ്റ് ചെയ്യേണ്ടതാണ്, മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി ഈവൻ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ആസക്തിയും പോലും ഒരു അസുഖമായിട്ടാണ് സൈക്യാട്രി കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവരെ മാറ്റി നിർത്തിയത് കൊണ്ടോ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ ഒരു കാര്യമില്ല, അതാണ് അനദർ ബിഹേവിയർ, കുറ്റപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ടൊന്നും പ്രയോജനമില്ല, അവരെ ചികിത്സയ്ക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്.
2: ഒരു കോളർ ഉണ്ട്. ഹലോ
3: ഹലോ
2: ഹലോ, ആ ഡോക്ടറോട് സംസാരിച്ചോളൂ.
3: അതെ, മാളു വന്നേ. ഹലോ ഡോക്ടർ, ഞാൻ ഒരു കൊച്ചിന്റെ കാര്യം പറയാൻ വിളിക്കണേ.
0: പറഞ്ഞു.

0: മാഡം എടി ഒന്ന് പറഞ്ഞടി അപ്പൂന്റെ കാര്യം.
1: ഹലോ.
2: ആ പറഞ്ഞു, കേൾക്കുന്നുണ്ട്.
1: ഇവിടെ ഞങ്ങൾ തൊട്ടടുത്തുള്ളായിരുന്നു. അവൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് വൈൽഡും കഞ്ചാവും ഒക്കെ കഴിക്കുന്നുണ്ട് ഡോക്ടറെ. അപ്പൊ ഭയങ്കര അയൽപ്പുംകാർക്കും ഒക്കെ പ്രശ്നമായതുകൊണ്ട് ഇന്നലെ വന്നിട്ട് കൊണ്ടുപോയി. എന്നിട്ട് പക്ഷെ അവരവിടെ തിരിച്ചുവിട്ട് അവന് കുഴപ്പമൊന്നും ഇല്ലാന്നും പറഞ്ഞിട്ടുണ്ട്. ലഹരി കഴിക്കുന്നോണ്ട് അല്ലാണ്ട് അവന് മെന്റലായിട്ട് പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതിനുള്ള ആശുപത്രി കൊണ്ടാവാൻ പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് തീരെ പിന്നോക്കം നിൽക്കുന്നവരെ വന്നേ.
2: മോളുണ്ട്.
1: ആ മോളാണെങ്കിൽ ഒരു മന്ദബുദ്ധി സ്റ്റൈലുള്ള പെങ്കൊച്ച കൂടുതൽ വന്നിട്ട് അവര് രണ്ടുപേരെ ഇറക്കിയും വിട്ടു വീട്ടിന്ന്. അമ്മ അവിടെ നിന്ന് കഴിഞ്ഞപ്പോ ഒരു ദിവസം ചെന്ന് കഴിഞ്ഞപ്പോ അമ്മയുടെ കഴുത്തിനെ ഇവ ഞെക്കി പിടിച്ച് അവിടുന്ന് ഇവനെ ഇറക്കി അമ്മേനെ ഓടിച്ചു വിട്ടു. അപ്പൊ അങ്ങനെ ഒരു തരത്തില് തൊട്ടടുത്ത് ആൾക്കാർ ഓടിച്ചെന്ന് കാരണം ആ ചേച്ചി രക്ഷപ്പെട്ടത്. ആങ്ങളയുടെ
2: ഇത് ആക്ച്വലി നിങ്ങൾക്ക് പോലീസിന്റെയും അവിടുത്തെ ലോക്കൽ കൗൺസിലർ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരുടെയൊക്കെ ഹെൽപ്പോടെ ഈ കുട്ടീനെ ഒരു ഇത് ചികിത്സിക്കുന്ന ലഹരി ചികിത്സിക്കുന്ന സ്ഥലങ്ങളിലേക്ക്, അത് ഗവൺമെന്റിന് തന്നെ ഉണ്ട്, മെഡിക്കൽ കോളേജ് ഉണ്ട്, നമുക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ട്, ജനറൽ ഹോസ്പിറ്റൽ ഉണ്ട്, എറണാകുളം മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പൊ അങ്ങനെ പല സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ എവിടെയെങ്കിലും ഇപ്പൊ തീരെ അവൻ വരാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലീസിന്റെ ഒക്കെ സഹായം തേടാം. അതല്ല എങ്കിൽ പറ്റുന്നവർക്ക് അവനെ അവന്റെ പ്രായം 18 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണെങ്കിൽ അവന്റെ വീട്ടുകാരുടെ ഒരു സമ്മതത്തോടു കൂടി. അപ്പോ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇവരുടെയൊക്കെ സഹായം തേടാവുന്നതാണ് അവനെ ചികിത്സിക്കാനും ഒക്കെ ആയിട്ട്. മെഡിക്കൽ കോളേജും ഇവിടെ ജില്ലാ ആശുപത്രിയിലും ഒക്കെ ഉണ്ട്. നിങ്ങൾ ഇയാളെ കൂട്ടിയിട്ട് ഈ പറയുന്ന ആശുപത്രികളിൽ ഏതെങ്കിലും പോണം.
3: നന്ദി. അപ്പൊ ഈ സാധാരണ ഈ ലഹരി അടിമപ്പെട്ട് കഴിഞ്ഞാല് അത് അതിനകത്ത് നിന്ന് മുക്തി നേടുമ്പോഴേ ആ വിഡ്രോവൽ സിംപ്റ്റം എന്ന് പറഞ്ഞിട്ട് സംഗതി ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് മാനേജ് ചെയ്യുക?
2: അത് വിഡ്രോവൽ സിംപ്റ്റം എന്ന് പറയുന്നത്, അതായത് ഒരു ഞാൻ ആദ്യം പറഞ്ഞു, ലഹരി ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഡിപ്പെൻഡൻസ് സിൻഡ്രോം ഇല്ല, അതായത് അസുഖം ഇല്ല. പക്ഷേ ഒരാൾക്ക് ഇപ്പോൾ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് നിർത്തുമ്പോൾ അയാൾക്ക് വിഡ്രോവൽ സിംപ്റ്റംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അയാൾ ഏകദേശം നമുക്ക് പറയാൻ പറ്റും രോഗാവസ്ഥയിലാണ്. അയാൾക്ക് ഒരു ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്.
4: ഹലോ,
3: ഡോക്ടറോട് സംസാരിച്ചോളൂ. റേഡിയോ ഉണ്ടെങ്കിൽ റേഡിയോ ഒന്നും മാറ്റി വെക്കൂ. ഹലോ.
4: അപ്പോ ഇപ്പൊ വീടുവലി നിർത്തിയിട്ട് ഒരു 4-5 കൊല്ലായി. അപ്പൊ തുടർന്ന് ഇപ്പൊ വീടുവലി ഇല്ല, പക്ഷെ ആൾക്ക് ഉറക്കൂലാന്നാ പറയണേ. അപ്പൊ അതിന് എന്താ വീടുവലിയുടെ സംബന്ധമായിട്ടാണ് ഈ ഉറക്കം പോയത്. ഇപ്പൊ വലിയില്ല, അപ്പൊ അതെന്താന്ന് അറിയാനാ വിളിച്ചത്.
2: എത്ര വയസ്സുള്ള?
4: 65 വയസ്സുണ്ട്.
2: വീടുവലി നിർത്തിയിട്ട് എത്ര നാളായി?
4: ഇപ്പൊ ഒരു 4-5 കൊല്ലായി.
2: 4-5 കൊല്ലമായിട്ട് ഇപ്പഴാണ് ഉറക്കക്കുറവ് വരുന്നേ?
4: അല്ല, അത് പിന്നെ ഇങ്ങനെ ഉറക്കക്കുറവ് ഉണ്ടായിരുന്നു. പൊതുവെ അത് ആ ബീഡി വലിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഈ ഇൻഹെയിലറും വെച്ചുകൊണ്ടാണ് വലിച്ചുകൊണ്ടിരുന്നത്.
2: എന്താണെങ്കിലും ഉറക്കക്കുറവുണ്ടെങ്കിലേ നമുക്കിപ്പോ ഇന്നതാണൊരു കാരണം എന്ന് പറയാൻ പറ്റില്ല. ഉറക്കക്കുറവ് എസ്പെഷ്യലി പ്രായമാകുമ്പോൾ നമ്മൾ കാണാറുണ്ട്, ശ്വാസകോശ രോഗങ്ങളുള്ളവർക്ക് കാണാറുണ്ട്, ചില മരുന്നുകൾ ഉപയോഗിക്കുന്നവർക്ക് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉറക്കക്കുറവുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുക. അപ്പോൾ ചില ശാരീരിക പ്രശ്നങ്ങളും ഉറക്കക്കുറവുണ്ടാക്കാം, ചിലപ്പോൾ കൂർക്കം വലി പോലെയുള്ള പ്രശ്നങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് രാത്രി മൂത്രം ഒഴിക്കേണ്ടി വരിക, ഇതൊക്കെ പ്രായമായ ആണുങ്ങൾക്കുള്ള പ്രശ്നങ്ങളാണ്. ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ശാരീരിക പ്രശ്നങ്ങളാണ്. ഇതുകൂടാതെ മാനസിക പ്രശ്നങ്ങളും ഉണ്ടാവും, ആൻസൈറ്റിയോ ഡിപ്രഷനോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നിർത്തുന്നതിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിനൊരു ഇവാലുവേഷൻ വേണം. ഉറക്കക്കുറവ് ഒരു ചെറിയൊരു സിംറ്റം അല്ല, കാരണം ഉറക്കം ഉറങ്ങിയിട്ടില്ലെങ്കിൽ അറിയാലോ അതിന് നമുക്ക് ശാരീരികമായും മാനസികമായും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുക എന്നുള്ളത് ഒരു എസൻഷ്യൽ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ചെയ്യുക. ലഹരി വസ്തുക്കൾ നിർത്തുന്നവർക്ക്, പെട്ടെന്ന് നിർത്തുന്നവർക്ക് ഉറക്കക്കുറവൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതകളുണ്ട്.
3: നന്ദി ഡോക്ടർ. നമ്മളിപ്പോൾ പിന്നെ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യുന്നു, അതിനകത്ത് അത് അതുണ്ടാക്കുന്ന മാനസിക

0: പ്രശ്നങ്ങൾ. ഇതിനൊക്കെ കംപ്ലീറ്റ് ക്യൂർ ഉണ്ടാവുമോ? എന്താണ് അതിൻ്റെ?
1: ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് കംപ്ലീറ്റ് ക്യൂർ ഉണ്ട്. കാരണം ആ വസ്തു ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിനകത്ത്. വളരെ ചുരുക്കം തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ മാത്രമാണ് ക്യൂർ ഇല്ലാതെ വരുന്നുള്ളൂ. പക്ഷെ ഒരു മെജോറിറ്റി ഓഫ് ഈ പറയുന്ന ഇൻഡ്യൂസ് സബ്സ്റ്റൻസ്, ഒരു ലഹരി പദാർത്ഥം കൊണ്ടുണ്ടായ എല്ലാ തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും നമുക്ക് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാം. പക്ഷെ ലഹരി വസ്തു പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. ലഹരി വസ്തു വീണ്ടും ഉപയോഗിച്ചാൽ
0: പ്രശ്നമുണ്ടാകും. ഹലോ, പരസ്പര പരിപാടിയിലേക്കാണ് വിളിച്ചത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ, കേട്ടില്ല.
1: അതെനിക്ക് അറിയില്ല കേട്ടോ. കൈതച്ചക്ക നല്ലൊരു സാധനമാണ്, പുകവലിയായിട്ട് അതിന് ബന്ധമുണ്ടോന്ന് അറിയില്ല. എനിക്ക് അറിയില്ല, ഞാൻ അങ്ങനെ
2: കേട്ടിട്ടില്ല.
0: എന്താണ്
2: ആയുർവേദം ലൈവായിട്ടേ എല്ലാ മാസം ചെയ്യണോന്ന്?
0: വിളിച്ചത് നന്ദി. അപ്പൊ നമ്മള് വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. പലപ്പോഴും വിളിക്കുന്നവർക്ക് പലപ്പോഴും അതിൻ്റെ ഒരു ഗൗരവം അറിയാതെ പോകുന്നൊരു പ്രശ്നമുണ്ട്. അടുത്ത കോളറുണ്ട്. ഹലോ, പരസ്പരം പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ ഹലോ
3: ഹലോ,
0: ആ പരസ്പരം പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ.
3: ഞാനേ, എന്റെ ഹസ്ബൻഡിന് ആദ്യം മദ്യപാന ശീലം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ചെറുതായിട്ട് കൂട്ടുകൂടിയും ഒക്കെ പുറത്തൊക്കെ പോകുമ്പോ ഇടയ്ക്ക് കഴിക്കുന്നുണ്ട്. മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ടു മാസം കൂടുമ്പോഴൊക്കെയാണ് കഴിക്കുന്നുള്ളൂ. പക്ഷെ എനിക്കിത് കാണുമ്പോഴും കേൾക്കുമ്പോഴും എനിക്ക് വളരെയധികം ടെൻഷൻ ആവുന്നു. അപ്പൊ എന്നോട് പറയുന്നു ഇത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല, സോഷ്യൽ ഡ്രിങ്ക്സ് അല്ലേ എന്ന് പറഞ്ഞു. പണ്ട് ആദ്യമേ ഒന്നും ഇത് കഴിക്കാതിരുന്ന വ്യക്തിയായിരുന്നു. ഒരു കല്യാണം കഴിഞ്ഞ ഒരു 5 years ഒന്നും ഇത് കഴിക്കില്ലായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എനിക്കിത് കാണുമ്പോ എനിക്ക് എന്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടുന്ന പോലെയാണ്. അപ്പൊ ഇത് അറിഞ്ഞ ശേഷം ഞങ്ങൾ ഒരു ഡോക്ടറെ പോയി കാണിച്ചു. കാണിച്ചപ്പോഴും പുള്ളി പറഞ്ഞു ഞാനിത് നിർത്തൂല എന്ന് പറഞ്ഞു. ഇപ്പൊ ഇത് പറയുമ്പോ കൂടി എനിക്ക് എന്റെ വോയിസിലും സൗണ്ട് മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ അപ്പൊ എനിക്കറിയില്ല ഇത് എന്റെ പ്രോബ്ലം ആണോ എന്താണ്.
1: ഈ സോഷ്യൽ ഡ്രിങ്കിംഗ് എന്ന് പറയുന്നത് ആഴ്ചയിൽ എത്ര ദിവസമാ?
3: വല്ലപ്പോഴും മാസത്തിലോ രണ്ടു മാസം.
1: കഴിക്കുന്ന ദിവസം എന്തോരം കഴിക്കും?
3: അതൊരു 120-180 ഒക്കെ.
1: നമ്മളിപ്പോ സോഷ്യൽ ഡ്രിങ്കിംഗ് എന്ന് പറഞ്ഞാലും, ഇപ്പൊ ഞാൻ കുറച്ചു നേരം മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ലഹരി വസ്തു ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് എത്ര ചെറിയ അളവിലാണെങ്കിലും ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ കഴിക്കുന്നവർക്ക് അവരുടേതായ എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും. പക്ഷെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പൊ കഴിക്കുന്ന അളവ്, അതായത് ഇപ്പൊ 120 എന്നൊക്കെ പറയുന്നത് തന്നെ ഒരുവിധം അളവുണ്ട്. അപ്പോൾ അത് സാവകാശത്തിന്റെ അളവ് കൂടാനുള്ള സാധ്യതകളാണുള്ളത്. ഇപ്പൊ എത്ര വയസ്സുള്ളയാളാ? അപ്പൊ ഇനിയിപ്പോ നമ്മുടെ, അല്ലെങ്കിൽ തന്നെ നമ്മുടെ സിസ്റ്റം ഇനി പതുക്കെ പതുക്കെ സ്ലോ ഡൗൺ ചെയ്യും. ലിവറിന്റെയും കരളിന്റെയും ഒക്കെ കിഡ്നിയുടെ ഒക്കെ ഫംഗ്ഷൻ സ്ലോ ഡൗൺ ചെയ്യും. വേറെ അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഏജിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ ആവുമ്പോൾ അത് അത്ര ആരോഗ്യകരമായിരിക്കില്ല. അപ്പൊ ഈ ബിഹേവിയർ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്, അതിൽ സംശയമൊന്നുമില്ല.
3: അത് പറയുമ്പോ ആൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട് ആവും. അതുകൊണ്ട് ഞാനപ്പോ അത് ക്വയറ്റ് ആവുമേ. വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ മന്ത് അല്ലേ ഉള്ളൂ, അല്ലെ രണ്ടു മാസം കൂടുമ്പോ അല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആർഗ്യൂ ചെയ്യും. പിന്നെ ഞാനത് വെള്ളം ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്ത് മിണ്ടാതെ ഇരിക്കും. അപ്പൊ അതാണ്. എന്തായാലും ഹാബിറ്റ് നല്ലതല്ല അല്ലേ മാഡം?
1: അല്ല, ഹാബിറ്റ് നല്ലതല്ല.
0: വിളിച്ചതിന് നന്ദി. വേറൊരു പ്രശ്നമുള്ള ഡോക്ടർ, മുൻപേ തന്നെ ഈ മാനസിക രോഗമുള്ളവർ, വേറെ തരത്തിലുള്ള മാനസിക രോഗങ്ങൾ, ഇപ്പം ആങ്സൈറ്റി ഡിസോർഡർ, ഷിസോഫ്രീനിയ, ഇങ്ങനെയുള്ളവരൊക്കെ ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ അത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യില്ലേ മാനസികാരോഗ്യത്തെ?
1: പലരും അതൊരു മെഡിക്കേഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ ശാരീരിക വേദനകൾ ഒഴിവാക്കാൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ചിലർ കോൺഫിഡൻസ് കൂട്ടാൻ ഉപയോഗിക്കുന്നത്.

0: അതുപോലെ തന്നെ ആൻസൈറ്റി കുറയ്ക്കാനായിട്ടും ഇതുപോലെ ചില ഇപ്പോൾ സ്കിസോഫ്രീനിയ ഒക്കെ ഉള്ള രോഗികളാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ ഈ ശബ്ദം കേൾക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കാനായിട്ടും ഒക്കെ ടെൻഷൻ ഒഴിവാക്കുക, അവർക്കും ടെൻഷൻസ് ഉണ്ടാവുമല്ലോ, ഒഴിവാക്കാനൊക്കെ ആയിട്ടൊക്കെ ഒരു ഒരു മാലഡാപ്റ്റീവ് കോപ്പിംഗ് എന്നൊക്കെ നമ്മൾ പറയും. അത് ശരിയല്ലാത്ത രീതിയിൽ അവരത് ഉപയോഗിക്കുകയും അതിന് ഡിപ്പെൻഡൻ്റ് ആവുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. തന്നെയല്ല, അത് കഴിക്കുന്ന മരുന്നുകളെയും ബാധിക്കും, അവരുടെ മൊത്തത്തിലുള്ള ചികിത്സാ രീതിയെ അത് ബാധിക്കും.
1: ഒരു കോൾ ഉണ്ട്. ഹലോ, പരസ്പരം
2: ഹലോ,
1: പരിപാടിയിലേക്ക് സ്വാഗതം.
2: അതെ,
1: ഡോക്ടറായിട്ട് സംസാരിച്ചു.
2: എന്റെ മകളുടെ ഭർത്താവേ ഭയങ്കര വെള്ളവരിയാണ്, വീട്ടിൽ വന്നിട്ട് ഭയങ്കര ബഹളം ഒക്കെയാണ്, ഭയങ്കര സംശയമാണ്. അപ്പൊ അതെന്താ ചെയ്യേണ്ടത്?
0: ചെയ്യാന്നുള്ളത് നല്ല ചികിത്സക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ചെയ്യാനുള്ളത്.
2: അത് കഴിഞ്ഞ് വരുമ്പോ പിന്നെ മദ്യപിച്ച വല്ല കുഴപ്പമുണ്ടാവോ?
0: ഇല്ല, മദ്യപിക്കാൻ വേണ്ടി പിന്നെ മദ്യപിക്കില്ലല്ലോ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചികിത്സിക്കുന്നത്. മദ്യപാനം നിർത്താനല്ലേ ചികിത്സിക്കുന്നേ? ആ, അപ്പൊ പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ലല്ലോ. ചികിത്സ എടുക്കുന്നു എന്ന് കരുതി വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. പലരും ചികിത്സ എടുക്കുന്നതാണ്, സക്സസ്ഫുൾ ആകുന്നതാണ്. ഇനിയിപ്പോൾ അബദ്ധത്തിൽ ചികിത്സ എടുത്ത് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഒരു കുറച്ച് മദ്യം കഴിച്ചാലും തിരിച്ച് ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുവന്നാൽ മതി, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമൊന്നുമില്ല. കാരണം പിന്നീട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് നിർത്തിയിട്ട് വീണ്ടും തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടത്തെ അവസ്ഥയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും, ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എത്തും, അത് എത്ര കാലം നിർത്തിയിട്ടാണെങ്കിലും. അപ്പം അതുകൊണ്ട് വീണ്ടും ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജുകളുണ്ട്, ജനറൽ ആശുപത്രി ഉണ്ട്, അങ്ങനെ പിന്നെ പ്രൈവറ്റിലാണെങ്കിൽ പ്രൈവറ്റ് സ്ഥലങ്ങളുമുണ്ട്. ഇങ്ങനെ ലഹരി ചികിത്സയുടെ കേന്ദ്രങ്ങളുണ്ട്, വിമുക്തി എന്നൊക്കെ പറയുന്ന സർക്കാരിൻ്റെ കേന്ദ്രങ്ങളും ഉണ്ട്.
1: നന്ദി വിളിച്ചതിൽ. ഈ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ടല്ലോ, അതെത്രമാത്രം ഇഫക്റ്റീവാണ് ഈ ഈ ഒരു കാര്യത്തിൽ? നമ്മുടെ സമൂഹത്തിൽ, ഈ ഒരു സമൂഹത്തിൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് എത്രമാത്രം കാര്യക്ഷമമാകുന്നുണ്ട് ഈ ഇത്തരം ട്രീറ്റ്മെൻറ്റുകളിൽ?
0: ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് വലിയൊരു റോളാണ് നമ്മുടെ സമൂഹത്തിൽ പ്ലേ ചെയ്യുന്നത്. കാരണം പലപ്പോഴും നമ്മളിപ്പോൾ ഒരു സൈക്യാട്രിക് യൂണിറ്റിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ വേറെ മാനസിക രോഗികളും ഒക്കെ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ഒരു ലഹരി വസ്തുവിൻ്റെ ഉപയോഗം. പക്ഷേ ഡി അഡിക്ഷൻ സെൻ്ററിൽ നമ്മൾ പറയുന്നത് അവിടെ അധികം വേറെ തരത്തിലുള്ള മാനസിക രോഗികൾ ഉണ്ടാവില്ലെങ്കിലും, പക്ഷെ അവിടെ ഒരു സൈക്യാട്രിസ്റ്റ് ഉണ്ടാവണം, അത് മസ്റ്റാണ്. സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ഒക്കെ ഉള്ള ഒരു ടീമാണ് പലപ്പോഴും ഒരു ഡി അഡിക്ഷൻ സെൻ്റർ കൊണ്ടുപോകുന്നത്, സോഷ്യൽ വർക്കറും ഒക്കെ ഉള്ളത്.
1: ഹലോ, ഹലോ, ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ. റേഡിയോ വോളിയം ഒന്ന് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ റേഡിയോ അവിടെ നിന്ന് മാറ്റി വെക്കുക, എന്തെങ്കിലും ചെയ്യുക. ആ, പറഞ്ഞോളൂ.
0: പറഞ്ഞു പറഞ്ഞു.
2: മരുന്ന് കണ്ടവാണ് മരുന്ന്
0: കഴിച്ചിട്ടുണ്ട്,
2: രൂപയായി. അപ്പൊ അത് മാറുമെന്ന് അറിയാൻ വേണ്ടിയാണ്.
0: എന്ത് മാറുമെന്ന?
2: രോഗം
0: രോഗം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ തലയില് രക്തോട്ടത്തിന്റെ
2: രക്തോട്ടം ഇല്ലെന്ന് പറഞ്ഞു.
0: രക്തയോട്ടം ഇല്ലെന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നു, അതായത് നിങ്ങൾക്കൊരു തലയിൽ രക്തസ്രാവോ രക്തം ക്ലോട്ട് ആകുന്ന ഒരു പ്രശ്നം ഉണ്ടായി അല്ലേ, അതിൻ്റെ അല്ലേ ഈ പറയുന്നത്? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്താ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ആ, അതായത് വീണ്ടും ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പറയാറ്. തന്നെയല്ല, ചിലപ്പോ പ്രഷറോ ഷുഗറോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടോ എന്റെ കൂടെ? കൊളസ്ട്രോളോ, പ്രഷറോ, ഷുഗറോ, കൊളസ്ട്രോളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ അത് നമ്മൾ എന്തുമാത്രമാണ്, നമ്മൾ അന്ന് ആ ബ്ലഡ് ക്ലോട്ട് ആയത് എന്തുമാത്രമാണ്, അത് എന്തുമാത്രം നിങ്ങളുടെ ഞരമ്പുകളെ ബാധിച്ചു, ഇതിനെയൊക്കെ ആസ്പദമാക്കിയിട്ടാണ് ഡോക്ടർ തീരുമാനിക്കുക.
2: സ്കാനിങ് നടത്തും, അപ്പൊ അതൊക്കെ ഒന്നും എല്ലാം ഓക്കെ ഓക്കെ എന്ന് പറയും, ഒന്നും കുഴപ്പമില്ലെന്ന് പറയും.
0: അപ്പൊ അത് അത് നോക്കിയിട്ടാണ് നമ്മൾ എത്ര നാള് മരുന്ന് കഴിക്കണം എന്ന് തീരുമാനിക്കുക. അപ്പൊ അതിന് നമുക്ക് റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കണ്ട് ഒരു ഫിസിഷ്യനോ അല്ലെങ്കിൽ ഒരു ന്യൂറോളജി

0: ജസ്റ്റിനാണ് ഇതിനെ കുറിച്ചൊരു പ്രോപ്പർ ഒപ്പീനിയൻ പറയാൻ പറ്റുക. എത്ര നാൾ ആസ് നിങ്ങൾ ഈ പറയുന്ന ബ്ലഡ് കട്ടിപിടിക്കുന്ന മരുന്നുകൾ കഴിക്കേണ്ടി വരും, കട്ടിപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരിക എന്നൊക്കെ തീരുമാനിക്കുന്നത്? അപ്പൊ അത് ആ അപ്പൊ അത് കാണിക്കുന്ന ഡോക്ടറുടെ അടുത്ത് ഒന്ന് സംസാരിച്ചു നോക്കൂ, എത്ര നാൾ കഴിക്കേണ്ടി വരും, എന്തുമാത്രം കഴിക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അതൊരു പ്രശ്നമല്ല, ഇപ്പൊ 97 വയസ്സ് വരെ ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ട്, അതിലും മുകളിൽ ജീവിക്കുന്നുണ്ട്, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ നമ്മൾ ആരോഗ്യകരമായിട്ട് ഇതുപോലെ മദ്യപാനത്തിലേക്ക് തിരിച്ചു പോകാതിരിക്കുക, ഡോക്ടർ പറയുന്ന അത്രയും കാലം പറയുന്നത് പോലെ മരുന്ന് കഴിക്കുക, ആരോഗ്യം നോക്കുക, നല്ല ആഹാരം കഴിക്കുക, ഉറങ്ങുക, എക്സസൈസും ചെയ്യുക പാകത്തിനുള്ള.
1: നന്ദി വിളിച്ചതിൽ. നമ്മള് ഡി അഡിക്ഷൻ സെന്റേഴ്സിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടത്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൽ അത് ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ ലഹരി മുക്തിയിലൊക്കെ എത്രമാത്രം എഫക്റ്റീവ് ആണ് എന്ന്.
0: നമ്മളിപ്പോൾ ഒരു സൈക്കാട്രിക് യൂണിറ്റിലേക്ക് വരുമ്പോൾ പലർക്കും ഒരു സ്റ്റിഗ്മയുണ്ടാകും, ഇവിടെ ബാക്കി രോഗികളും കൂടെയൊക്കെ ഉള്ളത് കൊണ്ട് അപ്പോൾ പുറത്തുള്ളവർ അല്ലെങ്കിൽ നാട്ടിലുള്ളവർക്ക് അറിയില്ലല്ലോ എന്ത് അസുഖത്തിനാണ് ആളിവിടെ അഡ്മിറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ പലരും പ്രിഫർ ചെയ്യുന്നത് ഒരു ഡി അഡിക്ഷൻ മാത്രമുള്ള ഒരു സെൻറ്റർ ആണെങ്കിൽ, പക്ഷേ അവിടെയും ചിലപ്പോൾ ചില മാനസിക പ്രശ്നങ്ങളും ഇതുപോലെ വിഡ്രോവൽ ഫീച്ചേഴ്സും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഷുവറായിട്ടും അവിടെ എല്ലാ ഡി അഡിക്ഷൻ, അതാണ് നമ്മൾ പിന്നെ നോക്കേണ്ടത്, ഏത് ഡി അഡിക്ഷൻ സെൻ്ററിൽ നമ്മളുണ്ടെങ്കിലും അവിടെ ഒരു സൈക്യാട്രിസ്റ്റ് ഉണ്ടോ, MBBS കഴിഞ്ഞൊരു ഡോക്ടർ അവിടെ ഉണ്ടോ, അതുപോലെ ഒരു സൈക്കോളജിസ്റ്റ്, അതല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ, അപ്പോൾ ഇങ്ങനെ ഒരു ടീമാണ് യൂഷ്വലി നമ്മളൊരു എന്താ പറയുന്നത് ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് ഒരു ഡോക്ടറുടെ സാന്നിധ്യം ഇല്ലാത്ത ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് അത്ര ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രവണതയല്ല അത്. കാരണം പലപ്പോഴും ഇതൊരു ശരീരത്തിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെ, ഒരു പെരുമാറ്റ പ്രശ്നത്തിൽ അപ്പുറത്തേക്ക് ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതുകൊണ്ട് തന്നെ, അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ പ്രസൻസ് ഉള്ള ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ എപ്പോഴും നല്ലതാണ്. അത് തന്നെയല്ല, അവിടെ നമ്മൾ ഫോളോ അപ്പും അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനും ഒരു മദ്യം അല്ലെങ്കിൽ ലഹരി വസ്തു ഉപയോഗിക്കാത്ത ഒരു ജീവിതം എങ്ങനെ നയിക്കണം എന്നുള്ള രീതിയിൽ അവരെ പഠിപ്പിക്കാനും, ചിലരെ അവർക്ക് പ്ലേസ്മെൻറ്റ് പോലും ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ അവർക്ക് ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസിബിളാണ് ഈ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ്. അവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ സൈക്കോ ഇവർ സോഷ്യൽ വർക്കേഴ്സും ഒക്കെ ഉണ്ട്, ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഉൾപ്പെടെയുള്ള ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ എക്സൈസ് വിഭാഗവും മറ്റേ നമ്മുടെ ഫാമിലി ആൻഡ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ നമ്മുടെ ഒക്കെ ഈ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഇതിന് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പോലെയാണ്. ഈ വിമുക്തിയൊക്കെ അങ്ങനെ ഒരു ഒരു കൊളാബറേറ്റഡ് ഒരിതാണ് നടത്തുന്നത്. ഡോക്ടേഴ്സാണ് എങ്കിലും ഹെൽത്ത് സർവീസിലെ ഡോക്ടേഴ്സാണ് എങ്കിൽ പോലും അത് എക്സൈസ് ഫണ്ടഡ് ആണ്. അങ്ങനെ പലതരത്തിലുള്ള പ്രോഗ്രാമുകളുണ്ട്.
1: ഒരു കോളർ ഉണ്ട്. ഹലോ, പരസ്പരം പരിപാടിയാണ്.
2: ഹലോ,
1: ഡോക്ടറോട് ചോദിച്ചോളൂ.
2: നമസ്കാരം മാഡം.
1: റേഡിയോ വോളിയം ഒന്ന് കുറച്ച് വെക്കൂ, അല്ലെങ്കിൽ റേഡിയോ അവിടുന്ന് മാറ്റി വെക്കൂ. എന്നിട്ട് ചോദിച്ചോളൂ.
2: മാഡം
0: പറഞ്ഞോളൂ.
2: എനിക്ക് 66 വയസ്സായി. എനിക്കിപ്പോ ബ്ലഡ് ക്യാൻസർ ആണ്, CML. അപ്പൊ ഞാൻ ഇപ്പോ ഓലി മദ്യപാനൊക്കെ ഉണ്ടായിരുന്നു ആദ്യം, അതൊക്കെ നിർത്തിച്ചു വർഷങ്ങളായി, 10-20 വർഷങ്ങളും മേലേക്ക് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഒരു 10 കൊല്ലം മുന്ന് ഉറക്കല്ലായ വന്നു. അങ്ങനെ ഞാൻ ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട്, ആള് മരുന്ന് കഴിച്ച് കുറച്ച് മരുന്നൊന്നും മാറിയില്ല, പിന്നെ മാറ്റി മാറ്റി എഴുതി അങ്ങനെ ഒരു മരുന്ന് പിടുത്തായി. ഡിപ്രഷൻ എന്ന് പറഞ്ഞ
0: എന്തുണ്ട്?
2: ഡിപ്രഷൻ അപ്പൊ അത് ഇപ്പൊ ഞാൻ ക്യാൻസറിന്റെ മരുന്നും കഴിക്കുന്നുണ്ട്, അപ്പൊ ഈ ഉറക്കത്തിനുള്ള മരുന്നും കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് നേരം വിളിക്കുമ്പോ എനിക്ക് എനിക്കാനായിട്ട് ചിലപ്പോ നെഞ്ചെടുപ്പ് പോലെ തോന്നുക, എനിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ മരുന്ന് ഡോസ് കൂടിയതല്ല, ലോണസപ്പ് വന്നാണ് ഒന്ന്. പിന്നെ ഒരു ക്യൂടാഗ് 50 അത് രണ്ടിടും കഴിച്ചോണ്ടിരിക്കുന്നു. ഓൾറെഡി ഇപ്പൊ ക്യാൻസർ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ 2.5-3 ആവറായി. അപ്പൊ ചില ദിവസം അത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഉറക്കമില്ല, 1 മണി 2 മണി 1 മണി. മാനസികമായിട്ടും ബുദ്ധിമുട്ടുണ്ട് കേട്ടാ, കാരണം എനിക്ക് മക്കളൊന്നും ഇല്ലേ, ചെറിയ അങ്ങനെ ചിന്തകളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഭാര്യയായിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല, അപ്പൊ അവരും കൂടി നമ്മള് ഭക്ഷണം ചെയ്യണ്ടല്ലോ. അപ്പൊ ഈ മരുന്ന് തുടർന്ന് കഴിക്കണോണ്ട്, ഈ ഗുളികൾ തുടർന്ന് കഴിക്കണോണ്ട് വേറെ കുഴപ്പമുണ്ടോ? അല്ല ഇനി ഡോക്ടറെ കാണണ?
0: ഡോക്ടറെ എന്തായാലും കാണണം. നമ്മൾ മരുന്നുകൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി നിങ്ങൾ രണ്ട് ചികിത്സ രണ്ട്

0: അസുഖങ്ങൾക്കുള്ള മരുന്നുകളും കൂടെ അല്ലേ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറെ ഒരു ഫോളോ അപ്പ് ഇരിക്കേണ്ടത് വളരെ ആവശ്യമുണ്ട്. കാരണം മരുന്നിൻ്റെ ഡോസ് ഇപ്പം തന്നെ പറയുന്നു ഉറക്കം കിട്ടുന്നില്ല എന്നല്ലേ. അപ്പോൾ അതും ഡോക്ടറെ കണ്ടിട്ടൊന്ന് ഒന്ന് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരികയോ, അതുപോലെ പിന്നെ നമ്മൾ മരുന്ന് കഴിക്കുന്നതിന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ അതുമൊക്കെ നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് സൈക്യാട്രിസ്റ്റ് ഡോക്ടറിനെ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറെ ഒന്നുകൂടെ ഫോളോ ഡോക്ടറെ പോയി കാണുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്യണം. മരുന്ന് വെറുതെ കഴിച്ചുകൊണ്ടിരിക്കരുത്. ഇത് നമ്മൾ മരുന്ന് വെറുതെ കഴിച്ചുകൊണ്ടിരുന്നാലൊരു പ്രശ്നം, അതും ഒരു ഡിപ്പെൻഡൻസിലേക്ക് പോകും, അതിനും ഒരു അഡിക്ഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ഡോക്ടറെ കണ്ട്, അല്ല അതിന് ഡോക്ടർക്ക് പരിഹാരം ഉണ്ടാവും. കാരണം അങ്ങനെ ഡിപ്പെൻഡൻസ് ഇല്ലാത്ത മരുന്നുകളും അതുപോലെ മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാനും, ഇപ്പോൾ 1 mg അല്ലേ കഴിക്കുന്നത്, അങ്ങനെ ഡോസ് അഡ്ജസ്റ്റ് അതൊക്കെ ഡോക്ടർക്ക് തന്നെ കണ്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിന് പരിഹാരം ഉണ്ട് ഉറക്കക്കുറവിനൊക്കെ. പക്ഷെ ഒന്ന് ഡോക്ടറെ കാണുക കേട്ടോ.
1: നന്ദി വിളിച്ചത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ തെറാപ്പി എത്രമാത്രം എഫക്റ്റീവാണ് ഇതിൽ. അപ്പോൾ ഡി അഡിക്ഷൻ സെൻ്ററിൽ തെറാപ്പി തന്നെയാണ് ഒരുവിധം നടക്കുന്നത്. കൂടെ മെഡിക്കേഷൻ എപ്പോൾ വേണം എന്നുള്ളതൊക്കെ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്?
0: ഓക്കെ, നമ്മളിപ്പോൾ ഒരാളെ നമ്മൾ ഇപ്പോൾ വരുവാണ്, ഒരാൾ ഡി അഡിക്ഷന് വേണ്ടി വരുമ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ആൾക്ക്
1: കോളുണ്ട്. ഹലോ, പരസ്പരം പരിപാടി, ഡോക്ടറോട് സംസാരിച്ചോളൂ.
0: ആ പറഞ്ഞു.
2: ഞാൻ എന്റെ മോന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അവനുണ്ടല്ലോ, അവന് ലഹരിയൊക്കെ കഴിച്ച് വയലന്റ് ആയതാണ്. അപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ മരുന്നിലാണ്. മരുന്നിലായിട്ട് ഇപ്പൊ ഒരു 5 വർഷത്തോളം കുറെ നാളിത് ഉപയോഗിക്കണവര് ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് കൂട്ടുകാർ കൊടുത്തിട്ട് ഈ സാധനം വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മരുന്നും കഴിക്കുന്നുണ്ട്. അപ്പൊ ഇത് പിന്നെ വയലന്റ് ആവും.
0: വയലന്റ് ആവാനുള്ളൊരു സാധ്യതയല്ലേ, ഇതിന് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ലഹരി വസ്തുവിൻ്റെ ഉപയോഗം എന്താണെങ്കിലും ആൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് അത് നിരുത്സാഹപ്പെടുത്തുകയോ അവൾ പറഞ്ഞ അത് എങ്ങനെയെങ്കിലും നിർത്തുകയോ, അല്ലെങ്കിൽ അത് പറ്റുന്നില്ലെങ്കിൽ ഒരു സൈക്യാട്രിക് കൺസൾട്ടേഷൻ ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ ഒരാൾ വരുവാണെങ്കിൽ ചിലപ്പോൾ ഈ വരുന്ന ആളുകൾ അത്ര മോട്ടിവേറ്റഡ് ആയിരിക്കില്ല. അതായത് ചിലപ്പോൾ വീട്ടുകാരെ നിർബന്ധം കൊണ്ടൊക്കെ വന്നതായിരിക്കാം. അപ്പോൾ അവരെ കുറച്ച് ദിവസമൊക്കെ കിടന്നിട്ട് പോകാം എന്ന് വിചാരിച്ച് തിരിച്ച് ചെന്നിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ വിചാരിച്ച് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഒരു മോട്ടിവേഷൻ എൻഹാൻസ്മെൻറ്റ് തെറാപ്പി, അതായത് ഈ ലഹരി വസ്തു ഉപയോഗം നിർത്തണം എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ കൂട്ടുന്ന തരത്തിലുള്ള തെറാപ്പിയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. പിന്നീട് ഈ പറയുന്ന പോലെ ലഹരി വസ്തു ഉപയോഗം പെട്ടെന്ന് നിർത്തുമ്പോൾ, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പെട്ടെന്ന് വരുന്നതെങ്കിൽ.
1: ഒരു കോളർ അല്ലേ. ഹലോ, പരസ്പരം പരിപാടിയാണ്, ഡോക്ടറോട് ചോദിച്ചോളൂ.
0: ആ പറഞ്ഞോ, കേൾക്കുന്നുണ്ട്.
1: ഹലോ, ആ പെട്ടെന്ന് ചോദിച്ചോളൂ, സമയം തീരാറായി അതുകൊണ്ടാണ്.
0: മകന് ചികിത്സക്ക് കൊണ്ടുപോയായിരുന്നോ?
3: 40 വയസ്സുണ്ട്.
0: മദ്യപാനം അമിതമാണെങ്കിൽ ഉറപ്പായിട്ടും ചികിത്സ വേണമല്ലോ. അപ്പോൾ ചികിത്സയ്ക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ചികിത്സിക്കാൻ പോകാൻ ആൾ സഹകരിക്കുന്നില്ലേ, അതാണ് പ്രശ്നം. നമ്മൾ എങ്ങനെയെങ്കിലും ആളെ കൊണ്ടുവരിക എന്നുള്ളതേ, കാരണം രോഗി അറിയാതെ നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആളെ എങ്ങനെയെങ്കിലും ഇപ്പം ആൾ പറഞ്ഞാൽ കേൾക്കുന്ന ബന്ധുക്കളോ അതല്ല നിങ്ങളുടെ അവിടുത്തെ വാർഡ് കൗൺസിലറോ അങ്ങനെ ആരെങ്കിലും ഒക്കെ വെച്ച് ആളെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് ആളെ ഒന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. പിന്നെ പലർക്കും ഇത് ഇങ്ങനെ ചികിത്സിച്ചാൽ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടാകും എന്നുള്ളൊക്കെ പേടിയൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ ചികിത്സിക്കാൻ വരാത്തത്. അപ്പോൾ അങ്ങനെയൊന്നും പ്രശ്നങ്ങളില്ല. ലഹരി ചികിത്സിക്കുന്നത് ലഹരി വസ്തുക്കളുടെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഡിപ്പെൻഡൻസ് ചികിത്സ എടുക്കുന്നത് കൊണ്ട് വേറെ മാനസിക പ്രശ്നങ്ങളോ ശാരീരിക പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതുപോലെ നിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ തീരെ നിർത്താതെ ഉപയോഗം കണ്ടിന്യൂ ചെയ്ത് അറിയാമല്ലോ. നമ്മൾ ചികിത്സിക്കാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ചികിത്സിക്കാൻ കൊണ്ടുവരും.

0: എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് അതിനകത്ത്.
1: വിളിച്ചതിൽ നന്ദി. ഓക്കെ, അപ്പോൾ നമ്മൾ അവസാനം ട്രീറ്റ്മെൻറ്റ് ഇതിൽ വരികയാണ്. അപ്പോൾ ഈ
0: മോട്ടിവേഷൻ തെറാപ്പി ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിപ്പോൾ പെട്ടെന്ന് മദ്യം നിർത്തുമ്പോൾ അല്ലെങ്കിൽ ലഹരി വസ്തു നിർത്തുമ്പോൾ ഓരോന്നിനും ഓരോ വിഡ്രോവൽ ഫീച്ചേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ആൽക്കഹോൾ ആണെങ്കിൽ മദ്യത്തിൻ്റെ വിഡ്രോവൽ ഫീച്ചേഴ്സ് ആയിരിക്കില്ല, നമ്മളെന്തെങ്കിലും ഇഞ്ചക്റ്റബിൾ ഓപ്പിയോയിഡ്സ് പോലെയുള്ള സാധനങ്ങൾക്ക് അതായിരിക്കില്ല, കഞ്ചാവ് പോലെയുള്ള വസ്തുക്കൾക്ക്. അപ്പോൾ ഓരോന്നിനും ഓരോ തരത്തിലുള്ള വിഡ്രോവൽ ഫീച്ചേഴ്സാണ്, അത് ഡോക്ടർക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചികിത്സ മരുന്നുകൾ കൊടുക്കും. ഇനീഷ്യൽ സ്റ്റേജ് അതാണ്, ഈ വിഡ്രോവൽ ഫീച്ചേഴ്സിനെ ഓവർകം ചെയ്യാനുള്ള മരുന്നുകളാണ് ആദ്യം കൊടുക്കുക. ഉറക്കക്കുറവൊക്കെ ആ സമയത്ത് ഉണ്ടാകും, ചിലർക്ക് ഓർമ്മ നഷ്ടപ്പെടാം, ചിലർക്ക് അപസ്മാരം പോലെ ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെ കാരണമാണ് ചിലർ വേറെ അസുഖങ്ങൾ ഉണ്ടാകുന്നു പറഞ്ഞ് ചികിത്സിക്കാൻ വരാത്തത്. അത് പക്ഷേ ഒരു താൽക്കാലികമായിട്ടൊരു പ്രശ്നം മാത്രമാണ്, പ്രോപ്പറായിട്ട് മെഡിസിൻ കൊടുത്താൽ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരു ഒരു കുറച്ച് ഒരു 5-6 ദിവസം കൊണ്ട് ഇതെല്ലാം സെറ്റിലാവും. അതിനുശേഷം ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അതായത് മദ്യം ഇല്ലാത്തൊരു ജീവിതം എങ്ങനെ നയിക്കാം എന്നുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് പിന്നീട് ചെയ്യുന്നത്. അപ്പം അത് ഒരു ഒരു പ്രോസസ്സാണ്. നമ്മൾ ചിലപ്പോൾ മദ്യപാനം ഇപ്പോൾ കഴിച്ച് അല്ലെങ്കിൽ ചികിത്സ എടുത്ത് പോയി ചിലപ്പോൾ 1-2 മാസം കൊണ്ട് വീണ്ടും മദ്യം കഴിക്കുന്ന ആൾക്കാരുണ്ടാകാം. പക്ഷെ അന്നേരവും അത് തിരിച്ചറിഞ്ഞ് തിരിച്ച് ചികിത്സയ്ക്ക് വരിക എന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോയി ഇനി കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കരുത്. കാരണം പനി നമുക്ക് ഒരു തവണ വന്നാലും പിന്നെ വരാനുള്ള സാധ്യതയുണ്ടല്ലോ. അതുപോലെ ഇതും വിചാരിക്കേണ്ട കാര്യമുള്ളൂ. ഇതൊരു അസുഖമാണെന്ന് വിചാരിക്കുക, നമ്മളവരെ കുറ്റപ്പെടുത്താതെയോ അല്ലെങ്കിൽ നമ്മളവിടെ കുറേ കളിയാക്കുകയോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇതിന് നമ്മുടെ ചികിത്സയ്ക്ക് വരാനുള്ള അവരുടെ ആ താല്പര്യം കുറയുകയും അവരും ചിലപ്പോൾ അവർക്കും ആഗ്രഹം ഉണ്ടാവും ഇതൊക്കെ നിർത്തണം എന്നും ഈ പെരുമാറ്റങ്ങളിലൊക്കെ നിർത്തണം എന്നൊക്കെ. പക്ഷെ പലപ്പോഴും കഴിയാത്തതായിരിക്കാം. അപ്പോൾ നമ്മൾ അനുഭാവപൂർവ്വം സ്നേഹപൂർവ്വം അവരോട് പെരുമാറുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക ചികിത്സ എടുക്കാനായിട്ട്. അതുപോലെ അത് അവരെ സപ്പോർട്ട് ചെയ്യുക. ചെറിയൊരു ഇപ്പോൾ 1 മാസം മദ്യം കഴിച്ചില്ല എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ്. അതും അവരെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക.
1: അപ്പോൾ ഇന്നത്തെ പരസ്പരം പരിപാടിയുടെ സമയം ഇവിടെ തീരുകയാണ്. ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം പങ്കെടുത്തത് എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദീനു ചാക്കോ ആണ്. നന്ദി ഡോക്ടർ.
0: നന്ദി.

പരസ്പരം സാന്ത്വനമേകാൻ, ജീവിതത്തിന് അർത്ഥം നൽകാൻ തത്സമയ ഫോണിൻ പരിപാടി.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 4 മണി കഴിഞ്ഞ് 30 സെക്കൻഡ്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെത്തി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് തുടക്കമായി. സെൻസസ് പ്രക്രിയകളിൽ ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ നിപ്പ ശിഖല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗ്ഗങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്തതായി മന്ത്രി. ഓപ്പറേഷൻ തൂഫാനിലൂടെ സംസ്ഥാനത്ത് ലഹരി വിൽപ്പന കുറഞ്ഞതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാരവാനുകളിലും DJ പാർട്ടികളിലും 5-സ്റ്റാർ ഹോട്ടലുകളിലും പരിശോധന നടത്തുമെന്നും മന്ത്രി. നിയമസഭാ സാമാജികർക്കുള്ള ദ്വിദിന പരിശീലന പരിപാടി നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. നിയമസഭയിലെ R ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് പരിപാടി. UPSC സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നെന്ന തരത്തിൽ പ്രചരിക്കുന്ന സമൂഹമാധ്യമ പോസ്റ്റുകൾ നിരസിച്ച് കേന്ദ്ര സർക്കാർ. ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് മാത്രമേ വിവരങ്ങൾ പങ്കുവയ്ക്കാവൂ എന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. തിരുവനന്തപുരം നഗരത്തിന്റെ ജൈവ വൈവിധ്യവും പരിസ്ഥിതിയും സംരക്ഷിക്കാൻ ശാസ്ത്രീയ പഠനങ്ങളും കൃത്യമായ ഡാറ്റ ശേഖരണവും അനിവാര്യമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി

0: 12:30 നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസ് സെനഗലിനെ നേരിടും. നോർവെ ഇറാഖ് പോരാട്ടം നാളെ പുലർച്ചെ 3:30. നാളെ രാവിലെ 6:30 അർജന്റീന അൾജീരിയ മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

സമയം 4 മണി കഴിഞ്ഞ് 3 മിനിറ്റും 30 സെക്കൻഡും. പ്രിയരെ കേൾക്കാം,

നാല് മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. ഇനി ഒരു മണിക്കൂർ നമ്മൾ ഒരുമിച്ചാണ് എല്ലാവരും പൂവ് വിരിയുന്നതും കാത്തിരിക്കുകയാണെന്നറിയാം. ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം, സുസ്വാഗതം.

നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കുന്ന കളിയാണ് ഫുട്ബോൾ. നമ്മുടെ ഭാരതീയർക്ക് പൊതുവെ കാൽപന്ത് കളിയോടൊരു പ്രത്യേക മമതയുണ്ട്. അതിൽ കേരളീയർക്ക് കുറച്ചധികം. ഈ കാൽപന്ത് കളിയുടെ മാസ്മരിക ലോകത്ത് വിഹരിക്കുന്ന നിങ്ങൾക്ക് അതുപോലെ ലഹരി നൽകുന്ന മറ്റൊരു വിനോദമാണ് ക്രിക്കറ്റ്. അല്ലെ, ക്രിക്കറ്റ് ഇതിഹാസം ഡോൺ ബ്രാഡ്മാൻ, നമ്മുടെ ഭാരതത്തിന്റെ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ, ഇവരെയൊക്കെ അറിയാത്തവരായിട്ടോ ഇവരുടെ കളി കാണാത്തവരായിട്ടോ ചിലപ്പോൾ ആരും തന്നെ പഴയ കളിയൊക്കെ നമ്മൾ തെരഞ്ഞുപിടിച്ച് കണ്ടുകൊണ്ടിരിക്കും അല്ലേ. നമുക്കൊരു ഹരമാണത്. അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ ക്രിക്കറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ വിമൻസ് ക്രിക്കറ്റ് ടീം ഒരുപാട് ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇക്കഴിഞ്ഞ 12 തുടങ്ങി. ഇന്ത്യയുടെ ആദ്യ കളി ഈ കഴിഞ്ഞ ഞായറാഴ്ച ആയിരുന്നു, അതും പാകിസ്ഥാനുമായിട്ട്. 64 റൺസിന് നമ്മുടെ ഇന്ത്യ ജയിക്കുകയും ചെയ്തു. ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീമിന്റെ ആ വിജയം ആഘോഷിച്ചുകൊണ്ടാവട്ടെ ഇന്നത്തെ നമ്മുടെ 4 മണിപ്പൂക്കൾ. ഇന്നത്തെ ആദ്യ ഗാനം ഞാൻ അവർക്ക് വേണ്ടി, ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീമിന് വേണ്ടിയും ക്രിക്കറ്റ് പ്രേമികളായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കു വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇതാ ഗാനം കേട്ട് നമുക്ക് തിരിച്ചു വരാം.

പലപ്പോഴും ലേഡീസ് ടീമിനെ കളിക്കാനുള്ള അവസരം നിഷേധിച്ച് അവരെ, അങ്ങനെയുള്ള ആ ഒരു ടീമിനെ ഒരു കോച്ച് വന്ന് അവരെ വിജയിപ്പിച്ചെടുക്കുന്ന ഒരു പാട്ടല്ലേ നമ്മളിപ്പോ കേട്ട ചക് ദി ഇന്ത്യ എന്നുള്ളത്. എന്തൊരു എനർജിയാ അല്ലേ. അപ്പൊ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു എനർജി. അതുപോലെ തന്നെ ഇന്ത്യ നല്ല മനോഹരമായിട്ട് വിജയിച്ച് ഇനിയും എല്ലാ കളികളും ഇന്ത്യ വിജയിക്കട്ടെ എന്ന് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. സന്ദേശത്തിലേക്ക് കിടക്കട്ടെ കേട്ടോ. ആദ്യം തന്നെ ഒട്ടും സമയം കളയുന്നില്ല. ഹായ് നാലുമണിപ്പൂവി, എന്റെ പേര് ബെക്സി. എന്തായാലും ഈ മെസ്സേജ് വായിക്കണേ. ദേ വായിച്ചിരിക്കുന്നു. എനിക്കൊരു പാട്ട് വെച്ചു തരുമോ? ഇന്ന് എനിക്ക് വളരെ സ്പെഷ്യൽ ഡേ ആണ്. എന്താണ് അപ്പോ സ്പെഷ്യാലിറ്റി? ഇന്ന് ഞങ്ങളുടെ 6th വെഡിങ് ആനിവേഴ്സറി ആണ്. ആഹാ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പൊ എന്തൊക്കെയാണെന്ന് ആഘോഷം ഒന്നും എഴുതിയിട്ടില്ല. ആണ് ഈ സോങ് എന്റെ ഹസ്ബൻഡ് ഫിബിന് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ദാ ഫിബിൻ ബെക്സി ആഘോഷിച്ചോളൂ, ഈ പാട്ട് കേട്ടോളൂ. അപ്പൊ പാട്ട് ഏതാന്ന് പറയാത്തോണ്ട് എനിക്കിഷ്ടമുള്ള ഒരു പാട്ടങ്ങ് വെക്കുകയാണ് കേട്ടോ. നമ്മുടെ കാര്യസ്ഥൻ മൂവിയിലെ മംഗളങ്ങൾ എന്നുള്ള പാട്ട് വെക്കുകയാണ്. അപ്പൊ ഫിബിനോട് പറയൂ, കേൾക്കാൻ പറയൂ. ഫിബിനും ബെക്സിയും ഒരുപാട് നാൾ നല്ല സന്തോഷത്തോടുകൂടി ഇങ്ങനെ ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പാട്ട് വരുന്നു.

പ്രിയ നാലുമണിപ്പൂവേ, സുഖല്ലേ? സുഖാണ് കേട്ടോ. ബോൾഗാട്ടിയിൽ നിന്ന് ലതയാണ്. എന്റെ പേരുകുട്ടി മാൻവികയുടെ പിറന്നാളാണെന്ന്. ആഹാ, മാൻവിക കുട്ടിക്ക് 1000 ജന്മദിനാശംസകൾ. ഇനിയും ഇതുപോലെ ഒരുപാട് ജന്മദിനങ്ങൾ കടന്നു പോകട്ടെ, നല്ല നല്ല ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്കൊരു പാട്ട് വെച്ചു തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നതാണ് ലത. ദാ വരുന്നു പാട്ട്, കേട്ടോളൂ കേട്ടോ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാല് മണിക്കൂക്കൾ. സമയം 4:00 21 മിനിറ്റും 15 സെക്കൻഡും. ഹായ്, ഗുഡ് ഈവനിങ്. നാല് മണിപ്പൂവേ, ഹായ്, ഗുഡ് ഈവനിങ്, താങ്ക് യു. ഗുഡ് ഈവനിങ്. ഒരു പാട്ട് വെച്ചു തരുമോ? തീർച്ചയായിട്ടും. അതെന്താ ചോദ്യം? ഇന്ന് എന്റെ സുഹൃത്ത് ഷിജോയുടെയും ഷിജോയുടെ മകൻ സ്റ്റീവിന്റെയും ബർത്ത്ഡേ ആണ്. ആ, അച്ഛന്റെയും മോന്റെയും ബർത്ത്ഡേ ആണ്. ഷിജോ എന്റെ 10B ക്ലാസ്മേറ്റ് ആയിരുന്നു. ആ, ഡിവിഷൻ വരെ ഓർമ്മയുണ്ടല്ലേ. അപ്പൊ പഴയ സുഹൃത്താണ്, ഇപ്പോഴും പ്രിയപ്പെട്ട സുഹൃത്ത് തന്നെ. അപ്പൊ പഴയതല്ല, ഇപ്പോഴും സുഹൃത്തായതുകൊണ്ട് പഴയതല്ല, ഏറ്റവും നല്ല സുഹൃത്ത്. അപ്പം സുഹൃത്തിനും സുഹൃത്തിന്റെ മകൻ സ്റ്റീവിനും രണ്ടുപേർക്കും ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടാണ് പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ട് നമ്മുടെ കാട്ടുക്കുയിലെ മനസ്സുക്കുള്ള ദളപതി എന്ന ചിത്രത്തിലെ ഗാനമാണ്. അത് ആ ഗാനം കേട്ടോളൂ. ഇത് ആവശ്യപ്പെട്ടതാരാന്നറിയോ? ജിഷ ജോൺസൺ, തിരുമുപ്പം. അപ്പൊ ഇതാ വരുന്നു പാട്ട്, കേട്ടോളൂ.

ഒരു പാട്ട് വെച്ചിരുമ്പോൾ ഏതാ പാട്ട് എന്ന് അറിയാത്തതുകൊണ്ട് കൊച്ചു കുട്ടികൾക്കുള്ള ഒരു പാട്ട്, നമ്മളിങ്ങനെ എന്താ പറയുക, കുട്ടികളുടെ ഒരു ലല്ലാ ബി സോങ് പോലത്തെ ഒരു പാട്ട് ഇതാ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗയാന മോൾക്ക് ഒരു 1000 ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഇതാ ഗാനം.

ഹായ്, 4 മണിപ്പൂവേ. ഞാൻ ശാന്ത സത്യൻ വരാപ്പുഴയിൽ നിന്ന്. ഇന്ന് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സുനിതയുടെ മകൾ ഗയാനയുടെ ബർത്ത്ഡേ ആണ്. അവൾക്ക് വേണ്ടി നല്ല

അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം. ഈ മാസം 18 വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ മഴക്കാല ചർമ്മരോഗങ്ങൾ ഈ വിഷയവുമായി

ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ശ്രേയ മൂഴിയിൽ മറുപടി നൽകുന്നു. മഴക്കാല ചർമ്മരോഗങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 18 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 24 26 397 അല്ലെങ്കിൽ 0484 24 26 387 അല്ലെങ്കിൽ 9446 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. വീണ്ടും 4 മണിപ്പൂക്കളിലേക്ക് സ്വാഗതം. സമയം 4 മണി കഴിഞ്ഞ 33 മിനിറ്റും 35 സെക്കൻഡും. പ്രിയ 4 മണിപ്പൂവയെ, കൊച്ചു സുന്ദരി, ആഹാ, ആ വിളി എനിക്കങ്ങ് സുഖിച്ചു. ഈ വരുന്ന ജൂൺ 18 ഞങ്ങളുടെ ഹരിനന്ദനയുടെ പിറന്നാളാണ്. അപ്പോൾ ഹരിനന്ദന കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ. സുന്ദര പുരുഷൻ സിനിമയിലെ തങ്കമനസ്സിൽ പീലിക്കടവിലെ താമരപ്പെൺ പൂവയെ പാട്ട് വെച്ചു തരുമെന്ന് ആഗ്രഹിക്കുന്നു അച്ഛൻ മഹേഷ്, അമ്മ സൂര്യ, ചേച്ചിമാർ അപർണ, അർച്ചിത, ചേട്ടൻ അഭിനന്ദ്, അച്ഛമ്മ ജഗദമ്മ, ജഗദംബിക, ഹരിദാസ്. നായത്തോട് നിന്നാണ് ഈ സന്ദേശം. അപ്പോൾ ഒരിക്കൽ കൂടി ഹരിനന്ദന കുട്ടിക്ക് 1000 ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് അച്ഛനും അമ്മയും ചേച്ചിമാരും ചേട്ടനും അച്ഛമ്മയും കൂടി ആവശ്യപ്പെട്ട ഗാനം വരുന്നു, കേട്ടോളൂ.

ഹലോ, നാലുമണിപ്പൂവേ, നമസ്കാരം. നമസ്കാരം, ഇതാരാണാവോ? പ്രതീക്ഷ രമേശ്, വെള്ളൂർ പുത്തഞ്ചിറ. ഇന്ന് കിടപ്പിലായ ഞങ്ങളുടെ അമ്മയ്ക്ക് അസുഖം അല്പം കൂടുതലായ ഒരവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് അമ്മയുടെ അസുഖം ഭേദമാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അമ്മയ്ക്കിഷ്ടമുള്ള ഗാനങ്ങളിലൊന്നായ മാടമ്പി സിനിമയിലെ അമ്മ മഴക്കാരന് കണ്ണുനിറഞ്ഞു എന്ന ഗാനം വെച്ചു തരുമോ? തീർച്ചയായിട്ടും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഗാനം വരുന്നു. അമ്മയ്ക്ക് പാട്ട് കേൾപ്പിച്ചു കൊടുക്കണം. അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് അസുഖം മാറട്ടെ കേട്ടോ.

ഹലോ, നാല് മണിപ്പൂവേ. എന്റെ പേര് ഇന്ദുവജിത്. ചെങ്ങപ്പുഴ നഗർ കളമശ്ശേരിയിൽ നിന്നാണ് എഴുതുന്നത്. ഞാൻ ഒത്തിരി തവണയായി മെസ്സേജ് അയക്കുന്നു. ഞാൻ റേഡിയോ ശ്രോതാവാണ്. രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴാണ് റേഡിയോ കേൾക്കുന്നത്. എന്റെ ചേച്ചിയുടെ മകൾ അഞ്ചുമോൾക്ക് വേണ്ടി ഒരു പാട്ട് വെച്ചു തരാമോ? നരിവേട്ട എന്ന സിനിമയിലെ മിന്നൽവള എന്ന പാട്ട് വെച്ചു തരാമോ? പാട്ടില്ലെങ്കിൽ നാല് മണിപ്പൂവിന് ഇഷ്ടമുള്ള പാട്ടായാലും, എന്തിനാ ഇഷ്ടമുള്ള പാട്ട്? ദേ മിന്നൽവള എന്ന പാട്ട് തന്നെ വരുന്നു. ഇന്ന് ഈ പാട്ട് വെച്ചു തരുമെന്ന വിശ്വാസത്തോടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ദു അജിത്. അപ്പൊ അഞ്ചു മോൾക്ക് വേണ്ടിയിട്ട് ചെറിയമ്മ ഇന്ദു അജിത് ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി വരുന്നത്. എന്റെ മെസ്സേജ് വായിക്കണം പ്ലീസ്. എന്റെ മെസ്സേജ് വായിച്ചില്ലേ മിണ്ടൂല. ഇന്നെങ്കിലും എന്റെ മെസ്സേജ് വായിക്കുമോ? തീർച്ചയായിട്ടും ദേ വായിച്ചിരിക്കുന്നു. അപ്പൊ ആരും സങ്കടപ്പെടരുത് കേട്ടോ. കാരണം ഒരേ ആളുടെ മെസ്സേജ് ഒരുപാട് തവണ വായിക്കരുത് എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മളൊന്ന് മാറ്റിവെക്കും. അതുകൊണ്ടാണ് ഇന്നല്ലെങ്കിൽ വായിക്കും ഉറപ്പായിട്ടും. അപ്പൊ ഇതേ ഇന്ദു അജിത്തിന്റെ എല്ലാ പിണക്കങ്ങളും മാറി എന്ന് വിശ്വസിക്കുന്നു. ഗാനമിതാ.

അപ്പോ ഒരു മെസ്സേജും കൂടെ വായിക്കാനുള്ള സമയമുള്ളൂ, ഒരു പാട്ടിനും കൂടെയുള്ള സമയമുള്ളൂ. സമയം 4 മണി കഴിഞ്ഞ് 50 മിനിറ്റും 51 സെക്കൻഡുമായി. ഹായ്, 4 മണി ഇപ്പോൾ പോയി ചായ കുടിച്ചോ? ചായ കുടിച്ചു കേട്ടോ, ഇപ്പം കുടിച്ചുള്ളൂ. ഞാൻ എറണാകുളത്ത് നിന്ന് മെഡോണയാണ് മെസ്സേജ് വിടുന്നത്. എൻ്റെ മോൻ റയാന് വേണ്ടി വാഴ 2 കൊച്ചു കുഞ്ഞിൻ്റെ അച്ഛനൊരു എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചിരുന്നു. തീർച്ചയായിട്ടും വെച്ചിരാലോ. അപ്പം മെഡോണയ്ക്കും മെഡോൻ്റെ മോൻ റയാന് വേണ്ടിയിട്ടും വരുന്നു ഗാനം.

അങ്ങനെ ഈ ഗാനത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ നാൽമണിപ്പൂക്കൾ അവസാനിക്കുകയാണ്. സന്ദേശങ്ങൾ അയച്ച എല്ലാവർക്കും നന്ദി. ഒരുപാട് സന്ദേശങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അശ്വിൻ ധർമ്മൻ ചാലപ്പുഴി, അർച്ചന തൃശൂർ, നീതു മാമ്പ്ര, സ്വാതി വി കൊല്ലംതളത്ത്, താജ് കോടിക്കുളം, ഗോപു ആലപ്പുഴ, റാണി ചെറായി, ശീതൽ സജീഷ്, നോർത്ത് പറവൂർ, റാഫേൽ നായരമ്പല, അങ്ങനെ ഒരുപാട് സന്ദേശങ്ങൾ. ഇപ്പോൾ ഇനിയും മെസ്സേജുകൾ അയയ്ക്കുക, ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും അയക്കും. അപ്പോൾ ഏവർക്കും ശുഭസായാഹ്നം നേർന്നുകൊണ്ട് നാലുമണിപ്പൂക്കൾ ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുന്നു.

0: അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഈ മാസം 18 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ മഴക്കാല ചർമ്മരോഗങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ശ്രേയ മൂഴിയിൽ മറുപടി നൽകുന്നു. മഴക്കാല ചർമ്മരോഗങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 18 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 24 26 387, 0484 24 26 387 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. തിരുവനന്തപുരം നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ SC ST നടത്തുന്ന സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനത്തിന് ഓഫീസ് ഓട്ടോമേഷൻ അക്കൌണ്ടിംഗ് ആൻഡ് പബ്ലിഷിംഗ് അസിസ്റ്റന്റ് അപേക്ഷ ക്ഷണിച്ചു. കെൽട്രോണിന്റെ കോട്ടയം നോളജ് സെന്ററിലാണ് കോഴ്സ് നടത്തുന്നത്. 30 വയസ്സിൽ താഴെ പ്രായമുള്ള 3 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള +2 പാസ്സായ SC ST വിഭാഗത്തിലുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 25 മുൻപായി നാഗമ്പടത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ എത്തണം. വിളിക്കേണ്ട നമ്പർ 9567 78 88 90 9567 78 88 90. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ ITIയിൽ ടെർണർ ട്രേഡിൽ ഓപ്പൺ ഈഴവ വിഭാഗങ്ങളിൽ നിന്ന് ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം നടക്കും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BTECഉം 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ടെർണർ ട്രേഡിൽ NTCയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. താൽപര്യമുള്ളവർ നാളെ രാവിലെ 10 മണിക്ക് സർട്ടിഫിക്കറ്റുകളുമായി ഏറ്റുമാനൂർ ITIയിൽ എത്തിച്ചേരണം. വിളിക്കേണ്ട നമ്പർ 0481 253 5562 0481 253 5562.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
1: പരിപൂർണ പരിശോധിയുറപ്പ് വരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുഞ്ഞാലിമരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗിൽ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് വിഷയത്തിൽ ടെന്യൂർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. BE BTECH അല്ലെങ്കിൽ ME MTECH MS അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് MTECH ആണ് യോഗ്യത. VICT സർട്ടിഫിക്കറ്റ് അഭികാമ്യം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 18 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത, മറ്റ് പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് ഈ മാസം 25 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം. വിശദവിവരങ്ങൾക്ക് recruit.cusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. recruit

0: kusat.ac.in.
1: Try Underdog Waves.
2: Let's play football.
1: FIFA World Cup 2026 updates. പതിനേഴാം തീയതി പുലർച്ചെ 12:30 ഗ്രൂപ്പ് എൽ പോരാട്ടം ഫ്രാൻസ് വേഴ്സസ് സെനഗൽ. പുലർച്ചെ 3:30 ഇറാഖ് വേഴ്സസ് നോർവേ. ഗ്രൂപ്പ് ജെയിൽ ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് അർജന്റീന ഏറ്റുമുട്ടുന്നു അൾജീരിയയുമായി രാവിലെ 6:30. രാവിലെ 9:30 ഓസ്ട്രിയ വേഴ്സസ് ജോർദൻ. 17ാം തീയതി രാത്രി 10:30 പോർച്ചുഗൽ വേഴ്സസ് റിപ്പബ്ലിക് ഓഫ് കോംഗോ. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
0: SSLC പ്ലസ് ടു യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്കായി 6 മാസം മുതൽ 1 വർഷം വരെ ദൈർഘ്യമുള്ള വിവിധ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ കോട്ടയം നാഗമ്പടത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ ആരംഭിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, അനിമേഷൻ ആൻഡ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഉൾപ്പെടെ 20-ലധികം കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9605448411. 9605448411. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.
3: ആകാശവാണി FM വാർത്തകൾ.
4: G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിലെത്തി. സുസ്ഥിരമായ ഒരു ഭൂമിക്കായി കൂട്ടായ ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധത തുടരുമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് തുടക്കമായി. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിക്കൊണ്ട് സെൻസസ് 1-ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്തെ നിപ്പ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗ്ഗങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്തതായി മന്ത്രി. ഓപ്പറേഷൻ തൂഫാനിലൂടെ സംസ്ഥാനത്ത് ലഹരി വിൽപ്പന കുറഞ്ഞതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാരവാനുകളിലും DJ പാർട്ടികളിലും 5-സ്റ്റാർ ഹോട്ടലുകളിലും പരിശോധന നടത്തുമെന്ന് മന്ത്രി. കൊച്ചി സിറ്റി പോലീസ് പരിധിയിൽ ബാർ ഹോട്ടലുകളിലും മറ്റും നടത്തിവരുന്ന DJ പാർട്ടികൾക്കും ഉയർന്ന ഡെസിബൽ സംഗീത പരിപാടികൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം 15 ദിവസത്തേക്ക് കൂടി ദീർഘിപ്പിച്ചുകൊണ്ട് പോലീസ് വീണ്ടും ഉത്തരവിറക്കി. June 19 വായനാ ദിന ആഘോഷം കനകക്കുന്നിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വായനയാണ് വികസനം എന്നതാണ് ഇത്തവണത്തെ വായനാ ദിന മുദ്രാവാക്യം. പൊതുസ്ഥലങ്ങളിൽ 100,000 വായനാ സദസ്സുകൾ സംഘടിപ്പിക്കും. സംസ്ഥാന ദേശീയ പുരസ്കാരം നേടിയ അധ്യാപകരെ ആദരിക്കും. ചിന്നക്കനാലിലെ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയെ സന്ദർശിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. കാട്ടാന ആക്രമണത്തിൽ കുട്ടിയുടെ അമ്മ മരിച്ചിരുന്നു. UPSC സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നെന്ന തരത്തിൽ പ്രചരിക്കുന്ന സമൂഹമാധ്യമ പോസ്റ്റുകൾ നിരസിച്ച് കേന്ദ്ര സർക്കാർ. ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് മാത്രമേ വിവരങ്ങൾ പങ്കുവയ്ക്കാവൂവെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസ് സെനഗലിനെ നേരിടും. നോർവേ ഇറാഖ് പോരാട്ടം നാളെ പുലർച്ചെ 3:30. നാളെ രാവിലെ 6:30 അർജന്റീന അൾജീരിയ മത്സരം.
3: ആകാശവാണി FM വാർത്തകൾ.

ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 3:06. പ്രിയ ശ്രോതാക്കളെ, 5:45 വരെ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം വൈശാലി എന്ന ചിത്രത്തിലെ ഗാനം. ഒ എൻ വി കുറുപ്പിൻ്റെ രചന, ബോംബെ രവിയുടെ സംഗീതം, ദിനേശ്, ലതിക എന്നിവർ ചേർന്ന് നയിച്ചത്.

ഗിരീഷ് പുത്തഞ്ചേരി, എം ജയചന്ദ്രൻ എന്നിവർ ചേർന്നൊരുക്കിയ ഗാനം ചിത്രം വൈരം. ഈ ഗാനം നയിച്ചത് ശങ്കർ മഹാദേവൻ.

ചിത്രം വക്കാലത്ത് നാരായണൻകുട്ടി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, മോഹൻ സിത്താരയുടെ സംഗീതം. ഗായകൻ യേശുദാസ്.

വളയം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചന നിർവഹിച്ച്, എസ് പി വെങ്കടേഷ് സംഗീതം പകർന്ന് ചിത്രപാടിയതാണ് അടുത്ത ഗാനം.

വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി. ഈ ചിത്രത്തിനു വേണ്ടി സൂരജസ് കുറുപ്പ് രചനയും സംഗീതവും നിർവഹിച്ച വിവിധ ഗായകർ ആലപിച്ചതാണ് അടുത്ത ഗാനം.

ചിത്രം വന്ദനം. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസിപ്പച്ചൻ. പാടിയത് നെടുമുടി വേണുവും സുജാതാ മോഹനും.

ചിത്രം വരം. ഗിരീഷ് പതിഞ്ചിരിയുടെ വരികൾ, ഔസേപ്പച്ചൻ്റെ സംഗീതം, യേശുദാസ്, സുജാത എന്നിവർ ചേർന്ന് ആലപിച്ചത്.

0: വർണ്ണം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജയകുമാർ എഴുതി ഔസേപ്പച്ചൻ സംഗീതം പകർന്ന ചിത്ര നയിച്ച ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങളിനി 6:40 രാത്രി 10 സ്മൃതിരാഗത്തിലും കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ജനപ്രതിനിധിയിൽ തുടങ്ങി പൊതുരംഗത്ത് നിന്നുകൊണ്ട് ജീവിതമാർഗത്തിനായി പല വഴികളിലൂടെയും സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താതെ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഈ ചെറുപ്പക്കാരന് ഒടുവിൽ തുണയായത് കൃഷി തന്നെയാണ്. ദാരിദ്ര്യത്തിന്റെ ആഴമറിഞ്ഞ ഇദ്ദേഹം കൃഷി ഉപജീവന മാർഗമാക്കിയപ്പോൾ ജീവിതം മധുരതരമാകാൻ തുടങ്ങി. ഇന്ന് ഇദ്ദേഹത്തിനുള്ളതെല്ലാം കൃഷിയിലൂടെ വന്നതാണ്. നന്നായി ഒരു കുടുംബത്തെയും അച്ഛനമ്മമാരെയും ഒക്കെ സംരക്ഷിക്കാനാകുന്നത് മണ്ണിലെ അധ്വാനത്തിന്റെ ഫലം കൊണ്ട് തന്നെയാണ്. പത്തനംതിട്ട എന്ന കാർഷിക പാരമ്പര്യമുള്ള ജില്ലയിലെ പന്തളം തെക്കേക്കര കൃഷിഭവൻ പരിധിയിലെ ശ്രീ ശരത്കുമാറാണ് കൃഷിയിലൂടെ തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത്. ഇന്ന് അദ്ദേഹം തെക്കേക്കര കൃഷിഭവനിലെ മികച്ച കർഷകൻ കൂടിയാണ്. പൊതുപ്രവർത്തന രംഗത്തെ കരുത്തുമായി കൃഷിയിലേക്കിറങ്ങിയ ശ്രീ ശരത്കുമാറിന്റെ കാർഷിക അനുഭവങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. ആദ്യം പന്തളം തെക്കേക്കര കൃഷി ഓഫീസർ ശ്രീമതി ലാലിയുടെ വാക്കുകളിലേക്ക്.
1: കാർഷിക മേഖലയിലേക്ക് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ആദ്യമായി 50 സെന്റില് പൂക്കൃഷി നടത്തുകയും അതിൽ നിന്ന് നല്ല ലാഭമുണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ കൃഷിയിലേക്ക് വളരെ താല്പര്യപൂർവ്വം മുന്നോട്ട് വരികയും 5 ഏക്കർ സ്ഥലം 10 പേരുടെ കയ്യിൽ നിന്ന് പാട്ടത്തിനെടുത്ത് അതിൽ വിവിധ ഇനങ്ങളായ പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള കൃഷികൾ ചെയ്ത് മാസം തോറും ലക്ഷക്കണക്കിന് രൂപ വരുമാനമുണ്ടാക്കുന്ന ഒരു യുവ കർഷകനാണ്. പാവൽ, ചീര, വെള്ളരി, പയർ, കുമ്പളം, തടിയൻക, അതുകൂടാതെ തന്നെ സീസണലായിട്ടുള്ള പച്ചക്കറികൾ, കാബേജ്, കോളിഫ്ലവർ 2000 ചുവടാണ് ഈ വർഷം കൃഷി ചെയ്തിപ്പോൾ വിളവെടുത്തുകൊണ്ട് ഇരിക്കുന്നത്. 8 പഞ്ചായത്തിലേക്ക് കഴിഞ്ഞ ഓണ മാർക്കറ്റിന് ആവശ്യമായ പച്ചക്കറികൾ നമ്മുടെ ഈ 5 ഏക്കറിൽ നിന്നുള്ള ഈ ശരത്കുമാറിന്റെ പച്ചക്കറികളാണ് വിപണനത്തിനായി നൽകിയത്. കടത്തിൽ മുങ്ങി നിന്ന അദ്ദേഹത്തിന് കരകയറാനും സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാനും ഈ കൃഷി മൂലം കഴിഞ്ഞു എന്നുള്ളത് വളരെ വിജയകരമായി കാർഷിക മേഖലയിലെ ഒരു പുരോഗതിയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ പന്തളം തെക്കേക്കര കൃഷിഭവനും

0: നൽകുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം.
1: എങ്ങനെയാണ് ഈ കാർഷിക രംഗത്തേക്ക് കടന്നു വന്നത്?
2: കാർഷിക രംഗത്തേക്ക് കടന്നു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കുടുംബപരമായിട്ടുമൊക്കെ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ട് വന്ന സമയത്ത് പന്തളത്തേക്ക് ഏക്കറിലെ കൃഷി ഓഫീസർ തന്നെ ഇങ്ങോട്ട് നിർദ്ദേശിച്ചു. അതായത് 2 കൊല്ലം മുമ്പ് ചെണ്ടുമല്ലി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കൃഷി ചെയ്യാം, നല്ല റിസൾട്ട് ഉണ്ടാവും എന്ന് കൃഷി ഓഫീസർ തന്നെയാണ് എന്നെ ഈ കാർഷിക രംഗത്തേക്ക് ഇറക്കുന്നത്. അതിനുശേഷം ഞാൻ 50% സ്ഥലം ആദ്യം പാട്ടത്തിനെടുക്കുകയും അതിനകത്ത് ചെണ്ടുമല്ലി കൃഷി ചെയ്യുകയും മെച്ചപ്പെട്ട ഒരു റിസൾട്ട് അന്ന് ലഭിക്കുകയും ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്.
1: കൃഷിയിലേക്ക് വരുന്നതിന് മുൻപ് എന്തായിരുന്നു ജോലി?
2: അതിനു മുമ്പ് ഞാൻ പൊതുപ്രവർത്തനം ഉണ്ടായിരുന്നു, പഞ്ചായത്ത് മെമ്പറായിട്ട് സേവനം അനുഷ്ഠിക്കുമായിരുന്നു. അതുപോലെ തന്നെ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന ജോലി, അങ്ങനെ ഉള്ള ജോലികളൊക്കെ ആയിരുന്നു.
1: ഇപ്പൊ എന്തൊക്കെ കൃഷികളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്?
2: മെയിനായിട്ട് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പച്ചക്കറികളാണ്. ക്യാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, പയറുണ്ട്, പാവലുണ്ട്, വെള്ളരിയുണ്ട്, കുമ്പളമുണ്ട്, ഏത്തവാഴയുണ്ട്, പച്ചച്ചീര, ചുമന്ന ചീര, തണ്ണിമത്തനുണ്ട്, പിന്നെ കപ്പ. ഇത്രയും ഐറ്റങ്ങളാണ് പ്രധാനമായും ഇപ്പൊ ഈ 5 ഏക്കറിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: അപ്പൊ പൂർണ്ണമായും ജൈവ കൃഷിയാണല്ലോ, അപ്പൊ എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നത്? ഇതിന്റെ പരിപാലനം എങ്ങനെയാണ്?
2: നിലം ഒരുക്കുന്ന സമയത്ത് തന്നെ ആദ്യം കുമ്മായി വിട്ട് മണ്ണ് കിളച്ചതിന് ശേഷം നമ്മൾ കോഴിവളം നമ്മൾ ഈ മണ്ണിൽ മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് തണുപ്പിച്ചിട്ട് ഏകദേശം 1 ആഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് വേപ്പ് പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, അതേപോലെ എല്ലുപൊടി, ചാണകപ്പൊടി, ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്ത് നിലം ഒരുക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് വിത്ത് നടുന്നത്. പിന്നെ അതിനുശേഷം ഫിഷ് അമിനോ, വേപ്പിൻ കഷായം, മുളക് കഷായം, ഇങ്ങനെയുള്ള കഷായങ്ങൾ സ്പ്രേ ചെയ്തും കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് ജൈവ കൃഷി ആകുമ്പം നല്ല പച്ചക്കറികൾ ഇതിനകത്ത് നിന്ന് ലഭിക്കുകയും നല്ല രീതിയിൽ അതിൻ്റെ വിപണനം നടക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ജൈവ പച്ചക്കറിക്കാകുമ്പോൾ മാർക്കറ്റിൽ ഇച്ചിരി കൂടെ ഡിമാൻഡും കൂടുതലാണ്. ആ പച്ചക്കറിക്ക് ക്വാളിറ്റി ഉണ്ടാകും, അത് കാണുമ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് തിരിച്ചറിയാനും സാധിക്കും. ഡെയിലി രാവിലെ എന്നും എനിക്ക് 7 മണി തൊട്ട് 10 മണി വരെ ഒരു ചെറിയ മാർക്കറ്റ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്നും രാവിലെ 3.5 മണിക്കൂർ വിളവെടുക്കുന്ന പച്ചക്കറിയുടെ സെയിൽ ഡെയിലി ഉണ്ടാവും. അതേപോലെ തന്നെ ഈ നാടൻ സാധനമായതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പച്ചക്കറി വാങ്ങിക്കാൻ ഒരുപാട് ആൾക്കാരും മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് പോലും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്.
1: കൃഷിയിൽ വന്ന ശേഷം ജീവിതത്തിൽ വന്ന ഒരു മാറ്റം എന്താണ്?
2: വളരെ നല്ല മാറ്റങ്ങളായിരുന്നു. നല്ല മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഭദ്രത എനിക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചു, എനിക്ക് എൻ്റെ ബാധ്യതകളെല്ലാം തീർക്കാൻ സാധിച്ചു, അതിനുശേഷം എനിക്ക് സ്വന്തമായി വാഹനം മേടിക്കാൻ സാധിച്ചു, അതേപോലെ തന്നെ കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു. ഇനിയിപ്പം ഞാൻ അടുത്തൊരു 5 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് തരിശായി കിടക്കുന്നതെന്ന് പറയുമ്പോൾ നല്ല ഹൈറ്റിൽ കാടായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്, കൃഷി ചെയ്യാൻ ആളില്ലാതെ കിടക്കുന്നത്. ആ സ്ഥലം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അതേപോലെ ഇനിയും കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാനും സാധിക്കും. ഇപ്പം നല്ല രീതിയിൽ ഒരു സാമ്പത്തിക ഭദ്രത എൻ്റെ കയ്യിൽ വന്നു.
1: കുടുംബത്തിന്റെ പിന്തുണ എങ്ങനെയാണ്?
2: അതായത് എനിക്ക് എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ അച്ഛൻ നല്ല സപ്പോർട്ടായിട്ട്, ഏതെങ്കിലും ഒരു കൃഷിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ പോലും അച്ഛൻ അത് പറയും, കുഴപ്പമില്ല നമുക്ക് അടുത്തതിനകത്ത് അത് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തന്ന്, അല്ലെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി മാർഗനിർദ്ദേശങ്ങൾ തന്ന് എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതേപോലെ എൻ്റെ വൈഫിൻ്റെ അച്ഛനും എല്ലാ കാര്യത്തിനും എന്നും ഇവിടെ വരും. പിന്നെ കൂടാതെ അമ്മ, അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അമ്മയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വന്ന് കള പറിച്ച് തരികയും ഒക്കെ ചെയ്യും. പിന്നെ വൈഫും ചേട്ടത്തിയും വന്നിട്ട് വൈകിട്ട് വെള്ളം കോരാൻ ഉൾപ്പെടെയുള്ള കാര്യത്തിന് സഹായിക്കും. അതേപോലെ തന്നെ പച്ചക്കറികൾ വിളവെടുക്കാനും അവരെ എന്നെ സഹായിക്കും. കുടുംബത്തിൻ്റെ പൂർണ്ണ സപ്പോർട്ട് എനിക്ക് കൃഷിയിലുണ്ട്.
1: ഈ കീടരോഗ നിയന്ത്രണത്തിനായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
2: ഇല്ല, പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ജൈവ കൃഷി രീതി ഫോളോ അപ്പ് ചെയ്ത് വരുന്നതുകൊണ്ട് ഇതിനകത്തേക്ക് വലിയ കീടങ്ങൾ ഒന്നും തന്നെ വരാറില്ല. പിന്നെ നമുക്ക് വന്നാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടങ്ങളല്ല, ഈ കപ്പയ്ക്കകത്ത് എലിയുടെ ശല്യം, അങ്ങനെയുള്ള ശല്യങ്ങളെ വരാറുള്ളൂ. അതേപോലെ തന്നെ പാവലിനകത്ത് നമ്മൾ ഉറികെട്ടിയിടും. ഉറികെട്ടിയിടും എന്ന് പറഞ്ഞാൽ പഴവും ശർക്കരയും കൂടെ ഞെരടി ഈച്ചകൾക്കും പ്രാണികൾക്കും കഴിക്കാനുള്ള നമ്മളത് പ്രത്യേകം അവിടെ കരുതി വെക്കും. അപ്പം നമുക്ക് ഇതിലേക്കധികം പ്രശ്നങ്ങൾ വരാറില്ല.
1: ഇവിടെ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇടവിള കൃഷി, വാഴയുടെ ഇടയിൽ തന്നെ കോളിഫ്ലവർ, ക്യാബേജ്. അപ്പൊ അതെങ്ങനെയാണ്, ആ കൃഷി ലാഭകരമാണോ, എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത്?
2: നമ്മളിവിടെ എന്ന് പറയുമ്പോൾ കപ്പക്കിടയിലെ ചീര നടും, അതേപോലെ തന്നെ ഏത്തവാഴക്കിടയിലെ കുമ്പളം, വെള്ളരി, ക്യാബേജ്, കോളിഫ്ലവർ, അങ്ങനെയുള്ള തണ്ണിമത്തൻ അടക്കം ഈ വാഴക്കിടയിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അത് ഏറ്റവും ലാഭകരമായ ഒരു കൃഷി രീതിയാണത്. നമുക്ക് കുറച്ച് സ്ഥലമുള്ളെങ്കിലും കൂടുതൽ കൃഷികൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ കളകൾ കയറാതെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ അതിൽ നിന്നും കിട്ടുന്ന വരുമാനം നമുക്ക് ഈ അതിൽ എന്ത് കൃഷിയാണോ നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സാമ്പത്തികം ഉപയോഗിക്കാനും സാധിക്കും.
1: കൃഷിയിൽ പൂർണ്ണ സംതൃപ്തനാണ്?
2: തീർച്ചയായിട്ടും. ഇപ്പം എനിക്ക് 24 മണിക്കൂർ എന്ന് പറയുന്ന സമയം തികയുന്നില്ല. അതേപോലെ തന്നെ ഞാൻ കുറച്ച് സമയം കൂടെ എങ്കിലും നീട്ടിക്കിട്ടിയായിരുന്നെങ്കിൽ എന്നുള്ള രീതിയിലാണ്. ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആവുന്നത് പോലും അറിയുന്നില്ല. ഇതിൻ്റെ പച്ചക്കറികൾക്കകത്തെ ജോലി, അതിൻ്റെ വിപണനവും, പിന്നെ ഇവിടെ ആൾക്കാർ ഇത് വാങ്ങിക്കാൻ വരും. അപ്പം എല്ലാം കൂടെയൊക്കെ ആകുമ്പം സമയം പോകുന്നത് അറിയത്തില്ല. നമുക്ക് സമയം

0: എന്നില്ല, ഇപ്പൊ വളരെ സന്തുഷ്ടനാണ്.
1: ജലസേചന മാർഗം എന്താണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്?
0: ഇവിടെ ഇപ്പം നമുക്കെന്ന് പറഞ്ഞാല് ഈ കനാൽ തുറന്നു വിടുമ്പം നമുക്ക് ഇതുവഴി അടുത്തോടെ ഒരു തോടുണ്ട്, നമ്മൾ അതുവഴി പൈപ്പിട്ട് വെള്ളം ഇതിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു കുളം നിർമ്മിച്ചിട്ടുണ്ട്, ആ കുളത്തിനകത്ത് നമ്മൾ മോട്ടർ ഇട്ടിട്ടുണ്ട്. അതുവഴി ഡ്രിപ്പ് ഇറിഗേഷൻ വഴി നമ്മൾ ഇതെവിടെയെല്ലാം വെള്ളം എത്തിക്കും.
1: സാധാരണ കർഷകർ പറഞ്ഞു കേൾക്കുന്നുണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം ഈ ഏരിയയിൽ കൂടുതലാണെന്ന്. അപ്പോൾ അത് എങ്ങനെ കൃഷിയെ ബാധിക്കുന്നുണ്ടോ? അപ്പോൾ അതിനെന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഇവിടെ നമുക്ക് കാട്ടുപന്നിയുടെ ശല്യമാണ് ഏറ്റവും കൂടുതലുള്ളത്. കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായതിനാൽ ഒരുപാട് കർഷകർ കൃഷിയിൽ നിന്നും പിന്മാറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് സോളാർ ഫെൻസിങ് പദ്ധതി ആലോചിക്കുകയും അതിനുശേഷം എൻ്റെ ഉൾപ്പെടെയുള്ള കൃഷി സ്ഥലത്ത് നമ്മുടെ പഞ്ചായത്തിലെ ഒരുപാട് കർഷകർക്ക് സോളാർ വേലി ഇട്ടുകൊടുത്തു. സോളാർ വേലി ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോളാർ വേലി ഇടുന്നത് മൂലം കാട്ടുപന്നിയുടെ ശല്യം തടയുകയും ഇപ്പം തന്നെ എൻ്റെ 5 ഏക്കർ സ്ഥലത്ത് ഫുള്ള് സോളാർ വേലിയാണ്. അതിനാൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല, യാതൊരു തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ശല്യവും ഇപ്പം കൃഷിക്ക് ഇല്ല. അതേപോലെ തന്നെ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ കാണും, സോളാർ വേലി ഇടുമ്പം ഒരുപാട് പൈസയാവും എന്നൊക്കെ. അങ്ങനെയുള്ള ധാരണയൊന്നും വേണ്ട. 5 സെൻറ്റ് മുതൽ 5 ഏക്കർ വരെ ചെയ്യുന്നതിന് ബാറ്ററിക്കും പാനലിനും ഒരു ഫിക്സ്ഡ് റേറ്റ് ഉണ്ട്. എനിക്കിപ്പോൾ തന്നെ 5 ഏക്കർ സ്ഥലം ഏതാണ്ട് സോളാർ ചെയ്തപ്പോഴത്തേനും 1.5 ലക്ഷം രൂപ ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് ഒരുപാട് എമൗണ്ട് ഒന്നും വേണ്ട. 20 സെൻറ്റ് അല്ലെ 50 സെൻറ്റ് ഒക്കെ ചെയ്യുമ്പം ഒരു 50,000 60,000 രൂപയ്ക്ക് തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ. കർഷകർക്ക് അത് അടുത്ത കൃഷിയിൽ നിന്നും അത് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ മനുഷ്യർക്ക് ഒരു തരത്തിലുമുള്ള അപകടങ്ങളും സംഭവിക്കത്തില്ല സോളാർ വേലി കൊണ്ട്. ഈ സോളാർ വേലി എന്ന് പറയുമ്പോൾ വന്യമൃഗങ്ങളെ തുരുത്തി ഓടിക്കാം, ചെറിയൊരു ഷോക്ക് ഉണ്ടാവും, അത് രാത്രി കാലങ്ങളിൽ മാത്രമായിരിക്കും, യാതൊരു പ്രശ്നവുമില്ല. അത് എല്ലാ കർഷകർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
1: യുവ കർഷകനാണല്ലോ, അപ്പൊ കൃഷിഭവന്റെ എന്തെങ്കിലും അവാർഡോ പഞ്ചായത്തിന്റെ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും എനിക്ക് കഴിഞ്ഞ വർഷം പഞ്ചായത്തും കൃഷിഭവനും കൂടെ ചേർന്ന് ചിങ്ങമൊന്നിന് പഞ്ചായത്തിലെ ഏറ്റവും മികച്ച യുവ കർഷകനായിട്ട് എന്നെ ആദരിച്ചു. എനിക്കൊരു ലക്ഷ്യമുള്ളതെന്ന് പറഞ്ഞാൽ 5 ഏക്കർ ആയിട്ടുണ്ട്, അടുത്ത 5 ഏക്കർ സ്ഥലത്ത് പണി തുടങ്ങാൻ പോവുകയാണ്. ഈ വർഷം 20 ഏക്കർ തരിശുഭൂമി എടുത്ത് കൃഷിയോഗ്യമാക്കണം എന്നാണ്. അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഈ ജില്ലയിലെ ഏറ്റവും മികച്ച കർഷകനായിട്ടും അതേപോലെ തന്നെ അടുത്ത പടിയായിട്ട് മുകളിലേക്ക് ഉയർന്നു പോകണമെന്നും ആണ് ആഗ്രഹം.
1: ജനസേവകൻ എന്ന വാക്കിനർത്ഥം ജനങ്ങളുടെ ഏതാവശ്യത്തിനും ഒരു സേവകനാകുക എന്നതാണ്. ശ്രീ ശരത് കുമാർ ഇത് പ്രാവർത്തികമാക്കിയത് കൃഷിയിലൂടെയാണ്. നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ഭക്ഷണം ഉറപ്പാക്കുക, അവരെ ആരോഗ്യമുള്ള ഒരു സമൂഹമാക്കി മാറ്റുക, ഒപ്പം തന്റെ അന്നത്തിന്റെ വഴി അതിലൂടെ കണ്ടെത്തുക. ജനത്തിന്റെ കയ്യൊപ്പുള്ള ഈ ജനസേവകനായ കർഷകന്റെ കാർഷിക അഭിവൃദ്ധിക്കായി നമുക്കും ആശംസകൾ നേരാം.

ഇനി കാർഷിക വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ ആത്മ 2026-27 പദ്ധതിയുടെ ഭാഗമായി യുവജനങ്ങൾക്കായി വിവിധ കാർഷിക വിഷയങ്ങളെ ആസ്പദമാക്കി 25 ദിവസം ദൈർഘ്യമുള്ള സൌജന്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കാർഷിക കോളേജ് വെള്ളായണി, IFSRS കരമന, കൃഷി വിജ്ഞാന കേന്ദ്രം, മിത്രനികേതൻ എന്നിവിടങ്ങളിലായി ജൂൺ ജൂലൈ മാസങ്ങളിലായി സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടിയിൽ നൂതന കൃഷിരീതികളായ ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, മൈക്രോഗ്രീൻസ് എന്നിവയ്ക്ക് പുറമെ ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്, കൂൺ കൃഷി, തേനീച്ച വളർത്തൽ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, അലങ്കാര സസ്യകൃഷി, ഉദ്യാന പരിപാലനം, ജൈവ കീടനാശിനി നിർമ്മാണം, ചെറുകിട കാർഷിക യന്ത്രങ്ങളുടെ പ്രവർത്തനം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പ്രായോഗിക പരിശീലനം നൽകുന്നതാണ്. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ അതാത് കൃഷിഭവനുകളിൽ ജൂൺ 19 മുൻപായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9383471985 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ബ്ലോക്ക് പരിധിയിലെ ആനാട്, വെമ്പായം, അരുവിക്കര, നെടുമങ്ങാട്, കരകുളം, വട്ടിയൂർക്കാവ്, കുടപ്പനക്കുന്ന് എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കരവാളൂർ, തൃക്കടവൂർ കൃഷിഭവനുകളിലും പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പുഴശ്ശേരി കൃഷിഭവനിലും ഗുണമേന്മയുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക് തയ്യാറാണ്. താൽപ്പര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടുക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: നിങ്ങൾ കേട്ടത് ഞാറ്റുവേല. സ്പോൺസേഡ് പരിപാടി സമാപിച്ചു. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 വർഷത്തേക്കാണ് ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000 താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 ജൂൺ 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 മാർച്ച് 1 2020 സെപ്റ്റംബർ 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 ജൂണിൽ അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 മാർച്ച് സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷൻ പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള

0: സമയം 6 മണി കഴിഞ്ഞ് 10:43. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം. സേവന വാർത്തകൾ 6:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഖേത് ബചാവോ അഭിയാനെക്കുറിച്ച് കൃഷിവിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷോജി ജോയ് എഡിസൺ സംസാരിക്കുന്നു. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ. വനമിത്ര അവാർഡ് നേടിയ വി കെ ശ്രീധരൻ സംസാരിക്കുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. ഫിഫ ലോകകപ്പ് ഓളപ്പെരുക്കം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. ശാസ്ത്രദീപ്തി 8:05 വിടരുന്ന മുട്ടുകൾ. കിടക്കമ്പലം സെയിന്റ് ആന്റണീസ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ അവസാന ഭാഗം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. ചോദ്യമുത്തരം. നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം. ഐലം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്നു കഥ ശ്രീ മഹാദേവൻ, തിരുവനന്തപുരം റിലേ. 10 മണിക്ക് സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ. ഈ പരിപാടിയിൽ ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷ, ഒരവലോകനം ഡൽഹി റിലേ. ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

നാളെ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് വിദ്വൽ പ്രഭ. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. അറിയിപ്പുകൾ 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32

0: വിപണി 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ. 6:37 ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 മുതൽ 7:25 വരെ എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്, 7:00 മഹിതം മലയാളം, 7:10 ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, 7:15 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ
2: ഗാനം. പ്രകൃതിയുടെ രുചി.
0: 7:35 എഫ് എം ഡയറി തുടരും. സമകാലികം. അദൃശ്യ അധ്വാനത്തിന് അംഗീകാരം. 7:50 നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. സേവന വാർത്തകൾ, എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 നിയമവേദി, പരാതികൾക്കും മറുപടി, പ്രതികരണങ്ങൾ. 8:25 ഇന്നീ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹെലോ വി പി എസ് ലേക് ഷോർ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് ഓർമ്മചിന്ത്. 11:30 എൻ സി ആർ ടി സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
0: ഉച്ചയ്ക്ക് 12:00 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 പറയൂ നിങ്ങൾക്കറിയാമോ, തത്സമയ പ്രശ്നോത്തരി. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ, സഹയാത്രിക. ഇതിൽ അംബികാദേവി കൊട്ടേക്കാട്ടിന്റെ കഥ, ജാനൂട്ടി. ഉഷാ വേണുഗോപാലിന്റെ കഥ, ലളിതഗാനം. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത എച്ച് യു ഐ ഡി മുദ്രയുള്ള സ്വർണാഭരണങ്ങൾ.
0: 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, കാർഷിക രംഗത്തെ മരുഭൂവൽക്കരണവും വരൾച്ചയും എങ്ങനെ പ്രതിരോധിക്കാം. കോഴിക്കോട് ജലവിഭവ വികസന കേന്ദ്രം മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഐ സി എ ആർ സിഫ്റ്റ് കൊച്ചിയിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റുമായ ഡോക്ടർ മനോജ് പി സാമുവൽ സംസാരിക്കുന്നു.

0: തൊടിയിലെ വിവിധയിനം വാഴകളും ജൈവ പച്ചക്കറികളും. അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ചിറ്റൂർ സ്വദേശി അരവിന്ദാക്ഷൻ. 7:20 വിപണി, 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, അദൃശ്യ അധ്വാനത്തിന് അംഗീകാരം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 AIHMS ഹോമിയോപ്പതി, FM ഹെൽത്ത് ലൈൻ, അലർജിയും ഹോമിയോപ്പതി ചികിത്സയും, ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: 9 മണിക്ക് News@9 ഡൽഹിയിലെ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 ചില്ലുജാലകം, 11 മണിക്ക് ഹിന്ദിയിലും, 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, നക്സലിസം ചെറുക്കാൻ സ്വീകരിച്ച നടപടികൾ ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. ഇന്ന് ജോൺസൺ പുളിങ്കുന്ന രചന നിർവഹിച്ച്, KPU ദേഭാനു സംഗീതം പകർന്ന്, KG മാർക്കോസ് ആലപിച്ച ഗാനം.

നിങ്ങൾ കേട്ടത് മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. സേവന വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ കണ്ണൂർ തോട്ടടയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കണ്ണൂർ സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത കോളേജ് ഫോർ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ്ങിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള BSc കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ്, BSc ഇന്റീരിയർ ഡിസൈനിങ് ആൻഡ് ഫർണിഷിംഗ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായി അപേക്ഷകൾ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ www.admission.kannooryuniversity.ac.in എന്ന സിംഗിൾ വിൻഡോ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. മാനേജ്മെന്റ് കോട്ടയിൽ അപേക്ഷിക്കുവാൻ താൽപ്പര്യമുള്ളവർ ഓഫീസുമായി ബന്ധപ്പെടുക. അപേക്ഷകർ പ്ലസ് ടു പാസ്സായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 8281574390. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 8281574390. സിംഗിൾ വിൻഡോ വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം: www.admission.kannooryuniversity.ac.in. കെൽട്രോണിൻ്റെ കോട്ടയം നോളജ് സെന്ററിൽ വിവിധ കോഴ്സുകൾക്ക് 10% ഫീസ് ഇളവ് പ്രഖ്യാപിച്ചു. ഈ മാസം 30 വരെയാണ് ഫീസ് ഇളവ് ലഭിക്കുക. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം കോട്ടയം നാഗമ്പടത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഫോൺ നമ്പറുണ്ട്: 6282841772. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം: 6282841772.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ഇനി മുതൽ ലൈസൻസുള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിലെത്തി. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹത്തെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, യുകെ പ്രധാനമന്ത്രി കിയ സ്റ്റാമർ, യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായേദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സുപ്രധാന വിഷയങ്ങൾ നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ശ്രീ മോദി നാളെ കൂടിക്കാഴ്ച നടത്തും. സ്ലോവാക്യ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഫ്രാൻസിലെത്തിയത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും സെൽഫ് എന്യൂമറേഷൻ നിർവഹിച്ചതോടെയാണ് നടപടികൾക്ക് ഔദ്യോഗികമായി തുടക്കമായത്. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ഗവർണർ അഭ്യർത്ഥിച്ചു. നാടിന്റെ വികസനത്തിന് ആവശ്യമായ നിർണായക പദ്ധതികൾ തീരുമാനിക്കുന്നത് സെൻസസിലൂടെയാണെന്നും എല്ലാവരും സെൻസസിൽ സജീവ പങ്കാളികളാകണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. സംസ്ഥാനത്തെ നിപ ഷെഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗല്ല ബാധിച്ചു മരിച്ചതായും മന്ത്രി പറഞ്ഞു.
2: ഈ മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് 70. ജാനുവരി മുതൽ ജൂൺ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൊത്തം കേസുകൾ 146. മരണം 5. മരണം നടന്നിട്ടുള്ളത് മലപ്പുറം, കോഴിക്കോട്, തൃശൂര്. കോഴിക്കോടുള്ള ഒരു കുട്ടിയുടെ നില ഗുരുതര. നിപയുടെ കേസുകളിൽ ഇതുവരെ 38 ടെസ്റ്റുകൾ നടത്തി. 38-ൽ 37 കേസുകളും നെഗറ്റീവാണ്.
1: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം വിലമതിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് ആസ്ഥാനത്ത് IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുമായി

0: നടത്തിയ യോഗത്തിനുശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കടന്നാണ് കേരളത്തിലേക്ക് ലഹരി മരുന്ന് എത്തുന്നതെന്നും ലഹരി വിൽപ്പനയുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. കാരവനുകളിലും ഡിജെ പാർട്ടികളിലും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലും അടക്കം പരിശോധന നടത്തും. മയക്കുമരുന്നിനെതിരെ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കാൻ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നദ്ധത അറിയിച്ചതായും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു.
1: സൌത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമായിരുന്നു. ഏത് കാരവാനാണെങ്കിലും ഇതിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് പരിശോധിക്കും. ഏത് ബോട്ടിലാണെങ്കിലും ഇതുണ്ടെങ്കിൽ പരിശോധിക്കും. ഡിജെ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കും. ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ സെല്ല് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്തുകൊണ്ട് അവിടെ പരിശോധിക്കും. ഇതെവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടിരുന്നു, ഏതെല്ലാം രീതിയിലാണ് വരുന്നത്. 4 എയർപോർട്ടുകളിലും ഇത്തരം മീറ്റിംഗ് ഉണ്ടാകും. സീ പോർട്ടുകളിൽ ഈ മീറ്റിംഗ് ഉണ്ടാകും. സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ തൂഫാൻ വാരിയേഴ്സ് ആക്കുകയാണ്.
0: കഴിഞ്ഞ 12 വർഷം രാജ്യത്ത് സമാനതകളില്ലാത്ത വികസനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കാഴ്ചവച്ചതെന്ന് രാജ്യസഭാ എംപി സി സദാനന്ദൻ മാസ്റ്റർ. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന മന്ത്രം സമൂഹത്തിലെ ഓരോ വ്യക്തിയിലേക്കും എത്തിക്കാൻ സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 25 കോടി ജനങ്ങളെ സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസുള്ള ഫാർമസികൾ വഴി മാത്രമേ ഇനി മുതൽ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ചെറുഗ്രാമങ്ങളിൽ കഫ് സിറപ്പ് വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കഫ് സിറപ്പുകൾ ഡോക്ടറുടെ കുറിപ്പടിയോടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും അനാവശ്യ മരുന്നുപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചതെന്നും IMM റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ഒരു കോഫ് സിറപ്പ് എന്നാൽ അതിനകത്ത് ഒന്നിലധികം തരം മരുന്നുകളുടെ അംശമുണ്ട്. അതിനിടെയുണ്ട് കോഫ് സിറപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ മരുന്നുകളുടെ ആവശ്യം ഉണ്ടാകണമെന്നില്ല. ഈ മരുന്നുകൾ ഇതിനകത്തുണ്ടെന്നോ ഈ മരുന്നുകളുടെ ആവശ്യം പേഷ്യന്റ് ഉണ്ടോ എന്നോ അറിയാതെ ആയിരിക്കാം പലപ്പോഴും വാങ്ങിക്കുന്നത്. ഡോക്ടർമാരുടെ കുറിപ്പടി അനുസരിച്ച് വേണം അത് ഉപയോഗിക്കാനായി. കോഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ ഏതൊക്കെയാണോ അത് മനസ്സിൽ കണ്ടിട്ടാകും പ്രിസ്ക്രൈബ് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള മരുന്ന് പ്രയോഗങ്ങൾ ഒഴിവാക്കുക. ആ ദിശയിൽ വേണം ഹെൽത്ത് കെയർ നീങ്ങാനായിട്ട്. അതിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട നടപടിയായിട്ടാണ് ഇതിനെ കാണുന്നത്.
0: കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കോടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് KSRTC. ഓർഡിനറി വിഭാഗത്തിൽ മുൻപുണ്ടായിരുന്ന എല്ലാ സർവീസുകളും തുടർന്നും ഓർഡിനറി സർവീസായി തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നും തമ്മിൽ മാറിപ്പോകാതിരിക്കാനാണ് സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ പതിച്ചതെന്നും KSRTC അറിയിച്ചു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നതായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. KSRTC എന്ന പോലെ സൌജന്യ യാത്ര സ്വകാര്യ ബസ്സുകളിലും നടപ്പാക്കി ആ തുക സർക്കാർ സബ്സിഡിയായി നൽകണം എന്ന ആവശ്യം സംഘടന മുന്നോട്ടുവച്ചു. ഉപാധികൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരമാർഗ്ഗങ്ങൾ സ്വീകരിക്കുമെന്നും ബസ് ഉടമകൾ പറഞ്ഞു. കൊച്ചി സിറ്റി പോലീസ് പരിധിയിലെ ബാർ ഹോട്ടലുകളിലും മറ്റും നടത്തിവരുന്ന ഡിജെ പാർട്ടികൾക്കും ഉയർന്ന ഡെസിബൽ സംഗീത പരിപാടികൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം 15 ദിവസത്തേക്ക് കൂടി നീട്ടി. രാത്രി 11 മണിക്ക് ശേഷം ഇവ നടത്താൻ പാടില്ല എന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉത്തരവാണ് ദീർഘിപ്പിച്ചത്. ഈ മാസം 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിനോടനുബന്ധിച്ചുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. രാത്രി 7 മണിക്ക് ന്യൂസിലൻഡ് ശ്രീലങ്കയെയും 11 മണിക്ക് ഇംഗ്ലണ്ട് അയർലൻഡിനെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808 നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 111,000 രൂപയും.

0: ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ലൈസൻസുള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ 40:19. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം സ്വാതി തിരുനാൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത്. സംഗീതം MB ശ്രീനിവാസൻ.

ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള, കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചന, രവീന്ദ്രൻ്റെ സംഗീതം, ഗായകൻ എം ജി ശ്രീകുമാർ.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 10 മണിക്ക് സ്മൃതിരാഗത്തിൽ കേൾക്കാം. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റോടുകൂടിയ ഇടിമിന്നലിനും സാധ്യത. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്.

സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് 39 സെക്കൻഡ്. കിസാൻ വാണി.

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
3: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
2: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
2: 10.5 മാറ്റു സത്യം.
1: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
5: ഇന്ന് കിസാൻ വാണിയിൽ ആദ്യം കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ ഖേത് ബജാവോ അഭിയാനെ കുറിച്ച് കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഷോജി ജോയ് എഡിസൺ സംസാരിക്കുന്നു.
6: June 1 to June 30 വരെ രാജ്യവ്യാപകമായിട്ട് ഖേത് ബജാവോ അഭിയാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കേന്ദ്ര കൃഷി വകുപ്പ്, ICAR കാർഷിക ഗവേഷണ കൗൺസിൽ, കാർഷിക ഗവേഷണ കൗൺസിൽ കീഴിലുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ, കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ, സംസ്ഥാന കൃഷി വകുപ്പ്, ആത്മ, ഇവരെല്ലാം കൂടെ യോജിച്ചാണ് ഈ ഖേത് ബജാവോ അഭിയാൻ സംസ്ഥാന തലത്തിൽ ഓരോ ജില്ലകളിലും ഇത് നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ എറണാകുളം ജില്ലയിലും ഖേത് ബജാവോ അഭിയാൻ, കൃഷി വിജ്ഞാന കേന്ദ്രം, ആത്മ, കാർഷിക ഗവേഷണ കൗൺസിലിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ, സംസ്ഥാന കൃഷി വകുപ്പ്, ഇതെല്ലാം ചേർന്നിട്ട് ഇത് നടപ്പിലാക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, സന്തുലിതവും യുക്തിസഹവുമായ വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അതുമൂലം മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക, സുസ്ഥിര പോഷക പരിപാലന രീതികൾ പ്രോത്സാഹിപ്പിക്കുക, രാജ്യത്തുടനീളം പ്രകൃതിദത്ത കൃഷിരീതികൾ സ്വീകരിക്കുന്നത് ത്വരിതപ്പെടുത്തുക, ഈ ലക്ഷ്യങ്ങളോടുകൂടെയാണ് ഈ June 1 to June 30 ഈ ഖേത് ബജാവോ അഭിയാൻ അഥവാ കൃഷിസ്ഥല സംരക്ഷണ യജ്ഞം എന്ന പേരിൽ ഈ ദേശീയ ക്യാമ്പയിൻ നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ മുഖ്യമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡയമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന വളങ്ങൾ ഇന്ത്യയിലെ ഏകദേശം 100 ജില്ലകളിൽ ഇതിൻ്റെ തീവ്രമായിട്ടുള്ള ഉപയോഗങ്ങൾ നടക്കുന്നു.

ഉണ്ട്. അത് നമ്മൾ കേരളത്തിൻ്റെ ഉപയോഗം അത്യധികമല്ല. എന്നിരുന്നാൽ തന്നെയും ഈ വളങ്ങളുടെയൊക്കെ സന്തുലിതമായിട്ടുള്ള ഉപയോഗങ്ങൾ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ നടപ്പിലാക്കാൻ അത് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാമ്പയിനുകളാണ് ഇതിനകത്ത് നടത്താകുന്നത്. ഇതിനകത്ത് ICAR ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുണ്ട്, കേന്ദ്ര സംസ്ഥാന കാർഷിക സർവകലാശാലകളുണ്ട്, സംസ്ഥാന കൃഷി വകുപ്പ്, മറ്റ് പങ്കാളികൾ, ഇതെല്ലാം ഉൾപ്പെടുന്ന ഏകോപിതമായിട്ടുള്ള ദേശീയ ശ്രമത്തിലൂടെ രാജ്യത്തെ മറ്റെല്ലാ ജില്ലകളിലും സന്തുലിതമായ വളപ്രയോഗം, മണ്ണിൻ്റെ ആരോഗ്യ പരിപാലനം, സുസ്ഥിര കൃഷി എന്നിവയുടെ ഒരു സന്ദേശം പ്രചരിപ്പിക്കാനാണ് ഈ ക്യാമ്പയിൻ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിനകത്തിൽ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ രാസവളങ്ങളുടെയും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളുടെയും സന്തുലിതമായ ഉപയോഗത്തെക്കുറിച്ച് കർഷകരുടെ അവബോധം സൃഷ്ടിക്കുക, സന്തുലിത വളങ്ങൾ, പച്ചില വളങ്ങൾ, അതുപോലെ ജൈവ ഉൽപ്പന്നങ്ങൾ ഇവ എന്നിവയുടെ ഉപയോഗത്തിൽ കർഷകരെ പരിശീലിപ്പിക്കുക, അവരുടെ വിഭവശേഷി വർദ്ധിപ്പിക്കുക, ബോധവൽക്കരണ പരിപാടികൾ നടത്തുക, പരിശീലനം, ഫീൽഡ് ഡെമോൺസ്ട്രേഷനുകൾ എന്നിവയിലൂടെ ഈ നാച്ചുറൽ ഫാമിങ്ങും പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ലക്ഷ്യം ഈ ഒരു കൃഷിസ്ഥല സംരക്ഷണ യജ്ഞം ജൂൺ 1 മുതൽ 30 വരെ നടക്കുന്ന ഈ പരിപാടിയിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. കർഷകരുടെ പാടങ്ങളിൽ പച്ചിലവളം, ജൈവവളം, സംയോജിത പോഷക പരിപാലനം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ശരിയായ പ്രയോഗം എന്നിവയെക്കുറിച്ചുള്ള ഡെമോൺസ്ട്രേഷനുകൾ നടത്തി മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുക എന്നൊരു ഉദ്ദേശവും കൂടെ ഈ ക്യാമ്പയിനകത്തിലുണ്ട്. മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിലൂടെ കൃഷിച്ചെലവ് കുറയ്ക്കുന്നതും കാർഷിക ലാഭം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്ന സുസ്ഥിര കാർഷിക രീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യവും ഈ കൂട്ടത്തിൽ മുൻഗണന കൊടുത്തിട്ടുണ്ട്. ഈ കൃഷിസ്ഥല സംരക്ഷണ യജ്ഞത്തിൻ്റെ മറ്റ് ചില മുൻഗണനകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക എന്നൊരിതുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗ്രാമീണർക്കിടയിൽ ഇതിനകത്തുള്ളൊരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളൊരിതുണ്ട്. ജനപ്രതിനിധികളുടെ അതത് പ്രദേശങ്ങളിലെ കാർഷിക ഭൂമിയുടെ 25% പ്രകൃതിദത്ത കൃഷി, നാച്ചുറൽ ഫാമിംഗ് സ്വീകരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. പിന്നെ ഇതിനോടൊപ്പം തന്നെ കർഷകരെ, ഇൻപുട്ട് ഡീലർമാർ, FPOs, SHGകൾ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ, മറ്റ് പങ്കാളികൾ എന്നിവർ ഇതിനകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകർക്കെല്ലാം അത് അതിനകത്തിൽ പങ്കാളികളാക്കുക, കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ പങ്കാളികളാക്കുക, കാർഷിക വായ്പകൾ ലഭ്യമാക്കുന്നത് വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നൊരു ക്യാമ്പയിനുണ്ട്. അപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകരെ എടുക്കാൻ വേണ്ടി, സഹായിക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് അഗ്രികൾച്ചറും ഒക്കെ അതിനകത്തിൽ കർഷകരെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് ഇതിനകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓരോ ജില്ലയ്ക്കും ഒരു കണ്ടിൻജൻസി പ്ലാൻ, ജില്ലയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക പ്ലാൻ ഉണ്ട്. ബന്ധപ്പെട്ട ജില്ലയിലെ അഗ്രികൾച്ചർ കണ്ടിൻജൻസി പ്ലാൻ കർഷകർക്കും പങ്കാളികൾക്കും ഇടയിൽ പ്രോത്സാഹിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നൊരു കാര്യം കൂടി ഇതിനകത്തിൽ ഉണ്ട്. ഓരോ ജില്ലയുടെയും കണ്ടിൻജൻസി പ്ലാനുകൾ അത് ക്രിഡയുടെ വെബ്സൈറ്റിൽ, സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡ്രൈ ലാൻഡ് അഗ്രികൾച്ചർ, അവരുടെ വെബ്സൈറ്റിൽ ഓരോ ജില്ലയ്ക്ക് വേണ്ടിയുള്ള കണ്ടിൻജൻസി പ്ലാനുകളെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന്. പിന്നെ ഇതോടൊപ്പം തന്നെ പൊതുവായിട്ടുള്ള വളപ്രയോഗ ശുപാർശകൾ, ജനറൽ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻസ്, അത് കർഷകർക്കിടയിൽ അതിനകത്തിൽ ഒരു അവബോധം സൃഷ്ടിക്കുക എന്നൊരു കാര്യം കൂടി ഇതിനകത്തിലുണ്ട്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് വളങ്ങളുടെ സന്തുലിത ഉപയോഗത്തെപ്പറ്റി കർഷകരുടെ ഇടയിൽ അതിൻ്റെ പേരെ പ്രോത്സാഹിപ്പിക്കുക. അതോടൊപ്പം തന്നെ ആരോഗ്യമുള്ള മണ്ണ്, ആരോഗ്യമുള്ള വിള, സമ്പന്നനായ കർഷകൻ എന്ന ഈ ക്യാമ്പയിൻ വിഷയം അതിന് കൂടുതൽ പ്രചാരം കൊടുക്കുക. ആരോഗ്യമുള്ള മണ്ണുണ്ടെങ്കിൽ മാത്രമേ വിളകൾക്ക് ആരോഗ്യം ഉണ്ടാകുകയുള്ളൂ, വിളകൾക്ക് ആരോഗ്യം ഉണ്ടായാൽ മാത്രമേ വിളവ് കൂടുതൽ ഉണ്ടാകുകയും കർഷകന് അല്പം സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത് മൂന്നും പരസ്പര പൂരകമായിട്ടുള്ള കാര്യമായതുകൊണ്ട് ആരോഗ്യമുള്ള മണ്ണ്, ആരോഗ്യമുള്ള വിള, സമ്പന്നനായ കർഷകൻ എന്നാണ് നമ്മുടെ ഈ ക്യാമ്പയിൻ്റെ വിഷയം. ICAR ആസ്ഥാനത്തെ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ഡിവിഷൻ്റെ ഈ ക്യാമ്പയിൻ ഏകോപനം ചെയ്യുന്നത്, നിരീക്ഷണ, റിപ്പോർട്ടിംഗ് എന്നിവയ്ക്കായിട്ട് ICAR ആസ്ഥാനത്തെ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ഡിവിഷനാണ് ഇത് നോഡൽ ഡിവിഷനായിട്ട് പ്രവർത്തിക്കുന്നത്. അവിടെ തന്നെ ഒരു മോണിറ്ററിംഗ് സെല്ല് ഉണ്ട് ഈ ക്യാമ്പയിൻ്റെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടി. ഇൻസ്റ്റിറ്റ്യൂട്ട് തലത്തിൽ, ഓരോ ICAR കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തലത്തിൽ ഇതിനകത്തിൽ പല മൾട്ടി ഡിസിപ്ലിനറി ടീമുകളെ രൂപീകരിക്കുക എന്നൊരു ഉദ്ദേശമുണ്ട്. അതിനകത്തിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും, കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ കീഴിലുള്ള ഓരോ ഗവേഷണ കേന്ദ്രത്തിലും ഒരു നോഡൽ ഓഫീസറെ ഇതിനകത്തിൽ നിയമിച്ചിട്ടുണ്ട്. നോഡൽ ഓഫീസറുടെ ചുമതലയാണ് ഈ ക്യാമ്പയിനിൽ ശാസ്ത്രജ്ഞരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക, ഡെമോൺസ്ട്രേഷനിൽ പരിശീലനങ്ങൾ, ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ ഇവ സംഘടിപ്പിക്കുക, സംഘടിപ്പിച്ച ശേഷം ഇത് നിർദ്ദിഷ്ട റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് സമർപ്പിക്കുക എന്നുള്ള കാര്യം കൂടെ ഉണ്ട്. കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഓരോ KVK യുടെയും മേധാവി ജില്ലാ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുകയും താഴെ പറയുന്ന ചില കാര്യങ്ങൾ, അതായത് ജില്ലാതല കർമ്മ പദ്ധതികൾ തയ്യാറാക്കുക, ജില്ലാ ഭരണകൂടവുമായിട്ടും സംസ്ഥാന കൃഷി വകുപ്പുമായിട്ടും ഏകോപിച്ച് പരിപാടികൾ സംഘടിപ്പിക്കുക,

0: ഉപയോഗിക്കുക. ഫീൽഡ് തലത്തിലുള്ള ഈ പ്രോഗ്രാമുകൾ, ക്യാമ്പയിനുകൾ നിർവഹണം നടപ്പിലാക്കുക. ഇതിനകത്തിൽ കർഷകരുടെ രേഖകളും ഡോക്യുമെന്റേഷനും ഒക്കെ സൂക്ഷിക്കുക. അതുപോലെ പ്രതിദിന റിപ്പോർട്ടുകൾ സമർപ്പിക്കുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോ ജില്ലയിലും ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം രൂപീകരിക്കണമെന്നുള്ളൊരു കാര്യം കൂടെ ഇതിനകത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം കെ വി കെയിൽ നിന്നുള്ളൊരു ശാസ്ത്രജ്ഞൻ, ICAR ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഒരു ശാസ്ത്രജ്ഞൻ, കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ഒരു ശാസ്ത്രജ്ഞൻ, സംസ്ഥാന കൃഷി വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, അങ്ങനെ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമിനെ നിയമിക്കണം, ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കെ വി കെയുടെ നേതൃത്വത്തിലും ഇതുപോലെയുള്ള മൾട്ടി ഡിസിപ്ലിനറി ടീമുകൾ, അത് ഓരോ കെ വി കെയിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റുകളും മറ്റ് സാങ്കേതിക ജീവനക്കാരടങ്ങുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമുകൾ ഉണ്ടാക്കി. ഈ ക്യാമ്പയിന് കീഴിൽ ഏകദേശം രാജ്യവ്യാപകമായിട്ട് 1650 മുകളിൽ മൾട്ടി ഡിസിപ്ലിനറി ടീമുകളെ വിന്യസിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇതിനകത്ത് പ്ലാൻ ഇടുന്നത്. പ്രവർത്തന ലക്ഷ്യങ്ങൾ ഏകദേശം ഇന്ത്യയുടനീളം ഏകദേശം 75,000 ഗ്രാമങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനമുണ്ട്. ഏകദേശം 1 കോടി പരം കർഷകർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുകയും 70,000 പരം ഡെമോൺസ്ട്രേഷനുകൾ രാജ്യവ്യാപകമായിട്ട് ചെയ്യാനുള്ള പദ്ധതി ഇതിനകത്തിലുണ്ട്. പ്രധാന ബോധവൽക്കരണ പരിപാടികളിൽ മുഖ്യമായിട്ടും ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള പോഷക പരിപാലനം, അതാണ് മുഖ്യമായിട്ട് ഇതിനകത്തിൽ ഈ ക്യാമ്പയിനകത്തിൽ ഖേത് ബച്ചാവോ അഭിയാൻ അല്ലെ കൃഷിസ്ഥല സംരക്ഷണ യജ്ഞത്തിനകത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്, സന്തുലിതമായ വളപ്രയോഗം, സംയോജിത പോഷക പരിപാലനം, സോയിൽ ഹെൽത്ത് കാർഡിൻ്റെ ഉപയോഗം, മണ്ണ് പരിശോധന നടത്തിയതിന് ശേഷം ഓരോ വിളകൾക്കുള്ള അതിൻ്റെ എത്രയാണ്, എത്ര അളവിലാണ് വളപ്രയോഗം ചെയ്യേണ്ടത് എന്നുള്ള ഒരു സോയിൽ ഹെൽത്ത് കാർഡ്, അതിൻ്റെ ഉപയോഗം, ജലസംരക്ഷണം, കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള കൃഷി രീതികൾ, കൃഷി ചെലവ് കുറയ്ക്കുന്ന മാർഗങ്ങൾ, സുസ്ഥിര കാർഷിക രീതികൾ, ഇതൊക്കെയാണ് ഇതിനകത്തിലെ ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഫീൽഡ് ഡെമോൺസ്ട്രേഷനുകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, സന്തുലിതമായിട്ടുള്ള വളപ്രയോഗത്തിൻ്റെ ഡെമോൺസ്ട്രേഷനുകൾ, നാനോ യൂറിയ, നാനോ DAP, അതുപോലെ ജൈവ വളങ്ങൾ, പച്ചില വളങ്ങൾ, സംയോജിത പോഷക പരിപാലനം, ഇതിനെപ്പറ്റിയുള്ള ഫീൽഡ് ഡെമോൺസ്ട്രേഷൻ ആക്ടിവിറ്റീസ്, ഇതൊക്കെ നടപ്പിലാക്കുക എന്നുള്ളതും ഈ പദ്ധതിക്കകത്തിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ വേറെ ഒരു കാര്യമാണ് പ്രകൃതിദത്ത കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അതിനുവേണ്ടിയുള്ള ബോധവൽക്കരണ പരിപാടികൾ, പ്രായോഗിക ഡെമോൺസ്ട്രേഷനിൽ കർഷകർക്ക് വേണ്ടിയുള്ള പരിശീലനങ്ങൾ, എക്സ്പോഷർ സന്ദർശനങ്ങൾ, ഇവ ഒക്കെ നടത്തേണ്ടതായിട്ട് ഉണ്ട്. പ്രത്യേകിച്ച് പ്രകൃതി കൃഷിയിൽ വരുന്നതായിട്ടുള്ള ഘടകങ്ങൾ, ജീവാമൃതം, ബീജാമൃതം, പുതയിടിയിൽ ജൈവ ഉൽപ്പന്നങ്ങളുടെയൊക്കെ നിർമ്മാണം, വിഭവാധിഷ്ഠിത പ്രകൃതിദത്ത കൃഷി സംവിധാനങ്ങൾ, ഇതൊക്കെ അതിനെ കർഷകർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം കൂടെ ഈ ഒരു പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ KVK ഓരോ KVK 2 സർപഞ്ച് സമ്മേളനങ്ങൾ, നിലവിലെ മുൻ പഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികളൊക്കെ ചേർന്നിട്ടുള്ള ഒരു സമ്മേളനങ്ങൾ നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ICAR ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെയും KVK നിലവിലുള്ള എല്ലാ പരിശീലനങ്ങളിലും ഈ ക്യാമ്പയിൻ സന്ദേശങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് ഒരു നിർദ്ദേശമുണ്ട്. സോഷ്യൽ മീഡിയ ഔട്ട്റീച്ച് എല്ലാ ICAR ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും KVK ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ, ആത്മ, മറ്റ് പങ്കാളിത്ത സ്ഥാപനങ്ങൾ, ഇവരുടെയൊക്കെ വാട്സാപ്പ്, ഫേസ്ബുക്ക്, X, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് തുടങ്ങിയ വിവിധമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി ഈ ക്യാമ്പയിനിൻ്റെ സന്ദേശങ്ങൾ സജീവമായിട്ട് പ്രചരിപ്പിക്കണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓരോ ദിവസം നടത്തുന്ന പരിശീലനത്തിൻ്റെയും അവയർനെസ് ക്യാമ്പയിൻ്റെയും റിപ്പോർട്ടിംഗ്, പ്രതിദിന റിപ്പോർട്ടിങ്ങുകൾ കിസാൻ സാരഥി എന്ന് പറയുന്ന ഒരു പോർട്ടലിൽ അത് പ്രതിദിന റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് സന്ദർശിച്ച ഗ്രാമങ്ങൾ, ബന്ധപ്പെട്ട കർഷകർ എന്തൊക്കെ ഡെമോൺസ്ട്രേഷനുകളാണ് നടത്തിയത്, സംഘടിപ്പിച്ച പരിശീലനങ്ങൾ, പങ്കാളിത്ത യോഗങ്ങൾ, അതൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ളത്. ഈ ക്യാമ്പയിനിൽ പ്രതീക്ഷിക്കുന്ന ഫലങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, സന്തുലിതമായിട്ടുള്ള വളപ്രയോഗത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുക, ശാസ്ത്രീയമായിട്ടുള്ള പോഷക പരിപാലനം പ്രോത്സാഹിപ്പിക്കുക, പച്ചില വളത്തിൻ്റെയും ജൈവവളത്തിൻ്റെയും ഉപയോഗം വർദ്ധിപ്പിക്കുക, പ്രകൃതിദത്ത കൃഷി സംരംഭങ്ങൾ ശക്തിപ്പെടുത്തുക, മണ്ണിൻ്റെ ആരോഗ്യവും കാർഷിക സുസ്ഥിരതയും മെച്ചപ്പെടുത്തുക, DAP, യൂറിയ പോലെയുള്ള രാസവളങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കുക, സ്ഥാപനപരമായിട്ടുള്ള വായ്പകളുടെ ലഭ്യത വർദ്ധിപ്പിക്കുക, ലാഭകരവും പ്രതിരോധശേഷിയുള്ളതും സ്വയം പര്യാപ്തവുമായ കൃഷിയിലേക്ക് കർഷകരെ മുൻപോട്ട് കൊണ്ടുവരിക, ഇതൊക്കെയാണ് ഈ ഒരു ക്യാമ്പയിനിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ള മുഖ്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ.
1: കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഖേത് ബച്ചാവോ അഭിയാൻ

0: എന്നെക്കുറിച്ച്. ഇതുവരെ സംസാരിച്ചത് കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഷോജി ജോയ് എഡിസൺ.
1: മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ. മണ്ണ് മനുഷ്യജീവിതത്തിൻ്റെയും പ്രകൃതിയുടെയും അടിസ്ഥാനമാണ്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് മണ്ണ് അനിവാര്യമാണ്. നാം കഴിക്കുന്ന ഭക്ഷണം, ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം എന്നിവയുടെ ഗുണനിലവാരവുമായി മണ്ണിന് നേരിട്ട് ബന്ധമുണ്ട്. മണ്ണിലാണ് വിത്ത് മുളയ്ക്കുന്നത്. മണ്ണിൽ നിന്നാണ് സസ്യങ്ങൾ പോഷകങ്ങൾ സ്വീകരിച്ച് വളരുന്നത്. സസ്യങ്ങളെ ആശ്രയിച്ചാണ് മനുഷ്യരും മൃഗങ്ങളും ജീവിക്കുന്നത്. അതിനാൽ മണ്ണില്ലെങ്കിൽ ഭക്ഷ്യോൽപാദനം അസാധ്യമാണ്. മണ്ണിനെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുന്നു വനമിത്ര അവാർഡ് നേടിയ കേരള ജൈവ കർഷക സമിതി അംഗം വി കെ ശ്രീധരൻ.
2: മണ്ണും മനവുമറിഞ്ഞ് കാർഷിക വൃത്തി. ആദ്യം വേണ്ടത് മണ്ണ് പരിശോധന. മൂലകങ്ങളുടെ അഭാവവും ആധിക്യവും തൊട്ടറിയുക, അതനുസരിച്ച് വിളയും പരിപാലനവും. ഉപഭോക്താക്കളുടെ അഭിരുചി കണ്ടെത്തി ഉൽപാദനം. മനസ്സിലാക്കണം മാർക്കറ്റിംഗിന്റെ തന്ത്രങ്ങൾ. ഉദ്യമം സുസ്ഥിരതയുള്ളതാവട്ടെ. ഭൂമിയുടെ നിലനിൽപ്പ് തന്നെയാണ് മനുഷ്യനടക്കമുള്ള സസ്യ ജന്തു ജീവജാലങ്ങൾക്ക് ആധാരമെന്നറിയുക.
1: മഴവെള്ളം സംഭരിക്കാനും ഭൂഗർഭ ജലനിരപ്പ് നിലനിർത്താനും മണ്ണ് സഹായിക്കുന്നു. വനങ്ങൾ, പുൽമേടുകൾ, കൃഷിയിടങ്ങൾ എന്നിവയെല്ലാം മണ്ണിന്റെ ആരോഗ്യത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്.
3: നമ്മുടെ കൃഷിയിടങ്ങളിൽ വെള്ളം ഒലിച്ചു പോകാതെ സംരക്ഷണ പ്രവർത്തനങ്ങൾ മുൻകരുതലായി എടുത്തിരുന്നു. അത് ഞാറ്റുവേലകളെ അടിസ്ഥാനമാക്കിയും അതുപോലെ തന്നെ ഓരോ കാലത്തിനും അതിന്റെ പ്രാദേശികമായ പ്രത്യേകതകൾക്കും അനുസരിച്ചായിരുന്നു. ഭൂമിയുടെ ചെരിവ്, അതുപോലെ തന്നെ മഴ ലഭ്യത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഏതൊക്കെ വിളകൾ എവിടെ എങ്ങനെ നടണമെന്ന് നിശ്ചയിച്ചിരുന്നത്. വാസ്തവത്തിൽ മണ്ണൊലിപ്പല്ല പ്രധാനം. വെള്ളം ഒലിച്ചു പോകുമ്പോൾ അതോടൊപ്പം മേൽമണ്ണ് ഒലിച്ചു പോയി നമ്മുടെ പോഷകങ്ങൾ നഷ്ടമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് വെള്ളം ഒലിച്ചു പോകാതിരിക്കാൻ കയ്യാല കെട്ടുക, വരമ്പ് മാടുക, അത് പൊട്ടിപ്പോകാതിരിക്കാൻ ആ വരമ്പുകളിൽ തന്നെ ആ അല്ലെങ്കിൽ കയ്യാലകളിൽ തന്നെ പുല്ലുവർഗങ്ങളോ ജൈവവേലിക്ക് ഉപയുക്തമായ അല്ലെങ്കിൽ ആ ഭൂമിയിൽ തന്നെ കൊന്ന പോലുള്ള വളത്തിനായി വെട്ടിയിടാവുന്ന പച്ചില ചെടികളോ ഒക്കെ വെച്ച് പിടിപ്പിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ വേരുപടലുള്ള വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിരുന്നു. അത് രണ്ടർത്ഥത്തിലും, ഈ സൂര്യപ്രകാശം നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കാതിരിക്കാനും അതോടൊപ്പം തന്നെ ഈ കാറ്റിന്റെ ഗതി, അധികമായ കാറ്റ് വന്ന് മറ്റു വിളകളെ കൂടുതലായിട്ട് നശിപ്പിക്കാതിരിക്കാൻ അതിന് തക്ക രീതിയിലുള്ള ഒരു സമ്പ്രദായവും അന്നൊക്കെ രൂപീകരിച്ചിരുന്നു. മാത്രമല്ല, ഈ വെള്ളം ഒലിച്ചു പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പാടശേഖരങ്ങളിലേക്കാണ്. നമ്മുടെ ഈ പുരയിടങ്ങളിൽ നിന്നും വാസയോഗ്യമായ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഒലിച്ചു പോകുന്ന വെള്ളം കാനയിലൂടെ പോയി അത് പാടത്ത് തോട്ടിലൂടെ പോകാൻ വേണ്ടി സുഗമമായ സംവിധാനം ഒരുക്കിയിരുന്നു. അത് വേനൽക്കാലത്ത് തന്നെ മഴ വരുന്നതിന് മുമ്പേ അവിടുത്തെ ചെടിയൊക്കെ മാറ്റിയിട്ട് നീരൊഴുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള നല്ല സംവിധാനമുണ്ടായിരുന്നു. അധികമായി ഒഴുകി വരുന്ന വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി വയലുകളിൽ ഒരു ഭാഗത്ത് കലക്കുളങ്ങൾ എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ മത്സ്യ സമ്പത്ത് രക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ ജലജീവികളുടെ സാന്നിധ്യം ഉറപ്പുവരുന്നതിനും അധിക ജലം വറന്ന് പോകുന്നതിനും പിന്നീട് വേനൽക്കാലങ്ങളിൽ ജലസേചനത്തിനും ഉതകുന്ന രീതിയിൽ ആയിരുന്നു ക്രമപ്പെടുത്തിയിരുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ കൈതോല തുടങ്ങിയിട്ടുള്ള മറ്റു സസ്യങ്ങളും വെച്ച് പിടിപ്പിച്ചിരുന്നു. അത് അന്ന് കാലത്ത് ഈ കൈതോല പിന്നീട് ഉപയോഗിച്ചിട്ട് കൈത വെച്ചതിന് ശേഷം കൈതോല ഉപയോഗിച്ചിട്ടുള്ള മറ്റു ജീവനോപാധികൾക്കും വേണ്ടി അത് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ വാസ്തവത്തിൽ കൃഷിയെ മാത്രമല്ല അവരുടെ ഉപജീവനവും അതിജീവനവും സുസാധ്യമാക്കുന്ന രീതിയിലുള്ള അവരുടെ സമ്പദ്ഘടനയെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താവുന്ന രീതിയിലുള്ള വിളകൾ ലഭ്യമല്ലാത്ത സ്ഥലത്ത് സമയത്ത് അതായത് എപ്പോ

0: കൃഷിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടാത്ത സമയത്ത് പോലും നമ്മുടെ പുരയിടത്തിൽ നിന്ന് അല്ലെങ്കിൽ വയലുകളിൽ നിന്ന് മറ്റു ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ അധികമായ വരുമാനമോ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയെ ക്രമപ്പെടുത്തിയിരുന്നു നമ്മുടെ കാരണവർഗ്ഗുലങ്ങൾ.
1: മണ്ണ് ഒരു കൃഷിയിടം മാത്രമല്ല, കോടിക്കണക്കിന് സൂക്ഷ്മജീവികളുടെ ആവാസ കേന്ദ്രവുമാണ്. ഈ ജീവികൾ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്തുകയും ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് സസ്യങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുകയും ചെയ്യുന്നു.
0: കൃഷിയുടെ അനുബന്ധ മേഖലകൾ, മൃഗസംരക്ഷണം ഒക്കെ ഒരു അനിവാര്യത കൂടിയായിട്ട് അന്നത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നു. കന്നുകാലികളെ വളർത്തലും അത് കാർഷിക പണികൾക്ക് വേണ്ടിയും അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാനും ജലസേചനത്തിന് വേണ്ടി ഈ കാളകളെ ഉപയോഗിക്കുന്നു. അതോടൊപ്പം പശുവിനെ ഒക്കെ അവർക്ക് ആവശ്യമായ പാലും മറ്റു ഉൽപ്പന്നങ്ങളും കിട്ടുന്നതിന് വേണ്ടിയും, അതോടൊപ്പം തന്നെ ചാണകം നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാനും കൂടിയാണ് അവര് ഒരു കരുതൽ എന്നുള്ള രീതിയിലാണ് സങ്കല്പിച്ചിരുന്നത്. അതിനെ പറമ്പുകളിലായാലും പാടശേഖരങ്ങളിലായാലും പുല്ലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അഴിച്ച് അവിടെ കെട്ടി അവര് ഈ സ്വമേധയാ മേഞ്ഞ് നടക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ അവിടെ സ്വാഭാവികമായിട്ടും ചാണകമിടുകയും അവിടെ മൂത്രമൊഴിക്കുകയും അവിടുത്തെ ബലഭൂയിഷ്ഠത ഈ നൈസർഗികമായി ഉരുത്തിരിഞ്ഞു വരികയും ചെയ്തിരുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം താറാവുകളൊക്കെ തന്നെ വാസ്തവത്തിൽ വയലുകളിലേക്ക് വരുമ്പോൾ അവര് അവിടുത്തെ ജീവികളെ തിന്നുന്നു എന്നത് മാത്രമല്ല, അവിടെ ഒരു തരത്തിൽ ഈ മണ്ണ് ഉരുക്കലും അതോടൊപ്പം തന്നെ അവരുടെ കഷ്ടം, ഇങ്ങനെ ഉള്ള ഒരു പുനഃസംക്രമണം, അതായത് റീസൈക്ലിംഗ് എന്നുള്ള രീതിയിലാണ് അത് വിഭാവനം ചെയ്യപ്പെട്ടത്. അപ്പൊ ഇടയ്ക്ക് വെച്ച് ഈ കണ്ണികൾ മുറിയുകയും കന്നുകാലികളും കോഴികളും മറ്റു വളർത്തുമൃഗങ്ങളൊക്കെ തന്നെ കൂട്ടിലടയ്ക്കപ്പെടുകയോ അത് ഒരു പ്രത്യേക പരിചരണം വേണമെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ പശുവിനെ വളർത്താനോ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാനൊക്കെ ഉള്ള ഒരു അധിക ബാധ്യതയായിട്ടാണ് വരുന്നത്. പക്ഷെ മറ്റത് അങ്ങനെയായിരുന്നില്ല. കർഷകരോടൊപ്പം പശുവിനെ പറമ്പിലേക്ക് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ പാടത്തേക്ക് കൊണ്ടുപോകുന്നു, അവർ വരുമ്പോ ജോലി കഴിഞ്ഞ് വരുമ്പോ അവരെ കൊണ്ടുവരുന്നു. അതൊരു ദിനചര്യയുടെ ഭാഗമായിട്ടാണ് അവർ കരുതിയിരുന്നത്. അതൊരിക്കലും അധ്വാനത്തിനെ അധികരിച്ച് വരുന്ന ഒരു അധികമായ ബാധ്യതയായിട്ട് തോന്നിയിരുന്നില്ല, അല്ലെങ്കിൽ അന്ന് അനിവാര്യതയായിരുന്നു. അപ്പോ ഈ വയലിൽ നിന്ന് കിട്ടുന്ന നെല്ലിന് ഉള്ള കച്ച മെതിച്ച് കിട്ടിയിട്ട് വരുന്ന വൈക്കോല് ഇവരുടെ തീറ്റയ്ക്ക് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ അവരുടെ സംരക്ഷണത്തിനുള്ള ചെലവും അങ്ങനെ കുറഞ്ഞിരുന്നു. പുല്ലും വൈക്കോലുമൊക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നതുകൊണ്ട് വളരെ കുറച്ച് മാത്രമാണ് കമ്പോളത്തിനെ ആശ്രയിച്ച് അവർക്ക് വേണ്ടിയുള്ള തീറ്റകളൊക്കെ സംഭരിക്കേണ്ടി വന്നിരുന്നുള്ളൂ. അതോടൊപ്പം തന്നെ മേഞ്ഞു നടക്കുന്ന ഇത്തരത്തിലുള്ള കന്നുകാലികളുടെ പാലാണ് ഏറ്റവും നല്ലത് എന്ന് ഇപ്പോൾ വൈദ്യശാസ്ത്രം തന്നെ പ്രത്യേകിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ രീതിയിലേക്ക് സംയോജിതമായ കൃഷിയുടെ ഒരു സമഗ്രതയിലേക്കും പണിയാളർ അതിനെ കാണുകയും ചെയ്തിരുന്നു.
1: മണ്ണ് വെറും ഭൂമിയുടെ മേൽപ്പാളിയല്ല, അത് ജീവന്റെ അടിത്തറയാണ്. മണ്ണിനെ സംരക്ഷിക്കുന്നത് മനുഷ്യരാശിയുടെ ഭാവിയെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്.
0: കാലവർഷം അകത്തും തുലാവർഷം പുറത്തും എന്നാണ് ചൊല്ല്. കാരണം കാലവർഷത്തില് ഈ തെങ്ങിന്റെ തടങ്ങൾ തുറന്ന് വെക്കുകയും അതിന്റെ വാരം മാടി വെക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളില് പയറ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഇടവിളക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ അതിന് കുഴിച്ചിടുകയും ചെയ്യും. അതുകൊണ്ടുണ്ടായിരുന്ന ഗുണം എന്ന് പറയുന്നത് അപ്പോൾ വെള്ളം പുറത്തേക്ക് ഒലിച്ചു പോകാതെ അതിന് ചായലിലൂടെയും അതുപോലെ പെയ്ത്ത് വെള്ളവും ഇത്തരത്തില് വൃക്ഷങ്ങളുടെ കടയിൽ നിന്ന് അവിടുത്തെ ഭൂഗർഭജലവിധാനം ഉയരുകയും അധികമായ വെള്ളം അവിടേക്ക് വേണ്ടി വരികയും ചെയ്യും. അത് വർഷക്കാലത്തെ വരൾച്ചയെ തടയുന്നതിനും അധിക ജലസേചനം ഒഴിവാക്കുന്നതിനും സഹായിക്കുമായിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ തന്നെ തുലാവർഷ സമയത്ത് അപ്പോ വാസ്തവത്തിൽ പുലി കൂട്ടുക എന്ന് പറയുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. തെങ്ങിന്റെ തടങ്ങൾ മൂടുന്നു, അതോടൊപ്പം തന്നെ മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെ പുലി കൂട്ടി വെക്കുന്നു. അപ്പോൾ പുല്ല് അധികം മുളച്ചു വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രക്രിയയായിരുന്നു. പിന്നെ തെങ്ങിന്റെ തടം മൂടുമ്പോൾ തന്നെ അവിടെ വെള്ളരി വർഗ്ഗങ്ങൾ കൂടി നമ്മൾ കുത്തി, മത്ത, കുമ്പളം തുടങ്ങിയ കാര്യങ്ങൾ അവിടെ കുത്തി. കാരണം അവിടെ നിന്ന് വെള്ളമുണ്ടായിരുന്നു. അല്ലെങ്കിൽ വാഴയ്ക്ക് നനയ്ക്കുമ്പോൾ ചീരയും നനയും എന്ന് പറയുന്ന ഒരു കണക്ക് കൂട്ടലില് അധിക ജലസേചനമില്ലാതെ അതിനടുത്ത് ഉൽപ്പാദിപ്പിക്കാവുന്ന മറ്റു വിളകൾ നട്ടുകൂടി സമ്പന്നമാകുന്നു, അല്ലെങ്കിൽ അധികം

അധ്വാനമില്ലാതെ തന്നെ, അധിക പരിചരണമില്ലാതെ തന്നെ, അധികം ചെലവുകളില്ലാതെ തന്നെ നമുക്ക് മറ്റൊരു ഉൽപ്പന്നത്തിന്റെ കൂടി സാധ്യത ആരായുന്ന ഒരു പ്രക്രിയയാണ് ചെയ്തിരുന്നത്. മാത്രമല്ല പിന്നീട് വർഷക്കാലം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഈ പുല്ലിയൊക്കെ നിരത്തി ഇടുകയും അപ്പോൾ പുല്ല് അതിന്റെ അധിക വളർച്ച വരാതിരിക്കാനും പെയ്തു വീഴുന്ന വെള്ളം മുഴുവൻ വളരെ നേർത്തതായിട്ടുള്ള മണ്ണ് അവിടെ

0: ഓരോ ചെടികളുടെയും കടക്ക ഇട്ട് കഴിഞ്ഞാൽ അത് അടുത്ത ഉഷ്ണകാലം വരുമ്പോഴൊക്കെ തന്നെ അല്ലെങ്കിൽ വരൾച്ചയെ പ്രതിരോധിക്കത്തക്ക രീതിയിൽ അവിടെ തണുപ്പ് ഉണ്ടാക്കാൻ സാധ്യമാകും എന്നുള്ളതാണ്. അപ്പൊ പിന്നെ അധികമായിട്ട് ജലസേചനം വേണ്ടി വരില്ല എന്നുള്ള ഒരു കണക്കൂട്ടിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു സമഗ്രമായ കാഴ്ചപ്പാടോടുകൂടി വൈവിധ്യമാർന്ന വിളകളും അതിനെ ഈ ഞാറ്റുവേലയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഓരോ കൃഷിരീതികളും ഓരോന്നോരോന്ന് വെക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കാർഷിക ചക്രം പൂർത്തിയാകുന്നു എന്നുള്ള സങ്കല്പമാണ് ഉണ്ടായിരുന്നത്.
1: അമിതമായ രാസവളപ്രയോഗം, മണ്ണൊലിപ്പ്, മലിനീകരണം, വനനശീകരണം തുടങ്ങിയവ മണ്ണിന്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. അതിനാൽ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുക, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, മണ്ണൊലിപ്പ് തടയുക എന്നിവ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.
0: പരമ്പരാഗത കൃഷിയിൽ പിന്തുടരുന്ന ആളുകളാണ് ഭൂരിഭാഗവും. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയും അതിന്റെ സാധ്യതകളും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. സർക്കാരിന്റെ പല പദ്ധതികൾ വഴിയും അതുപോലെ തന്നെ അല്ലാതെയും നമുക്ക് ഈ സജ്ജീകരണങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയും എന്നുള്ളതാണ്. പണ്ടത്തെ കണക്കനുസരിച്ച് ഓരോ ചെടികളുടെ വളർച്ച അല്ലെങ്കിൽ തളർച്ച, അതിന്റെ നിറഭേദങ്ങൾ, ഇല കൊഴിയുന്നത് ഒക്കെ നോക്കിയിട്ട് ഏത് ഘടകങ്ങളാണ് ഇല്ലാത്തത് എന്ന് മനസ്സിലാക്കി തദനുസൃതമായി വളങ്ങൾ ചേർക്കുക എന്നുള്ള രീതിയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് മണ്ണ് പരിശോധനയ്ക്കുള്ള സൗജന്യമായിട്ടും അതുപോലെ തന്നെ പൈസ കൊടുത്തുകൊണ്ടും കൃത്യതയോടുകൂടി മണ്ണ് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മണ്ണിലില്ലേൽ മരത്തിലില്ല എന്നാണ് പഴഞ്ചൊല്ല്. എന്താണോ നമുക്ക് നമ്മൾ ഭക്ഷണം നമുക്ക് ലഭിക്കുന്നത് ചെടികൾ വലിച്ചെടുക്കുന്ന ഓരോ മൂലകങ്ങളിൽ നിന്നാണല്ലോ. അപ്പോ മണ്ണില് ആ മൂലകമില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും നാം കഴിക്കുന്ന ആഹാരത്തിൽ ആ മൂലകത്തിന്റെ കുറവുണ്ടായിരിക്കും. അങ്ങനെയാണ് ന്യൂനപോഷണം തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം. അപ്പൊ മണ്ണിന്റെ ആരോഗ്യം തന്നെയാണ് മനുഷ്യന്റെ ആരോഗ്യത്തിനും ഈ മൂല ഹേതുവായിട്ട് വരുന്നത്. അപ്പോ മണ്ണിൽ എന്തൊക്കെ വേണം, അതിന്റെ ഓരോ സമയത്ത് എന്തൊക്കെ ചേർക്കണം എന്നുള്ളതിന്റെ കൃത്യമായ രീതിയിലുള്ള, അതിൽ മൂലകങ്ങളുടെ അഭാവം കൊണ്ട് മാത്രമല്ല അതെപ്പോ എത്രത്തോളം ചേർക്കണമെന്നുള്ള രീതിയിലുള്ള പരിഗണനകൾ കിട്ടാവുന്ന രീതിയിൽ, അത് ഗണിച്ചു തരാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. അപ്പോ അതിന്റെ സാങ്കേതിക വിദ്യയും ഒക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ വരുമ്പോ നമുക്ക് വേവലാതികൾ കുറയുന്നു, ഓരോ ചെടിയും എങ്ങനെയൊക്കെയാണ് പരിചരിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒരു ഉദാഹരണത്തിന്, നമ്മള് ഓണത്തിന് ഇപ്പോ നമ്മൾ ചെണ്ടുമല്ലി വ്യാപകമായിട്ട് വെക്കുന്നു. അപ്പോ ഈ ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പിന് ശേഷം അവിടെ തക്കാളി വെച്ച് കഴിഞ്ഞാൽ നിമാവിരകൾ ഉണ്ടാകില്ല. അങ്ങനെയുള്ള പുതിയ തരത്തിലുള്ള അറിവുകളും പരമ്പരാഗതമായ അറിവുകളാണെങ്കിലും അതിനെ ആധുനികതയുടെ ഒരു പരിവേഷത്തിൽ മനസ്സിലാക്കുകയാണ്, അതിന്റെ ശാസ്ത്രീയതയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഇന്നത്തെ കർഷകർക്ക് വാസ്തവത്തിൽ ഈ കീട നിയന്ത്രണം സുസാധ്യമാകുകയും ചെയ്യും.
1: മണ്ണിനെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വനമിത്ര അവാർഡ് നേടിയ കേരള ജൈവ കർഷക സമിതി അംഗം വി കെ ശ്രീധരൻ. ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ പറയാം, 9497073324. ഒരിക്കൽ കൂടി, 9497073324. ഇന്നത്തെ കിസാൻ വാണി ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം ജിത സുധീർ, സുനീത പ്രസാദ്.
2: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
3: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
2: അതെങ്ങനെ?
3: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800180551.
4: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
3: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
5: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
3: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
4: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
3: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
6: സത്യം
3: 10.5 മാറ്റ് സത്യം.
7: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800180551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
8: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി

കർഷകർക്കായുള്ള കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റോടുകൂടിയ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C, കുറഞ്ഞ താപനില 24.2°C. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോളമൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 21,800 രൂപ, ആലപ്പുഴ 22,700 രൂപ, കോട്ടയം 26,000 രൂപ, എറണാകുളം 22,000 രൂപ, കൊച്ചി റെഡി 22,200 രൂപ, ആലുവ 24,000 രൂപ, വടക്കൻ പറവൂർ 23,900 രൂപ. കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, പുകരാശി 21,850 രൂപ, എറണാകുളം 12,800 രൂപ, വടക്കൻ പറവൂർ 13,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900 രൂപ, വടക്കൻ പറവൂർ 3,800 രൂപ. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 35,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 എണ്ണത്തിന് എറണാകുളം 23,500 രൂപ, തൊടുപുഴ 23,000 രൂപ, വടക്കൻ പറവൂർ ക്വിന്റലിന് 4,200 രൂപ. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആറാട്ടുപുഴ 7,400 രൂപ, കൊച്ചിപ്പറവൂർ 5,200 രൂപ. കുരുമുളക് ക്വിന്റലിന് കൊച്ചി ഗാർബിൾഡ് 71,400 രൂപ, അൺഗാർബിൾഡ് 69,400 രൂപ, ആലുവ 68,000 രൂപ, തൊടുപുഴ 70,000 രൂപ, കട്ടപ്പന 69,200 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600 രൂപ, തൊടുപുഴ 2,650 രൂപ, കട്ടപ്പന 2,550 രൂപ. ചുക്ക് ക്വിന്റലിന് കൊച്ചി 29,000 രൂപ, തൊടുപുഴ 25,000 രൂപ. റബ്ബർ ലോട്ട് ക്വിന്റലിന് കോട്ടയം 23,400 രൂപ, മൂവാറ്റുപുഴ 21,500 രൂപ, തൊടുപുഴ 26,000 രൂപ. മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 16,000 രൂപ, തൊടുപുഴ 22,000 രൂപ. പുൽത്തൈലം ക്വിന്റലിന് കൊച്ചി 150,000 രൂപ, ആലുവ 165,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് കൊല്ലം 79,800 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് വടക്കൻ പറവൂർ 720 രൂപ. പൈനാപ്പിൾ ക്വിന്റലിന് എറണാകുളം 7,200 രൂപ. അടയ്ക്ക 1,000 എണ്ണത്തിന് എറണാകുളം 4,600 രൂപ, വടക്കൻ പറവൂർ 4,500 രൂപ. നേന്ത്രക്കായ് പച്ച ക്വിന്റലിന് എറണാകുളം 4,200 രൂപ, വടക്കൻ പറവൂർ 4,500 രൂപ. നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോളമൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം. മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ July 1. ചെറിയ ഗ്രാമങ്ങളിൽ കഫ്സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചു കേന്ദ്ര സർക്കാർ. വിൽപ്പന ഇനി ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രം. കേരളത്തിൽ കോഴിക്കോട് ഒരാൾക്ക് കൂടി മലേറിയ. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഇവീനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി ഇന്ന് പങ്കെടുക്കുക. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി കെ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളി രാജ്യങ്ങൾ, ലോകബാങ്കിന്റെയും ആഫ്രിക്കൻ വികസന ബാങ്കിന്റെയും പ്രധാന പ്രതിനിധികൾ എന്നിവർ സെഷനിൽ പങ്കെടുക്കും. G7 ഉച്ചകോടിയിൽ ഇത് 13-ാം തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നാളെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും കൂടിക്കാഴ്ച നടത്തും. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വികസിത ഭാരതം എന്ന ദർശനം സാക്ഷാത്കരിക്കാൻ രാജ്യത്തെ ജനങ്ങൾക്കായി പുതുതലമുറ അടിസ്ഥാന സൌകര്യങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യത്തിൽ വളർച്ചയുടെ പുതിയ വഴികൾ തുറന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യം 100% റെയിൽവേ വൈദ്യുതീകരണത്തിലേക്ക് നീങ്ങുന്നതാണെന്നും ഇറക്കുമതി ചെയ്യുന്ന ഡീസലിനെ ആശ്രയിക്കുന്നത് നിർത്തുന്നതോടെ ഇന്ത്യയുടെ സുസ്ഥിര വളർച്ചയ്ക്കും അടിസ്ഥാന സൌകര്യ വികസനവും ശക്തിപ്പെടുമെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. വിജയവാഡയിൽ രായണപാടു റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിലെ നീസ് മസേനയിൽ ആരംഭിച്ച UPI പണമിടപാട് സംവിധാനം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ലോകോത്തര ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിനെ ഫ്രാൻസിന്റെ മുൻനിര റീറ്റെയിൽ മേഖലകളിൽ ഒന്നിലേക്ക് കൊണ്ടുവന്നത് സുപ്രധാന ചുവടുവയ്പ്പുകളൊന്നായാണെന്ന് ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കാലാവസ്ഥാ വ്യതിയാനം തടയാനുള്ള നടപടി, ഹരിതഗ്രഹവാതക പുറന്തള്ളൽ കുറയ്ക്കുക, സുസ്ഥിര വികസന സംരംഭങ്ങൾ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി പാരീസ് കരാറിന്റെ കീഴിൽ സംയുക്ത ക്രെഡിറ്റ് മെക്കാനിസം നടപ്പാക്കുന്നതിനെ അംഗീകരിച്ച് ഇന്ത്യയും ജപ്പാനും. കഴിഞ്ഞ വർഷം ഒപ്പുവച്ച സഹകരണ ഉടമ്പടി പ്രകാരമാണ് ഇരു രാജ്യങ്ങളും നിയമങ്ങൾ അംഗീകരിച്ചത്. 4 വർഷമായി യുക്രൈനും റഷ്യയുമായി നടക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി G7 ഉച്ചകോടിയിൽ വെച്ചോ അമേരിക്കയിൽ വെച്ചോ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഏവിയൻ ലെസ് ബെയിൻസിൽ നടക്കുന്ന സമ്മേളനത്തിലേക്ക് റഷ്യൻ പ്രസിഡന്റിനെ ക്ഷണിക്കാൻ അമേരിക്ക സമ്മതിച്ചതായും ഇതൊരു മികച്ച അവസരമാണെന്നും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സെലൻസ്കി പറഞ്ഞു. ചെറിയ ഗ്രാമങ്ങളിൽ കഫ്സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ച കേന്ദ്ര സർക്കാർ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി മുതൽ ചെറിയ ഗ്രാമങ്ങളിൽ കഫ്സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ നടത്താൻ സാധിക്കൂ. നേരത്തെ 1000-ൽ താഴെ ജനസംഖ്യയുള്ള ഗ്രാമങ്ങളിൽ ലൈസൻസിംഗ് വ്യവസ്ഥകൾ പാലിക്കാതെ തന്നെ കഫ്സിറപ്പുകളുടെ വിൽപ്പന അനുവദിച്ചിരുന്നു. UPSC സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നെന്ന തരത്തിൽ പ്രചരിക്കുന്ന സാമൂഹ്യമാധ്യമ പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് മാത്രമേ വിവരങ്ങൾ പങ്കുവയ്ക്കാവൂ എന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ All India Radio News Thiruvananthapuram ഫേസ്ബുക്ക് പേജിലും AR News_ Thiruvananthapuram ഇൻസ്റ്റഗ്രാം

0: അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ സെൻസസ് 2027 ഒന്നാംഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് ഒന്നാംഘട്ടത്തിന് തുടക്കമായത്. മുഖ്യമന്ത്രി വി ഡി സതീശനും ചീഫ് സെക്രട്ടറി എ ജയതിലകും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളായി. സെൻസസ് പ്രക്രിയയിൽ എന്യൂമറേറ്ററുമാരുമായി ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു.
2: All the people will be going into for a very massive exercise of census 2027. One more significant step we are taking in this census is being done fully digitally. I congratulate all the officers of the census.
1: ഇന്നു മുതൽ 15 ദിവസത്തേക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ ജൂലൈ 1 മുതൽ ആരംഭിക്കും. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഈ ഘട്ടത്തിൽ നടക്കുക. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും പൊതുജനങ്ങൾക്ക് 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാനത്തെ നിപ്പ ഷിഗെല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗെല്ല ബാധിച്ചു മരിച്ചതായും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കൊടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ന്യൂസിലൻഡ് ശ്രീലങ്കയെ ബാറ്റിംഗിനയച്ചു. രാത്രി 11:00 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ട് അയർലൻഡിനെ നേരിടും. ഈ വർഷത്തെ ഖാരിഫ് സീസണിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും മുൻകൂട്ടി സ്വീകരിക്കണമെന്ന് ശ്രീ ചൌഹാൻ നിർദ്ദേശിച്ചു. അമേരിക്കയുമായി ഒപ്പുവച്ച കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ ലബനനിൽ നിന്ന് പിന്മാറണമെന്ന് ഇറാൻ. തെക്കൻ ലബനനിൽ ഇസ്രായേൽ തുടരുന്ന അധിനിവേശം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണാപത്രത്തിന്റെ ലംഘനമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. അതേസമയം കരാറിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഇസ്രായേലിന് സ്വന്തമായ മുൻഗണനകൾ ഉണ്ടെന്നും ആവശ്യമുള്ളിടത്തോളം കാലം ലബനനിൽ തുടരുമെന്നും അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര യോഗാദിനത്തിന് മുന്നോടിയായി നാളെ മുംബൈയിലെ ഓർലി സൈക്കിൾ ട്രാക്കിൽ ഫിറ്റ് ഇന്ത്യ സൈക്ലത്തോൺ നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ നിന്നുള്ള 250 സൈക്ലിസ്റ്റുകൾ മന്ത്രിയോടൊപ്പം പരിപാടിയുടെ ഭാഗമാകും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808 നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 120 കുറഞ്ഞ് 111,000 ഗ്രാമിന് 13,875 ഇന്നത്തെ വില. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച കേന്ദ്ര സർക്കാർ. വിൽപ്പന ഇനി ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രം. കേരളത്തിൽ കോഴിക്കോട് ഒരാൾക്ക് കൂടി മലേറിയ. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ച

0: ൾക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3.

48 രാജ്യങ്ങൾ, 104 മത്സരങ്ങൾ. ലോകകപ്പ് മത്സരങ്ങളിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും ബൃഹത്തായ മത്സരം. ആര് നേടും എന്ന പ്രഹേളികയിലേക്ക് ലോകം കണ്ണും കാതും കൂർപ്പിക്കുന്ന വശ്യമനോഹരമായ കായിക വിനോദം. അതെ, അതാണ് ലോകകപ്പ് ഫുട്ബോൾ.

ഇക്കഴിഞ്ഞ 11 മെക്സിക്കോ സിറ്റിയിലെ ആസ്റ്റേക്ക സ്റ്റേഡിയത്തിൽ പോപ്പ് ഗായിക ഷക്കീറ ഡൈ ഡൈ എന്ന് പാടിയുണർത്തിയ ത്രസിപ്പിക്കുന്ന താളത്തിൽ ഗാലറിയിൽ ഉയർന്ന ആരവങ്ങളുടെയും മെക്സിക്കൻ ഓളപ്പെരുക്കത്തിന്റെയും അകമ്പടിയോടെ സ്റ്റേഡിയം തൊട്ട ട്രയോണ്ട ബോൾ ഉയർന്നു പറക്കുമ്പോൾ ലോകം അതിനു പിന്നാലെ. ലോകമൊന്നാകെ ഒരു ബോളിലേക്ക് ചുരുങ്ങുകയും ഒരു ബോൾ ഭൂലോകത്തോളം വളരുകയും ചെയ്യുന്ന അത്ഭുത കാഴ്ചയിലേക്ക് വഴിമാറുകയാണ്. USA, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിലായി അരങ്ങേറുന്ന ലോകകപ്പ് മാമാങ്കം മെക്സിക്കോ സൌത്ത് ആഫ്രിക്ക

തുടക്കത്തിൽ തന്നെ അട്ടിമറികളോടെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു മത്സരങ്ങൾ തുടങ്ങിയത്. ആദ്യ കളിയിൽ മെക്സിക്കോ ജയിച്ചെങ്കിൽ യൂറോപ്യൻ ടീമായ ചെക്ക് റിപ്പബ്ലിക്കിനെ അട്ടിമറിച്ചുകൊണ്ട് ഏഷ്യൻ ശക്തിയായ കൊറിയ ആദ്യ അട്ടിമറിക്ക് തുടക്കമിട്ടു. രാഷ്ട്രീയപരമായി വെനിസ്വേലയിൽ അട്ടിമറി നടത്തിയ USA ഫുട്ബോളിലും അട്ടിമറി ആവർത്തിച്ചുകൊണ്ട് ലാറ്റിൻ അമേരിക്കയെ വീണ്ടും ഞെട്ടിച്ചു. ഇത്തവണ ലാറ്റിൻ അമേരിക്കൻ ടീമായ പാരാഗ്വേയെ തീർത്തും നിഷ്പ്രഭമാക്കിക്കൊണ്ട് USA ടൂർണമെന്റിലേക്കുള്ള വരവ് അറിയിച്ചു. അങ്ങനെ അട്ടിമറികളിലൂടെ കുഞ്ഞൻ ടീമുകൾ പലപ്പോഴും കമ്പൻ ടീമുകൾക്ക് മുന്നിൽ പന്തു തട്ടുമ്പോൾ സ്റ്റേഡിയത്തിൽ വിരിയുന്നത് ഫുട്ബോൾ എന്ന മാന്ത്രിക കളിയുടെ മനോഹാരിതയാണ്. ഈ ലോകകപ്പിൽ ഇതുവരെ നടന്ന കളികളുടെ വിവരണവുമായി സ്പോർട്സ് കമന്റേറ്ററും എഴുത്തുകാരനുമായ ശ്രീ ഹാരിസ് നെന്മേനി.

ലോകകപ്പ് 2026 വർണ്ണാഭവും സംഭവ ബഹുലവുമായ തുടക്കം. ആതിഥേയ രാജ്യങ്ങളിലൊന്നായ മെക്സിക്കോയിലെ മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ തികച്ചും രാജോചിതമായ ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം നടന്ന ആദ്യ മത്സരത്തിൽ ഗ്രൂപ്പ് എയിൽ ആതിഥേയരായ മെക്സിക്കോ ആഫ്രിക്കൻ കരുത്തരായ സൗത്ത് ആഫ്രിക്കയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ട് തങ്ങളുടെ തുടക്കം ഗംഭീരമാക്കി. ഏറെ സംഭവബഹുലമായിരുന്നു ഈ മത്സരം. സ്വന്തം കാണികളുടെ മുമ്പിൽ ആവേശത്തോടെ പന്ത് തട്ടിയ മെക്സിക്കോ കൂടുതൽ നേരം പന്ത് കൈ

വശം വെക്കുകയും 16 വട്ടം ഗോൾ വലയം ലക്ഷ്യമാക്കി പന്ത് തൊടുക്കുകയും ചെയ്തുവെങ്കിലും 2 ഗോളുകൾ മാത്രമാണ് അടിക്കാൻ സാധിച്ചത്. 9-ാം മിനിറ്റിൽ ക്യൂനോസും 67-ാം മിനിറ്റിൽ റൌൾ ഗിമിനസും ഗോൾ നേടി. പലപ്പോഴും പരുക്കനായി മാറിയ കളിയിൽ റഫറി പെരേരയ്ക്ക് പിന്നെയും 2 വട്ടം കൂടി ചുവപ്പ് കാർഡ് പുറത്തെടുക്കേണ്ടതായി വന്നു. സൗത്ത് ആഫ്രിക്കയുടെ സ്വാനെ 84-ാം മിനിറ്റിലും മെക്സിക്കോയുടെ പ്രതിരോധക്കാരൻ മോണ്ടസ് 91-ാം മിനിറ്റിലും ചുവപ്പ് കാർഡ് കണ്ട് കളിയിൽ നിന്ന് പുറത്തായി. ഗ്രൂപ്പിലെ 2-ാം മത്സരം തികച്ചും ആവേശകരമായിരുന്നു. ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിൽ അരങ്ങേറിയ മത്സരത്തിൽ ഏഷ്യൻ ശക്തികൾക്ക് 2-1 തകർപ്പൻ ജയം. ലോകകപ്പിന്റെ അരങ്ങിൽ മുമ്പും വമ്പന്മാരെ മറിച്ചിട്ടുള്ള കൊറിയക്കാരാണ് ആദ്യ പകുതിയിൽ കളിയിൽ ആധിപത്യം പുലർത്തിയത്. പക്ഷേ ഗോൾ മാത്രം അകന്നു നിന്നു. 2-ാം പകുതിയിൽ കളിയുടെ ഗതിക്കെതിരെ ചെക്ക് ടീമാണ് ആദ്യം ലീഡെടുത്തത്. വലതുഭാഗത്തു നിന്നുള്ള കൗപ്പലിന്റെ നീളൻ ത്രോയിൽ പ്രതിരോധക്കാർക്കിടയിൽ നിന്നും ഉയർന്നു ചാടിയ കെജിക്ക് വലയിലേക്ക് തലകൊണ്ട് ചെത്തിയിട്ടു. 1-0 ചെക്കിയ എന്ന അപരനാമമുള്ള ചെക്കുകാർ മുമ്പിലെത്തി. അപ്രതീക്ഷിത ഗോളിൽ തളരാതെ മുന്നേറിയ കൊറിയക്കാർക്ക് 67-ാം മിനിറ്റിൽ അതിന്റെ ഫലവും ലഭിച്ചു. ലീ കാങ് ബോക്സിലേക്ക് നൽകിയ ത്രൂ ബാൾ പിടിച്ചെടുത്ത് പ്രതിരോധക്കാരെയും ഗോളിയെയും മറികടന്ന് മനോഹരമായി പോസ്റ്റിന്റെ മൂലയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഹാങ്ങിനാം കൊറിയയുടെ സമനില ഗോൾ കണ്ടെത്തി. 80-ാം മിനിറ്റിൽ കൊറിയ കാത്തിരുന്ന മുഹൂർത്തമെത്തി. വലതു വിങ്ങിൽ നിന്നും ആദ്യ ഗോൾ നേടിയ ഹാങ്ങിന്റെ അസിസ്റ്റിൽ ഹ്യുയാൻ ഗുവയെ പന്ത് വലയിലേക്ക് എത്തിച്ചു. കൊറിയ 2, ചെക്ക് റിപ്പബ്ലിക് 1. കളിനീരി മുമ്പേ സമനില പിടിക്കാൻ ചെക്കുകാർ ആഞ്ഞു പൊരുതിയെങ്കിലും 2 ഉജ്ജ്വല രക്ഷപ്പെടുത്തലുകളുമായി ഗോൾ കീപ്പർ കിം കൊറിയൻ ടീമിന്റെ രക്ഷകരായി. ലോകകപ്പിന്റെ സഹ ആതിഥേയരിൽ ഒരാളായ കാനഡ അവരുടെ ആദ്യ മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനിയോട് 1-1 സമനിലയിൽ പിരിഞ്ഞു. ഏറെക്കുറെ തുല്യ ശക്തികളുടെ പോരാട്ടം കണ്ട മത്സരത്തിൽ പക്ഷേ ആദ്യം ഗോളടിച്ചത് ബോസ്നിയയാണ്. വലതുഭാഗത്തു നിന്ന് കോർണറിൽ തലവെച്ച് ലൂക്കിക് ടീമിനെ മുമ്പിലെത്തിച്ചു. സ്വന്തം കാണികളുടെ മുമ്പിൽ സമനിലയ്ക്കായി പൊരുതിയ കാനഡയ്ക്ക് 78-ാം മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു സമനില ഗോളിനായി. ബോക്സിലേക്ക് വന്ന പന്ത് പിടിച്ച് പ്രയാസമുള്ള ആംഗിളിൽ നിന്നും വലയിലേക്ക് തൊടുത്ത് ലാറിൻ ടീമിനെ ഒപ്പമെത്തിച്ചു. മത്സരത്തിൽ 2 വട്ടം ഗോൾ ലൈൻ സേവുകൾ നടത്തിയ ബോസ്നിയ പ്രതിരോധവും അവസാന മിനിറ്റുകളിൽ കനേഡിയൻ തള്ളിക്കയറിനെ വിജയകരമായി പ്രതിരോധിച്ചതോടെ മത്സരം 1-1 സമനിലയായി. കാനഡയ്ക്കും മെക്സിക്കോക്കും ഒപ്പം ലോകകപ്പിന്റെ സഹ ആതിഥേയരായ അമേരിക്കയ്ക്കും ആദ്യ കളിയിൽ ആധികാരിക ജയം. ലോസ് ആഞ്ചലസ് മൈതാനത്ത് എതിരാളികളായ പരാഗ്വേയെ സമ്പൂർണമായും വാരിക്കളഞ്ഞ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 4-1 തകർപ്പൻ ജയമാണ് സ്വന്തമാക്കിയത്. 7-ാം മിനിറ്റിൽ ബോബാ ഡിലയുടെ ദാനഗോളിന് മുമ്പിലെത്തിയ അമേരിക്ക പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. മത്സരത്തിൽ മിന്നും പ്രകടനം നടത്തിയ സ്ട്രൈക്കർ ബാലഗോൺ 31-ാം മിനിറ്റിലും ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പും ഗോളടിച്ച് കളി അമേരിക്കയുടെ പക്ഷത്താക്കി. 2-ാം പകുതിയുടെ 71-ാം മിനിറ്റിൽ മൗറീഷ്യോ പരോഗയ്ക്കായി 1 ഗോൾ കൂടി മടക്കി എങ്കിലും കളി നിയന്ത്രിച്ചത് അപ്പോഴും അമേരിക്ക തന്നെയായിരുന്നു. അവസാന സെക്കൻഡുകളിൽ റെയ്ന 1 ഗോൾ കൂടി നേടിയതോടെ 4-1 സമ്പൂർണ്ണ ജയത്തോടെ അമേരിക്ക കളം വിട്ടു. ലോകകപ്പിലെ തുല്യ ശക്തികളുടെ ഗ്രൂപ്പ് എന്ന വിശേഷണമുള്ള ഗ്രൂപ്പിൽ സ്വിറ്റ്സർലാൻഡിനെ സമനിലയിൽ കുരുക്കി ഖത്തർ. കളിയുടെ സിംഹഭാഗം സമയം പന്ത് കൈവശം വെച്ച സ്വിസുകാർ 17-ാം മിനിറ്റിൽ ലഭിച്ച പെനാൾട്ടി മുതലാക്കി 1-0 മുന്നിലെത്തിയ ശേഷം മത്സരത്തിന്റെ അവസാന ഘട്ടം വരെ മുൻതൂക്കം നിലനിർത്തുകയും ചെയ്തു. എന്നാൽ പരിക്കു സമയത്ത് ലഭിച്ച അവസരം മുതലെടുത്ത് ഏഷ്യൻ ടീം വിലപ്പെട്ട സമനിലയും 1 പോയിന്റും സ്വന്തമാക്കുകയായിരുന്നു. ആഗോളതലത്തിൽ തന്നെ ഏറ്റവും അധികം ആരാധകരുള്ള ഫുട്ബോൾ ടീമുകളിലൊന്നാണ് ബ്രസീൽ. അത് വെറുതെ ഉണ്ടായതല്ല. സൗന്ദര്യമുള്ള കളിയും അഭിമാനാർഹമായ അവസാന ഫലങ്ങളും കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്തത് തന്നെയാണ്. അങ്ങനെയൊരു ടീം ആദ്യ മത്സരത്തിനിറങ്ങുമ്പോൾ ഫുട്ബോൾ ലോകത്തിന്റെ ശ്രദ്ധ എത്രയും ആ മത്സരത്തിലേക്ക് ആവുന്നത് സ്വാഭാവികം. മൊറോക്കോക്കെതിരെ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങിയ മുൻ ലോക ചാമ്പ്യന്മാർക്ക് പക്ഷേ 1-1 സമനില മാത്രം. തങ്ങളുടെ എതിരാളികളുടെ പേരിനും പെരുമയ്ക്കും മുമ്പിൽ ഭയക്കാതെ പന്ത് തട്ടിയ മൊറോക്കോ ആദ്യം ലീഡ് നേടി. 21-ാം മിനിറ്റിൽ ഇസ്മായിൽ സബാരി ആഫ്രിക്കൻ രാജ്യത്തെ മുമ്പിലെത്തിച്ചു. 1 പരിങ്ങിയ ബ്രസീൽ പക്ഷെ വൈകാതെ തിരിച്ചടിച്ചു. സൂപ്പർ താരം വിനീഷ്യസ് 32-ാം മിനിറ്റിൽ എതിർ ബോക്സിൽ നിന്ന് തൊടുത്ത വലങ്കാലിനടി വലയുടെ വലതു പാർശ്വത്തിൽ പതിച്ചു. 1-1 അവസാനം വരെ ലീഡിനായി ഇരു ടീമുകളും പോരടിച്ചുവെങ്കിലും കളി 1-1 അവസാനിച്ചു. സി ഗ്രൂപ്പിലെ തന്നെ മറ്റൊരു കളിയിൽ ഹെയ്തിക്കെതിരെ സ്കോട്ട്ലൻഡ് ജയം നേടി. 1-ാം പകുതിയുടെ 28-ാം മിനിറ്റിൽ പ്രീമിയർ ലീഗ് താരം മഗ്ഗീനാണ് സ്കോട്ടിഷ് ടീമിന്റെ വിജയഗോൾ നേടിയത്. ഗ്രൂപ്പ്
പിടിയിൽ ഏറെ പ്രതീക്ഷയോടെ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങിയ തുർക്കി ഓസ്ട്രേലിയയോട് ഏകപക്ഷീയമായ

0: രണ്ട് ഗോളുകൾക്ക് തോൽവി വഴങ്ങി. കൂടുതൽ നേരം പന്ത് കൈവശം വച്ചതും എതിർവലരാക്കി കൂടുതൽ അടികൾ പായിച്ചതും തുർക്കിയായിരുന്നു. പക്ഷേ കൗണ്ടർ അറ്റാക്കുകളിലൂടെ എതിർ ഗോൾ മുഖം വിറപ്പിക്കുക എന്ന തന്ത്രം പിന്തുടർന്ന ആസ്ട്രേലിയ ഇരു പകുതികളിലുമായി നേടിയ രണ്ട് പ്രത്യാക്രമണ ഗോളുകളിലൂടെ കളി തങ്ങളുടേതാക്കി മാറ്റി. ആദ്യ ലോകകപ്പ് കളിക്കുന്ന കുറസോവയെ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനി തകർത്തത് 1-7 ഗോളുകൾക്കാണ്. ഒരു ഘട്ടത്തിൽ 1-1 സമനിലയിലെത്താനായി എന്നതും ലോക സ്റ്റേജിൽ ആദ്യ ഗോൾ കണ്ടെത്താനായി എന്നതും കുറസോവയ്ക്ക് ആശ്വാസമായി. ഗ്രൂപ്പ് എഫിലെ നെതർലാൻഡ് ജപ്പാൻ മത്സരം ഈ ലോകകപ്പ് ഇതുവരെ കണ്ടതിൽ ഏറ്റവും ആവേശം നിറഞ്ഞ കളിയായിരുന്നു. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം പ്രതിരോധ നിരക്കാരൻ വിർജിൽ വാൻഡൈക്കിന്റെ ഹെഡർ ഗോളിലൂടെ ഡച്ചുകാരാണ് സ്കോറിംഗ് തുടങ്ങിയത്. 6 മിനിറ്റിനകം നക്കാമുറായുടെ ഗോളിൽ ജപ്പാൻ ഒപ്പം പിടിച്ചു. 64-ാം മിനിറ്റിൽ സോമർവില്ലിന്റെ വലതുവിങ്ങിൽ നിന്നുള്ള വലങ്കാലിനടി നെതർലാൻഡ്സിന് വീണ്ടും ലീഡ് നൽകി. പക്ഷേ വിടാതെ പൊരുതിയ ജപ്പാൻ കളി തീരാൻ 1 മിനിറ്റ് മാത്രം ശേഷിക്കെ കമാദയുടെ ഗോളിലൂടെ സമനില പിടിച്ചു. യുപിയിലെ ഐവറിക്കോസ്റ്റ് ഇക്വഡോർ മത്സരവും ആവേശം നിറഞ്ഞതായിരുന്നു. സ്വീഡൻ ടുണീഷ്യ മത്സരവും ഏകപക്ഷീയമായിരുന്നു. യൂറോപ്യൻ കരുത്തന്മാരായ സ്വീഡനെതിരെ ആധിപത്യം നേടാൻ ടുണീഷ്യക്ക് കളിയുടെ ഒരു ഘട്ടത്തിലും സാധിച്ചില്ല. സ്വീഡൻ 5-1 മത്സരം ജയിച്ചത്. ലോകകപ്പ് അതിന്റെ പ്രാഥമിക ഘട്ടത്തിലൂടെ പുരോഗമിക്കുകയാണ്. പ്രമുഖ ടീമുകളിൽ ബ്രസീലും ജർമ്മനിയും നെതർലാൻഡ്സുമെല്ലാം ഇതിനകം കളത്തിലിറങ്ങിക്കഴിഞ്ഞു. കിരീട പ്രതീക്ഷ സൂക്ഷിക്കുന്ന ടീമുകളിൽ മുമ്പന്മാരായ അർജന്റീനയും ബെൽജിയവും സ്പെയിനും ഫ്രാൻസും ഇംഗ്ലണ്ടുമെല്ലാം കളത്തിലിറങ്ങാൻ ഒരുങ്ങുന്നതേയുള്ളൂ.
1: ഒരു ലോകകപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതിൽ ചരിത്രത്തിൽ സ്ഥാനം നേടിയ കളികളുണ്ടാകും, കളിമുഹൂർത്തങ്ങളുണ്ടാകും, ഇതിഹാസ താരങ്ങളുണ്ടാകും, ഒപ്പം അട്ടിമറികളും തിരിച്ചടികളും.
2: ലോകകപ്പ് ഓളപ്പെരുക്കത്തിൽ നമ്മുടെ മനസ്സിൽ ചേക്കേറുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് സ്പോർട്സ് ലേഖകനും ആകാശവാണി മുൻ പ്രോഗ്രാം മേധാവിയുമായിരുന്ന ശ്രീ കെ എം നരേന്ദ്രൻ.
3: നമ്മൾ ലോകകപ്പിലൊക്കെ തിരിച്ചടി എന്ന വാക്ക് ധാരാളം ഉപയോഗിക്കാറുണ്ട്. ഒരാൾ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ചു നേരം കഴിഞ്ഞ് മറ്റേയാൾ ഒരു തിരിച്ചു അടിക്കുന്നതിനെ തിരിച്ചടി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഓരോ ലോകകപ്പിലും അങ്ങനെ തിരിച്ചടികൾ ഉണ്ടാവും. വലിയ ടീമിനെ ചെറിയ ടീം തോൽപ്പിക്കുകയാണെങ്കിൽ അതിനും ഒരു തിരിച്ചടി എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് നമ്മൾ ഏതിനെയാണ് കണക്കാക്കേണ്ടത്? അങ്ങനെ ഒരു കളി ഉണ്ടാവണമല്ലോ. അങ്ങനെ ഒരു കളിയാണ് പണ്ട് പോർച്ചുഗലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത് 1966 ലോകകപ്പായിരുന്നു. 1966 ലോകകപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴേക്കും ഓർക്കുക ഇംഗ്ലണ്ടിനെ മാത്രമാണ്. കാരണം ഇംഗ്ലണ്ടാണ് അക്കാലത്ത് ചാമ്പ്യന്മാരായത്. ബോബി ചാൾട്ടനും ബോബി മോറും ജോർജ് ബെസ്റ്റും ഒക്കെ കളിക്കുന്ന ആ പഴയ കാലത്ത് ഇംഗ്ലണ്ടിനെ മാത്രമാണ് നമ്മൾ ഓർക്കുന്നത്. കാരണം അവരാണ് ചാമ്പ്യന്മാരായത്. പക്ഷെ ആ സമയത്ത് അതേ കൊല്ലം 1966 തന്നെ പോർച്ചുഗൽ എന്താണ് കളിച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം. അവരുടെ ഒരു കളി, അവരുടെ ക്വാർട്ടർ ഫൈനലിലെ ഒരു മത്സരം വടക്കൻ കൊറിയയുമായിട്ടായിരുന്നു. പോർച്ചുഗലിനെ കുറിച്ച് നമുക്കറിയാം, പ്രത്യേകിച്ച് യൂറോപ്യൻ കളിക്കാർക്ക് ധാരാളം അറിയാം. നേരെ മറിച്ച് വടക്കൻ കൊറിയയെക്കുറിച്ച് ഏഷ്യക്കാർക്ക് പോലും അറിയാത്ത ഒരു കാലമായിരുന്നു അത്. തുടക്കത്തിൽ തന്നെ എങ്ങനെയാണ് വടക്കൻ കൊറിയ കളിക്കാൻ പോകുന്നത് എന്ന് അറിയായ കാരണം പോർച്ചുഗൽ ഒന്ന് ശങ്കിച്ചാണ് തുടങ്ങിയത്. പക്ഷെ ശങ്കിക്കാനൊന്നും നേരമുണ്ടായില്ല. 1-ാം മിനിറ്റിൽ തന്നെ പാക് സ്വിങ്സിൻ എന്ന അവരുടെ മിഡ്ഫീൽഡർ വടക്കൻ കൊറിയയ്ക്ക് വേണ്ടി ഗോൾ അടിച്ചു. അതിന്റെ ക്ഷീണം മാറി പതുക്കെ നോക്കുന്ന സമയത്ത് 22-ാം മിനിറ്റിൽ ഇത് ലീ ഡോങ് മൂങ് അവരുടെ ഫോർവേഡ്, വടക്കൻ കൊറിയയുടെ ഫോർവേഡ് 2-ാമത്തെ ഗോളും എത്തിച്ചു. അങ്ങനെ 2 ഗോളുകൾക്ക് പോർച്ചുഗൽ പിന്നിൽ. കഴിഞ്ഞില്ല, 3 മിനിറ്റ് കൂടി കഴിഞ്ഞു. യാങ് സുക് കുക്ക് എന്ന കളിക്കാരൻ ഫോർവേഡാണ്. അദ്ദേഹം 25-ാം മിനിറ്റിൽ വടക്കൻ കൊറിയയ്ക്ക് വേണ്ടി 3-ാമത്തെ ഗോളും എത്തിച്ചു. അങ്ങനെ 3 ഗോളുകൾക്ക് മുന്നിലാണ് വടക്കൻ കൊറിയ. ആ സമയത്ത് ഇതാ വരുന്നത് പോർച്ചുഗലിന്റെ തിരിച്ചടിക്കൽ. 27, 43, 56, 59 മിനിറ്റുകളിൽ 4 ഗോളുകൾ തിരിച്ചടിച്ചു പോർച്ചുഗൽ. ഈ 4 ഗോളുകളും അടിച്ചത് മഹാനായ ഇതിഹാസ താരം യുസേബിയോ എന്ന കളിക്കാരനായിരുന്നു. അങ്ങനെയാണ് യുസേബിയോ എന്ന പേര് ലോകം ശരിക്കും ശ്രദ്ധിച്ചു തുടങ്ങിയത്. അവരുടെ വടക്കൻ കൊറിയയുടെ പ്രതിരോധങ്ങളൊക്കെ താട്ടി തകർത്തുകൊണ്ട് ഇദ്ദേഹം ഒറ്റയ്ക്ക് തകർക്കുകയാണുണ്ടായത്. അതിനുശേഷം 80-ാം മിനിറ്റിൽ ജോസ് അഗസ്റ്റോ 5-ാമത്തെ ഗോളും അടിച്ച് 3-5 എന്ന സ്കോറിന് വടക്കൻ കൊറിയയെ തോൽപ്പിച്ച് പോർച്ചുഗൽ അന്ന് സെമി ഫൈനലിലേക്ക് എത്തുകയുണ്ടായി. വാസ്തവത്തിൽ 1966 ലോകകപ്പിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിനെ കുറിച്ച് മാത്രം ഓർത്താൽ പോരാ, അതിനേക്കാൾ വലിയൊരു വിജയമാണെന്ന് യുസേബിയോ പോർച്ചുഗലിന് വേണ്ടി ഉണ്ടാക്കിയത്. വാസ്തവത്തിൽ യുസേബിയോ അദ്ദേഹം പോർച്ചുഗലിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നതെങ്കിലും അദ്ദേഹം ആഫ്രിക്കൻ വംശജനാണ്. മൊസാംബിക് എന്ന രാജ്യത്തെ ഒരു പാവം കുട്ടിയാണ് ഈ യുസേബിയോ. അവിടെ നിന്ന് അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് ഫുട്ബോൾ കളിക്കാൻ മാത്രമാണ്. കൊച്ചുകുട്ടിക്കാലത്ത് ഫുട്ബോൾ കളിക്കുന്ന ഒന്നായിട്ട് അദ്ദേഹത്തെ കണ്ടെടുക്കുകയാണ് ഉണ്ടായത് ബേല ഗുഡ്മാൻ എന്ന പ്രശസ്തനായ കോച്ച്. അങ്ങനെ ചെറിയ ക്ലബ്ബ് ആദ്യം ബെനിഫിക്കയുടെയൊക്കെ ഈ ജൂനിയർ ടീമിലൊക്കെ പ്രവേശിപ്പിച്ച് പതുക്കെ പതുക്കെ പോർച്ചുഗലിന്റെ ടോപ്പ് ടീമിലേക്ക് എത്തുകയാണ് ഉണ്ടായത് യുസേബിയോ. യുസിബിയുടെ പ്രത്യേകത അതേ ലോകകപ്പിൽ തന്നെ അദ്ദേഹം മൊത്തം അടിച്ചത് 9 ഗോളുകളാണ്. ഒരു ലോകകപ്പിൽ 9 ഗോളുകൾ അടിക്കുക എന്ന് പറയുന്നത് 1966 തൊട്ട് ഈ 2026 വരെയുള്ള ലോകകപ്പിന്റെ

0: ചരിത്രം മൊത്തം പരിശോധിച്ചു നോക്കൂ, ഒരു ലോകകപ്പിൽ ഒരു കളിക്കാരൻ 9 ഗോളുകൾ അടിച്ചു എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. എംബാപ്പെ കഴിഞ്ഞ പ്രാവശ്യം 8 ഗോളുകൾ അടിച്ചിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞാലും യുസേബിയയുടെ 9 ഗോളുകൾ തന്നെയാണ് വളരെ മുകളിൽ നിൽക്കുന്നത് എന്ന് മാത്രമല്ല, അക്കൊല്ലം പോർച്ചുഗൽ 3rd സ്ഥാനം നേടുകയുണ്ടായി. അവർ തോറ്റുപോയത് ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനോടായിരുന്നു. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ഒരു ബോയ്ഹുഡ് ഹീറോ എന്ന് പറയുന്നത് പെലെയായിരുന്നു. കൊച്ചുകുട്ടിയാവുന്ന സമയത്ത് യുസേബിയോയും മറ്റ് കളിക്കാരും കൊച്ചുകുട്ടികളും ചേർന്ന് കളിക്കുന്ന സമയത്ത് ഞാൻ പെലെയാണ്, ഞാൻ ഗരിഞ്ചയാണ്, ഞാൻ വാവയാണ് എന്നൊക്കെ പറഞ്ഞ് ബ്രസീലിയൻ കളിക്കാരുടെ പേര് സ്വയം അണിഞ്ഞ് അവർ മൈതാനത്ത് കളിക്കാനിറങ്ങും. അവരുടെ ധാരണ അവർ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്ന പോലെയാണ്, അവരൊക്കെ വലിയ കളിക്കാരാണെന്നുള്ള മട്ടിൽ. അവസാനം ഇതേ യുസേബിയോ ജൂനിയർ ടീമിന് വേണ്ടി പോർച്ചുഗലിലെത്തി. ഒരു ദിവസം അദ്ദേഹം കളിച്ചത് പെലെയുടെ സാന്റോസ് എന്ന ക്ലബിനോടാണ്. അപ്പോൾ എതിർ ടീമിൽ കളിക്കുന്നത് തന്റെ ബോയ്ഹുഡ് ഹീറോ ആയ പെലെ, സാക്ഷാൽ പെലെ. അന്ന് ഉണ്ടായത് എന്താണെന്നറിയുമോ? അന്ന് പെലെയുടെ ടീം ഇവരെ തോൽപ്പിച്ചു, ബെനിഫിക്കയെ തോൽപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ 3 ഗോളുകൾ ഒരുമിച്ചടിച്ചത് യുസേബിയോ ആയിരുന്നു. പിറ്റേ ദിവസത്തെ പത്രത്തിൽ വന്ന ഫോട്ടോ പെലെയുടെ ആയിരുന്നില്ല, മറിച്ച് യുസേബിയോടെ ആയിരുന്നു. അതാണ് അന്നത്തെ യുസേബിയോയുടെ കളി. വാസ്തവത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് മുമ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോയേക്കാൾ മുകളിൽ എത്തിയ ഒരു കളിക്കാരൻ എന്ന നിലയ്ക്ക് നമ്മൾ യുസേബിയെ ഓർക്കണമെന്നാണ് എന്റെ അഭിപ്രായം.
1: ലോകകപ്പ് അതിന്റെ ആവേശ പ്രയാണം തുടരുകയാണ്. ത്രസിപ്പിക്കുന്ന താളത്തിൽ ആകാംക്ഷയും ആശങ്കകളും നിറച്ച് മൈതാനങ്ങളിൽ ആരവങ്ങൾ ഉയർത്തി ആഹ്ലാദങ്ങളും കണ്ണീരും സമാസമം കലർത്തി അതിശയപന്ത് മുന്നോട്ട് കുതിക്കുകയാണ്. ലോകം ഉറ്റുനോക്കുന്ന കുറേയധികം കളികൾക്കായി, ടൂർണമെന്റിൽ ഉയർന്നുവരുന്ന പുതു താരങ്ങൾക്കായി ഇന്നും ഓളപ്പെരുക്കം സൃഷ്ടിച്ചുകൊണ്ട് ട്രയോണ്ട കുതിക്കുന്നു പുറകെ ലോകവും. ലോകകപ്പ് ഓളപ്പെരുക്കം ഇനി അടുത്ത ചൊവ്വാഴ്ച ഇതേ സമയം.
2: ലോകകപ്പ് ഓളപ്പെരുക്കം 2026 സമാപിക്കുന്നു. നിർവഹണം R. ഉണ്ണികൃഷ്ണൻ, സഹായം സീന യഹിയ.

ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

കെ സി ബി അറിയിപ്പുകൾ തൃക്കാക്കര സെക്ഷൻ പരിധിയിൽ മാവേലിപുരം, പുന്നേപ്പാടം, കൊല്ലംകുടിമുകൾ, വാണാച്ചിറ, നവോദയ, മില്ലുംപടി, കരുണാലയം, കാർഡിനൽ നഗർ, വാളങ്ങോട് റോഡ്, ബിജുഭവൻ പരിസരം, ജഡ്ജിമുക്ക്, നൈപുണ്യ സ്കൂൾ പരിസരം എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങും. ചെറനല്ലൂർ സെക്ഷൻ പരിധിയിൽ അച്ചുണ്ണിക്കവല മുതൽ ജയകേരള വരെയുള്ള പ്രദേശങ്ങളിലും SNDP, വാലം, കാളേശ്വരി, മാട്ടമ്മൽ, NH ഇരുവശങ്ങളിലും നാളെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങും.

അറിയിപ്പ്, ആകാശവാണി കൊച്ചി FM നിലയം ഈ വരുന്ന വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ മഴക്കാല ചർമ്മരോഗങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ശ്രേയ മൂഴിയിൽ മറുപടി നൽകുന്നു. മഴക്കാല ചർമ്മരോഗങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ വ്യാഴാഴ്ച June 18 ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842426397 അല്ലെങ്കിൽ 04842426387 അല്ലെങ്കിൽ 9

0: എഫ് എം ഈവനിംഗിൽ ഇനി
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും
2: രാമശാസ്ത്രികൾ വേദപണ്ഡിതന്മാരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. പല പണ്ഡിത കേസരികളും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. രാമശാസ്ത്രികൾ പറഞ്ഞു, പുലയനും പറയനും വേദം പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതൊരു നിസ്സാര സംഗതിയായി മഹാപണ്ഡിതന്മാരായ നിങ്ങൾ കരുതരുത്. മുളയിൽ തന്നെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ ഈ വിത്ത് ഒരു മഹാവൃക്ഷമായി വളരും. സദസ് എന്തു പറയുന്നു? പണ്ഡിതന്മാർ പരസ്പരം നോക്കി. രാമശാസ്ത്രികൾ തുടർന്നു, ആ പാക്രാരുടെ മകൻ അമതനുണ്ടല്ലോ, അവൻ സരസ്വതീദേവിയെ പ്രത്യക്ഷയാക്കി എന്ന് പറയണു. ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പറയച്ചെറുക്കന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നവളാണോ സാക്ഷാൽ ഭഗവതി? എന്തോ ഒരു ചെപ്പടിവിദ്യയാണിതൊക്കെ എന്ന് എനിക്ക് തോന്നണോ? ചെപ്പടിവിദ്യയോ? ഒരു പണ്ഡിതൻ ചോദിച്ചു. അതെ, അമതൻ ഒരു ഗ്രന്ഥക്കെട്ട് എന്റെ കയ്യിൽ വെച്ചു. എനിക്കത് എടുത്തു നോക്കാൻ പറ്റിയില്ല. കൈ കലശലായി പൊള്ളി. ചെപ്പടിവിദ്യയല്ലാതെ ഇത് മറ്റെന്താണ്? എന്തായാലും പറയനും പുലയനും വേദം പഠിക്കാൻ പറ്റില്ല. നാം ഈ ശ്രമത്തെ എതിർത്തു തോൽപ്പിച്ചേ പറ്റൂ, മറ്റൊരു പണ്ഡിതൻ അഭിപ്രായപ്പെട്ടു. നമ്മളപ്പോൾ എന്തു ചെയ്യണം? 7 ദിവസത്തെ ഒരു യജ്ഞം നടത്തണം. ദേശവാസികളെയെല്ലാം പങ്കെടുപ്പിക്കണം. നായര് തൊട്ട് ബ്രാഹ്മണൻ വരെയുള്ള ജാതിക്കാരെ പങ്കെടുപ്പിക്കണം. അവരോട് തുറന്ന് സംസാരിക്കണം. പറയൻ വേദം പഠിച്ചാലുണ്ടാകാൻ പോകുന്ന വിപത്ത് ചൂണ്ടിക്കാണിക്കണം, ഒരു പണ്ഡിതൻ അഭിപ്രായപ്പെട്ടു. ആരാണ് യജ്ഞത്തിന് നേതൃത്വം നൽകേണ്ടത്? അത് രാമശാസ്ത്രികൾ തന്നെ. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും മികച്ച പണ്ഡിതൻ രാമശാസ്ത്രികൾ തന്നെയാണെന്ന് നിങ്ങളെല്ലാവരും അംഗീകരിക്കുമല്ലോ. രാമശാസ്ത്രികളെ തോൽപ്പിക്കാൻ ഭൂമി മലയാളത്തിൽ ഇന്ന് ആരുമില്ല. അദ്ദേഹം തന്നെ ഇതിന് നേതൃത്വം നൽകട്ടെ. സദസ്സിൽ നിന്നും ഒരഭിപ്രായം ഉയർന്നു. രാമശാസ്ത്രികൾ ഒന്ന് ഞെളിഞ്ഞിരുന്നു. എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. സദസ് ഒന്നടങ്കം അഭിപ്രായപ്പെട്ടു, രാമശാസ്ത്രികൾ തന്നെ വേണം. രാമശാസ്ത്രികളുടെ നേതൃത്വത്തിൽ ക്ഷേത്രമൈതാനത്ത് യജ്ഞം നടക്കാൻ പോകുന്നു. വിവരം പെരുമ്പറയടിച്ച് കൊട്ടിഘോഷിക്കപ്പെട്ടു. മൈതാനം തോരണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടു. ശാസ്ത്രികൾക്കിരിക്കാൻ പീഠം തയ്യാറായി. പീഠത്തിൽ പട്ടുവിരിച്ചു. ആളുകൾക്കിരിക്കാൻ പുൽപ്പായകൾ വിരിച്ചു. ഉയർന്ന ജാതിക്കാർക്കെല്ലാം മൈതാനത്തിലേക്ക് പ്രവേശനമുണ്ട്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന മഹായജ്ഞം. ആ 7 ദിവസം വന്നെത്തി. ആളുകൾ മൈതാനത്തിലേക്ക് പ്രവഹിച്ചു തുടങ്ങി. ക്ഷണനേരം കൊണ്ട് മൈതാനം ജനങ്ങളെക്കൊണ്ട് നിറഞ്ഞു. ശാസ്ത്രികൾ രംഗവേദിയിലേക്ക് വന്നു. പുരുഷാരം സബഹുമാനം എഴുന്നേറ്റു നിന്നു. ശാസ്ത്രികൾ മൈതാനത്തിനു ചുറ്റും കണ്ണോടിച്ചു, കൈകൂപ്പി. പീഠത്തിൽ ആസനസ്ഥനായി അദ്ദേഹം പ്രസംഗമാരംഭിച്ചു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.

0: ആകാശവാണി FM വാർത്തകൾ.
1: G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിലെത്തി. സുസ്ഥിരമായ ഒരു ഭൂമിക്കായി കൂട്ടായ ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധത തുടരുമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് തുടക്കമായി. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിക്കൊണ്ട് സെൻസസ് ഒന്നാം ഘട്ടത്തിന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്തെ നിപ്പ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗ്ഗങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്തതായി മന്ത്രി. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് KSRTC. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 105 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 109 പേരാണ് അറസ്റ്റിലായത്. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്കു കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കോടിയിലും മലേറിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808, നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 111,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കും ആഘോഷങ്ങൾക്കുമെല്ലാം കൊഴുപ്പ് പകരുന്ന ശബ്ദവർണ്ണ വിസ്മയങ്ങൾ തീർക്കുന്ന കരിമരുന്ന് പ്രയോഗം ഈ വേളകളിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഗ്രീക്ക് പദമായ പൈറോടെക്നിക്സിൽ നിന്നുമാണ് ഫയർവർക്ക് എന്ന പദത്തിന്റെ ഉത്ഭവം തന്നെ. തീ കൊണ്ടുള്ള കല അല്ലെങ്കിൽ കരിമരുന്നും തീയും കൊണ്ടുള്ള സാങ്കേതിക നൈപുണി എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം. ഊർജ്ജതന്ത്രവും രസതന്ത്രവും ഒരുമിച്ച് ചേർന്ന് തീർക്കുന്ന ഈ കലാരൂപം നയനാനന്ദകരവും സന്തോഷദായകവുമാണ്. പൊടുന്നനെ എന്നാൽ ക്രമാനുഗതമായി നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇവ എന്ന് നാം അറിയണം. നന്നായി പായ്ക്ക് ചെയ്തിരിക്കുന്ന കരിമരുന്ന്, അതായത് വിവിധ ഖര രാസ സംയുക്തങ്ങൾ ചൂടേക്കുമ്പോൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് ജ്വലന പ്രക്രിയയിലൂടെ ചിലപ്പോൾ ശബ്ദത്തോടെ ഒരു രാസപ്രവർത്തനം തന്നെ നടക്കുന്നതാണ് വെടിക്കെട്ട് എന്ന അതിശയം. കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ തുടങ്ങിയവയടങ്ങിയ പുക അന്തരീക്ഷത്തിൽ പുറത്തേക്ക് അയക്കപ്പെടുകയും ചെയ്യുന്നു. കാർഡ്ബോർഡ് പെട്ടികളിലും മറ്റും ക്രമീകരിച്ചിരിക്കുന്ന രാസവസ്തുക്കളിലെ ഊർജ്ജം ഊർജ്ജത്തിന്റെ വിവിധ രൂപങ്ങളായ താപ, പ്രകാശ, ശബ്ദ ഊർജ്ജങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുകയാണിവിടെ. വെടിക്കെട്ടിനെ നയനാനന്ദകരമാക്കുന്ന വിവിധ വർണ്ണങ്ങളുടെ പിന്നിലും രസതന്ത്രമല്ലാതെ മറ്റൊന്നുമല്ല. അടക്കം ചെയ്തിരിക്കുന്ന ലോഹ സംയുക്തങ്ങൾക്കനുസരിച്ച് ആകാശത്ത് നാം വിവിധ നിറങ്ങൾ കാണുന്നു. ഉദാഹരണമായി സോഡിയത്തിന്റെ സംയുക്തങ്ങളാണ് മഞ്ഞയും വെള്ളയും നിറങ്ങൾ നൽകുന്നത്. ചെമ്പ്, ബേരിയം തുടങ്ങിയവ പച്ച, നീല നിറങ്ങൾക്ക് കാരണമായ സംയുക്തങ്ങളാണ്. ചുവപ്പ് നിറമുള്ള അഗ്നിപുഷ്പങ്ങൾ ആകാശത്ത് വിരിയുമ്പോൾ ഓർക്കുക, കാൽസ്യത്തിന്റെയും സ്ട്രോൺഷ്യത്തിന്റെയും സംയുക്തങ്ങൾ കത്തുകയാണെന്ന്. ഒരു വിനോദം എന്നതിലുപരിയായി ഈ സാങ്കേതിക വിദ്യ സൈനിക ആവശ്യങ്ങൾക്കും കപ്പലുകളിലും മറ്റും ദുരന്ത സാധ്യത കാണുമ്പോൾ അപായ സൂചനകൾ നൽകുവാനും മറ്റും ഉപയോഗിക്കാറുണ്ട്. ടൈറ്റാനിക് കപ്പൽ ദുരന്തമുണ്ടായപ്പോൾ പ്രദർശിപ്പിച്ച കരിമരുന്നിന്റെ അപായ സൂചനകൾ ആദ്യ യാത്രയുടെ ആഘോഷങ്ങളായി തെറ്റിദ്ധരിക്കപ്പെട്ടത് ദുരന്ത തീവ്രത വർദ്ധിപ്പിച്ചു.

0: ഘടിപ്പിച്ചതായുള്ള വാർത്തകൾ ഇത്തരുണത്തിൽ പ്രസ്താവ്യമാണ്. റഡാർ ഉപഗ്രഹ സംവിധാനങ്ങളാൽ സജ്ജമാണ് ഇന്നത്തെ ആധുനിക കപ്പലുകളെങ്കിലും ദുരന്ത സൂചന നൽകുവാനുള്ള ഒരു കരുതൽ സംവിധാനമായി കരിമരുന്ന് പ്രയോഗത്തെ സജ്ജീകരിച്ചിട്ടുണ്ട് പല കപ്പലുകളിലും. CE 300 തന്നെ ചൈനക്കാർ വെടിമരുന്ന് കണ്ടുപിടിച്ചിരുന്നതായി സൂചനകളുണ്ട്. CE 600 പ്രാകൃതമായ രീതിയിലാണെങ്കിൽ കൂടി അവർ റോക്കറ്റുകളും മറ്റും രൂപകൽപ്പന ചെയ്തിരുന്നു അത്രേ. ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ റോജർ ബേക്കൺ 13-ാം ശതകത്തിൽ കരിമരുന്നിന്റെ ഘടനയും മറ്റും പരീക്ഷിച്ച് ഇതിന്റെ ഉത്ഭവം കുറിച്ചു. പിന്നീട് ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയവയും 19-ാം ശതകത്തിൽ അമേരിക്കയും ആഘോഷങ്ങളുടെ ഭാഗമായും മറ്റും കരിമരുന്ന് പ്രയോഗങ്ങൾ തുടങ്ങി. ശാസ്ത്ര പുരോഗതിയായും കലാരൂപമായും ഒക്കെ പടക്കങ്ങളും വെടിക്കെട്ട് വിദ്യയും ഗണിക്കപ്പെടുന്നുവെങ്കിലും പരിസ്ഥിതി മലിനീകരണം ഉൾപ്പെടെ പടക്കങ്ങൾ ഉണ്ടാക്കുന്ന ദോഷങ്ങൾ ചില്ലറയല്ല. ചെവി പൊട്ടിക്കുന്ന ശബ്ദവും പുകമാലിന്യവും വർത്തമാനകാലത്തെ ഒരു ശാപമായി തുടരുന്നു. ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ വരെ സുപ്രീംകോടതിയെ നിർബന്ധിതമാക്കി കാര്യങ്ങൾ. ഹരിത പടക്കങ്ങളിലേക്ക് മാറണം എന്നാണ് കോടതി നിർദ്ദേശിക്കുന്നത്. അപകടരഹിതവും പരിസ്ഥിതി സൗഹൃദവുമായി ഈ കല നിലനിൽക്കുവാനുള്ള ശ്രമങ്ങൾ അനിവാര്യം തന്നെ.
1: ഈ വിവരങ്ങൾ നൽകിയത് S. സുധീഷ് ഷേനായ്. ശാസ്ത്രദീപ്തി.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. വിടരുന്ന മുട്ടുകളിൽ ഇന്ന് കിഴക്കമ്പലം സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടിയുടെ അവസാന ഭാഗം. ആദ്യം പാർവതി ചൊല്ലുന്ന കുട്ടിക്കവിത കേൾക്കാം.

0: ചോറും കഴിച്ചിട്ട് കുഞ്ഞു കുറുമ്പാൻ ഉറക്കമായി, കുഞ്ഞു കുറുമ്പാൻ ഉറക്കമായി, കുഞ്ഞു കുറുമ്പാൻ ഉറക്കമായി.
1: ശ്രീബാല ആർ ചൊല്ലുന്ന ഇംഗ്ലീഷ് കവിതയാണ് അടുത്തത്.
2: ഗുഡ് മോർണിംഗ് എവരിവൺ. ടുഡേ ഐ എം ഗോയിംഗ് ടു റിസൈറ്റ് എ പോയം. ഇറ്റ് ഈസ് എ വെരി സ്പെഷ്യൽ പോയം. ഹി റോട്ട് ദിസ് പോയം ഫോർ ഹിസ് സൺ ടു ടീച്ച് ഹിം ഇമ്പോർട്ടൻ്റ് വാല്യൂസ്. ദ പോയം ടെൽസ് അസ് ഹൗ ടു ബി എ ഗുഡ് പേഴ്സൺ ആൻഡ് മേക്ക് ഗുഡ് ചോയ്സസ് ഇൻ അവർ ലൈഫ്. ഓക്കെ, ഇറ്റ് വിൽ ഇൻസ്പയർ അസ് ടു ബി ദ ബെസ്റ്റ് പേഴ്സൺ ഇൻ അവർ ലൈഫ്. ഇഫ് ബൈ റുഡ്യാർഡ് കിപ്ലിംഗ്. If you can keep your head when all about you are losing theirs and blaming it on you. If you can keep your head when all about you are losing theirs and blaming it on you. If you can trust yourself when all men doubt you but make allowance for their doubting too. If you can wait and not be tired by waiting or being lied about. Don't deal in lies or being hated. Don't give way to hating and yet don't look too good nor talk too wise. If you can dream and not make dreams your master. If you can think and not make thoughts your aim. If you can meet with triumph and disaster and treat those two impostors just the same. If you can bear to hear the truth you have spoken twisted by knaves to make a trap for fools or wash the things you gave your life to broken, stoop and build them up with worn out tools. If you can make one heap of all your winnings and risk it on one turn of pitch and toss and loss and start again at your beginning. Never and never breathe a word about your loss. If you can force your heart, nerve and sinew to serve your turn long after when they are gone and so hold on when there is nothing in you except the will which says to them. Hold on if you can talk with crowds and keep your watch you. Or work with kings, nor lose the common touch. If neither force nor loving friends can hurt you. If all men count on you, but not too much. If you can fill the unforgiving minute with 60 seconds worth of distance run. Yours is the earth and everything that's in it. And which is more, you will be a man, my son. And which is more, you will be a man, my son.

0: If you can feel the unforgiving minute with 60 seconds worth of distance run, yours is the earth and everything that's in it. And which is more, you will be a man, my son.
1: ഇനി ഒരു മോണോ ആക്ട്. അവതരിപ്പിക്കുന്നത് സിയോണ.
2: നിങ്ങളുടെ തിരക്കൊടിച്ച ജീവിതത്തിലേക്ക് എന്റെ കൊച്ചു മോണാൽ സമർപ്പിക്കുന്നു.
3: അമ്മേ, അമ്മേ, എന്റെ സോക്സ് എവിടെ? എന്റെ ബെൽറ്റ് എവിടെ? അതൊക്കെ ആ മേശപ്പുറത്ത് ഇരിപ്പുണ്ടാവും. അമ്മേ, ഞാൻ സ്കൂളിൽ പോവാ. ബായ് അച്ഛ, ബായ് അമ്മേ, ബായ്. ഗുഡ് മോർണിംഗ് കുട്ടികളെ, നിങ്ങൾ അവധിക്കാലം കഴിഞ്ഞ് എവിടെയൊക്കെ പോയി? ടീച്ചർ, ഞാൻ പാർക്കിൽ പോയി കുറേ കളിച്ചു. ടീച്ചർ, ഞാൻ ബീച്ചിൽ പോയി കുറേ കുളിച്ചു. അല്ല, അനുക്കുട്ടി എന്തിനാ കരയണേ? എന്നെ അച്ഛനും അമ്മയും എന്നെ എങ്ങോട്ടും കൊണ്ടുപോയില്ല. സാരി ട്ടോ, പോട്ടെ ട്ടോ. അശ്വതി, അശ്വതി, ആ നാണിയമ്മയോ? നാണിയമ്മ എന്നെ കുറേ വിളിച്ചോ? പിന്നല്ലാണ്ട് ഈ കുന്തൻ ചവിട്ടിൽ വെച്ച എന്തുട്ട് കേക്കാനാ? അത് ജോലിക്കായോണ്ട് തിരക്കായി പോയി. ഞാൻ പോവാ. അമ്മേ, അമ്മേ, ആ നീ എത്തിയോ? മേശപ്പുറത്ത് ബിസ്ക്കറ്റും ചായ ഇരിക്കുന്നുണ്ട്. ഇന്നും ബിസ്ക്കറ്റും ചായയോ? അപ്പുറത്തെ വീട്ടിലെ അപ്പൂൻ്റെ അമ്മ എന്തോരം പലഹാരങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കണേ. അമ്മയ്ക്ക് മാത്രം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പോരുന്ന് കഴിക്കാൻ നോക്ക്. ആ അമ്മേ, ആ ഫോണെന്ന് തരോ, കാത്ത് കാണാനാ. നിന്റെ ഒരു കാത്തു, പോരുന്ന് പഠിക്കാൻ നോക്ക്. ആ അനക്കുട്ടിയുടെ ടീച്ചറാണോ? നാളെയോ സ്കൂളിക്കോ? ആ വരാട്ടോ. ഡി, നീ എന്താ കാണിച്ചേച്ച്? ഞാൻ ഒന്നും ചെയ്തില്ല അമ്മേ. അച്ഛൻ വരട്ടെ, വെച്ചിട്ടുണ്ട്. അശ്വതി, അശ്വതി, ആ നിങ്ങൾ എത്തിയോ? നിങ്ങളുടെ പൊന്നാരം ഉള്ള ടീച്ചറാ ഇപ്പൊ വിളിച്ചേ. നാളെ നമ്മൾ രണ്ടുപേരോടും സ്കൂളിൽ വരാനാ പറഞ്ഞേക്കുന്നേ. ഡി, നീ എന്താ കാണിച്ചേച്ച്? ഞാൻ ഒന്നും ചെയ്തില്ല അച്ഛ. ഈ അമ്മ വെറുതെ പറയാ. ശരി, നാളെ നമുക്ക് സ്കൂളിൽ പോവാം. ടീച്ചർ, എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, കുട്ടികളോട് ഞാൻ ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ ആരാവണമെന്ന്. എല്ലാവരും പറഞ്ഞു ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, നേഴ്സാവണം. പക്ഷേ ആൺകുട്ടിയുടെ ഉത്തരം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അവൾക്കമ്മയുടെ ഫോണായാൽ മതി എന്ന്. മൊബൈൽ ഫോണോ? അതിന് കാരണം നിങ്ങളാണോ എന്ന് സംശയിച്ചതാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. ടീച്ചർ ജോലിയൊക്കെ ആവേണ്ട തിരക്കായിപ്പോയി, ഇവിടാണെങ്കിൽ ഏതു നേരവും ഫോണിലാ. ടീച്ചർ, ആ ആ മൂന്ന് സീൽ അൻകുട്ടീനൊന്ന് വിളിക്കൂ. സോറി മോളെ, മോൾക്ക് എന്താ വേണ്ടേ? എനിക്ക് അച്ഛനെയും വേണം, അമ്മയും വേണം, കെട്ടിപ്പിടിക്കണം, ഉമ്മ വെക്കണം, മടിയിൽ കിടന്ന് ഉറങ്ങണം. ബാ, നമുക്ക് പോകാം. മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി ഇത്തിരി സമയം മാറ്റിവെക്കുക.
1: ഇനി മാപ്പിള പാട്ടാണ്, അവതരിപ്പിക്കുന്നത് നൈല മുഹമ്മദ്.
4: ലബ്ബൈക പാടുന്നു ജനകുടിയടങ്കൽ മുടയോനടുക്കുന്നു ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ജബൂതി നടക്കുന്നു. ഉള്ളു കുടിച്ചു കൊതിച്ചു വിളിച്ചു ജയിച്ചു മതിച്ചുടനോർത്തു രസിച്ചു മനമുള്ള സുഖുകകുന്നേ.

ലബ്ബയ്ക പാടുന്നു ജനകൊടിയടങ്കലും ഉടയനോടടുക്കും ലക്ഷം മീലാഹിന്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ജബൂതി നടക്കും. ഉള്ളു തുടിച്ചു കുതിച്ചു വിളിച്ചു ജയിച്ചു മതിച്ചുടനോർത്തു രസിച്ചു മനമുള്ള സുഖമാകുന്നേ മുത്തിൻ വജഹബ നടത്തി.

0: ഇനി നമുക്ക് ആഞ്ചലിൻ മരിയ പറയുന്ന ഇംഗ്ലീഷ് കഥ കേൾക്കാം.
1: ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, ലിസൺ ടു ദ മ്യൂസിക് ആൻഡ് ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, സ്റ്റാമ്പ് യുവർ ഫീറ്റ്, സ്റ്റാമ്പ് യുവർ ഫീറ്റ്, ലിസൺ ടു ദ മ്യൂസിക്.

0: ലിസൺ ടു ദ മ്യൂസിക് ആൻഡ് ജമ്പ് അപ് ഹൈ, ക്ലാപ്പ് യുവർ ഹാൻഡ്സ് ആൻഡ് സ്റ്റാമ്പ് യുവർ ഫീറ്റ് ആൻഡ് ടേൺ അറൗണ്ട് ആൻഡ് ജമ്പ് അപ് ഹൈ. Clap your hands, clap your hands. Listen to the music and clap your hands. Stamp your feet, stamp your feet. Listen to the music and stamp your feet. Turn around, turn around. Listen to the music and turn around. Jump up high, jump up high. Listen to the music and jump up high.
1: അടുത്തത് ഒരു നാടൻ പാട്ടായാലോ? ആരാ അവതരിപ്പിക്കുന്നതെന്ന് അറിയാമോ? പാർവതിയാണ് കേട്ടോ.
2: എന്നാലും എൻ്റെ നാത്തു നാരേ നിങ്ങളുടെ പൊന്ന.

0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് കിഴക്കമ്പലം സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിലെ കൂട്ടുകാരാണ്. പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? തീർച്ചയായും ഞങ്ങൾക്ക് എഴുതണം. വിലാസം: വിടരുന്ന മുട്ടുകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. ഇതോടെ ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ. നിർവഹണം: ലൗലി. സഹായം: ബിന്ദു വേണു.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.

സേവന വാർത്തകൾ. കെൽട്രോൺ കോട്ടയം നോളജ് സെന്ററിൽ വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റ സയൻസ്, ഡേറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഡിപ്ലോമ ഇൻ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി ആൻഡ് മിക്സഡ് റിയാലിറ്റി, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, ആപ്ലിക്കേഷൻ ഡെവലപ്പർ എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം. 6282841772 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി, 6282841772.

കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ കോട്ടയം ക്യാമ്പസിൽ ഏകവർഷ മലയാളം ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ ഒഴിവുള്ള സീറ്റിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താൽപ്പര്യമുള്ള യോഗ്യരായ ബിരുദധാരികൾ ഈ മാസം 22, 23, 24 തീയതികളിലായി പാമ്പാടി 8 മൈലിലെ ക്യാമ്പസിൽ ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് 04-81-250-250 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക.

കൊച്ചി നിവാൽസ് മൂട്ട്കോട്ട് ട്രെയിനർമാരുടെ പാനലിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: ഒന്നാം ക്ലാസ് LLM ബിരുദാനന്തര ബിരുദം, ദേശീയ മൂട്ട്കോട്ട് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള മുൻപരിചയം. LLM യോഗ്യതയില്ലാത്ത ദേശീയ അന്തർദേശീയ മൂട്ട്കോട്ട് മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകൾ നിർദ്ദിഷ്ട മാതൃകയിൽ രജിസ്ട്രാർ, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്, HMT കോളനി PO, കളമശ്ശേരി 683503 എന്ന വിലാസത്തിൽ ലഭിക്കേണ്ടതാണ്. അവസാന തീയതി ഈ മാസം 24. വിശദമായ വിജ്ഞാപനത്തിന് www.nuvals.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ കൂടി പറയാം: 0484255990. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0484255990.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് വകുപ്പിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ജാപ്പനീസ് എന്നീ വിദേശ ഭാഷകളിലെ ഒരു വർഷത്തെ സായാഹ്ന കോഴ്സുകൾക്ക് ഈ മാസം 30 വരെ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 6282167298 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 6282167298. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് +2 VHSC പഠനത്തിനൊപ്പം 2 വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ പരിശീലനത്തിന് ഓരോ വർഷവും 10,000 രൂപ വീതം അനുവദിക്കുന്ന വിഷൻ പദ്ധതിയിലേക്ക് പട്ടികജാതി വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. അവസാന തീയതി 30 ഓഗസ്റ്റ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇതാണ്: 0477225548. ഫോൺ നമ്പർ വീണ്ടും പറയാം: 0477225548.

ക്യുസാറ്റ് മറൈൻ ജിയോളജി ആൻഡ് ജിഫിസിക്സ് വകുപ്പിൽ കരാരടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. മറൈൻ ജിയോളജിയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. അവസാന തീയതി അടുത്ത മാസം 6. അപേക്ഷകൾക്കും മറ്റ് വിശദ വിവരങ്ങൾക്കും https://recruit.qsat.az.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

പട്ടാമ്പി താലൂക്കിലെ കോമംഗലം ശിവക്ഷേത്രത്തിൽ ട്രസ്റ്റുകളെ നിയമിക്കുന്നു. അർഹരായ തദ്ദേശവാസികൾക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷകൾ നാളെ വൈകിട്ട് 5 തിരൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നൽകണം. അപേക്ഷാ ഫോറവും മറ്റു വിവരങ്ങളും ഓഫീസിൽ ലഭ്യമാണ്.

എഫ് എം ഈവനിങ്ങിൽ ഇനി കേൾക്കാം ഇന്നത്തെ ഈവനിങ് മെലഡി. ഷർമിലി എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി നീരജ് രചന നിർവഹിച്ച് എസ് ഡി ബർമൻ സംഗീതം പകർന്ന് ലത മങ്കേഷ്കർ ആലപിച്ച ഗാനം.

വടക്കഞ്ചേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പി എസ് സി അംഗീകൃത ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് എന്നീ ഒരു വർഷത്തെ കോഴ്സുകളാണ് ഉള്ളത്. പ്ലസ് ടു ജയിച്ച ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. സീറ്റുകളുടെ 75% എസ് സി എസ് ടി വിഭാഗക്കാർക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പഠനം സൗജന്യമാണ്. www.fcikerala.org ഓൺലൈനായോ നേരിട്ടോ അപേക്ഷാ ഫോമും പ്രോസ്പെക്റ്റസും കൈപ്പറ്റാം. എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് 50 രൂപയും OBC OEC ജനറൽ വിഭാഗങ്ങൾക്ക് 100 രൂപയുമാണ് അപേക്ഷാ ഫീസ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം. 9946883190 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9946883190

ഇന്ത്യൻ നേവി അഗ്നിവീർ അപ്രന്റീസുമാരെ നിയമിക്കുന്നു. 2027 ജനുവരി ഫെബ്രുവരി ബാച്ചുകളിലേക്ക് അവിവാഹിതരായ പുരുഷന്മാർക്കാണ് അവസരം. അപേക്ഷകർ 50% മാർക്കോടെ 10ാം തരം പാസ്സായവരും AICTE അംഗീകാരമുള്ള പോളിടെക്നിക്കുകളിൽ നിന്ന് 50% മാർക്കോടെ 3 വർഷത്തെ ഡിപ്ലോമ പാസ്സായവരും ആയിരിക്കണം. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 29. കൂടുതൽ വിവരങ്ങൾക്ക് www.joinindiannavy.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.joinindiannavy.gov.in. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളുടെ 2ാം വർഷത്തേക്കുള്ള ലാറ്ററൽ എൻട്രി അഡ്മിഷൻ ആരംഭിച്ചു. പ്ലസ് ടു സയൻസ്, VHSE, ITI ഇതിലേതെങ്കിലും യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് 2ാം വർഷത്തിലേക്ക് പ്രവേശനം നേടാം. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളിലാണ് അഡ്മിഷൻ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇതാണ്: 9562452019. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9562452019.

എഫ് എം ഈവനിംഗിൽ ഇനിയൊരു ഗാനം. ആജ് കാ അർജുൻ എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി ഷബീർ കുമാറും ലതാ മങ്കേഷ്കറും ചേർന്ന് ആലപിച്ചത്. സംഗീതം ബപ്പി ലഹരി.

0: FM ഈവനിംഗ് തുടരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: അന്നേരമാണ് കിഴക്ക് നിന്നുള്ള മാതാ ബസ് പൊടി പറത്തിക്കൊണ്ട് ചെമ്പകമരത്തിന്റെ ചുവട്ടിൽ വന്നു നിന്നത്. ബസിന്റെ വരവ് കണ്ടപ്പോൾ കുഞ്ഞിക്കേളുവിന്റെ മുഖം ചുവന്നു. ബസ് ഉയർത്തിവിട്ട പൊടി നിരത്തിന്റെ ഇരുഭാഗത്തെയും കടകളിലേക്ക് അടിച്ചു കയറിയിരുന്നു. എന്നാൽ അതിൽ അധികവും കുഞ്ഞിക്കേളുവിന്റെ പീടികയിലാണ് ചെന്നെത്തിയത്. തുന്നൽ മെഷീനിലും തുണിത്തരങ്ങളിലും തറയിലും നിറയെ പൊടി. പെറുപിറുത്തുകൊണ്ട് കുഞ്ഞിക്കേളു പൊടിയൊക്കെ ശ്രദ്ധാപൂർവം തുടച്ചു നീക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് കേളപ്പനും ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകരും കിഴക്കോട്ടേക്ക് പോകുന്നത് കണ്ടത്. ശ്രീധരൻ ഡോക്ടർ, രാമുണ്ണിക്കിടാവ്, ഗോപാലൻ, ബാലൻ മാസ്റ്റർ, ബാപ്പു, കടുങ്ങോൻ, മെറ്റിൽഡ ടീച്ചർ, ദേവകി ടീച്ചർ എന്നിവർ ആ സംഘത്തിലുണ്ടായിരുന്നു. കേളപ്പനും സംഘവും നടന്നു പോകുമ്പോൾ കുഞ്ഞിക്കേളു വളരെ ആദരവോടെ എഴുന്നേറ്റ് നിന്നു. അയാൾക്ക് അങ്ങനെ എല്ലാവരെയും ആദരിക്കുന്ന പതിവില്ല. കേളപ്പനുമായിട്ടോ കോൺഗ്രസുമായിട്ടോ അടുപ്പം കാണിക്കാറുമില്ല. എന്തുകൊണ്ടാണ് കേളപ്പനോട് ഇത്ര ബഹുമാനം കാണിക്കുന്നതെന്ന് രാമർ തുറന്നു ചോദിച്ചു. ഗാന്ധിയുടെയും കേളപ്പന്റെയും അഹിംസ കൊണ്ടൊന്നും സ്വാതന്ത്ര്യം കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അതിന് സുഭാഷ് ചന്ദ്രബോസ് തന്നെ വേണം. ബോസിന് മാത്രമേ വെള്ളക്കാരെ വെറുപ്പിക്കാൻ കഴിയൂ. എന്നാലും ഗാന്ധിയും കേളപ്പനും ഒക്കെ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാ. അതുകൊണ്ട് എനിക്ക് ഓരോട് ബഹുമാനമുണ്ട്. ഓരൊക്കെ വലിയ വലിയ ആളുകളാ, ബഹുമാനിക്കാതിരിക്കാൻ പറ്റുമോ? ആ സംഘം കിഴക്കോട്ട് നടന്ന് രജിസ്റ്റർ ഓഫീസിന് അടുത്തെത്താറായപ്പോൾ മെറ്റിൽഡ ടീച്ചറെ ചൂണ്ടി കുഞ്ഞിക്കേള് പറഞ്ഞു, രാമറെ, നിനക്കൊരു തമാശ കേൾക്കണോ? തമാശയല്ല, കാര്യം തന്നെയാ. രാമർ കുഞ്ഞിക്കേളുവിന്റെ മുഖത്തേക്ക് നോക്കി. മെറ്റിൽഡ ടീച്ചറും കേളപ്പനും ലോഹ്യത്തിലാണ്. ഒരുക്കി മംഗലം കഴിക്കണമെന്നുണ്ട്. ഗാന്ധിയുടെ സമ്മതത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മെറ്റിൽഡ ടീച്ചർക്കും കേളപ്പനും മംഗലം കഴിക്കുവാൻ ഗാന്ധിയുടെ സമ്മതം എന്തിനാണെന്നത് രാമറിന് മനസ്സിലായില്ല. ഗാന്ധി ഇത്ര വലിയ ആളാണോ? രാമറിന്റെ സംശയം വായിച്ചെടുത്തിട്ടെന്നോണം കുഞ്ഞിക്കേള് പറഞ്ഞു, ഗാന്ധി വലിയ ആള് തന്നെയാ, യാതൊരു സംശയമില്ല. പക്കെങ്കിലേ അഹിംസ കൊണ്ട് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അതിന് ബോസ് തന്നെ വേണം. ആരാണ് ഈ ബോസ്? അതും രാമറിനറിയില്ലായിരുന്നു. നേരത്തെ നടുക്കണ്ടി കണാരനും ഈ പേര് പറയുന്നത് കേട്ടിരുന്നു. രണ്ടാമത്തെ ദിവസം കാലത്ത് നാട്ടുകാർ കണ്ടത് കിഴക്കുനിന്നും കേളപ്പന്റെ നേതൃത്വത്തിൽ ഒരു ജാഥ നടന്നു വരുന്നതാണ്. തൊട്ടുപിറകിലായി 9 കുട്ടികൾ, അതിനും പിറകിലായി പ്രമുഖ കോൺഗ്രസ് പ്രവർത്തകർ. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാത്ത കുട്ടികളുടെ മുഖത്ത് വലിയ സംഭ്രമം പടർന്നിരുന്നു. കറുത്ത മുഖങ്ങൾ ഒന്നുകൂടി കറുത്തു. വെളുത്ത ഖദർ വസ്ത്രമാണ് അവർ ധരിച്ചിരുന്നത്. പിന്നിൽ നിന്നും മുതിർന്ന ആളുകൾ ചൊല്ലിക്കൊടുത്ത മുദ്രാവാക്യങ്ങൾ അവരും ഏറ്റുവിളിച്ചുകൊണ്ടിരുന്നു. മഹാത്മാഗാന്ധി കീ ജയ്, ഭാരത് മാതാ കീ ജയ്. ഒരു ശബ്ദം പുറത്തു വരുന്നു എന്നല്ലാതെ വ്യക്തമായ വിധത്തിൽ അത് ഏറ്റുചൊല്ലുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ഹരിജൻ കുട്ടികളെയും കൂട്ടി കേളപ്പൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നാട്ടുകാർക്ക് ആദ്യം മനസ്സിലായില്ലെങ്കിലും പിന്നീട് അവർ ഊഹിച്ചെടുത്തു. നമ്പ്യാരുടെ സ്കൂളിലേക്കാണ് അവരെ കേളപ്പൻ കൊണ്ടുപോകുന്നത്. സർക്കാർ വകയുള്ള സ്കൂൾ പെൺകുട്ടികളുടേതായതിനാൽ നമ്പ്യാരുടെ സ്കൂളിൽ കേളപ്പൻ പുലയക്കുട്ടികളെ പ്രവേശിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. പുലയക്കുട്ടികളെ അവിടേക്ക് കടത്തില്ലെന്ന് സ്കൂൾ മാനേജർ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാൻ കേളപ്പൻ തയ്യാറായിരുന്നില്ല. കുട്ടികൾക്ക് സുരക്ഷിതമായി കിടക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള ഒരു മാർഗം കണ്ടെത്തിക്കഴിഞ്ഞാൽ സ്കൂൾ പ്രവേശനത്തിന് സമരം തന്നെ ചെയ്യുമെന്നാണ് കേളപ്പൻ പ്രഖ്യാപിച്ചിരുന്നത്. കേളപ്പൻ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുമെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. അതുകൊണ്ട് സ്കൂളിന് മുമ്പിൽ എന്താണ് സംഭവിക്കുക എന്നറിയാനുള്ള കൗതുകം എല്ലാവരിലുമുണ്ടായി. വലിയൊരു ജനക്കൂട്ടം ജാഥയ്ക്ക് പിറകെ കൂടി. മറ്റു ചിലർ നിരത്തിനിരുവശവും നിന്ന് ജാഥയോട് അനുഭാവം പ്രകടിപ്പിച്ചു. പുലയെ കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കരുത് എന്ന പക്ഷക്കാരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി കീ ജയ്, ഭാരത് മാതാ കീ ജയ് എന്ന മുദ്രാവാക്യം ഉച്ചത്തിൽ ഉച്ചത്തിലായി. തക്ഷൻകുന്നങ്ങാടി കഴിഞ്ഞ്

0: ജാഥ നമ്പ്യാരുടെ സ്കൂളിൻ്റെ മുമ്പിലെത്താറായി. എന്നാൽ അതിനടുത്തേക്ക് കടക്കുന്നത് വിലക്കിക്കൊണ്ട് കുറേ പേർ ഒരു മതിൽ പോലെ ജാഥയ്ക്ക് മുന്നിൽ നിലയുറപ്പിച്ചു. ജാഥക്കാരിൽ നിന്നും ഒരു പ്രകോപനവും ഉണ്ടായില്ല. അവർ പതിഞ്ഞ താളത്തിൽ മുദ്രാവാക്യം വിളിക്കുക മാത്രം ചെയ്തു. പിന്നെ കേളപ്പന്റെ നിർദ്ദേശമനുസരിച്ച് എല്ലാവരും അവിടെ കുത്തിയിരുന്നു. സ്കൂളിന്റെ അകത്തുനിന്നും വിദ്യാർത്ഥികൾ തല പുറത്തേക്ക് നീട്ടി കൗതുകപൂർവ്വം നോക്കുന്നുണ്ടായിരുന്നു. സ്കൂൾ മാനേജ്മെന്റിനെ അനുകൂലിക്കുന്ന ചിലർ കേളപ്പനെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നു. പൊലേൻ കേളപ്പന്റെ ധിക്കാരം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്നാൽ കേളപ്പൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ കേട്ടത് അവഗണിച്ചതുമാകാം. ഹരിജൻ കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കാതെ പിന്തിരിയില്ല എന്ന ദൃഢഭാവമാണ് കേളപ്പനിൽ ഉണ്ടായിരുന്നത്. അവർ ഇരിക്കുന്ന ഭാഗത്ത് ഒരു തണൽ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതൊന്നും ഗൗനിക്കാതെ അവർ കുത്തിയിരിപ്പ് തുടങ്ങുകയായിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
4: ഒരു മനുഷ്യ ശിശു ജനിച്ചു കഴിഞ്ഞാൽ ഒരു വയസ്സു തികയുന്നതിന് മുൻപോ പിൻപോ സംസാരിച്ചു തുടങ്ങുമെന്ന് നമുക്കറിയാം. ആദ്യം ചെറിയ വാക്കുകൾ, പിന്നെ വാക്യങ്ങൾ. പ്രധാനമായി കേട്ടുപരിചയിച്ച വാക്കുകളാണ് കുഞ്ഞുങ്ങൾ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്. മാതാപിതാക്കളെ വിളിക്കുകയാണ് ആദ്യത്തെ പടി. മാതാപിതാക്കൾ തന്നെ അമ്മ അച്ഛൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടാവും കുഞ്ഞ് ആദ്യമായി അങ്ങനെ വിളിക്കുന്നത്. മറ്റു കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർ വിളിക്കുന്നത് കേട്ട് വിളിച്ചു തുടങ്ങുകയാണ് പതിവ്. കേരളത്തിലെ കുട്ടികൾ മാതാപിതാക്കളെ എങ്ങനെയാണ് വിളിക്കാറുള്ളത്? അച്ഛൻ എന്ന്, അമ്മയെന്ന്. അത് മാത്രമാണോ? അല്ല, ഹിന്ദു വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ അച്ഛനെ അച്ഛനെന്നും വിളിക്കാറുണ്ട്. ക്രൈസ്തവർക്ക് ഇത് പാതിരിയാണ്. അച്ഛന് താതൻ, ജനകൻ തുടങ്ങി നിരവധി പര്യായങ്ങളുണ്ട്. അമ്മയ്ക്ക് ജനനി, ധരിത്രി എന്നും പേരുകളുണ്ട്. തന്ത, തള്ള എന്നിങ്ങനെ തനി മലയാളം പേരുകളുമുണ്ട്. അവ ഇക്കാലത്ത് ദേഷ്യം പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നത്. ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ടവർ ബാപ്പ, വാപ്പ, വാപ്പച്ചി എന്നൊക്കെ പിതാവിനെ വിളിക്കുന്നു. അമ്മയെ ഉമ്മ, ഉമ്മച്ചി എന്നിങ്ങനെ വിളിക്കുന്നു. അച്ഛനെ അപ്പനെന്ന് വിളിക്കുന്നവരുണ്ട്. അച്ഛനെ ചാച്ചനെന്ന് വിളിക്കുന്നവരുണ്ട്. കോട്ടയം, ഇടുക്കി ജില്ലകൾ ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലകളിലാണ് ഈ വിളിക്ക് പ്രാധാന്യം. ചാച്ചനും അമ്മയും, ചാച്ചനും അമ്മച്ചിയും എന്നൊക്കെയാണ് വിളിപ്പേരുകൾ. ചിലർക്ക് അമ്മച്ചി മുത്തശ്ശിയാണ്, അപ്പച്ചൻ ചിലർക്ക് മുത്തച്ഛനാണ്. ആലപ്പുഴ ജില്ലയിലെ ചില വിഭാഗങ്ങളിൽ ചാച്ചനെന്ന് വിളിക്ക് പകരം ചാച്ചിയെന്ന് വിളിക്കുന്ന പതിവാണുള്ളത്. അച്ഛനെ അച്ചാച്ചൻ, അച്ചിച്ചൻ, അച്ചാച്ചി, അപ്പച്ചി എന്നൊക്കെ വിളിക്കുന്നവരുമുണ്ട്. ഈ പേരുകൾ ചിലർ അമ്മാവന്മാരെയും വയസ്സിൽ മൂത്ത സഹോദരന്മാരെയുമാണ് വിളിക്കുന്നത്. ചിലർക്ക് പ്രായത്തിൽ മൂത്ത ആങ്ങളമാർ ചേട്ടനും ചേട്ടായിയും ഇക്കയുമാണ്. ചിലർ ഭർത്താവിനെയാണ് ഇങ്ങനെയൊക്കെ വിളിക്കുക. ചേച്ചി എന്നതിന് പകരമായി ഇത്ത, ഇത്താത്ത, താത്ത എന്നൊക്കെയാണ് പതിവ് വിളികൾ. അക്ക, അക്കൻ, അണ്ണൻ എന്നീ വിളിപ്പേരുകളും ചിലയിടങ്ങളിൽ സഹോദരങ്ങളെ വിളിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ആധിപത്യവും പരിഷ്കാരഭ്രമവും വർദ്ധിച്ചപ്പോൾ മലയാള നാമങ്ങൾക്ക് പകരം പപ്പ, ഡാഡി എന്നും മമ്മി, മാം എന്നും നമ്മുടെ മക്കൾ വിളിക്കുന്നു. ചെമ്മനം ചാക്കോയുടെ മമ്മി എന്ന കവിതയിൽ മരിക്കാൻ കിടക്കുന്ന വയസ്സായ അമ്മയുടെ ഒരേയൊരാഗ്രഹം മക്കൾ അമ്മയെന്ന് വിളിച്ചു കേൾക്കുന്നതാണ്. വിളിപ്പേരെന്തുമാകട്ടെ, മാനസിക ബന്ധം ആർദ്രതയോടെ നിലനിൽക്കണമെന്ന് ഇന്നു നാം ആഗ്രഹിക്കുന്നു.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

0: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10-ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി.
3: Try and dog waves. Let's play football. FIFA World Cup 2026 updates. It's the World Cup time. It's the World Cup time. 17th തീയതി പുലർച്ചെ 12:30 ഗ്രൂപ്പ് എൽ പോരാട്ടം ഫ്രാൻസ് വേഴ്സസ് സെനഗൽ. പുലർച്ചെ 3:30 ഇറാഖ് വേഴ്സസ് നോർവേ. ഗ്രൂപ്പ് ജെയിൽ ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് അർജന്റീന ഏറ്റുമുട്ടുന്നു അൾജീരിയയുമായി രാവിലെ 6:30. രാവിലെ 9:30 ഓസ്ട്രിയ വേഴ്സസ് ജോർദൻ. 17th തീയതി രാത്രി 10:30 പോർച്ചുഗൽ വേഴ്സസ് റിപ്പബ്ലിക് ഓഫ് കോംഗോ. പെയിന്റിംഗ് ദ എയർവേവ്സ് വിത്ത് ദ കളേഴ്സ് ഓഫ് ഫുട്ബോൾ. ഓൾ ഇന്ത്യ റേഡിയോ ജോയിൻസ് ദ സെലിബ്രേഷൻസ് ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2026.

എഫ് എം ഈവനിങ്ങിൽ ഇനി ഇന്ന് രാവിലെ പ്രക്ഷേപണം ചെയ്ത എഫ് എം ഡയറിയിലെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, എച്ച് ഡി എം ഐ കേബിളുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ, എന്താണ് എച്ച് ഡി എം ഐ സൂചിപ്പിക്കുന്നത്? ഉത്തരം, എച്ച് ഡി എം ഐ എന്നാൽ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരു കേബിളിലൂടെ ഒരേ സമയം ഹൈ ഡെഫിനിഷൻ ഡിജിറ്റൽ വീഡിയോയും ഓഡിയോയും ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് കേബിളും പോർട്ട് സാങ്കേതികവിദ്യയുമാണ് എച്ച് ഡി എം ഐ.

നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും പരിപാടികൾ: രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം, 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ, ഉച്ചയ്ക്ക് 1 മണിക്ക് പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി, 3 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രിക അംബികാദേവി കൊട്ടേക്കാട്ടിന്റെ കഥ ജാനോട്ടി, ഉഷാ വേണുഗോപാലിന്റെ കഥ, ലളിതഗാനം എന്നിവ. നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, സായാഹ്ന പ്രക്ഷേപണത്തിലെ നിങ്ങളുടെ ഇഷ്ടപരിപാടികൾ കോർത്തിണക്കിയ ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് വീണ്ടും നാളെ രാത്രി ഇതേ സമയം.

സമയം 9 മണി കഴിഞ്ഞ് 15:28. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം 24 എന്ന ചിത്രത്തിന് വേണ്ടി മദൻ ഖർക്കി രചന നിർവഹിച്ച് AR റഹ്മാൻ സംഗീതം പകർന്ന് അരിജിത് സിംഗ്, ചിന്മയി എന്നിവർ ചേർന്ന് ആലപിച്ചത്.

ചിത്രം 3BHK. ഗാനരചന കാർത്തിക് നേത, സംഗീതം പകർന്ന് ശ്രേയാഘോഷാലിനോടൊപ്പം അമൃത് രാമനാഥും ആലപിച്ച ഗാനം.

ഉമാദേവി, ഗോവിന്ദ് വസന്ത എന്നിവർ ചേർന്ന് ഒരുക്കിയ ഗാനം. ചിത്രം 96, ഗായിക ചിന്മയി.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് ഐലം ഉണ്ണികൃഷ്ണനും സംഘവും. കഥ ശ്രീ മഹാദേവൻ.
2: മാർക്കണ്ഡേയ, യമദേവന്റെ വിളിയിൽ മാർക്കണ്ഡേയൻ ഞെട്ടിവിറച്ചു. ഭൂമിയിൽ ജീവിക്കാനുള്ള നിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. വരൂ, ഈ നിമിഷം എനിക്കൊപ്പം വരൂ. തൊഴുകയോടെ മാർക്കണ്ഡേയൻ പറഞ്ഞു, ഞാൻ വരാം, ഈ പൂജ ഒന്ന് കഴിഞ്ഞോട്ടെ. സാധ്യമല്ല. മാർക്കണ്ഡേയൻ മണ്ണുകൊണ്ട് സ്വയം നിർമ്മിച്ച ശിവലിംഗത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. മാർക്കണ്ഡേയ, നിനക്ക് 16 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. നിന്റെ ജീവിതം അവസാനിച്ചിരിക്കുന്നു. വേഗം വരൂ. യമദേവൻ കാലപാശം ചുറ്റി മാർക്കണ്ഡേയൻ നേരെ എറിയാൻ തുടങ്ങുന്നു. ഭയന്നുപോയ 16-കാരൻ മനമുരുകി വിളിക്കുന്നു.

മാർക്കണ്ഡേയ, ശ്രീ പരമശിവൻ എന്നല്ല, ആര് വിചാരിച്ചാലും നിന്നെ രക്ഷിക്കാനാവില്ല. നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ. കാലൻ കയറി ചുഴച്ച് മാർക്കണ്ഡേയൻ നേരെ എറിഞ്ഞു. മാർക്കണ്ഡേയൻ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ ശിവനാമം ഉരുവിട്ടു. കാലൻ പിന്നെയും കയർ ചുഴച്ച് എറിഞ്ഞു. ഇപ്പോൾ മാർക്കണ്ഡേയനും ശിവലിംഗവും കയറിന്റെ കുരുക്കിനുള്ളിലായി. യമദേവൻ പൊട്ടിപ്പൊട്ടി ചിരിച്ചു. കയറിന്റെ തുമ്പ് വലിച്ച് കുരുക്ക് മുറുക്കി.

മാർക്കണ്ഡേയൻ വിളിച്ചപേക്ഷിച്ചു, ഭഗവാനെ, പരമേശ്വര, രക്ഷിക്കണേ. കാലൻ കയറാഞ്ഞു വലിച്ചു. മാർക്കണ്ഡേയൻ ശിവലിംഗവും കയർ കുരുക്കിനുള്ളിൽ മുറുകി. മാർക്കണ്ഡേയന്റെ ശ്വാസം നിലയ്ക്കുന്നു. നാക്ക് പുറത്തേക്ക് തള്ളി. ആ കണ്ണുകൾ തുറിച്ചു വിടർന്നു. അതാ ഉഗ്ര ശബ്ദത്തോടെ ശിവലിംഗം പൊട്ടിപ്പിളർന്നു. സാക്ഷാൽ പരമശിവൻ ശിവലിംഗത്തിൽ നിന്നും പ്രത്യക്ഷനായി. ഭയന്നുപോയ കാലൻ ഭഗവാന് നേരെ കൈകൂപ്പി നിന്നു. മാർക്കണ്ഡേയനെ ചേർത്ത് പിടിച്ച് ഭഗവാൻ പറഞ്ഞു, യമധർമ്മ, ഇവൻ എന്റെ ഭക്തനാണ്. അതറിഞ്ഞിട്ടും നീ ഇവനെ കാലപുരിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഭഗവാനെ, 16 വയസ്സുവരെ മാത്രമേ മാർക്കണ്ഡേയൻ ആയുസ്സുള്ളൂ. അത് കഴിഞ്ഞിരിക്കുന്നു. ആയുസ്സെന്ന് കൊടുക്കുന്നതും അങ്ങ് തന്നെയല്ലേ? ആയുസ്സുറ്റവരെ കാലപുരിയിലേക്ക് അയക്കാൻ എന്നെ നിയോഗിച്ചതും അങ്ങ് തന്നെയല്ലേ? യമധർമ്മ, എനിക്ക് പ്രധാനം എന്റെ ഭക്തരാണ്. ആശ്രയമില്ലാതെ ഹൃദയം നൊന്ത് വിളിക്കുന്നവരെ കൈവിടാൻ എനിക്കാവില്ല. നീ ചെയ്തത് തെറ്റ്. ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് ജീവന് വേണ്ടി യാചിച്ച ഇവനെ ശിവലിംഗം ഉൾപ്പെടെ കാലപാശത്താൽ നീ ബന്ധിച്ചു. നമ്മുടെ ജീവാംശമാണ് ശിവലിംഗമെന്ന് നിനക്കറിവുള്ളതല്ലേ? അതറിയാമായിരുന്നിട്ടും എന്നെ അടക്കം നീ കാലപുരിയിലേക്ക് ക്ഷണിച്ചു. നിന്റെ അഹങ്കാരത്തെ ഞാൻ ശമിപ്പിക്കും. നിന്റെ ധാർഷ്ട്യം ഞാൻ ഇന്നുകൊണ്ട് അവസാനിപ്പിക്കും. മരണത്തിന്റെ ദേവന് മരണമില്ലെന്നുള്ള നിന്റെ ഈ അഹങ്കാരം. അത്യന്തം കോപാകുലനായ മഹാദേവൻ തന്റെ തൃക്കണ്ണു തുറന്നു. ഹരിദേ, ഭഗവാനെ, ഹരിദേ, എന്നെ കൊല്ലരുതേ. യമധർമ്മ, ഇത് തന്നെയല്ലേ ഇത്രയും നേരവും മാർക്കണ്ഡേയൻ നിന്നോട് അപേക്ഷിച്ചത്? തൃക്കണ്ണിൽ നിന്നും പ്രവഹിച്ച അഗ്നിയിൽ ഇതാ യമധർമ്മൻ വെന്തു വെണ്ണീറായി. ഇതെല്ലാം കണ്ട് ഭയന്നുപോയ മാർക്കണ്ഡേയനോട് ഭഗവാൻ പുഞ്ചിരിയോട് പറഞ്ഞു, മാർക്കണ്ഡേയ, നീ മരണത്തെ ജയിച്ചവനാണ്, ചിരഞ്ജീവിയാണ്. എന്നും നിനക്ക് 16 വയസ്സാണ്. ഇത്രയും പറഞ്ഞ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ അപ്രത്യക്ഷനായി. പുത്രനില്ലാത്ത ദുഃഖത്താൽ നൊന്ത് വിളിച്ച മൃഗണ്ടു എന്ന വൃദ്ധനും അന്ധനുമായ മുനിക്ക് ഒരു മകനെ കൊടുത്തതും അവന് 16 വയസ്സിന്റെ ആയുസ് നിശ്ചയിച്ചതും മഹാദേവനാണ്. ലോകം കണ്ടിട്ടില്ലാത്ത, അച്ഛനമ്മമാരോടൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത ആ 16 വയസ്സുകാരന്റെ അതിരറ്റ ശിവഭക്തിയും ജീവിതത്തോടുള്ള ആസക്തിയും കണ്ട് മനസ്സലിഞ്ഞ ഭഗവാൻ മരണത്തിന്റെ ദേവനെ പോലും കൊന്നുകളഞ്ഞിട്ടാണ് തന്റെ ഭക്തനായ 16-കാരനെ മാർക്കണ്ഡേയനെ ജീവിക്കാൻ അനുവദിച്ചത്. ആ കാരുണ്യവാനായ ജീവന്റെ ആധാരമായ പാർവതീപതിയായ പ്രേമസ്വരൂപനായ ശ്രീ പരമശിവന്റെ ജീവിതകഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതെ, സാഭിമാനം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ശ്രീ മഹാദേവൻ. വർഷങ്ങൾ കൊഴിഞ്ഞു വീണു. മനുഷ്യൻ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. അത് പ്രകൃതി നിയമമാണ്. ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു യുഗങ്ങൾക്ക് മുമ്പ്, ഇതിഹാസങ്ങൾക്ക് മുമ്പ്. അന്ന് സൂര്യനില്ല, ചന്ദ്രനില്ല, ഭൂമിയില്ല, ആകാശമില്ല, നക്ഷത്രങ്ങളില്ല, വായുവില്ല, കാറ്റില്ല, മരങ്ങളില്ല, ഒന്നുമില്ല. എങ്ങും നിശബ്ദത, നിശ്ചലമായ ശൂന്യത മാത്രം. കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഭൂമിയുണ്ടായി. ഭൂമിയിൽ പതിച്ച ആദ്യത്തെ ശബ്ദം, പ്രപഞ്ചത്തിലെ ആദ്യത്തെ ശബ്ദം, ഓം ഓം ഓം. സൃഷ്ടിയുടെ കർത്താവായ ബ്രഹ്മാവും സ്ഥിതിയുടെ സർവസ്വമായ മഹാവിഷ്ണുവും സംഹാരത്തിന്റെ അധിപനായ മഹാദേവനും കൂടി ചേരുമ്പോഴാണ് പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നത്. ബ്രഹ്മാവും മഹാവിഷ്ണുവും ശ്രീ മഹാദേവനും തമ്മിലുള്ള ഒരു വേളയിൽ ബ്രഹ്മാവ് ഒരു വലിയ കള്ളം പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് മഹാദേവന് മനസ്സിലായി. കോപം കൊണ്ട് ഉറഞ്ഞു തുള്ളിയ മഹാദേവൻ പറഞ്ഞു, ബ്രഹ്മാവേ, നിങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളമാണ്. അതുകൊണ്ട് ബ്രഹ്മാവിന് ഞാൻ ശിക്ഷ വിധിക്കുന്നു. ബ്രഹ്മാവിന് 4 തലകളാണുള്ളത്. ഇനി അത് വേണ്ട. ബ്രഹ്മാവിന്റെ 1 തല ഞാൻ മുറിച്ചു മാറ്റുന്നു. അന്നു മുതൽ ബ്രഹ്മാവിന് 3 തലകൾ മാത്രമായി. മാത്രമല്ല, ലോകത്തിൽ സൃഷ്ടി നടത്തേണ്ട നിങ്ങൾ കള്ളം പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ പേരിൽ ലോകത്തൊരു ക്ഷേത്രം പോലും ഉണ്ടാകില്ല. നിങ്ങളെ ആരും ആരാധിക്കുകയുമില്ല. ഇന്ന് വരെ ബ്രഹ്മാവിന് ഒരു ക്ഷേത്രം പോലും ഭൂമിയിലില്ല. ബ്രഹ്മാവിനെ ആരും ആരാധിക്കുന്നുമില്ല. ആ കൊടിശിക്ഷ കൊടുത്തവനാണ് ശ്രീ മഹാദേവൻ. ബ്രഹ്മാവേ, ലോകത്ത് സൃഷ്ടി നടത്തേണ്ടത് നിങ്ങളാണ്, സ്ഥിതി നടത്തേണ്ടത്

അത് മഹാവിഷ്ണുവാണ്. അതായത് പരിപാലിച്ചു കൊണ്ടുപോകേണ്ടവൻ. സംഹാരമാണ് എന്റെ ധർമ്മം. നമ്മൾ മൂന്നുപേരും ആദി പരാശക്തിയും കൂടി ഈ കർമ്മം ഭംഗിയായി നിറവേറ്റണം. ബ്രഹ്മാവും വിഷ്ണുവും ഒരുമിച്ച് മഹാദേവനോട് അപേക്ഷിച്ചു, ശ്രീ പരമേശ്വര, യമധർമ്മനെ അങ്ങ് വധിച്ചതുകൊണ്ട് ഭൂമിയിൽ മരണം നടക്കുന്നില്ല, ജനനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യമധർമ്മന് പുനർജന്മം കൊടുക്കണം. ഒരു പുഞ്ചിരിയോടെ ശ്രീ മഹാദേവൻ വീണ്ടും യമധർമ്മന് ജന്മം കൊടുത്തു. എന്നിട്ട് തന്റെ വിശ്വരൂപം മഹാവിഷ്ണുവിനും ബ്രഹ്മാവിനും കാണിച്ചു കൊടുത്തു. കൈലാസത്തിലെ വൃക്ഷലതാദികളാൽ സുന്ദരമായ ഒരു കുന്നൻ പ്രദേശം. അവിടെ മറ്റൊരു സൂര്യനെ പോലെ തേജസ്വിയായ പരമശിവൻ അനന്തതയിലേക്ക് മിഴിയെറിഞ്ഞ് ധ്യാന നിറവനായിരിക്കുന്നു. പ്രബോധനായിരിക്കുന്ന ശ്രീ പരമശിവന്റെ മുഖത്തേക്ക് കണ്ണഞ്ചുന്ന പ്രകാശം ഇടയ്ക്കിടെ വന്നു വീഴുന്നു. ശിവൻ മെല്ലെ കണ്ണു തുറന്നു. അതീവ സുന്ദരിയായ ഒരു രാജകുമാരിയും തോഴിമാരും ചിരിച്ചുല്ലസിച്ച് താഴ്വരയിലൂടെ നടന്നു നീങ്ങുന്നു. തന്റെ അരികത്ത് നിൽക്കുന്ന നാരദ മഹർഷിയോട് മഹാദേവൻ ചോദിച്ചു, ഏതാ ആ രാജകുമാരി? മഹാദേവ, ബ്രഹ്മാവിന്റെ മകനായ ദക്ഷ മഹാരാജാവിന്റെ മൂത്ത മകളാണ് ആ പെൺകുട്ടി സതീദേവി. അങ്ങയുടെ ഭക്തയാണ്. എപ്പോഴും ശിവമന്ത്രങ്ങൾ ചൊല്ലി നടക്കുന്ന ഒരു പെണ്ണാണവൾ. ആ സമയത്ത് രാജകുമാരിയും തോഴിമാരും മഹാദേവന്റെയും നാരദരുടെയും മുമ്പിലൂടെ വീണ്ടും നടന്നുപോയി. ഈ നിമിഷം ഇരുവരുടെയും മിഴികൾ തമ്മിൽ കൂട്ടിമുട്ടി. മഹാദേവൻ ധ്യാനത്തിൽ മുഴുകുമ്പോഴെല്ലാം പരമശിവന്റെ മുന്നിൽ ആ പെണ്ണിന്റെ സതീദേവിയുടെ ചിത്രം തെളിയുന്നു. മഹാദേവന് ഏകാഗ്രത നഷ്ടപ്പെടുന്നു. ആ സൗന്ദര്യധാമം പരമശിവന്റെ മനസ്സിൽ കയറിപ്പറ്റിയിരിക്കുന്നു.

എന്തായാലും ശ്രീ മഹാദേവൻ ദക്ഷന്റെ പുത്രിയായ സതിയെ ഭാര്യയായി സ്വീകരിച്ചു. സതിയും പരമശിവനും കൈലാസത്തിലേക്ക് മടങ്ങി. കൈലാസവും കൊട്ടാരവും മധുവരന്മാരെ സ്വീകരിക്കാൻ പതിവിലും സുന്ദരമായി നിന്നു. നാളുകൾ കടന്നുപോയി. സതീ മഹേശ്വര സംയോഗത്താൽ പ്രപഞ്ചമാകെ സൃഷ്ടിപരമായ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദേവലോകത്ത് ഒരു മംഗളകർമ്മം നടക്കുന്നു. മഹാദേവനും ബ്രഹ്മാവും മഹാവിഷ്ണുവും ഇന്ദ്രനും മറ്റ് ദേവന്മാരും അടക്കം ധാരാളം പേർ എത്തിച്ചേർന്നിട്ടുണ്ട് ആ മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ. പ്രൗഢമായ സദസ്സിലേക്ക് അല്പം വൈകിയാണ് ദക്ഷ മഹാരാജാവ് കടന്നു വന്നത്. എല്ലാ ദേവന്മാരും ബ്രഹ്മാവും വിഷ്ണുവും അടക്കം എഴുന്നേറ്റ് നിന്ന് ദക്ഷനെ സ്വീകരിച്ചു. കാരണം ദക്ഷൻ മഹാരാജാവാണ്. മഹാദേവൻ മാത്രം എഴുന്നേറ്റില്ല. എന്ന് മാത്രമല്ല, കണ്ടതായി പോലും നടിച്ചില്ല. എന്നാൽ മഹാദേവൻ ദക്ഷനെ ധിക്കരിച്ചതോ അവഗണിച്ചതോ അല്ല. മധുവിധ കാലമാണ്. വിവാഹത്തിന് ശേഷം തന്റെ സതിയെ പിരിഞ്ഞിരിക്കുന്ന ഇതാദ്യമായാണ്. സതിയുമൊത്തുള്ള മനോഹരമായ നിമിഷങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു മഹാദേവൻ. ദക്ഷൻ വിചാരിച്ചത് മറ്റൊന്നാണ്. മരുമകനായ ശംഭു മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് തന്നെ അപമാനിച്ചു എന്ന തോന്നൽ ദക്ഷനിൽ ബലപ്പെട്ടു. ഇവന്റെ അഹങ്കാരത്തിന് തക്കതായ മറുപടി കൊടുക്കണം. ദക്ഷൻ മനസ്സിൽ കരുതി. അതിനൊരവസരത്തിനായി ദക്ഷൻ കാത്തിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഗന്ധമാതനത്തിലെ കൊട്ടാരത്തിൽ സതീദേവിയും തോഴിമാരും വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. പ്രധാന തോഴിയായ വിജയ് ഓടി വന്ന് പറഞ്ഞു, "ദേവി, ദേവിയുടെ പിതാവ് ദക്ഷ മഹാരാജൻ ഒരു യാഗം നടത്തുന്നുണ്ടത്രേ. ഒരു വലിയ യാഗം. ആ പോകുന്ന ദേവന്മാർ യാഗത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്." "യാഗമോ? എന്റെ പിതാവോ?" സതിക്ക് വിശ്വാസം വരുന്നില്ല. "അല്ല, ദേവി അറിഞ്ഞില്ലേ?" വിജയയുടെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ സതി ശിവന്റെ അടുത്തേക്ക് നടന്നു. "എന്തു പറ്റി പ്രിയെ? മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ." "അങ്ങറിഞ്ഞില്ലേ? അങ്ങേ ക്ഷണിച്ചില്ലേ? എന്താണെന്ന് പറയൂ." "എന്റെ പിതാവ്

യാഗം നടത്തുന്നുണ്ടത്രേ. എല്ലാവരെയും ക്ഷണിച്ചിട്ടും എന്താ നമ്മളെ മാത്രം ക്ഷണിക്കാത്തത്? യാഗമോ? നാം അറിയേണ്ടതായിരുന്നല്ലോ, നാം ഇല്ലാതെ യാഗം പൂർണ്ണമാകില്ലല്ലോ. സതി പിതാവല്ലേ, ക്ഷണിച്ചില്ലെങ്കിലും നമുക്ക് അവിടെ പോകാമല്ലോ. ദേവി, ക്ഷണിക്കാതെ നാം അവിടെ ചെന്നാൽ അപമാനിതരായി തിരിച്ചു പോരേണ്ടി വരും. പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ എന്തർത്ഥം? മരണമല്ലേ അഭികാമ്യം? ഇല്ല ദേവ, ഒരു മകളെന്നുള്ള നിലയിൽ ക്ഷണിച്ചില്ലെങ്കിലും അവിടെ പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അങ്ങ് വരുന്നില്ലെങ്കിൽ വേണ്ട, എന്നെ പോകാൻ അനുവദിക്കണം. എന്റെ ഭർത്താവിനെ യാഗത്തിന് ക്ഷണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം. സതി കൈലാസത്തിൽ നിന്ന് യാത്ര തിരിച്ചു. ദക്ഷന്റെ കൊട്ടാരത്തിലെത്തി. അതിഥികളുടെ മുഖങ്ങളിൽ പരിഹാസം നിറഞ്ഞു നിൽക്കുന്നു. സതി നടന്ന് യാഗഭൂമിയിൽ പിതാവിന്റെ അടുത്തെത്തി. കാൽത്തൊട്ട് വന്നിച്ചു, സദസ്സിന് വണങ്ങി. പിതാവേ, ത്രിലോകവാസികളായ സകലരെയും ക്ഷണിച്ചിട്ടും എന്റെ ഭർത്താവായ ശ്രീ പരമേശ്വരനെ മാത്രം ക്ഷണിക്കാതിരുന്നത് എന്താണ്? ജഗദീശ്വരനില്ലാതെ ഈ യാഗം പൂർണ്ണമാകുന്നത് എങ്ങനെയാണ് പിതാവേ? അങ്ങയുടെ പുത്രിയായതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. നിർത്ത്! ക്രോധവാനായ ദക്ഷൻ ചാടി എഴുന്നേറ്റു. പുത്രിയുടെ നേർക്ക് ചീറിയെടുത്തു. സദസ് നിശ്ചലമായി. എന്റെ മകളാണെന്നത് മാത്രമാണ് നിന്റെ യോഗ്യത. അവനെ ആ കപാലിയെ വിവാഹം കഴിച്ചതോടെ അതും തീർന്നു. ലോകനാഥനാണത്രേ, എനിക്കവനോട് വെറുപ്പാണ്. എന്റെ പിതാവിന്റെ തല അറുത്ത് മാറ്റിയവനാണവൻ. എനിക്കവനോടുള്ള വൈരാഗ്യം ഒരിക്കലും തീരില്ല. ലോകനാഥനാണത്രേ, വിരൂപൻ, ചണ്ഡാലൻ, ചുടലമാടൻ. ഒരു വലിയ സദസ്സിനു മുൻപിൽ താൻ അപമാനിക്കപ്പെട്ടിരിക്കുന്നു. സദസ്സിൽ എല്ലാ പേരും ഉണ്ട്. ബ്രഹ്മാവും മഹാവിഷ്ണുവിനും ദേവേന്ദ്രനും ഗന്ധർവന്മാരും എല്ലാ ദേവന്മാരും ഉണ്ട്. ഈ അപമാനം പേറി എന്തിനു ഞാൻ ജീവിക്കണം?

സതി എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ചു. പിതാമഹനായ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ചെന്നു. പിതാമഹ, ഈ ലോകത്തിൽ ഒരു മകളും സ്വന്തം പിതാവിന് കൊടുക്കാത്ത ശിക്ഷ ഞാനിതാ എന്റെ പിതാവായ ദക്ഷന് കൊടുക്കുന്നു. എന്റെ പതിയായ മഹാദേവനെ അപമാനിച്ചതിന് ഞാൻ കൊടുക്കുന്ന ശിക്ഷ. സതി, യാഗശാലയിലെ കത്തിയെരിയുന്ന ചിതയിലേക്ക് എടുത്തു ചാടി. ആ പൂമേനി ആ തീക്കുണ്ടത്തിൽ കത്തി അമരുന്നു, സദസ്സിളകി മറിയുന്നു. ആ സമയം നാരദ മഹർഷി കൈലാസത്തിലെത്തി പരമശിവനോട് എല്ലാം പറഞ്ഞു. എല്ലാം കേട്ട മാത്രയിൽ ഞെട്ടിത്തരിച്ചുപോയി ഒരു

മഹാദേവന്റെ ദുഃഖം ക്രമേണ കോപത്തിന് വഴിമാറി. കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. ത്രിശൂലത്തിൽ കുരുക്കിട്ട് ഉടുക്കിൽ നിന്നും ദ്രുതതാളമുയർന്നു. ഉറച്ചതും കരുത്തുറ്റതുമായ ചുവടുകളാൽ

ഒരു പകുതിയിൽ നിന്നും ആയിരം ആനയുടെ ശക്തിയും ആയിരം കൈകളുമുള്ള വീരഭദ്രൻ പ്രത്യക്ഷപ്പെട്ടു. മറുപകുതിയിൽ നിന്നും മഹാകാളിയും. മഹാദേവന്റെ വാക്കുകൾക്കായി അവർ കാത്തു നിൽക്കുന്നു. എന്റെ സൈന്യത്തോടൊപ്പം ദക്ഷന്റെ കൊട്ടാരത്തിലെത്തുക, എല്ലാം നശിപ്പിക്കുക, ദക്ഷനെ അടക്കം എല്ലാവരെയും കൊന്നൊടുക്കുക. വീരഭദ്രനും മഹാകാളിയും സൈന്യത്തോടൊപ്പം ദക്ഷന്റെ കൊട്ടാരത്തിലെത്തി. സ്ത്രീകളടക്കം ഒട്ടുമുക്കാൽ ദേവന്മാരെയും കൊന്നൊടുക്കി.

അവസാനം വീരഭദ്രൻ ദക്ഷനെ വലിച്ചിഴച്ച് യാഗഭൂമിയിൽ കൊണ്ടുവന്നു. ഉടനിൽ നിന്നും ആ തല പിടിതെടുത്ത് യാഗശാലയിൽ സതിയുടെ ശരീരം കത്തിക്കരിയുന്ന ആ ചിതയിലേക്ക് വലിച്ചെറിഞ്ഞു. എല്ലാം കഴിഞ്ഞ് മഹാദേവന്റെ മുന്നിലെത്തി വീരഭദ്രനും മഹാകാളിയും. യാത്ര ചോദിച്ച് രണ്ടുപേരും മടങ്ങിപ്പോയി. ബ്രഹ്മാവും മഹാവിഷ്ണുവും ഇന്ദ്രനും അടക്കമുള്ള എല്ലാ ദേവന്മാരും കൈലാസത്തിലെത്തി. മഹാദേവനെ കണ്ട് സംഭവിച്ചു പോയ തെറ്റുകൾക്ക് മാപ്പപേക്ഷിച്ചു. പ്രിയപത്നിയുടെ വേർപാടിന്റെ വേദന ഉള്ളിലൊതുക്കി രുദ്രൻ നിശബ്ദനായി നിന്നു. ബ്രഹ്മാവ് പറഞ്ഞു, ഭഗവാനെ, ദക്ഷൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത അബദ്ധമാണ് യാഗം. എല്ലാം അവന്റെ അഹങ്കാരമായിരുന്നു. അത് വലിയ ദുരന്തത്തിലാണ് കലാശിച്ചത്. ദേവന്മാരും മിനുമാരും അടക്കം ധാരാളം പേർ വീരഭദ്രന്റെയും കൂട്ടന്റെയും ആക്രമണത്താൽ ജീവൻ നഷ്ടപ്പെട്ടു. ദക്ഷനെയും വീരഭദ്രൻ കൊന്നൊടുക്കി. യാഗം പൂർത്തീകരിച്ച് നഷ്ടമായ ജീവനുകൾ വീണ്ടെടുക്കാൻ അങ്ങ് അനുവദിക്കണം. പരമശിവൻ എല്ലാം കേട്ടുകൊണ്ട് അനന്തതയിലേക്ക് നിശ്ചലനായി നോക്കി നിൽക്കുന്നു. പറയൂ മഹാദേവ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പറയൂ. ദക്ഷനടക്കം എല്ലാ പേർക്കും ഞാൻ ജീവൻ തിരിച്ചു കൊടുക്കുന്നു. പെട്ടുള്ളൂ, പെട്ടുള്ളൂ. നഷ്ടം എനിക്ക് മാത്രം, എനിക്ക് മാത്രം. പരമശിവന്റെ കണ്ണിൽ നിന്നും ധാരമുറിയാതെ കണ്ണുനീർ തുള്ളികൾ ഇറ്റിറ്റു വീണു. സതിയുടെ വേർപാട് നിരാശനായ ശിവൻ ഒന്നിനും ശ്രദ്ധയില്ലാതെ കഴിയും. ശിരസിൽ ജട വളർന്നിരിക്കുന്നു. കരുത്തിലും കൈകളിൽ നിന്ന് നാഗ ആഭരണങ്ങൾ പോലെ കിടക്കുന്നു. ചുടലപ്പറമ്പുകളിൽ നിന്ന് ചുടലഭസ്മം ശരീരമാകെ വാരി അണിഞ്ഞ് ജ്വലിക്കുന്ന കണ്ണുകളോടെ തൃശൂലവുമായി എപ്പോഴും അങ്ങനെ സഞ്ചരിക്കും. ഒരു ഭ്രാന്തനെ പോലെ. ഈ സമയത്ത് ദേവലോകത്ത് ഒരു വലിയ ചർച്ച നടക്കുന്നു. അല്ല, സതി മരിച്ചു എന്നുവെച്ച് എപ്പോഴും ഇങ്ങനെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി മഹാദേവന് പത്നിയുടെ ഓർമ്മകളിൽ മാത്രം മുഴുകി ജീവിക്കാനാകുമോ? ചോദ്യം മറ്റാരുടേതുമല്ല, ദേവഗുരുവായ ബൃഹസ്പതിയുടേതാണ്. അതുകൊണ്ട് സതി പുനർജനിക്കണം. ബ്രഹ്മാവും വിഷ്ണുവും തലകുലയ്ക്ക് സമ്മതിച്ചു. ഇനി അതിനുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. വർഷങ്ങൾ കടന്നുപോയി. ഹിമവാന്റെയും മേനയുടെയും മകളായി സതി പുനർജനിച്ചു. പർവ്വത നന്ദിനിയായതിനാൽ പാർവതി എന്ന് പേരിട്ടു. ഒരു ദിവസം നാരദ മഹർഷി ഹിമവാന്റെ കൊട്ടാരത്തിലെത്തി. പാർവതിയെ കാണുകയായിരുന്നു ഉദ്ദേശം. അവൾ വളർന്നിരിക്കുന്നു, കൗമാരത്തിലെത്തിയിരിക്കുന്നു. അതീവ സുന്ദരിയായ പെൺകുട്ടി. ഹിമവാൻ മകളെ നാരദ മഹർഷിക്ക് പരിചയപ്പെടുത്തി. നാരദൻ വിശേഷങ്ങൾ ചോദിച്ചു. സൗന്ദര്യത്തിന്റെ മൂർത്തിമദ്ഭാവമായ പാർവതിയിൽ നിന്ന് നാരദൻ ബലമായി തന്റെ നോട്ടത്തെ പറിച്ചെടുത്തു. കാരണം സതിയുടെ അതേ രൂപം, അതേ ചലനം, അതേ ഭാവം, സതിയെപ്പോലെ ശിവഭക്ത, എല്ലാം എല്ലാം.

ഹിമവാന്റെ അതിഥി സൽക്കാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നാരദൻ പറഞ്ഞു, അങ്ങയുടെ പുത്രിക്ക് ഭർത്താവാകാൻ പോകുന്നത് ഒരു മഹായോഗിയായിരിക്കും. ശ്രീ മഹാദേവനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അറിയാതെ ഈ അണ്ടകടാങ്ങളിൽ ഒന്നും സംഭവിക്കുന്നില്ല. പ്രപഞ്ചനാഥനായ ശ്രീ പരമേശ്വരന്റെ മകൾക്ക് ഭർത്താവായി കിട്ടുന്നതിനപ്പുറം എന്ത് സന്തോഷമാണ് ഹിമവാനെ ലഭിക്കാനുള്ളത്. ഇത് കേൾക്കാനിടയായ പാർവതിയുടെ ഉള്ളിൽ മഹാദേവനോടുള്ള പ്രേമത്തിന്റെ ആദ്യ തളിരുകൾ മൊട്ടിട്ടു. അത് വളർന്നു. പാർവതി മഹാദേവനെ സ്വപ്നം കണ്ടു, ഭർത്താവായി സ്വീകരിച്ചു. പരമേശ്വരനും പാർവതിയും തമ്മിലുള്ള മംഗല്യം ഉറപ്പിച്ചു. സദസ് ഇളകി മറിയുന്നു. ശിവപാർവതിമാർ അഗ്നി സാക്ഷിയായി പരസ്പരം വരണമല്യം ചാർത്തി. ഹിമവാൻ പാർവതിയുടെ കൈപിടിച്ച് പരമശിവനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കാരുണ്യത്തിന്റെ

കിടാവിളക്കായി അങ്ങ് ഞങ്ങളുടെ പുത്രി ഗൗരിയെ ധർമ്മപത്നിയായി സ്വീകരിച്ചാലും. ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതനായി മന്ദരപർവ്വതം കടകോലായും വാസുകി എന്ന സർപ്പം കയറാക്കിയും പാൽക്കടൽ കടയുന്നു. ഏറെ ദിവസങ്ങൾ കഴിഞ്ഞു. പെട്ടെന്നൊരു ദിവസം വാസുകിയിൽ നിന്ന് കാളക്കൂട വിഷം പുറത്തു വന്നു. ആ ഉഗ്രവിഷം പുറത്തു വീണാൽ ഭൂമി തന്നെ ഇല്ലാതാകും. എന്ത് ചെയ്യും? പരമശിവൻ ഈ കാളക്കൂട വിഷത്തെ തന്റെ കയ്യിൽ ഏറ്റുവാങ്ങി. ഭൂമിയിൽ വീണാൽ എല്ലാം നശിക്കും. പാടില്ല, ഭൂമിയിൽ വീഴാൻ പാടില്ല, ഭൂമി നശിക്കാൻ പാടില്ല. ശിവൻ പെട്ടെന്ന് ആ വിഷം തന്റെ വായ്ക്കുള്ളിലാക്കി. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു. ഇവിടെ പരമശിവൻ സ്വയം അത് പാനം ചെയ്തില്ലെങ്കിൽ ഭൂമി തന്നെ ഇല്ലാതാകും. എല്ലാവരെയും പോലെ നോക്കി നിൽക്കാൻ പാർവതിക്കാവില്ലല്ലോ. പാർവതി ഓടി വന്ന് പരമശിവന്റെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചു. പരമശിവനെ രക്ഷിക്കാൻ വിഷ്ണു പരമശിവന്റെ വായ് പൊത്തിപ്പിടിച്ചു ഭൂമിയെ രക്ഷിക്കാൻ. ആ രാത്രി പാർവതി ഉറങ്ങിയിട്ടില്ല. കൊടും വിഷം കണ്ടത്തിലിരുന്നു. ഒരു തുള്ളി പോലും പാർവതി മഹാദേവന്റെ ഉള്ളിലേക്ക് പോകാൻ അനുവദിച്ചില്ല. കാളകൂട വിഷം അവിടെ ഉറച്ചുപോയി. അതുകൊണ്ടാണ് പരമശിവനെ നീലകണ്ഠൻ എന്ന് വിളിക്കുന്നത്. ശിവന്റെ പ്രാണന് വേണ്ടി ഉറക്കമൊഴിഞ്ഞ് ആഹാരം പോലും വെടിഞ്ഞ് മനമുരുകി പ്രാർത്ഥിച്ച രാത്രിയാണ് ശിവരാത്രി. മറ്റുള്ള ദേവന്മാരെല്ലാം സ്വയരക്ഷ നോക്കിയപ്പോൾ പരമശിവൻ സ്വയം ഇല്ലാതെ പോയാലും ലോകം നിലനിൽക്കണമെന്ന ചിന്തയായിരുന്നു. ഇവിടെയാണ് ശിവന് തുല്യം ശിവൻ മാത്രമെന്ന് നാം പറയുന്നത്. എന്തായാലും പരമശിവന് ലോകത്തോടും പാർവതിക്ക് പരമശിവനോടുമുള്ള സ്നേഹം, അതിന്റെ ആഴം, അത് വെളിപ്പെട്ട രാത്രിയാണ് ശിവരാത്രി. ഭഗവാൻ വിഷ്ണു ഒരിക്കൽ മായാമോഹിനിയായി യഥാർത്ഥ സ്ത്രീയായി മാറി. അത് മഹിഷാസുരൻ എന്നൊരു അസുരന്റെ വധത്തിന് കാരണമാകാനാണ്. ദേവലോകത്ത് വലിയ ശല്യക്കാരനായി മാറിയ മഹിഷാസുരൻ മഹാദേവന് വിഷ്ണുവിൽ പിറക്കുന്ന പുത്രന് മാത്രമേ തന്നെ കൊല്ലാനാവൂ എന്ന് വരം നേടുന്നു. മഹിഷാസുരവധം നടത്താനായി മോഹിനി വേഷത്തിൽ വന്ന വിഷ്ണുവിൽ മഹാദേവന് ഒരു കുഞ്ഞ് ജനിക്കുന്നു, അയ്യപ്പൻ. ശബരിമല ശ്രീ ധർമ്മശാസ്താവ് എന്ന് പ്രസിദ്ധിയാർജിച്ച ശ്രീ ശങ്കരപുത്രൻ, മഹിഷാസുരവധം നടത്തിയ മഹാദേവന്റെ പുത്രനായ അയ്യപ്പൻ.

ശിവപാർവതിമാർക്ക് രണ്ട് പുത്രന്മാർ കൂടിയുണ്ട്, ശ്രീ മുരുകനും ഗണപതിയും. താരകാസുരൻ എന്ന അസുരനെ വക വരുത്തുകയാണ് മുരുകന്റെ ജന്മോദ്ദേശം. മുരുകനും താരകാസുരനും തമ്മിലുള്ള യുദ്ധത്തിൽ മുരുകൻ താരകാസുരനെ വധിച്ചു. ഈ ജന്മകർമ്മം നിർവഹിച്ച മുരുകനെ ദേവന്മാർ എടുത്തുയർത്തി ആനന്ദ നൃത്തമാടി.

മുരുകനും ഗണപതിയും വിവാഹിതരായി. മുരുകൻ ദേവയാനിയെയും വള്ളിയെയും വിവാഹം കഴിച്ചു. ഗണപതി സിദ്ധിയെയും ബുദ്ധിയെയും ഭാര്യമാരായി സ്വീകരിച്ചു. എല്ലാപേരും മഹാദേവന്റെ കൊട്ടാരത്തിലാണ് താമസം. ഒരു ദിവസം മുരുകനും ഗണപതിയും പത്നിമാരോടും മക്കളോടുമൊപ്പം മഹാദേവന്റെ അടുത്തെത്തി. പിതാവേ, ഞങ്ങൾ പ്രത്യേകം കൊട്ടാരങ്ങളിലേക്ക് മാറുന്നു. പിതാവ് ഞങ്ങളെ അനുഗ്രഹിക്കണം. മഹാദേവൻ രണ്ടു മക്കളെയും അനുഗ്രഹിച്ചു. രണ്ടുപേരും യാത്രയായി. മക്കൾ രണ്ടുപേരും പോയി അല്ലേ? മഹാദേവനോട് പാർവതിയുടെ ചോദ്യമാണ്. അതെ, അങ്ങെന്താ അവരെ തടയാതിരുന്നത്? പാർവതി, അവർക്ക് കുടുംബമായി. ഏതൊരു പെണ്ണും ഭർത്താക്കന്മാരോടൊപ്പം പ്രത്യേകം

0: ാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവർക്കതിനുള്ള അവകാശം കൊടുത്തത്. മഹാദേവ, എല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ ഈ ഗൃഹം സ്വർഗമായിരുന്നു. ഈ കൊട്ടാരത്തിൽ എന്തൊരു ആനന്ദമായിരുന്നു. നമ്മൾ വീണ്ടും തനിച്ചായി അല്ലേ? മഹാദേവൻ പാർവതിയെ മാറോട് ചേർത്ത് പിടിച്ചു. പാർവതിയെ കൂട്ടി ഇതാ കൈലാസത്തിലേക്ക് യാത്രയായി. രണ്ടുപേരും ഏതോ പർവ്വത ശൃംഗത്തിൽ ധ്യാനത്തിലാണ്. രണ്ടുപേരും ഇപ്പോഴും എവിടെയാണെന്ന് ആർക്കും അറിയില്ല. യുഗങ്ങൾ പലത് കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ നാസ എന്ന ശാസ്ത്രജ്ഞന്മാരുടെ സംഘടന കൈലാസത്തിലെത്തി മഹാദേവനെ കുറിച്ച് പഠിക്കുക. അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല, പക്ഷെ കേൾക്കാൻ കഴിഞ്ഞു.
1: ഓം ഓം ഓം.
0: ആ പഞ്ചാക്ഷരി മന്ത്രം മഹാദേവൻ ഇപ്പോഴും നമ്മളോടൊപ്പമുണ്ട് എന്ന വിശ്വാസത്തോടെ ഞാൻ ഈ കഥ ഇവിടെ പൂർണ്ണമാക്കുന്നു.
2: ശ്രീ മഹാദേവൻ ആയിലം ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ കല്ലട ശശി, വെമ്പായം ടൈറ്റസ്, കൊഞ്ചിറ ജയൻ, അടൂർ ആനന്ദൻ.
3: ആകാശവാണി കൊച്ചി FM 102.3.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
0: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ: കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
2: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 10 മണി കഴിഞ്ഞ് 45 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. സ്മൃതിരാഗത്തിൽ ഇന്ന് ആദ്യം അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിലെ ഗാനം. ഗാനശില്പികൾ പി ഭാസ്കരൻ, MS ബാബുരാജ്. ആലാപനം യേശുദാസ്.

പടയണി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി ജയചന്ദ്രനും ശബ്ദം പകർന്ന ഗാനം ഇനി കേൾക്കാം. ഗാനശില്പികൾ പൂച്ചൽ ഖാദർ, എ ടി ഉമ്മർ.

ചിത്രം പടയോട്ടം. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ഗുണസിംഗ്, ഗായകൻ യേശുദാസ്.

തറവാട്ടമ്മ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ എഴുതി, എം എസ് ബാബുരാജ് സംഗീതം പകർന്ന എസ് ജാനകി ആലപിച്ച ഗാനമാണ് നിങ്ങൾ കേട്ടത്. സ്മൃതിരാഗത്തിലെ അടുത്ത ഗാനം യേശുദാസും പി സുശീലയും ചേർന്ന് ആലപിച്ചത്, ചിത്രം ഡോക്ടർ. പി ഭാസ്കരൻ്റെ രചനയ്ക്ക് ജി ദേവരാജൻ്റെ സംഗീതം.

ചിത്രം യക്ഷി, വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജൻ്റെ സംഗീതം, യേശുദാസും പി ലീലയും ശബ്ദം പകർന്ന ഗാനം.

ചിത്രം കാട്ടുതുളസി. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം എം എസ് ബാബുരാജ്, ഗായിക എസ് ജാനകി.

ഒ എൻ വി കുറുപ്പും ജി ദേവരാജനും ചേർന്നൊരുക്കിയ ഗാനം ചിത്രം കാട്ടുപൂക്കൾ, പാടിയത് പി സുശീല.

തച്ചോളി മരുമകൻ ചന്തു. ഈ ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ എഴുതി, വി ദക്ഷിണാമൂർത്തി സംഗീതം പകർന്ന, യേശുദാസ് പാടിയ ഗാനം.

പി ഭാസ്കരൻ എഴുതി, എം എസ് ബാബുരാജ് സംഗീതം പകർന്ന്, പി ലീല പാടിയ ഗാനം, ചിത്രം തച്ചോളിയോദയനൻ.

കാട്ടുകുരങ്ങ് എന്ന ചിത്രത്തിന് വേണ്ടി പി സുശീല പാടിയതാണ് സ്മൃതിരാഗത്തിലെ അടുത്ത ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

തടവറ എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം പാടിയതാണ് അടുത്ത ഗാനം. ഗാനരചന സത്യൻ അന്തിക്കാട്, സംഗീതം എ ടി ഉമ്മർ.

തകര എന്ന ചിത്രത്തിനു വേണ്ടി പൂച്ചൽ ഖാദർ എഴുതി എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന് യേശുദാസും എസ് ജാനകിയും ചേർന്ന് ആലപിച്ചതാണ് സ്മൃതിരാഗത്തിലെ അടുത്ത ഗാനം.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11 മണി കഴിഞ്ഞ് 39:24. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 MHz എഫ് എം ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.